ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആശ്വിനം 20, കൊല്ലവർഷം 1202 കന്നി 26, 2026 ഒക്ടോബർ 12 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5:53. ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: നിത്യജീവിതത്തിൽ കുറേക്കൂടി പ്രകാശം പരത്താൻ ഉപകരിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് പ്രഭാതത്തിൽ പറയുന്നത്. സ്വന്തം ചിന്തകളെ വിശ്വസിക്കുന്നതിന് മുമ്പ് ഒരു വേള അവ ശരിയാണോ എന്ന് ചിന്തിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. ജീവിതത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കണമെന്നില്ല. സംഭവങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സ് ഉണ്ടാക്കുന്ന ചില വ്യാഖ്യാനങ്ങൾ മാത്രമായിരിക്കാം.

0: ഒരാൾ നമ്മളോട് സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ സംസാരിക്കുന്നില്ല, ഉടൻ മനസ്സിലൊരു ചിന്ത വരുന്നു, അയാൾക്ക് എന്നോട് ഇഷ്ടമില്ല, ഒരാൾ നമ്മെ വിമർശിച്ചു, എന്നെ ആർക്കും വിലയില്ല, ഒരു അവസരം നഷ്ടപ്പെട്ടു, ഇനി എനിക്കൊന്നും നേടാനാവില്ല, ഒരു ബന്ധത്തിൽ ചെറിയൊരു അകലം വന്നു, ഈ ബന്ധം ഇനി പഴയതുപോലെ ആകില്ല. ഇവയിലെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സംഭവം ഒന്നാണ്, അതിനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത വേറൊന്നാണ്. ആ വ്യക്തി സംസാരിക്കാതിരിക്കുന്നതൊരു വസ്തുതയാണ്, പക്ഷേ അയാൾക്ക് എന്നോട് ഇഷ്ടമില്ല എന്നത് നമ്മുടെ മാത്രം വ്യാഖ്യാനമാണ്. അയാൾ തിരക്കിലാകാം, മറ്റെന്തെങ്കിലും വിഷമത്തിലാകാം, നമ്മളെ ശ്രദ്ധിച്ചില്ലായിരിക്കാം, പക്ഷേ തെളിവില്ലാത്ത നമ്മുടെ മനസ്സ് ഒരു കഥ ഉണ്ടാക്കുകയാണ്. പിന്നെ ആ കഥയെ നമ്മൾ സത്യമായി വിശ്വസിക്കുന്നു. നമ്മുടെ മനസ്സിലെ എല്ലാ ചിന്തകളും സത്യങ്ങളല്ല. പല ചിന്തകളും വെറും അനുമാനങ്ങളാണ്. ചിലത് ഭയത്തിൻ്റെ ശബ്ദമാണ്, ചിലത് പഴയ അനുഭവങ്ങളുടെ സ്വാധീനമാണ്. അതുകൊണ്ട് ഒരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ ഉടൻ വിശ്വസിക്കുന്നതിന് മുമ്പ് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ഇതൊരു വസ്തുതയാണോ അതോ എൻ്റെ സ്വന്തം വ്യാഖ്യാനമാണോ? ഈ ഒരു ചോദ്യം തന്നെ പല അനാവശ്യമായ വേദനകളിൽ നിന്ന് നമ്മെ രക്ഷിച്ചേക്കാം. എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലല്ല. ജീവിതത്തിൽ ഉണ്ടാകേണ്ട രണ്ടാമത്തെ പ്രധാന തിരിച്ചറിവ് അതാണ്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു എന്നതും പൂർണ്ണമായി നമ്മുടെ നിയന്ത്രണത്തിലല്ല. കഴിഞ്ഞുപോയ കാര്യങ്ങൾ മാറ്റാൻ കഴിയില്ല. സംഭവിച്ചു പോയൊരു തീരുമാനത്തെ തിരുത്താൻ ചിലപ്പോൾ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പ്രതികരിക്കണം എന്നത്. മഴ പെയ്യുന്നത് നമുക്ക് തടയാനാകില്ല, പക്ഷേ കുട എടുക്കണോ എന്നത് നമുക്ക് തീരുമാനിക്കാം. ആരെങ്കിലും നമ്മെ വിമർശിക്കുന്നത് തടയാനാകില്ല, പക്ഷേ ആ വിമർശനം മുഴുവൻ ദിവസവും മനസ്സിൽ കൊണ്ടു നടക്കണമോ എന്ന് തീരുമാനിക്കാം. ആരെങ്കിലും നമ്മളെ തെറ്റിദ്ധരിക്കുന്നത് തടയാനാകില്ല, പക്ഷേ അവരുടെ തെറ്റിദ്ധാരണ തെളിയിക്കാൻ ജീവിതം മുഴുവൻ ചെലവഴിക്കണമോ എന്നത് നമ്മുടെ തീരുമാനമാണ്. നമ്മുടെ സമാധാനം മറ്റുള്ളവരുടെ പെരുമാറ്റത്തിന് ഏൽപ്പിച്ചു കൊടുക്കരുത്. നമുക്ക് നിയന്ത്രിക്കാനാകാത്ത കാര്യങ്ങളിൽ അമിതമായ ഊർജം ചെലവഴിക്കുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാനാകുന്ന കാര്യങ്ങൾക്ക് ഊർജം കുറയുന്നു. അതുകൊണ്ട് ഓരോ വിഷമത്തിനും മുന്നിലും ഒരു ചോദ്യം, ഇത് എൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യമാണോ? ആണെങ്കിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ സ്വീകരിക്കാൻ പഠിക്കുക. ഈ വ്യത്യാസം മനസ്സിലാക്കുന്നിടത്താണ് മാനസികമായ വലിയ സ്വാതന്ത്ര്യം ആരംഭിക്കുന്നത്. നെഗറ്റീവ് ചിന്തകളെ വീണ്ടും വീണ്ടും മനസ്സിലേറ്റാതിരിക്കുക എന്ന മൂന്നാമത്തെ കാര്യം അതിലും പ്രധാനമാണ്. ഒരു വിപരീത സംഭവം നടന്നു, നമ്മൾ അതിനെക്കുറിച്ച് 10 തവണ ചിന്തിക്കുന്നു, പിന്നെ ഒരു സുഹൃത്തിനോട് പറയുന്നു, വീണ്ടും ഓർക്കുന്നു, ഉറങ്ങാൻ പോകുമ്പോൾ ഓർക്കുന്നു, രാവിലെ എഴുന്നേറ്റാലും ഓർക്കുന്നു. മോശമായ സംഭവം ഒരിക്കൽ മാത്രമാണ് നടന്നത്, പക്ഷേ നമ്മുടെ മനസ്സിൽ അത് 100 തവണ സംഭവിച്ചു കഴിഞ്ഞു. ഇതാണ് പലപ്പോഴും ഓവർ തിങ്കിങ്. ചിന്തിക്കുന്നത് പ്രശ്നപരിഹാരമാണെന്ന് നമ്മൾ കരുതും, പക്ഷേ എല്ലാ ചിന്തകളും പ്രശ്നപരിഹാരമല്ല. ഒരേ ചോദ്യത്തിന് പുതിയ ഉത്തരമൊന്നും കണ്ടെത്താതെ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് പ്രശ്നത്തിൻ്റെ പുനഃസംപ്രേക്ഷണം മാത്രമാണ്. വിപരീത ചിന്തകൾ നിർത്തിവെച്ച് ശ്രദ്ധ മറ്റൊരിടത്തേക്ക് മാറ്റണം. ഒരു പുസ്തകത്തിലേക്ക്, ഒരു നല്ല സംഭാഷണത്തിലേക്ക്, ഒരു നടത്തത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, ധ്യാനത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്ന് ചെയ്തു തീർക്കാനുള്ള ഒരു കാര്യത്തിലേക്ക്. ഇന്നത്തെ ദിവസം കൂടുതൽ പ്രകാശം നിറയ്ക്കാൻ, ഒന്ന്, സ്വന്തം ചിന്തകളെ ശരിയാണോ എന്ന് പരിശോധിക്കുക. 2, മറ്റുള്ളവരുടെ ചിന്തയും സംസാരവും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന് തിരിച്ചറിയുക. 3, വിപരീത ചിന്തകളെ മനസ്സിൽ ആവർത്തിക്കാതിരിക്കുക. ഇന്ന് നല്ല ഒരു ദിവസമാണ്.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ KS കൃഷ്ണകുമാർ.
3: ആകാശവാണി FM വാർത്തകൾ.
4: പതിനാറാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 29 വരെ ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഹൂതി വിമതർ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ഇന്ത്യൻ പൌരൻ മരിച്ചു. റിയാദിലെ ഇന്ത്യൻ എംബസിയാണ് മരണം സ്ഥിരീകരിച്ചത്. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ യജ്ഞത്തിന് ഇന്ന് തുടക്കം.

0: വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുകയും സന്തോഷകരമായ പഠന അന്തരീക്ഷം ഒരുക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. വനിതകൾക്കായി KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിർവഹിക്കും. നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് പരിപാടി. വർക്കല ശിവഗിരി മഠത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. രാവിലെ ചലച്ചിത്രതാരം ദേവൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് മാറാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും MDMA രണ്ട് യുവാക്കൾ പോലീസ് പിടിയിൽ. ഇവരുടെ കാറിൽ നിന്നും 9 ഗ്രാമോളം MDMA പിടിച്ചെടുത്തു. കേരള പത്മശാലീയ സംഘം സംസ്ഥാന പ്രസിഡന്റായി വിശ്വംഭരൻ പിള്ളയെയും ജനറൽ സെക്രട്ടറിയായി VV കരുണാകരനെയും കണ്ണൂരിൽ സമാപിച്ച 46ാം സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തു. സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 14 റൺസിന് പരാജയപ്പെടുത്തി. ഇതോടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ, 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, NV കൃഷ്ണവാര്യരുടെ ഭാരതപ്പുഴ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, 6:55 FM ഡയറി. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, കൊച്ചി കൊറുങ്കോട്ട ദ്വീപിലെ യാത്രാദുരിതം, തുടർന്ന് നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണരുടെ സുവിശേഷം, തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 FM ഹെൽത്ത് ലൈൻ. ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സീനിയർ കൺസൾട്ടന്റ് സർജിക്കൽ ഓൺകോളജിസ്റ്റ് ഡോക്ടർ ശ്യാം വിക്രമുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 സ്പോൺസേർഡ് ഗാനം, തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ്. 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: രാവിലെ 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക. അംബികാദേവി കൊട്ടേക്കാട് എഴുതി അവതരിപ്പിക്കുന്ന കഥ നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ. എറണാകുളം വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ SGJ അഭിമുഖം. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം. 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. FNHW എ ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാം അണ്ടർ ഡേ NRLM. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം. 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾക്ക് ശേഷം 4 മണിപ്പൂക്കൾ, വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പ്രോഗ്രാം. ഇതിൽ വിവേകവാണി, ദീപസ്തംഭം, മഹാശ്ചര്യം, ഗാനങ്ങൾ എന്നിവ. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:00 കഴിഞ്ഞ് 4:50. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
4: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ തൻവി ഖുറാന. Prime Minister Narendra Modi has said India's progress draws strength from its rich cultural heritage, scientific achievements and modern infrastructure. The Prime Minister was speaking after inaugurating and laying foundation stones of development projects worth over 13,000 crore.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: പ്രഭാതഗീതത്തിൽ ഇനി തൃപ്പൂണിത്തുറ ലളിതയും സംഘവും പാടിയ ഗാനം.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഇന്നത്തെ പ്രഭാതഗീതത്തിൽ അവസാനമായി ചിത്രപാടിയ ഗാനമാണ്. എ വി പോറ്റിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജയവിജയ.

ശ്രോതാക്കൾ കേട്ടത് പ്രഭാതഗീതം, ഭക്തിഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 27 സെക്കൻഡും. കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 14 മുതൽ 16 വരെ സൂക്ഷ്മ ജലസേചനവും ലാൻഡ്സ്കേപ്പിംഗും എന്ന വിഷയത്തിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഇന്ന് പേര് രജിസ്റ്റർ ചെയ്യണം. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഇതാണ്: 9400483754. 9400483754. ഓർക്കുക, രജിസ്റ്റർ ചെയ്യേണ്ടത് ഇന്നാണ്. 2026ൽ റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തിയതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യേതര മേഖലയിലും ഉള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി ഈ മാസം 15 വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യണം. ഹെക്ടറിന് പരമാവധി 4000 രൂപ വീതമാണ് ധനസഹായം. വിശദവിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴി കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 04-812-5766-22 എന്ന കോൾ സെന്റർ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. കോൾ സെന്റർ നമ്പർ ആവർത്തിക്കാം: 04-812-5766-22. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ നാളെയും മറ്റന്നാളും പോഷക സമൃദ്ധം സ്വാദിഷ്ടം പരിപാടിയുടെ ഭാഗമായി സംരംഭകത്വ സാധ്യത നിറഞ്ഞ നൂതന അച്ചാറുകൾ എന്ന വിഷയത്തിൽ ദ്വിദിന പരിശീലന പരിപാടി നടത്തുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 9400483754 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 9400483754. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള സർക്കാർ സ്ഥാപനമായ ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 23-24 തീയതികളിലായി ക്ഷീരസംഘം ഭരണസമിതി അംഗങ്ങൾക്ക് പരിശീലന പരിപാടി നടത്തുന്നു. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപയാണ്. പരിശീലനത്തിന് താൽപ്പര്യമുള്ളവർ ഈ മാസം 14 വൈകിട്ട് 5 മണിക്ക് മുൻപായി നേരിട്ടോ അല്ലെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിലോ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 04952-41-45-79. 04952-41-45-79. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള സർക്കാർ സ്ഥാപനമായ തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 15-16 തീയതികളിൽ വളർത്തുനായ്ക്കളുടെ പരിശീലനത്തിന് സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ളവർ നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 04-8-29-23-43-23 എന്ന ഫോൺ നമ്പറിൽ വിളിച്ചോ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ ആവർത്തിക്കാം: 04-8-29-23-43-23.

0: പേവിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ്പ് നാലാം ഘട്ടം ഈ മാസം 27 വരെ നടക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായ്ക്കൾക്കുള്ള ആന്റി റാബീസ് വാക്സിനേഷൻ ക്യാമ്പയിനാണിത്. കർഷകർക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ, പുതിയ വിപണി സാധ്യതകൾ, കർഷക സംരംഭകത്വം എന്നിവ പരിചയപ്പെടുത്തുന്നതിനായി കേരള കാർഷിക സർവകലാശാലയിൽ ഈ മാസം 16 അഗ്രികോൺ 2026 സംഘടിപ്പിക്കുന്നു. കർഷകർ, കാർഷിക സംരംഭകർ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപ്പര്യമുള്ളവർ എന്നിവർക്ക് പരിപാടിയിൽ പങ്കെടുക്കാം. വിശദവിവരത്തിന് വിളിക്കാം 70 25 88 88 62 എന്ന നമ്പറിൽ. 70 25 88 88 62. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 24,900 രൂപ, കൊപ്ര 15,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,700 രൂപ, അൺഗാർബിൾഡ് 70,700 രൂപ, റബ്ബർ RSS 4 28,350 രൂപ, RSS 5 27,750 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: സമയം 6 കഴിഞ്ഞ് 32 മിനിറ്റും 44 സെക്കൻഡും.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ ഡൽഹിയിൽ നടത്തുന്ന പ്രതിഷേധം നേരിടാനുള്ള കേന്ദ്ര നടപടികൾക്കെതിരെ സുപ്രീംകോടതി. സൌദി തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ശനിയാഴ്ചയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യക്കാരനുൾപ്പെടെ 13 പേർ കൊല്ലപ്പെട്ടു. മുതിർന്ന പൌരരുടെ പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ. മുതിർന്ന പൌരന്മാരെ മാനസികമോ ശാരീരികമോ ആയി ഉപദ്രവിച്ചാൽ 3 വർഷം വരെ തടവും 600,000 രൂപ പിഴയും ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന നിയമവുമായി സർക്കാർ. ജനശതാബ്ദി ട്രെയിനിൽ സെക്കൻഡ് സിറ്റിംഗ് കോച്ചുകളിൽ പുതിയ ബക്കറ്റ് സീറ്റുകൾ. മെമോ ട്രെയിനുകളിലെ സീറ്റുകൾക്ക് സമാനമായി ചെരിവില്ലാത്ത സീറ്റുകളാണ് പുതിയ കോച്ചുകളിൽ നൽകിയിരിക്കുന്നത്. KMML സഹകരിച്ച് കേരളത്തിൽ ധാതു സംസ്കരണ പ്ലാന്റ് ആരംഭിക്കാൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കോൾ ഇന്ത്യ ലിമിറ്റഡ് തീരുമാനം. കടലിലെയും ജലാശയങ്ങളിലെയും മത്സ്യങ്ങളിൽ പ്ലാസ്റ്റിക് സൂക്ഷ്മകണികൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക. ഈ വർഷത്തെ വാഴങ്കട കുഞ്ചുനായർ സംസ്തുതി സമ്മാൻ പുരസ്കാരം കഥകളി ചെണ്ടകലാകാരൻ സദനം വാസുദേവന്. കായികം. വെസ്റ്റിൻഡീസിനെതിരായ 2020 പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 14 റൺസിന്റെ ജയം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പുതിയ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് ഇന്ദ്രകാശി FC കീഴടക്കി. ശ്രോതാക്കൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
6: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ എൻ വി കൃഷ്ണവാര്യർ എഴുതിയ

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് എൻ വി കൃഷ്ണവാര്യർ എഴുതിയ ഭാരതപ്പുഴ എന്ന കവിത. ആലപിച്ചത് മുഖത്തല തുളസീധരൻ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്.

0: ലിമിറ്റഡ് നെല്ലിക്കുഴി പി ഒ കോതമംഗലം.
1: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
5: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ് എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023 അല്ലെങ്കിൽ 0484 2422543.

പ്രിയ ശ്രോതാക്കളെ, 6:55 മുതൽ FM ഡയറിയാണ്. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം, ഇന്നത്തെ ഗാനം ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ചേച്ചി, ജോലി കിട്ടി.
2: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
1: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
2: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
1: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
2: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
1: പക്ഷേ ചേച്ചി,
2: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷേ പാർട്ടി തരാതെ പറ്റില്ല.
1: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
3: RBI പറയുന്നു,
4: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കം. റിയാദിലെ കിം ഖാലിദ് വിമാനത്താവളത്തിനു നേരെ ഹൂതി വിമതർ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചു. 5 ഇന്ത്യക്കാർ ചികിത്സയിലെന്ന് ഇന്ത്യൻ എംബസി. വനിതകൾക്ക് KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിർവഹിക്കും. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ യജ്ഞത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 14 runs തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും.

0: ഈ മാസം 29 വരെയാണ് സമ്മേളനം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 16 നിയമസഭയുടെ 2 സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. ഈ മാസം 29 വരെ ചേരുന്ന സഭ 9 ദിവസങ്ങളിൽ സമ്മേളിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായും നിയമനിർമ്മാണത്തിനാണ് ഇത്തവണ സഭ സമ്മേളിക്കുന്നത്. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ ഇന്ന് അവതരിപ്പിക്കും. മറ്റ് ദിവസങ്ങളിലെ നിയമനിർമ്മാണം സംബന്ധിച്ച് ഇന്ന് ചേരുന്ന കാര്യോപദേശക സമിതി യോഗം തീരുമാനം കൈക്കൊള്ളുമെന്നാണ് സ്പീക്കർ അറിയിച്ചിട്ടുള്ളത്. ബജറ്റ് ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും 26 നടത്തും.
0: സൌദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ യമനിലെ ഹൂതി വിമതർ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇന്ത്യൻ പൌരൻ മരണപ്പെട്ടു. റിയാദിലെ ഇന്ത്യൻ എംബസിയാണ് മരണം സ്ഥിരീകരിച്ചത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ശനിയാഴ്ചയാണ് ഇന്ത്യൻ പൌരനുൾപ്പെടെ 13 പേരുടെ മരണത്തിനും 300-ലധികം പേർക്ക് പരിക്കേൽക്കാനും കാരണമായ ആക്രമണമുണ്ടായത്. പരേതന്റെ കുടുംബത്തെ അനുശോചനം അറിയിച്ച എംബസി ഭൌതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. ഇന്നലെ വിമാനത്താവളത്തിലെ പാസഞ്ചർ ടെർമിനൽ 4 നേരെ വീണ്ടും ആക്രമണമുണ്ടാവുകയും ഒരാൾ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ 5 ഇന്ത്യക്കാർ ചികിത്സയിലാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. സൌദിയിലെ ഇന്ത്യൻ പൌരന്മാർക്കായി മുഴുസമയ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. സിവിലിയൻ കേന്ദ്രങ്ങൾക്കും വിമാനത്താവളങ്ങൾക്കും നേരെ നടക്കുന്ന തുടർച്ചയായ ഭീകരാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സൌദി അറേബ്യയുടെ പരമാധികാര സംരക്ഷണത്തിൽ രാജ്യം പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം ഹൂതി വിമതർക്കെതിരെ സൈനിക നീക്കം നടത്തുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് മേരാ യുവഭാരത് സംരംഭത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട്.
2: 2023 October 31 ആരംഭിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ യുവജന കേന്ദ്രീകൃത സംരംഭമാണ് മേരാ യുവഭാരത് മൈ ഭാരത്. രാജ്യത്തെ യുവാക്കളെ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയുമായി ബന്ധിപ്പിക്കുകയും വിവിധ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകാൻ അവർക്ക് അവസരമൊരുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. 21-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രനിർമ്മാണത്തിൽ മൈ ഭാരത് നിർണായക പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവിച്ചിരുന്നു. യുവാക്കളിൽ നേതൃപാടവം, ഉത്തരവാദിത്തബോധം, പൌരബോധം എന്നിവ വളർത്തുക, വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ അവരെ സജീവ പങ്കാളികളാക്കുക എന്നിവയാണ് മൈ ഭാരത് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്.
0: ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം സജീവമായി പ്രവർത്തിക്കുന്ന ഇടമാക്കി മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുടർവർഷങ്ങളിലും അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഡിസംബറിൽ നടക്കുന്ന കൊല്ലം ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ലോഗോ ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്തു. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വെബ്സൈറ്റ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. വനിതകൾക്കായി KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിർവഹിക്കും. നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് പരിപാടി. കണ്ണൂർ ആറളം ഫാമിലെയും പുനരധിവാസ മേഖലയിലെയും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നേരിട്ടറിയാനും പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താനും പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജി M. മനോജിന്റെ നേതൃത്വത്തിൽ പ്രദേശം സന്ദർശിച്ചു. ജില്ലാ കലക്ടർ P. വിഷ്ണുരാജ്, സബ് ജഡ്ജിയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുമായ M. ശ്രുതി എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആറളം ഫാമിൽ ചേർന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഫാമിന്റെ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞു. ആനമതിൽ നിർമ്മാണം നടക്കുന്ന പ്രദേശവും സംഘം സന്ദർശിച്ചു. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ DPR ഫൈനലൈസ് ചെയ്തതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് അറിയിച്ചു. ശബരിമല മുന്നൊരുക്കം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പനമ്പരം കോട്ടയാക്രമണത്തിന്റെ 224-ാം വാർഷികം വയനാട് പൈതൃക സംരക്ഷണ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പനമരം തലക്കര ചന്തു സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം, കവർ പ്രകാശനം എന്നിവ നടന്നു. അനുസ്മരണ സമ്മേളനം വനവാസി വികാസ കേന്ദ്രം സംസ്ഥാന രക്ഷാധികാരി പള്ളിയറ രാമൻ ഉദ്ഘാടനം ചെയ്തു. 1802 October 11 തലയ്ക്കൽ ചന്തുവിന്റെ നേതൃത്വത്തിലാണ് പനമരത്തെ ബ്രിട്ടീഷുകാരുടെ കോട്ട ആക്രമിച്ചത്. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ പേരിൽ നിയമ സർവകലാശാല സ്ഥാപിക്കണമെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം തലശ്ശേരിയിൽ ആവശ്യപ്പെട്ടു. നിയമവിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരള പത്മശാലിയ സംഘം സംസ്ഥാന പ്രസിഡന്റായി വിശ്വംഭരൻപിള്ളയെയും ജനറൽ സെക്രട്ടറിയായി VV കരുണാകരനെയും കണ്ണൂരിൽ സമാപിച്ച 46-ാം സംസ്ഥാന

0: സമ്മേളനം തെരഞ്ഞെടുത്തു. സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ യജ്ഞത്തിന് ഇന്ന് തുടക്കമാകും. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുകയും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. ഈ മാസം 17 വരെ ഗവൺമെന്റ് സ്കൂളുകളിലും ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ആരോഗ്യ വകുപ്പാണ് പദ്ധതി സംഘടിപ്പിക്കുന്നത്. ദക്ഷിണ കർണാടകയിലെ പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ആദ്യ ദിനം തന്നെ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. നവരാത്രി ആഘോഷങ്ങളിൽ പങ്കാളികളാകാൻ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ദേവീ സങ്കല്പങ്ങളുടെ സമന്വയമായി ആരാധിക്കപ്പെടുന്ന മൂകാംബിക ദേവിയുടെ അനുഗ്രഹം തേടിയെത്തുന്ന ഭക്തർക്ക് നവരാത്രി ദിനങ്ങൾ ആത്മീയ അനുഭവത്തിന്റെ പുണ്യനാളുകളാണ്. വിജ്ഞാനത്തിന്റെയും വിദ്യയുടെയും അധിഷ്ഠാന ദേവതയായി വിശ്വസിക്കപ്പെടുന്ന മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ നവരാത്രി ആഘോഷങ്ങൾക്കായി കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത്. വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ 1000-ൽ കുരുന്നുകളാണ് കൊല്ലൂർ മൂകാംബികയിൽ എത്തുന്നത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന രഥോത്സവവും ഭക്തരുടെ ശ്രദ്ധാകേന്ദ്രമാണ്. വാദ്യമേളങ്ങളും ഭക്തിനിർഭരമായ പ്രാർത്ഥനകളും നിറയുന്ന രഥോത്സവം ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്.
0: പത്മനാഭപുരത്ത് നിന്ന് വിഗ്രഹഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. വിഗ്രഹഘോഷയാത്രയെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടവാൾ ഏറ്റുവാങ്ങി ആചാരപ്രകാരം വരവേറ്റു. പത്മതീർത്ഥക്കുളത്തിലെ ആറാട്ടിനുശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജക്കിരുത്തി. കോഴിക്കോട് കേസരി ഭവനിൽ ആരംഭിച്ച നവരാത്രി സർഗോത്സവം കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാതൃശക്തി പൂജ ഭാരതത്തിൽ എന്ന വിഷയത്തിൽ സീമാ ജാഗരൺ മഞ്ച് ദേശീയ മുഖ്യ സംരക്ഷ എ ഗോപാലകൃഷ്ണൻ പ്രഭാഷണം നടത്തി. ചലച്ചിത്രതാരം വിവേക് ഗോപൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. നവരാത്രിയോടനുബന്ധിച്ച് കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കണ്ണൂർ ദസറ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കലക്ട്രേറ്റ് മൈതാനിൽ ഈ മാസം 21 വരെ വിവിധ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. വർക്കല ശിവഗിരി മഠത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ ചലച്ചിത്രതാരം ദേവൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സ്വാമി പരാനന്ദ ദീപം തെളിക്കും. ശ്രീനാരായണ മഹാസമാധി നവതി സ്മാരക മന്ദിരത്തിലാണ് പരിപാടികൾ. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 14 തോൽപ്പിച്ചു. ടോസ് നേടിയ വെസ്റ്റിൻഡീസ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. വിജയത്തോടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. 4 മത്സരം മറ്റന്നാൾ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയത്തുടക്കം. ഇന്ദ്രകാശി FC എതിരില്ലാത്ത 2 ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. 16th കേരള നിയമസഭയുടെ 2 സമ്മേളനത്തിന് ഇന്ന് തുടക്കം. റിയാദിലെ കിം ഖാലിദ് വിമാനത്താവളത്തിന് നേരെ ഹൂതി വിമതർ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൗരൻ മരിച്ചു. 5 ഇന്ത്യക്കാർ ചികിത്സയിലെന്ന് ഇന്ത്യൻ എംബസി. വനിതകൾക്ക് KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിർവഹിക്കും. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ യജ്ഞത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 14 തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3.

അറിവും ആനന്ദവും പകരുന്ന വിവിധ പരിപാടികളുമായി ഇന്നത്തെ FM ഡയറി ഇതാ ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ FM ഡയറിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്നത്തെ FM ഡയറിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശുഭ.

ചിന്താശകലം. ഒരു സിംഹത്തിന് എഴുതാനുള്ള കഴിവുണ്ടാകും വരെ എഴുതപ്പെടുന്ന കഥകളെല്ലാം വേട്ടക്കാരനെ ന്യായീകരിക്കുന്നവയാകും. ആഫ്രിക്കൻ പഴമൊഴി. ഒരു സിംഹത്തിന് എഴുതാനുള്ള കഴിവുണ്ടാകും വരെ എഴുതപ്പെടുന്ന കഥകളെല്ലാം വേട്ടക്കാരനെ ന്യായീകരിക്കുന്നവയാകും.

ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ഞാവൽ പഴങ്ങൾ ഒരു പ്രശസ്ത സാഹിത്യകാരന്റെ ചെറുകഥയുടെ ചലച്ചിത്ര രൂപമാണ്. ആരുടെ ഏത് കഥ? ചോദ്യം ആവർത്തിക്കാം. ഞാവൽ പഴങ്ങൾ ഒരു പ്രശസ്ത സാഹിത്യകാരന്റെ ചെറുകഥയുടെ ചലച്ചിത്ര രൂപമാണ്. ആരുടെ ഏത് കഥ? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം പതിവ് പോലെ FM ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടുമുൻപ്.

നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ കാവ്യമൂല വൈകിട്ട് 3 മണിക്ക്. ചങ്ങമ്പുഴ കലാവേദിയുടെ കലാപരിപാടികൾ വൈകിട്ട് 6 മണിക്ക്. വെളുത്താട്ട് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രം, ചിറമ്പുറം ശ്രീഭദ്രകാളി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നവരാത്രി ആഘോഷം ഈ മാസം 21 വരെ. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം. സേവന വാർത്ത. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ ബഡ്ജറ്റ് സ്റ്റഡീസിൽ ഇക്കണോമിക് വിഷയത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇക്കണോമിക്സ്, ഇക്കണോമെട്രിക്കൽ ബിരുദാനന്തര ബിരുദം, നെറ്റ് എന്നിവയാണ് യോഗ്യത. PhD യോഗ്യത അഭികാമ്യം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 24 മുൻപായി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. ആപ്ലിക്കേഷനും മറ്റ് വിശദവിവരങ്ങൾക്കും recruit.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. recruit.qsat.ac.in.

0: 102.3 കൊച്ചി എഫ് എമ്മിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഡയറി. ഇപ്പോൾ സമയം 7 മണി.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
3: കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. ഓദിത്തിത്താരാദിത്തിത്തൈ തിത്തൈ തകതൈതൈതോം. ഓദിത്തിത്താരാദിത്തിത്തൈ തിത്തൈ തകതൈതൈതോം. ഈ വായ്ത്താരി അറിയാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. വള്ളപ്പാട്ട്, വഞ്ചിപ്പാട്ട് എന്നീ പേരുകളിൽ പ്രസിദ്ധമായ ഈ ആലാപന രീതിക്ക് മലയാള കാവ്യലോകത്ത് ചിരപ്രതിഷ്ഠ നേടിക്കൊടുത്തത് രാമപുരത്ത് വാര്യരാണ്. ഭാഗവത പ്രസിദ്ധമായ കുചേലകഥയ്ക്ക് മലയാളത്തിൽ താളാത്മകമായി അവതരണം നൽകിക്കൊണ്ട് അദ്ദേഹം

0: ം കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചു. നതോന്നതാവൃത്തത്തിൽ ആയാസരഹിതമായ ആലാപന ശൈലി ഉൾക്കൊണ്ട് വളരെ ലഘുവായ ഒരു കാവ്യം കൈരളിക്ക് സമ്മാനിച്ച് രാമപുരത്ത് വാര്യർ മലയാള കവിതയിൽ ശാശ്വതമായ ഇടം നേടി. മീനച്ചിൽ താലൂക്കിൽ രാമപുരം ദേശംകാരനായ കവി ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്. 1703-1753 ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് കരുതപ്പെടുന്നു. വിവാഹാനന്തരവും കൊടിയ ദാരിദ്ര്യം അദ്ദേഹത്തെ പിന്തുടർന്നു. ഉപജീവനത്തിന് മാർഗം കാണാതെ വീട് വിട്ടിറങ്ങിയ അദ്ദേഹം വൈക്കം ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ മാർത്താണ്ഡവർമ്മയെ മുഖം കാണിച്ചുവെന്നും ചില ശ്ലോകങ്ങൾ അദ്ദേഹത്തിന് കാഴ്ചവെച്ചു എന്നും പറയപ്പെടുന്നു. തിരുവനന്തപുരത്തേക്കുള്ള മടക്കയാത്രയിൽ തന്നോടൊപ്പം ബോട്ടിൽ ചെല്ലാൻ അദ്ദേഹം വാര്യരോട് പറഞ്ഞു. ഈ യാത്രയിൽ രാജാവിൻ്റെ താല്പര്യപ്രകാരം അദ്ദേഹം പാടിയ കാവ്യമാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. ഈ ഐതിഹ്യം പൊതുവിൽ തർക്കം കൂടാതെ എല്ലാ പണ്ഡിതന്മാരും സമ്മതിച്ചു പോരുന്നു. അതിന് തെളിവായി,
1: വഞ്ചനമനുജനായിട്ടവതരിച്ചിരിക്കുന്ന വഞ്ചിവല വൈരിയുടെ കൃപക്കിരിപ്പാൻ, വഞ്ചികയായി വന്നാവൂ ഞാനെന്നിച്ഛിച്ചു വാഴും കാലം, വഞ്ചിപ്പാട്ടുണ്ടാക്കണമെന്നരുളി ചെയ്തു
0: എന്ന വരികൾ എല്ലാവരും ഉദ്ധരിക്കുന്നു. ദരിദ്രനായ കുചേലൻ പത്നിയുടെ അഭ്യർത്ഥനപ്രകാരം തൻ്റെ സതീർത്ഥ്യനായ കൃഷ്ണനെ സന്ദർശിക്കാൻ പോകുന്നതും കൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതുമാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ ഇതിവൃത്തം. ദരിദ്രനായ രാമപുരത്ത് വാര്യർക്ക് ഈ കാവ്യം കേട്ട് ധാരാളം സ്വത്തുക്കൾ മാർത്താണ്ഡവർമ്മ ദാനം ചെയ്തു എന്നാണ് കഥ. മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്ന ജീവിതാവിഷ്കരണം കുചേലവൃത്തത്തിൽ നാം കണ്ടുമുട്ടുന്നു. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ശൈലിയിൽ ഒരു പുരാണകഥ പാട്ടുരീതിയിൽ അവതരിപ്പിക്കുന്ന ഈ കാവ്യം മായാത്ത ചിത്രങ്ങൾ വായനക്കാരുടെ മനസ്സിൽ നിറയ്ക്കുന്നു. ദാരിദ്ര്യത്തിന്റെ ആകുലതകളെ ഇല്ല ദാരിദ്ര്യാർത്ഥിയോളം വലുതായിട്ടൊരാർത്ഥിയും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മാനവ സമൂഹം എക്കാലവും നേരിടുന്ന വലിയ ക്ലേശത്തെ വാര്യർ വിശദീകരിക്കുന്നു. കുചേലവൃത്തം കൂടാതെ ഭാഷാഷ്ടപതി, നൈഷധം, തിരുവാതിരപ്പാട്ട് തുടങ്ങിയ കൃതികൾ വാര്യർ എഴുതിയിട്ടുണ്ടെങ്കിലും ചെറുതെങ്കിലും ഗൗരവമേറിയ കുചേലവൃത്തം വഞ്ചിപ്പാട്ടുകൊണ്ടാണ് രാമപുരത്ത് വാര്യർ മലയാള കാവ്യലോകത്ത് വലിയ ഇരിപ്പിടം നേടിയത്.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

KCB അറിയിപ്പ്. എരൂർ സെക്ഷൻ പരിധിയിൽ ഷാരിയമ്പലം പരിസരം, പള്ളിമറ്റം, പുല്ലന്തുരുത്ത്, കണിയാമ്പുഴ ടോൾ, തിട്ടയിൽ പീടിക, അസറ്റ് കിൻഷിപ്പ് പരിസരം എന്നിവിടങ്ങളിൽ ഭാഗികമായും അന്തിമഹാകാളൻ ക്ഷേത്രം പരിസരങ്ങളിൽ പൂർണ്ണമായും രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 മണിവരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

എഫ് എം ഡയറി തുടരുന്നു സേവന വാർത്തകളുമായി. കേരള ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള സാമ്പത്തിക താങ്ങൽ പദ്ധതി പ്രകാരമുള്ള ധനസഹായത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചു. ഡിസംബർ 31 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. 2025 മാർച്ച് 31 വരെ രജിസ്റ്റർ ചെയ്തവർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയുന്നത്. അപേക്ഷാ ഫീസ് നേരിട്ടാണ് സ്വീകരിക്കുന്നത്. ധനസഹായത്തിനായി അപേക്ഷയോടൊപ്പം രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ്, 2026 ഡിസംബർ വരെയുള്ള അംശദായം അടച്ച പാസ്ബുക്കിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് തുടങ്ങിയ രേഖകൾ സഹിതം ക്ഷേമനിധി ഓഫീസിൽ സമർപ്പിക്കണം.

ഡിസ്കൗണ്ട് ഒപ്പം മറ്റ് കിഡ്ലൻ ഓഫറുകളും ഏതാനും ദിവസത്തേക്ക് മാത്രം.

ഇടുക്കി ജില്ലയിലെ 9 ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളിൽ കരാർ അടിസ്ഥാനത്തിൽ വിമൻ കാറ്റഗറിയിൽ കെയർ വർക്കർമാരെ നിയമിക്കുന്നു. അതത് ബ്ലോക്ക് ക്ഷീരവികസന യൂണിറ്റ് പരിധിയിൽ നിന്നുള്ള 18-നും 45-നും ഇടയിൽ പ്രായമുള്ള 10-ാം ക്ലാസ് വിജയിച്ച വനിതകൾക്ക് അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭിലഷണീയം. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ വെച്ച് ഈ മാസം 17-ന് രാവിലെ 11 മണിക്ക് അഭിമുഖം നടത്തും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നാളെയാണ്. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04-862-22-99, 04-862-22-99. ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിലെ ഇ ഹെൽത്ത് കേരള പ്രോജക്റ്റിൽ ട്രെയിനി സ്റ്റാഫ് തസ്തികയിലേക്ക് താൽക്കാല അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചു. 6 മാസത്തേക്കാണ് നിയമനം. പ്രായപരിധി 35 വയസ്സ്. യോഗ്യത കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നിവയിലെ ഏതെങ്കിലും ഒന്നിലുള്ള ഡിപ്ലോമ, ബി ടെക്, എം ടെക് അല്ലെങ്കിൽ എം സി എ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നിവയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 19-ന് വൈകിട്ട് 5 മണിക്ക് മുൻപ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 94-95-98-17-93. 94-95-98-17-93.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ബിടെക് 2015 സ്കീമിൽ പഠിച്ചിരുന്ന സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, ക്യുസെക് എന്നിവിടങ്ങളിലെ ബിടെക് കോഴ്സ് അംഗീകൃത കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കായി ഇന്റേണൽ ഇംപ്രൂവ്മെന്റ് വൺ ടൈം സ്പെഷ്യൽ ചാൻസ് നവംബർ 2026 പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വിജ്ഞാപനം സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. www.qsat.ac.in

മലയാള ഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം അഖില കേരള അടിസ്ഥാനത്തിൽ കെ പി രാമൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രോഫിക്കായുള്ള കവിതാലാപന മത്സരം നടത്തുന്നു. അടുത്ത മാസം 1-ന് മത്സരം. 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് ട്രോഫിക്ക് പുറമെ ക്യാഷ് അവാർഡും ലഭിക്കും. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാം. നമ്പറുകൾ ഇതാണ്: 94 47 11 06 45, 94 47 11 06 45. മറ്റൊരു നമ്പർ 97 41 20 90 08, 97 41 20 90 08.

0: പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയിൽ ഇനി കേൾക്കാം.
1: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: നടി റാണിചന്ദ്രയുടെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. 1976 ഒക്ടോബർ 12-നായിരുന്നു അവരുടെ ദേഹവിയോഗം. മലയാള സിനിമാ പ്രേക്ഷക മനസ്സുകളിലെ മായാത്ത ഓർമ്മകളിൽ പ്രസന്നതയുടെ പ്രത്യക്ഷ മുഖമായിരുന്നു റാണിചന്ദ്ര. മിസ് കൊച്ചിയായി പിന്നീട് മലയാള സിനിമയിൽ നായികയായും ഉപനായികയുമായി നിറഞ്ഞു നിന്നു. പ്രതിധ്വനി എന്ന ചിത്രത്തിലാണ് റാണിചന്ദ്ര ആദ്യമായി വേഷമിടുന്നത്. ഈ ചിത്രത്തിലെ അഭിനയത്തോടെ അവർ നായികാ പദവിയിലേക്ക് ഉയർന്നു. ഉത്സവം, സിന്ദൂരം, തണൽ, സ്വപ്നാടനം എന്നിവ റാണിയുടെ മികച്ച ചിത്രങ്ങളാണ്. സ്വപ്നാടന

ത്തിലെ അഭിനയത്തിന് റാണിചന്ദ്രയ്ക്ക് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചു. 25 മലയാള ചിത്രങ്ങളിൽ റാണിചന്ദ്ര അഭിനയിച്ചു. അയോധ്യ എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസ്, പി മാധുരി.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പുകളിൽ നിന്നും ബാറ്ററി ഇൻവെർട്ടർ സോളാർ വാങ്ങൂ. റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ LED TV സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഓഫർ ഈ മാസം 30 വരെ മാത്രം. ഭാഗ്യ കൂപ്പൺ കരസ്ഥമാക്കൂ.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
1: ഫോൺ 8129110087.
2: ആർത്രൈറ്റിസ് എന്നൊരു ടെർമിനോളജി ആക്ച്വലി നമ്മളൊരു മലയാളത്തിൽ പറയുകയാണെങ്കിൽ ജോയിന്റുകളെ ബാധിക്കുന്ന, അത് ശരീരത്തിലെ ഏത് ജോയിന്റ് ആകാം, നമ്മുടെ

0: ഏറ്റവും ചെറിയ ജോയിന്റ് തൊട്ട് ഫിംഗറിലെ ഏറ്റവും ചെറിയ ജോയിന്റ് തൊട്ട് ശരീരത്തിലെ ഏറ്റവും വലിയ ജോയിന്റ് ഹിപ്പ് ജോയിനെ ബാധിക്കുന്നവരെ അർത്രൈറ്റിസ് എന്ന് വാദ്യപ്പെടുത്താവുന്നതാണ്. ഇതുകൂടാതെ നമ്മുടെ നട്ടലിലുള്ള ചെറിയ ജോയിന്റുകൾ, നട്ടൽ നമ്മുടെ എല്ലാ കണ്ണികൾക്കിടയ്ക്കും ജോയിന്റുകളുണ്ട്. അപ്പോൾ പൊതുവെ മനുഷ്യ ശരീരത്തിലെ ഏത് ജോയിന്റുകളെയും, എല്ലുകളെ ബന്ധിപ്പിക്കുന്ന ഭാഗത്തിനെ ബാധിക്കുന്ന, അതായത് സന്ധികളെ ബാധിക്കുന്ന ഏത് അസുഖത്തിനും നമ്മൾ അർത്രൈറ്റിസ് എന്ന് പറയുന്നത്. മോഡേൺ ഓർത്തോപെഡിക്സിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ മൊബിലിറ്റി ഈസ് ലൈഫ് എന്നുള്ള രീതിയിലാണ്, ചലനമാണ് ജീവിതം. അപ്പൊ അതിന്റെ ഒരു കൺസെപ്റ്റാണ് ഈ പറഞ്ഞ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞത്. ഒരിക്കലും നമ്മുടെ ജീവന് അപകടമുണ്ടാക്കുന്ന ഒരു അസുഖമല്ല, പക്ഷേ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത നിലവാരത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ആർത്രൈറ്റിസ്. ആർത്രൈറ്റിസിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കോസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് സന്ധികൾക്കുണ്ടാകുന്ന, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ തേയ്മാനമാണ്. രണ്ട് സർഫസ് തമ്മിൽ ഉരഞ്ഞ് സന്ധികളുടെ കാർട്ടിലേജ്, കാർട്ടിലേജ് തരുണാസ്ഥി തേഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അത് മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. രണ്ട് സർഫസ് ഉരഞ്ഞ് നമ്മളൊരു ഫ്രിക്ഷൻ അല്ല കർഷണം മൂലം ഉരഞ്ഞു പോകുമ്പോൾ സംഭവിക്കുന്ന തേയ്മാനം ഉണ്ടാവുന്നതാണ്. അപ്പൊ ചില ചോദിക്കും, നമുക്കിപ്പോ 70 വയസ്സുള്ള ഒരു 3 പേരെടുത്ത ഒരാൾക്കല്ലേ വരുന്നുള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് അതിന് ഉത്തരവില്ല. അത് ചിലർക്ക് ചാൻസ് കൂടുതലാണ്, പ്രത്യേകിച്ചും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സ്ത്രീകൾക്ക് സാധ്യത കൂടുതലാണ്. അതുപോലെ ഭാരം കൂടുതലുള്ളവർക്ക്, അമിതവണ്ണമുള്ളവർക്ക്, മെറ്റബോളിക് പ്രോബ്ലംസ് ഉള്ളവർക്ക്, വേറെ എൻഡോക്രൈൻ ഡിസോർഡർ ഉള്ളവർക്കൊക്കെ, പ്രമേഹം, തൈറോയിഡ് ഇതൊക്കെ ഉള്ളവർക്ക് തേയ്മാനം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ലൈഫ് സ്റ്റൈൽ, ഒരുപാട് മുട്ട് മടക്കിയിരിക്കുക, സ്ക്വാറ്റിംഗ് കുത്തിയിരിക്കുക, അപ്ഹിൽ ഡൗൺ ഹിൽ ഒരുപാട് നടക്കുന്നവര്, അവർക്കും ഈ പറഞ്ഞ പോലെ ഓവർ യൂസ് കൊണ്ടുണ്ടാവുന്ന സാധ്യതയും ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് ഒരു കാരണമാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഏറ്റവും കോമൺ ആയിട്ട് ബാധിക്കുന്നത് മുട്ടിനെയാണ്, കാൽമുട്ടുകളുടെ ജോയിന്റുകളെയാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഏറ്റവും മോശമായിട്ട് ബാധിക്കുന്നത് കാൽമുട്ടുകളെയാണ്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് ഓർത്തോ ആൻഡ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ ശ്രീഹരി.
2: നല്ല കാഴ്ചയുടെ യാത്ര തുടരട്ടെ. ആര്യ ഐ കെയറിന്റെ ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ച് 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ നേത്ര പരിശോധന, സർജറികൾക്കും കണ്ണടകൾക്കും പ്രത്യേകം ആനുകൂല്യങ്ങൾ. ആര്യ ഐ കെയർ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കോൺടാക്ട് 9946322888.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.

0: പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ പ്രൈമറി ടീച്ചർ, കൌൺസിലർ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നിവരുടെ പാനൽ തയ്യാറാക്കുന്നതിലേക്കായി ഈ മാസം 16 രാവിലെ 10 അഭിമുഖം നടത്തും. യോഗ്യത, ഇന്റർവ്യൂ ഷെഡ്യൂൾ, ബയോഡേറ്റ ഫോം എന്നിവയ്ക്ക് പൈനാവ് .kvs.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പറുണ്ട് 04-862-23-22-05, 04-862-23-22-05. വെബ്സൈറ്റ് വിലാസം പൈനാവ് .kvs.ac.in.
1: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാര ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.

0: എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ യഥാസമയം പുതുക്കാനാവാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് അവരുടെ തനത് സീനിയോറിറ്റിയോടെ ഈ മാസം 31 വരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നേരിട്ടും www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി ഓൺലൈനായും സീനിയോറിറ്റി പുതുക്കാവുന്നതാണ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.eemployment.kerala.gov.in. വിശദവിവരത്തിന് ഫോൺ നമ്പറുണ്ട്, 04-868-27-22-62, 04-868-27-22-62.
1: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാഞ്ച് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ് എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ

തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക്. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023, മറ്റൊരു നമ്പർ 0484242453.

0: പഠന ഗവേഷണ ലബോറട്ടറി മേഖലയിൽ പ്രവൃത്തി പരിചയം, PhD അഭികാമ്യം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 24 മുൻപായി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും. രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 31 മുൻപ് ലഭിക്കത്തക്ക വിധം അയക്കണം. അപേക്ഷയ്ക്കും മറ്റ് വിശദവിവരങ്ങൾക്കും recruit.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഫോൺ നമ്പർ 04842 86 29 55, 04842 86 29 55. വെബ്സൈറ്റ് വിലാസം recruit.qsat.ac.in.
1: അതെ, വൈകിട്ട് എന്താ പരിപാടി?
2: അതോ, ഇനി മുതൽ വൈകിട്ട് 5 കൊച്ചി FM ഗുഡ് ഈവനിങ് കൊച്ചി.
1: എന്താ ഈ ഗുഡ് ഈവനിങ് കൊച്ചി?
2: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിങ് കൊച്ചി.

അസാപ് കേരള ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജൂനിയർ ഡേറ്റ അനലിസ്റ്റ് ഫിനാൻഷ്യൽ സർവീസ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. 12-ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 94 95 99 96 67 94 95 99 96 67. മറ്റൊരു നമ്പർ 98 95 96 79 98 98 95 96 79 98. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. എഫ് എം ഡയറി തുടരും 7:35. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7:24 32 ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തി ആർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിയാദ് വിമാനത്താവള ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി റിയാദ് ഇന്ത്യൻ എംബസി. ആക്രമണത്തെ അപലപിച്ച് ലോക നേതാക്കൾ. സൌദിയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് ആരംഭിക്കും. ബജറ്റ് ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഈ മാസം 26th. പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. വെസ്റ്റിൻഡീസിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 14 റൺസ് ജയം. വാർത്തകൾ വിശദമായി. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തി ആർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ 13,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് ഇന്നലെ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരുകൾ മാറിയിട്ടും തമിഴ്നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമുള്ള പ്രതിബദ്ധതയിൽ മാറ്റമുണ്ടായിട്ടില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചെന്നൈ മെട്രോയുടെ 2nd ഘട്ടവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ഗതാഗത നിയന്ത്രണങ്ങൾക്ക് അനുസൃതമായി ജനങ്ങളുടെ സുഗമമായ നീക്കം ഉറപ്പാക്കണം. മെട്രോ സേവനങ്ങൾ, ഇന്റർനെറ്റ് എന്നിവ തടസ്സമില്ലാതെ ലഭ്യമാക്കണമെന്നും ഡൽഹിയിലെ ബാരിക്കേഡുകളുടെ വിന്യാസം പുനഃപരിശോധിക്കണമെന്നും പരമോന്നത

0: ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. അതേസമയം കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് അധികൃതർക്കെതിരെ കോടതി ലക്ഷ്യ നടപടികൾ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ച സുപ്രീംകോടതി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഭാഗം കേൾക്കുമെന്നും അറിയിച്ചു. ഇന്ത്യയിൽ സമാധാനപരമായി ഒത്തുചേരാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നതും സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര മാധ്യമങ്ങൾ എന്നിവയാൽ സംരക്ഷിക്കപ്പെടുന്നതുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ന്യൂഡൽഹി സംഭവങ്ങളെക്കുറിച്ച് മനുഷ്യാവകാശങ്ങൾക്കായുള്ള ഐക്യരാഷ്ട്രസഭ ഹൈക്കമ്മീഷണർ ഓഫീസിന്റെ പരാമർശങ്ങൾ പക്ഷപാതപരമാണെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു.
1: India is the world's largest democracy where the right to peaceful assembly is guaranteed by our constitution. As in every democracy, Indian citizens exercise this right subject to the maintenance of public order and safety. The OHCHR has an approach of extreme selectivity when it comes to public positions. Such double standards only erode the credibility of its standing and contribute to the loss of faith in multilateralism.
0: ജന്തർ മന്തർ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാൻ ജനങ്ങൾ ട്രെയിനുകളുടെ മുകളിൽ കയറി ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. തെറ്റായ പ്രചാരണങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. സൌദി അറേബ്യയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സഹായവും നൽകുമെന്നും എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. അതേസമയം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നിലവിലെ സ്ഥിതിഗതികൾ എംബസി വിലയിരുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ നടന്ന രണ്ടാമത്തെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു. വിമാനത്താവളത്തിനുള്ളിൽ പ്രൊജക്ടിൽ വീണ് തീപിടിക്കുകയായിരുന്നു. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം യമനിലെ ഹൂതികൾ ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസം നടന്ന മറ്റൊരാക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെടുകയും 308 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. റിയാദ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ലോക നേതാക്കൾ അപലപിച്ചു. സാധാരണക്കാർക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി എന്നിവർ ആക്രമണത്തെ അപലപിച്ചു. പാകിസ്ഥാൻ, ഖത്തർ, പാലസ്തീൻ, ജോർദാൻ, മലേഷ്യ എന്നീ രാജ്യങ്ങൾ സൌദി അറേബ്യയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായ ഏകദേശം 50 പേരെ രക്ഷപ്പെടുത്തി. ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട്. ഗോർഖ ജില്ലയിൽ ബുധിഖണ്ഡകി നദിയിലാണ് ഇന്നലെ പുലർച്ചെ മിന്നൽ പ്രളയമുണ്ടായത്. 30-ലധികം വീടുകളും പാലങ്ങളും ഒഴുകിപ്പോയി. ജലവൈദ്യുത പദ്ധതികൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഹോർമുസ് കടലിടുക്ക് മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ ഇന്ത്യ അപലപിച്ചു. എം ടി പെട്രോ ഡോൾഫിൻ എന്ന കപ്പലിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ 11 ഇന്ത്യൻ നാവികരിൽ 2 പേരെ കാണാതായതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഒമാൻ അധികൃതരുമായി കപ്പൽ മാനേജ്മെന്റ് കമ്പനികളുമായും ഏകോപനം നടത്തുന്നുണ്ടെന്നും മസ്കറ്റിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഈ മാസം 29 വരെ 9 ദിവസങ്ങളിലാണ് സഭ ചേരുന്നത്. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബിൽ എന്നിവ ഇന്ന് അവതരിപ്പിക്കും. മറ്റ് ദിവസങ്ങളിലെ നിയമനിർമ്മാണം സംബന്ധിച്ച് ഇന്ന് ചേരുന്ന കാര്യോപദേശക സമിതി തീരുമാനം കൈക്കൊള്ളും. ബജറ്റ് ഉപധന പ്രത്യന ചർച്ച, വോട്ടെടുപ്പും ഈ മാസം 26 നടക്കും. വനിതകൾക്ക് വേണ്ടി KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിർവഹിക്കും. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന പരിപാടിയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ KSFE ഗ്യാരണ്ടി കമ്മീഷൻ 110.4 കോടി രൂപയും മുഖ്യമന്ത്രിക്ക് കൈമാറും. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. പത്മതീർത്ഥകുളത്തിലെ ആറാട്ടിനുശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തി. കുമാരസ്വാമിയെ ആരിശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് പൂജയ്ക്കിരുത്തിയത്. നവരാത്രി പൂജ കഴിഞ്ഞ് ഒരു ദിവസത്തെ നല്ലിരുപ്പിനും ശേഷം ഈ മാസം 23 വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. യുവാക്കളെ രാഷ്ട്രനിർമ്മാണവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ മേരാ യുവഭാരത് മൈ ഭാരത് എന്ന സംരംഭത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് ഒരു റിപ്പോർട്ട്.
3: യുവജനങ്ങൾക്ക് സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ അവസരമൊരുക്കും.

0: ക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബർ 31 ആരംഭിച്ച പദ്ധതിയാണ് മേരാ യുവ ഭാരത് മൈ ഭാരത്. യുവജന കേന്ദ്രീകൃതമായ ഈ സംരംഭം രാഷ്ട്രനിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. യുവതലമുറയിൽ നേതൃപാടവം, ഉത്തരവാദിത്വ ബോധം, പൌരബോധം എന്നിവ വളർത്തുക, വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ സജീവ പങ്കാളികളാക്കുക എന്നിവയാണ് മൈ ഭാരത്തിന്റെ ലക്ഷ്യം. അവസരങ്ങൾ, നേതൃത്വം, രാഷ്ട്രനിർമ്മാണം എന്നിവയുമായി യുവതയെ ബന്ധിപ്പിക്കുന്ന ശക്തമായ വേദി കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ഇൻഡോറിൽ നടന്ന മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 14 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. 224 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന വെസ്റ്റിൻഡീസിന് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. ഈ വിജയത്തോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. പരമ്പരയിലെ നാലാം മത്സരം മറ്റന്നാൾ ഹൈദരാബാദിൽ നടക്കും. തുർക്കി ഇന്റർനാഷണൽ ചലഞ്ച് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അൻമോൾ ഖാബിന്. ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ ആകാർഷി കശ്യപിനെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അൻമോൾ ഈ നേട്ടം കൈവരിച്ചത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ DPR തയ്യാറായതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ശബരിമല മുന്നൊരുക്കം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ടെൻഡർ പൂർത്തിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സുരക്ഷിതവും സുസ്ഥിരവുമായ സ്വയം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഡൽഹി സർക്കാർ ദുർഗ എന്ന പേരിൽ ഈ ഓട്ടോ പദ്ധതിക്ക് തുടക്കമിടുന്നു. ആദ്യഘട്ടത്തിൽ 1300 പിങ്ക് ഇലക്ട്രിക് ഓട്ടോകൾ അനുവദിക്കും. ഇന്ത്യൻ റെയിൽവേയിൽ 3548 ബിരുദതല തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ചീഫ് കൊമേഴ്സിൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൌണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നീ 4 തസ്തികളിലേക്കാണ് നിയമനം. അടുത്ത മാസം 6 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ഊർജ്ജ മേഖലയെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ റഷ്യയും ഉക്രൈനും തമ്മിൽ ധാരണയായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നിട്ടില്ല. ട്രംപിന്റെ പ്രഖ്യാപനം എല്ലാവർക്കും ഗുണകരമായ വാർത്തയായി കാണുന്നുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തി ആർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിയാദ് വിമാനത്താവള ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. ആക്രമണത്തെ അപലപിച്ച് ലോക നേതാക്കൾ. സൌദിയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് ആരംഭിക്കും. ബജറ്റ് ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഈ മാസം 26. പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. വെസ്റ്റിൻഡീസിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 14 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ് 35:10. പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടരുന്നു. ഇപ്പോൾ കേൾക്കാം.
3: സമകാലികം ഇന്ന് എത്തി നിൽക്കുന്നത് എറണാകുളം നഗരപരിധിയിലുള്ള വടുതല ജെട്ടിയിലാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കായലിന് നടുവിലായി ഒരു ദ്വീപ് കാണാം, കൊറുങ്കോട്ട ദ്വീപ്. അവിടേക്ക് പോകണമെങ്കിൽ പഞ്ചായത്ത് വഞ്ചി അല്ലാതെ മറ്റൊരു ഗതാഗത മാർഗവുമില്ല. നഗരത്തോട് ഇത്രയും അടുത്തായിട്ടും പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഒരു പാലം പോലുമില്ലാത്ത പ്രദേശം. കൊറുങ്കോട്ട ദ്വീപ് കാണുമ്പോൾ മനോഹരമെന്ന് തോന്നുന്നുണ്ടെങ്കിലും ജീവിതം അത്ര രസകരമായിരിക്കില്ലെന്ന് വഞ്ചിയിൽ കയറിയപ്പോൾ തന്നെ തോന്നി. നല്ലൊരു കാറ്റോ മഴയോ വന്നാൽ ആടിയുലയുന്ന വള്ളം, യാതൊരു സുരക്ഷാ സംവിധാനവുമില്ലാത്ത യാത്ര. വള്ളത്തിൽ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുന്ന 5 ക്ലാസ്സുകാരൻ ആരവ് ഉണ്ടായിരുന്നു.
4: പോകുമ്പ ചില ടൈമിലൊക്കെ ഒഴുക്കൊക്കെ ഉണ്ടാവും, വഞ്ചി ചിലപ്പോ അവിടം വരെയൊക്കെ പോവും. അതാണ് സ്കൂളിലേക്ക് പോകാൻ ലേറ്റൊക്കെ ഒഴുക്കുണ്ടാവും വെള്ളത്തില്. ചില ടൈമില് വഞ്ചിയിലേക്ക് കാലൊക്കെ എടുത്ത് നോക്കുമ്പോ ചില ആൾക്കാർ വീഴാറൊക്കെ ഉണ്ട്. പിന്നെ ചിലപ്പോ വഞ്ചി 1 ഒക്കെ വൈകി കിട്ടിയില്ലെങ്കി അപ്പൊ തന്നെ ഞങ്ങളുടെ വണ്ടി മിസ്സാവും. പിന്നെ 1:20 ഓടുമ്പോഴല്ലേ, അതാണ് വണ്ടിയൊക്കെ മിസ്സാവാറുണ്ട്. മഴയൊക്കെയാണെങ്കിൽ ചിലപ്പോ കാല് വെക്കുമ്പോഴൊക്കെ തെന്നും. ഇപ്പോഴും വഞ്ചി കിട്ടാറില്ല. ഇന്ന് എനിക്ക് വഞ്ചി കിട്ടില്ല, സ്പെഷ്യലാ ഇറങ്ങിയത്. സ്പെഷ്യൽ എന്ന് വെച്ചാ എന്താ 10 കൊടുത്ത് ഇറങ്ങുന്നത്. ചില ടൈമിലൊക്കെ മഴ പെയ്യുമ്പോ തന്നെ ആറുണ്ട് വഞ്ചിയിൽ.
3: വഞ്ചിയിൽ നിന്ന് ഈ തുരുത്തിലേക്ക് കാൽ കുത്തും.

0: കാണുന്നത് നഗരവൽക്കരണത്തിന്റെ അതിവേഗ കുതിച്ചുചാട്ടത്തിനിടയിലും അടിസ്ഥാന ആവശ്യങ്ങൾക്കായി പോരാടുന്ന ഒരു ജനതയെയാണ്. 85 പരം ദളിത് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ബാഹ്യലോകത്തിന് ഇതൊരു പരിസ്ഥിതി സൗഹാർദ്ദ സ്ഥലമെന്ന് തോന്നാം. എന്നാൽ ഇവിടുത്തെ ദ്വീപ് നിവാസികളുടെ ജീവിതം മറ്റൊന്നാണ്. ഇവരുടെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങൾ അവർ തന്നെ പങ്കുവയ്ക്കുകയാണ് ഇന്ന് സമകാലികത്തിൽ.
1: എന്റെ നാടും ജനിച്ചതും കെട്ടിയാനും ഒക്കെ എല്ലാം നാടൊക്കെ ഇതൊക്കെ തന്നെ. പക്ഷെ ഇങ്ങനെയൊന്നും അല്ല, ഈ പറമ്പുകളൊക്കെ ഇവിടെയൊക്കെ ഞങ്ങൾ ഓടിക്കളിച്ച് നടന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇപ്പൊ കണ്ടില്ലേ കാട്, വനാന്തരമായ കാടാണ് ഈ കാണുന്നത്.
0: പ്രദേശവാസിയായ ജലജ
1: ഒന്ന് ഇവിടെ നോക്കിയാൽ ഒറ്റക്കത്തെ കാഴ്ചകളെല്ലാം കാണുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഇവിടെ കളിച്ചു വളർന്നത്. അന്ന് കൃഷി ഉണ്ടായിരുന്നു, ഇതേപോലെ കാടില്ല, എന്ത് കാര്യങ്ങളും ഞങ്ങൾക്ക് ഓടി നടന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ ജനിച്ച സമയത്തൊക്കെ ഒരു ചെറിയ വഞ്ചി ഞങ്ങൾ മടല് വെട്ടി അങ്ങാടും ഇങ്ങാടും തുഴഞ്ഞ് അങ്ങനെ പോയിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ പിള്ളേർ കുളിക്കാൻ ഈ പുഴയിലിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് നീന്തി അപ്പുറത്ത് കിടക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ജീവിച്ച ആൾക്കാരാണ്. പക്ഷെ ഇന്ന് വരെയും ഇതിനൊരു പുനരി കണ്ടെത്തിയിട്ടില്ല. ഈ കാടിന് കണ്ട, ഇവിടെ നിന്ന് ഇപ്പം നിങ്ങളൊക്കെ അടുത്തിറങ്ങി വന്നിട്ടും കണ്ട കാട് കണ്ട, എന്തോരം പാമ്പാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇനി ഞങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഞങ്ങളുടെ കാലമൊക്കെ കഴിയാറ്, ഇനി ഞങ്ങൾ വളർന്നു വന്ന മക്കൾക്കെങ്കിലും ഒരു നല്ലൊരു ഭാവി ഉണ്ടാകണമെങ്കിൽ ഇതേപോലെയുള്ള ആൾക്കാരൊക്കെ അന്ന് സഹായിച്ചാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇവിടെ ഒരാൾക്ക് കരണ്ട് പിടിച്ച്, കരണ്ട് പിടിച്ചപ്പോഴത്തേക്കും കൊണ്ടുപോകാൻ നോക്കിപ്പോ വഞ്ചിയില്ല, വഞ്ചി വന്നപ്പോ വണ്ടിയില്ല, അയാൾ മരിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥകൾ. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് അപ്പുറത്തേക്ക് കടന്നു പോകാനും കൂടി ഒരു ചെറിയൊരു പാലമെങ്കിലും ഞങ്ങൾ അപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ. ഇപ്പോഴും ഞങ്ങൾ കാട് വെട്ടി വെച്ചും ആണ് ഈ വന്നിരിക്കണത്. ഈ വഞ്ചിയില്ലാതെ ഒരു കാര്യങ്ങളും നടക്കൂല. ഇന്നിപ്പോ നമ്മൾ എന്തെങ്കിലും മറന്നു പോയെന്ന ഒരു കടയില്ല. പിന്നെ തിരിച്ച് പിന്നെ അക്കരെ ഇട്ട് പോകണമെങ്കിൽ 10 രൂപ കൊടുക്കണം. അപ്പൊ ഒരു പാലം ചെറുതാണെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങാടെങ്കിലും ഒന്ന് ഓടിപ്പോയി വല്ലതും മേടിച്ചിട്ട് വരാം. വെള്ളപ്പറ്റി വന്നാലാ നിരങ്ങി വേണം കയറണമെങ്കിൽ. ഏറ്റവും വലുത് ഈ ഒരു പോലെ ഇവിടെ രണ്ടുപേര് കാലുമുറിച്ച ആൾക്കാരുണ്ട്. അവരെ ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ ഉണ്ടല്ലോ, എന്ത് പാട് കഴിക്കണം. വെള്ളം പറ്റിക്കഴിഞ്ഞാൽ ഈ 4 കാലേല് കൈയും കുത്തി കയറണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതങ്ങള്. പണ്ട് എത്രയും വീടൊന്നും ഉണ്ടായിരുന്നില്ല. കൈ ഓലപ്പരെ മണ്ണെണ്ണ വിളക്കും കത്തിച്ച് വെച്ചിട്ടിരുന്നേച്ചതാണ്. ഇപ്പൊ ഒരു പുരോഗമനം കണ്ടേക്കാണ്. വാർക്ക വീടുണ്ട്, കരണ്ടും വെള്ളമൊക്കെ ഉണ്ട്. വെള്ളത്തിനൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട്. അവിടെയൊക്കെ അക്കരയിലൊക്കെ വെള്ളമില്ലെന്നും പറഞ്ഞൊരു സമരമൊക്കെ ആയി. പിന്നെ ഇടക്ക് ഇങ്ങനെ കരണ്ട് പോകലൊക്കെ ഉണ്ടായിരുന്നു. എന്ത് കാര്യത്തിന് ഒരു ഉപ്പ് മേടിക്കണമെങ്കിൽ അക്കരെ പോണം. അപ്പൊ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് കഴിച്ചു വിട്ടു.
0: 2 തവണ തനിക്ക് പാമ്പുകടി ഏറ്റുവെന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ മണി.
2: നിറച്ച് പുല്ലും കാടൊക്കെയാണ്. എന്നെ പാമ്പ് പിടിച്ചാണ്. ഇപ്പൊ എന്റെ പട്ടിയും പാമ്പ് പിടിച്ച്. ഇന്നലെ കടിച്ച് പട്ടി കത്ത്. ഞാൻ കടി കൊണ്ട് ചെരുപ്പിട്ട് അടി കൊണ്ടുണ്ട്. ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു. പകലാണ് എന്നെ കടിച്ചത്. ഇത് നമ്മുടെ വഴിയൊന്നും ക്ലീൻ ആക്കിയാൽ മതി. നടക്കണം. കാടാണ്. തൊഴിലുറപ്പാണ് അവിടെ പണിയെടുക്കണത്. അവരാരും കേൾക്കണില്ല. ഇവിടെ വെട്ടാൻ പറഞ്ഞിട്ട് ആള് നടക്കാത്ത സ്ഥലത്തൊക്കെ വെട്ടണം. ഇപ്പൊ ഇങ്ങനെ വളർന്നോണ്ടിരിക്കണല്ലോ, റോഡിലോട്ട് വളർന്നോണ്ടിരിക്കണത് കണ്ടില്ലേ. എന്നെ കടിച്ച് പോയാണല്ലേ. ഇനി ഇതിനുമ്പ് വളർപ്പം കടിച്ച് ഞാൻ ഹോസ്പിറ്റലിലേക്ക് മനസ്സിലാണ്. കാടും വെട്ടേ റോഡിന് ലൈറ്റ് മാത്രം മതി. ഇപ്പൊ ആ ജെട്ടിലോട്ട് പോണ റോഡ് നോക്ക്, കംപ്ലീറ്റ് റോഡിൽ പുല്ലാണ്.
0: അംബുജത്തിന് പറയാനുള്ളത് ഇതാണ്.
3: 50 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. വന്നപ്പോ ഇവിടെയൊക്കെ നല്ല ഭംഗിയായിരുന്നു. ചെമ്മിക്കെട്ടും നെൽപ്പാടങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ എല്ലാം നശിച്ച്. ഇപ്പൊ ചെമ്മിക്കെട്ടൊക്കെ ഉണ്ട്, കൃഷികളൊന്നുമില്ല. കൃഷി അവസാനിച്ചോടുകൂടി പയ്യെ പയ്യെ കാട് പിടിക്കാൻ തുടങ്ങി. മുതലാളിമാർക്ക് മുതലാകളില്ലെന്നാണ് പറഞ്ഞത്. ചെറിയ വഞ്ചിയായിരുന്നു ഞങ്ങൾക്ക് മുമ്പ്. ഞങ്ങൾ തന്നെ വല്ല മടലൊക്കെ ഇട്ടാണ് ഞങ്ങൾ വലിച്ചു പോയിരുന്നത്. പങ്കായം കൂടി ശരിക്കും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് മാറ്റി പാലം തലതരാന്ന് പറഞ്ഞിട്ട് പറയലാണ്ട് ഞാൻ വന്നിട്ട് തന്നെ 50 വർഷമായിട്ടുണ്ട്. ഇതുവരെ അതിനൊന്നും ആയിട്ടില്ല. ഇവിടെ ആകെ ഉള്ളത് ഒരു അംഗൻവാടി ഉണ്ട്. ആവശ്യം വരുമ്പോ ഇതേപോലെ വഞ്ചിക്ക് ഞങ്ങൾ പോയി എല്ലാ സാധനങ്ങളും കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അല്ലാതെ ഒരു മാർഗവുമില്ല ഞങ്ങൾക്ക്. 4 വശവും വെള്ളമല്ലേ.
0: പ്രശ്നങ്ങൾ പങ്കുവെക്കുന്നു ദ്വീപ് നിവാസിയായ വിശ്വംഭരൻ.
4: നമ്മ ചെറുപ്പം വരെ ഇവിടെയുള്ളതാണ്. പാലത്തിന്റെ ദുരിതം എന്ന് പറഞ്ഞാൽ ഇന്നൊന്നുമില്ല, കാരണന്മാരായിട്ട് അനുഭവിച്ചു വന്നാണ്. കുടിവെള്ളം ഇല്ലാണ്ട് അവിടെ ഒരു കിണറുണ്ട് ഞങ്ങളുടെ. ഈ വഴുതലാപ്പിന്റെ അപ്പുറം കാണുന്ന കിണറ് ഞങ്ങളുടെയാണ്. അതിന് ഞങ്ങൾ വെള്ളം കുടിപ്പിച്ചിട്ടില്ല. പാലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പം മുതൽ ആഗ്രഹിച്ച് അപേക്ഷ കൊടുത്ത് മരണം കൊടുത്ത് ദേ വന്യ പിടിക്കണം എന്നൊക്കെ പറഞ്ഞു കേൾക്കണം. അപ്പൊ അവസാനമായിട്ട് 3 പാർട്ടിക്കാരും കൊണ്ടുവന്ന് ഒരേ പാലം തന്നു. ഇവിടെ ഒന്നും നടന്നിട്ടില്ല. എത്ര അപേക്ഷ കൊടുത്താലും ശരിയാണ്, വരില്ല. ഈ വഞ്ചിയിൽ വെച്ച് പ്രസവിച്ച കേസുകളൊക്കെ ഉണ്ട്. ചത്ത ആൾക്കാരുണ്ട്, കൊണ്ടുപോകാൻ പറ്റാണ്ടായിട്ടുണ്ട്. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ആൾക്കാരാണ് ഇവിടെ ഉള്ളത് മുഴുവനും. കൊയ്ത്ത് പാടങ്ങളും ജമ്മീൻ തപ്പിയൊക്കെ ആയിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത്. ഇതൊക്കെ തന്നെ ഇപ്പൊ ഈ ചെറിയൊരു ഒറ്റപ്പാലാണ് ഈ വഞ്ചിയും ഇതൊക്കെ വന്നേക്കണം. ആർക്കും നന്നാക്കണമെന്ന് താല്പര്യമില്ല, ഏത് സർക്കാരിനാണെങ്കിൽ. ഇപ്പൊ ഉള്ള കാര്യമാണ് ഈ പറയണത്. അനുഭവം വെച്ച് ഞാൻ പറയണേ, ഞാൻ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. സ്റ്റേറ്റിനൊക്കെ വേണ്ടി കളിക്കാൻ പോയിട്ടുള്ള. ഇപ്പൊ എന്റെ കാലൊക്കെ മുറിച്ച് ഇപ്പൊ ഈ അടുത്തുണ്ടായ സംഭവമാണ്. ഞങ്ങളുടെ ഈ ദുരിതം ആയിക്കും. ഇപ്പൊ ഞങ്ങളെ കാറ്റും മഴയൊക്കെ വന്നാൽ അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റൂല. വഞ്ചി കാറ്റത്തും മഴയത്തൊക്കെ പിള്ളേർക്ക് പഠിക്കാൻ പോകാൻ ആ സമയത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണ്. കാറ്റ് പിടിച്ചാലൊന്നും ആ വഞ്ചിയൊന്നും നിൽക്കൂല ഇപ്പോഴും. പിന്നെ ഇത് ഇങ്ങനെ ശാന്ത വീട്ടൊക്കെ കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. ഇപ്പൊ തന്നെ ആ വഞ്ചി പൊളിഞ്ഞിരിക്കണേ, എന്നാണ് അപകടം പറ്റണെന്ന് അറിയാൻ പറ്റൂല. പെയിന്റിങ് മാത്രമേ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. 10-20 പേര് കയറി ആ വഞ്ചി പോക്കുവാൻ. ആ ഒരു വെള്ളമില്ല, അത് പോയി കിടക്കണേ. അത് പണിയാനായിട്ട് ഇപ്പൊ വരും വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ദുരിതങ്ങൾ അനുഭവിച്ച കരയാണ്.

0: പണ്ട് ഇതേപോലെ ഒച്ചപ്പാടും വെള്ളമൊക്കെ എടുത്താണ് ഈ റോഡങ്ങടൊക്കെ ഒരു തോടായിരുന്നു, കാടും ചേമ്പും കാട് ചൈരിച്ചോറിട്ട് നിവർത്തിയാണ് ഇടേണ്ടത്. ഇപ്പൊ ഞങ്ങളെ കൊണ്ട് കുടിക്കാൻ വെള്ളം തന്നെ ഇല്ല, കംപ്ലീറ്റ് ആൾക്കാർ ഔട്ട് ലൈൻ ഇട്ടേക്കണൊക്കെ ഞങ്ങൾ കുടിക്കണ വെള്ളത്തിലാണ്. ഇപ്പൊ ഇതിലാണ് പോന്നേക്കണ, ആര് ചോദിക്കാന്, 100 പ്രാവശ്യം ഞങ്ങള് പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കുടിവെള്ളത്തിന്റെ മീതെ കൂടിയാണ് ഈ കാണ വെച്ചേക്കണ അവിടെ. ഞങ്ങളെ ദുരിതം എന്ന് പറഞ്ഞ മനസ്സിലാത്ത അവസ്ഥയിലൊക്കെ ഉണ്ടാവും.
1: തൊഴിലുറപ്പ് തൊഴിലാളിയായ മണി,
2: ഞാൻ വന്നിട്ട് 46 കൊല്ലമായി, 67 വയസ്സായി എനിക്ക്. ഞാൻ വരുമ്പോ കൃഷിയൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് ഞാൻ കൃഷി നിന്ന് പോയിട്ട് പിന്നെ ഇന്ന് വരെ ഇവിടെ ഒരു പുരോഗമനം ഉണ്ടായിട്ടില്ല. വെള്ള ഭൂമിയിൽ 10 സെന്റ് 8 സെന്റ് ഒക്കെ കിട്ടിയ ആൾക്കാർ, മക്കള് കൂടുതലുള്ള ആൾക്കാർ 2 സെന്റ് 3 സെന്റ് ഒക്കെ ആയിട്ട് വീടുകൾ വെച്ച് അങ്ങനെ താമസിക്കണേന്ന്. അല്ലാതെ പഞ്ചായത്തിൽ നിന്നുള്ള വീടിനുള്ള ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായിട്ട് വീട് വെച്ചിരിക്കണതാണ്. സ്വന്തമായിട്ട് വെച്ച ആൾക്കാരും ഉണ്ട്, മൊത്തം ജമ്മിക്കെട്ട് മാത്രം. ആർക്കും ഒരു തൊഴിലില്ലാത്ത അവസ്ഥയാണ്. തൊഴിലുറപ്പിന് പോണ കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പണിയുണ്ടെന്ന് പറയാം. അതിപ്പോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക്. ഇത്രയും പ്രായമൊക്കെ ആയപ്പോ പറ്റണില്ല, പാലം വരുമെന്നുള്ള പ്രതീക്ഷ ഇല്ല. ഞങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഒരുപാട് സമരങ്ങളൊക്കെ നടത്തി, എന്നിട്ടും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇലക്ഷന്റെ സമയമാകുമ്പോൾ എല്ലാവരും വരണുണ്ട്. ഈ അവസ്ഥയിൽ കൂടി തന്നെ അവരും ഈ വഞ്ചിക്ക് വന്ന് പോകണം. ഇപ്പൊ ആരും പാലത്തെ പറ്റി ആരും സംസാരിക്കണില്ല. മുമ്പ് ഇവിടെ ഒരു വടക്കോശൊരു റിസോർട്ട് ഉണ്ടായിരുന്നു, അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ വരികയും പോവുകയൊക്കെ. ഇപ്പൊ അതും തീർന്നു. ഇലക്ഷൻ എടുക്കുമ്പോ വരും, വന്ന് എല്ലാ വീടുകളിലൊക്കെ കയറി ഇറങ്ങി ഒരു പിന്നെ ഭർത്താവ് പറയാൻ എനിക്ക് പറ്റണില്ല. കാല് മുട്ടിന് താഴെ വെച്ച് കട്ട് ചെയ്തേക്കണേന്. അപ്പൊ എനിക്ക് ഞങ്ങൾക്കൊരു വീൽ ചെയർ ഉണ്ടോന്ന് തന്നു. ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോവാൻ പറ്റാതെ നിക്കണേന്. ഇപ്പൊ കാലൊക്കെ പഴുത്ത് ഒരുപാട് ഹോസ്പിറ്റലൊക്കെ ഞങ്ങൾ കൊണ്ടു നടന്നു ചികിത്സിച്ച് അവസാനം മുട്ടിന് താഴെ വെച്ച് മറിക്കേണ്ട ഗതികേട് വന്നു. ഇപ്പൊ വീട്ടിന്റെ ഇരിപ്പുണ്ട്. പാലമില്ലാതെ ഞങ്ങൾ ഇനിയിപ്പോ മോൻ കൊണ്ടുപോകണം. ഇയാളെയും കൊണ്ട് വാക്കറിഞ്ഞ് കൊണ്ടുപോയിട്ട് റോട്ടിൽ കൊണ്ടുപോയി വീൽ ചെയർ ഇട്ടിട്ട് വേണം വീൽ ചെയറിന് ജട്ടിയിൽ കടവിൽ കൊണ്ടുവരണമെങ്കിൽ അവസ്ഥ. അപ്പൊ എനിക്ക് ഒറ്റക്ക് പറ്റൂല.
1: വൈകിട്ട് ജോലി കഴിഞ്ഞു വരുമ്പോൾ തന്റെ ഇരുചക്ര വാഹനം വടുതല ജെട്ടിയിൽ വെച്ചിട്ടാണ് രജീഷ് വള്ളം കയറി വീട്ടിലേക്ക് പോകുന്നത്. പിറ്റേന്ന് രാവിലെ ചെല്ലുമ്പോൾ ആരോ വണ്ടി കേടാക്കി വെക്കാറുണ്ടെന്ന് രജീഷ്.
3: ചേരാനല്ലൂർ പഞ്ചായത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. കുറങ്കോട്ട ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് കാരണന്മാര് പറഞ്ഞു കേട്ടാനുള്ള പരിചയമാണ് ഞങ്ങൾക്ക്. പെരിയാറിന്റെ കൈവരിയാണ് ഇത്, ഈ കുറങ്കോട്ട പോന്നേക്കണ പുഴ. അത് 2 കൈവരിയായിട്ട് മാറിയേക്കണ്. അപ്പൊ ഇതിൽ എക്കലൊക്കെ അടിഞ്ഞു കൂടിയുണ്ടായ ഒരു ദ്വീപായിട്ടാണ് ഞങ്ങൾ അറിയണത്. അപ്പോ ആ എക്കലേല് വന്ന് ഈ കൊക്കുകള് ഭക്ഷണം കഴിക്കാനായിട്ട് വന്ന് ഇങ്ങനെ കൊത്തി തിന്ന് ഇങ്ങനെ നിക്കുന്നതില് വന്ന പേരാണ് കൊക്കന്നം. കൊക്കന്നം പാടം എന്നാണ് അറിയപ്പെടുന്നത് കുറങ്കോട്ടനെ. കൊക്കന്നം പാടം എന്ന് പറഞ്ഞു പറഞ്ഞു. പിന്നീട് അത് കുറങ്കോട്ടേ. പിന്നെ ഇവിടെ ഇപ്പൊ പ്രധാനമായിട്ട് പാലത്തിന്റെ കാര്യം, അതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെ കാര്യങ്ങളും, പിന്നെ പ്രദേശം കംപ്ലീറ്റ് കാടും ഇതൊക്കെ ഇട്ടൊക്കെ മാറിയിരിക്കുന്നതാണ്. ഇവിടെ കുട്ടികൾക്ക് നടക്കാൻ പറ്റാനുള്ള പാമ്പേടി, പാമ്പിന്റെ ശല്യം അങ്ങനെ കുറെ 10-85 വീടിന് മേലെ ഉണ്ട് താമസക്കാരൂടെ. എല്ലാം ഈ കടത്ത് വഞ്ചിനെ ആശ്രയിച്ചാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ വന്നു കഴിഞ്ഞാല് റോട്ടിലിറങ്ങാൻ പറ്റില്ല, ചെളി ആണ് കംപ്ലീറ്റ്. അങ്ങനെ ഒരവസ്ഥയിലാണ് അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നത്. 4 ദിക്കിലും വെള്ളമാണ് ഇവിടെ. പണ്ട് കാലങ്ങളിൽ പൊക്കാളി കൃഷിയാണ് ഇവിടെ ചെയ്തിരുന്നത്. പിന്നെ കൂടുതൽ പേരും മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. ഇപ്പോഴത്തെ തലമുറ മയക്കു വരുന്നതിന്റെയൊക്കെ പിടിയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുറങ്കോട്ടയില് കുറച്ച് ചെറുപ്പക്കാരെല്ലാരും വള്ളംകളിയോട് അനുബന്ധിച്ച് കാരണം നല്ലൊരു കൂട്ടായ്മയോട് പോയിക്കൊണ്ടിരിക്കുന്നു. കോട്ടപ്പുറം ജലോത്സവം അവിടെ പോയിട്ട് ഫസ്റ്റ് പ്രൈസ് അടിക്കാൻ സാധിച്ചിട്ടുണ്ട്. വേറെ സ്ഥാപനങ്ങളൊന്നുമില്ല, ആകെ ഉള്ളത് അംഗൻവാടി. ചെറിയൊരു പെട്ടിക്കട ഉണ്ട്, അതിനെ ആശ്രയിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വഞ്ചിക്ക് അക്കരക്ക് പോവാ, സാധനങ്ങൾ വാങ്ങിക്കാം, തിരിച്ചു വരാം. ഹോസ്പിറ്റൽ കേസും ഇത് തന്നെ 20 മിനിറ്റ് ഗ്യാപ്പിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രി 9 മണിവരെയും ഉള്ളു, പിന്നെ നമുക്കില്ല. പിന്നെ ഉള്ളത് ഈ ബൈക്ക് കംപ്ലീറ്റ് സാമൂഹ്യ വിരുദ്ധര് നശിപ്പിക്കണം നമ്മളുടെ. ഞാനിതുപോലെ തന്നെ വർക്കിന് രാവിലെ പോകുമ്പോഴത്തേക്കും ഒന്നിലെ മിറർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ സീറ്റിന്റെ തേക്ക് ഇരുവിച്ചിട്ടുണ്ടാകും. പിന്നെ ഒരു ദിവസം നോക്കി കഴിഞ്ഞപ്പോ ടാങ്കിന്റെ ക്യാപ്പ് എടുത്ത് കളഞ്ഞിട്ട് ചരള് വരെ ഇട്ടേച്ച് കൊണ്ടിൽ. ഈ സെയിം അനുഭവം തന്നെ അടുത്ത വണ്ടിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. പാലം വന്നു കഴിഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെടുമെന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. പൈപ്പോളം ശുദ്ധജലമാണ്, ചില ടൈമില് കിട്ടാറില്ല. അപ്പോ കരയിൽ പോയിട്ട് എടുക്കേ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുള്ളൂ. കിണറൊന്നും കുത്താൻ പറ്റില്ല, കാരണം ചുറ്റിനും പുഴയാറ് ഉപ്പുള്ളവർക്ക് നമുക്ക് കിട്ടുള്ളൂ.
1: കൊറങ്കോട്ട ഉൾപ്പെടുന്ന വാർഡിന്റെ മെമ്പർ രാജു,
4: കുറങ്കോട്ട തണുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ സംശയങ്ങൾ ഉടലെടുത്ത് വരുന്നുണ്ടായി. അതെല്ലാം പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് കടത്തുവഞ്ചി പണിയാനും ആ കടത്തുവഞ്ചിക്കകത്ത് 3 ബൈക്ക് കയറ്റി അപ്പുറത്തേക്ക് നടത്തുവാനും അതിനൊരു തീരുമാനമായി. ഈ മാസം അവസാനത്തോടുകൂടി വഞ്ചി അത് MLA ഇടപെട്ടുകൊണ്ട് കളക്ടറുടെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് വഞ്ചി ഇപ്പൊ ഇറക്കാൻ തീരുമാനമായിരിക്കുന്നത്. അത് ഈ മാസം അവസാനത്തോടെ ഏകദേശം നല്ല രീതിയിൽ വഞ്ചി പണിത് ഇറങ്ങും. അവരുടെ യാത്രാ ക്ലാസ്സുകൾ ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടില്ല. ഉള്ളത് കുറങ്കോട്ട പാലമാണ്. പാലത്തിന് നേരത്തെ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയത്, പക്ഷെ അത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് അനുവദിക്കുകയാണ്. പക്ഷെ അത് സ്പിൽ ഓവറായി പോയതിന്റെ സാഹചര്യത്തിന് ഇനിയിപ്പോ അടുത്ത ഫണ്ട് വരുന്നവരെ നമ്മൾക്ക് അത് കാത്തിരിക്കേണ്ടി വരും. അതിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതും അന്നേരം വന്ന പാലം മാത്രം, പാലം അപ്പുറത്തും ഇപ്പുറത്തും മുട്ടിച്ചിട്ട് കാര്യമില്ല, ഭൂമി ഏറ്റെടുത്ത് റോഡും കൂടി ആവശ്യമായിട്ട് വന്നത് ഇതിന്റെ ഇതിലേക്ക് MLA ഇടപെട്ടുകൊണ്ട് MP ഇടപെട്ടുകൊണ്ട് അതിനുവേണ്ട നടപടികൾ MP ലോക്സഭയിൽ അത് കുറങ്കോട്ട കാര്യം പ്രത്യേകം അവതരിപ്പിക്കുന്നുണ്ടായി. ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറങ്കോട്ടയുടെ ബന്ധപ്പെട്ട് കാട് പിടിച്ചു കിടക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. കാട് പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു പ്രാവശ്യം

0: പിന്നെ രണ്ടു പ്രാവശ്യം പഞ്ചായത്ത് നിർത്തി വെട്ടി കൊടുക്കുന്നുണ്ട്. അവിടുത്തെ പ്രദേശം അങ്ങനത്തെ, അതായത് ചതുപ്പ് നിറഞ്ഞ പ്രദേശവും കണ്ടങ്ങളും അങ്ങനെ ചിറകളും അങ്ങനെയുള്ള പ്രദേശങ്ങളായതുകൊണ്ട് പെട്ടെന്ന് പുല്ലുരുക്കും. അവിടെ ഇപ്പൊ ഈ അടുത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ പൈസ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭൂവസ്ത്രം വിരിക്കാൻ, അതായത് ചിറകളിലെല്ലാം കയർ പോലത്തെ സംഭവം, അതായത് ഭൂവസ്ത്രം എന്ന് പറഞ്ഞാൽ ആ ഭൂവസ്ത്രം വിരിക്കാനായിട്ട് അവർക്ക് പണ്ടങ്ങൾ വിരിക്കുന്ന അത് തൊഴിലുറപ്പ് പദ്ധതിയിലാണ് അത് ചെയ്യുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ തൊഴിലുറപ്പ് കാരെ കൊണ്ട് തന്നെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ എല്ലാ ചിറകളും പുല്ല് വെട്ടി വൃത്തിയാക്കാനായിട്ട് ഏകദേശം നടപടികളായിട്ടുണ്ട്. അതെല്ലാം അവിടുത്തെ ആൾക്കാർക്ക് വേണ്ട നടപടി എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്ന പോലെ തന്നെ ഏത് സമയത്ത് അവിടെ എത്തിപ്പെടാനും കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടി പ്രവർത്തികൾ വ്യക്തിയാണ്. ഞാൻ അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ മാസം അവസാനത്തോടുകൂടി 800,000 രൂപ ടെൻഡർ വെച്ചുകൊണ്ട് പുതിയ വെള്ളം ഈ മാസം അവസാനത്തിൽ ഇറങ്ങും. അവരവിടെ തടവിൽ വെച്ചിട്ടാണ് കടത്ത് കയറി പോകണം. അത് ബൈക്ക് അക്കരേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതിന് പകരം ഈ വഞ്ചിക്കാർ തന്നെ 3 ബൈക്ക് കയറ്റുന്ന രീതിയിലുള്ള വള്ളം ഇത്തണം റെഡിയാക്കിയാണ്. അത് ഫൈബർ ചെയ്ത് മുകളിൽ ഷീറ്റിട്ട് 800,000 രൂപ മുടക്കി പുതിയ വെള്ളം ഈ മാസം അവസാനത്തോടുകൂടി അവിടെ ലീറ്റിലിറക്കി അക്കരക്ക് പോകാനുള്ള സംവിധാനം ഉണ്ടാവും.
1: ഇതേക്കുറിച്ച് ഹൈബി ഈഡൻ MP സമകാലികത്തോട്.
2: എറണാകുളം നിയോജകമണ്ഡലത്തിലെ ഏക പഞ്ചായത്തായ ചേരാനല്ലൂർ പഞ്ചായത്തിലെ ഒരു വാർഡിലെ ഒരു ചെറിയ പ്രദേശമാണ്, ഒരു ദ്വീപാണ് കൊറങ്കോട്ട എന്ന് പറയുന്നത്. ഈ കൊറങ്കോട്ട ദ്വീപിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 90%ത്തിലധികം ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ദശാബ്ദങ്ങളായി അവിടെ താമസിച്ചു വരികയാണ്. മത്സ്യത്തൊഴിലാളികളാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഈ ദ്വീപിൽ താമസിക്കുന്ന ആളുകളുടെ ഉപജീവനം എന്ന് പറയുന്നത്. ഞാൻ MLA ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അംബേദ്കർ സ്വയം പര്യാപ്ത ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, അവിടെ റോഡുകൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന റോഡുകളല്ല, ദ്വീപ് ചുറ്റോളം വെള്ളമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ വീടിന്റെ തറ കിട്ടുന്നത് പോലെയാണ്, കരിങ്കല്ല് കൊണ്ടിട്ടാണ് കിട്ടുന്നത്. പലപ്പോഴും സ്വകാര്യ വ്യക്തികളുടെ ഭൂമി അവിടെ ഉള്ളത് കൊണ്ട് റോഡ് പല സന്ദർഭങ്ങളിലും മുറിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു പാലം അത് അവിടുത്തെ നാട്ടുകാരുടെ ചിരകാല അഭിലാഷമാണ്, ആവശ്യമാണ്. നിരന്തരമായ പദ്ധതികൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഞാൻ MP ആയതിനു ശേഷം പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന PMGSY എന്ന് പറയുന്ന പദ്ധതി, അത് പ്രകാരം പ്രധാനപ്പെട്ട കണക്ടിവിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ കണക്ടിവിറ്റി നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു പദ്ധതിയാണ് ഈ പാലത്തിന് വേണ്ടിയിട്ട് വിഭാവനം ചെയ്തത്. പക്ഷെ ദൗർഭാഗ്യവശാൽ പല കാരണങ്ങളാൽ പറഞ്ഞുകൊണ്ട്, സ്വാഭാവികമായും ഇത് പഞ്ചായത്തിന്റെ ഒരു ദ്വീപാണെങ്കിലും ഇവർക്ക് ആക്സസ് ലഭിക്കാൻ പോകുന്നത് കൊച്ചി നഗരസഭയിലെ ഒരു വാർഡിലേക്കാണ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ജോലിക്ക് പോവാനും ആശുപത്രിയിൽ പോവാനും എല്ലാം ഇപ്പോ ഒരു യമഹ ഘടിപ്പിച്ച ഒരു വഞ്ചിയെ ആശ്രയിച്ചാണ് ഇവരുടെ എല്ലാ ദൈനംദിന ജീവിതം മുന്നോട്ട് പോകുന്നത്. മഴക്കാലത്തൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ചെറിയ ഒരു ഡിസ്റ്റൻസ് മാത്രമാണുള്ളെങ്കിൽ പോലും അവർക്ക് വലിയ പ്രയാസമാണ്. ദുരിതപൂർണമായ ഒരു സാഹചര്യമാണ്. MGSY ഈ പാലം ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യം പറയുന്നത് വളരെ ജനുവനായിട്ടുള്ള, കരയുമായി ബന്ധിപ്പിക്കുന്ന, കോർപ്പറേഷനുമായി ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലമാണിത്. പക്ഷെ സ്വാഭാവികമായും ഇത് അനുവദിക്കുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. പക്ഷെ സാറ്റലൈറ്റ് മാപ്പിംഗിൽ ഉള്ള ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ഇത് നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾ അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമം തുടരുകയാണ്. കൊറങ്കോട്ട പാലം എന്നുള്ളത് അവിടുത്തെ ജനങ്ങളുടെ ഒരു വലിയ ആവശ്യമാണ്. അത് വളരെ ന്യായമായ ആവശ്യമാണ്. അത് സംസ്ഥാന സർക്കാർ മുഖാന്തരമോ കേന്ദ്ര സർക്കാർ മുഖാന്തരമോ എങ്ങനെയെങ്കിലും നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ PMGSY എന്ന് പറയുന്ന പദ്ധതിയിൽ അത് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ അത് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചത്.
1: ഇന്നത്തെ സമകാലികത്തിലെ ശബ്ദങ്ങൾ വിരൽ ചൂണ്ടുന്നത് കൊച്ചിയിലെ ഒരു ദ്വീപായ കൊറങ്കോട്ട നേരിടുന്ന വലിയൊരു അവഗണനയിലേക്കാണ്. ടൂറിസം സാധ്യതകൾ കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ സാധാരണക്കാരായ ഈ ദ്വീപ് നിവാസികളുടെ ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കും പ്രാമുഖ്യം നൽകേണ്ടതുണ്ട്. ദ്വീപിന്റെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട്. ഒരു പാലം എന്ന കൊറങ്കോട്ട നിവാസികളുടെ ന്യായമായ ആവശ്യം അധികാരികൾ എത്രയും വേഗം ചെവിക്കൊള്ളുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
3: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

0: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
1: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വസമേഘാൻ, ഹോമിയോപ്പതി.
0: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
2: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
3: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.

0: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ. വായിക്കുന്നത് ടി എസ് ആശാദേവി.
1: വല്യച്ഛ രാവകൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതല നിനക്ക് ഇഷ്ടദാനമായിട്ട് തരുന്നത്. നിന്റെ പിടിപ്പുകേട് കൊണ്ട് അത് അന്യാധീനപ്പെട്ടു പോകരുത്. അപ്പന്റെ ഓർമ്മപ്പെടുത്തലിൽ ഇഷ്ടദാനം കിട്ടിയ പൊള്ളയത്തയിലെ മണ്ണ് കനം വെച്ചു തുടങ്ങിയപ്പോൾ അയാൾ അടുക്കളയുടെ പിന്നാമ്പുറത്തേക്ക് ചെന്നു. ഇറച്ചി നുറുക്കുന്ന പെണ്ണുങ്ങൾ സംസാരം നിർത്തി എഴുന്നേറ്റു. രാത്രി വൈകിയും അരിപ്പൊടി വറക്കലും അപ്പം ചുടലും നീണ്ടു. ചിരിതപ്പെണ്ണ് കട്ടൻ കാപ്പിയുമായി ദേഹണ്ണക്കാർക്കിടയിലൂടെ അവരുടെ കളിയാക്കൽ കേട്ട് രസിച്ചു നടന്നു. പുലർച്ചെ നല്ല മഴ. വാഴയിലയും ചേമ്പിൻ താളും തലമീതെ പിടിച്ച് ആളുകൾ ബൗത്തീസിനെ എത്തിച്ചേർന്നുകൊണ്ടിരുന്നു. അർത്തുങ്കലിലെ ആറടി മണ്ണിലുറങ്ങുന്ന കാരണവന്മാർക്ക് സ്തുതി ചൊല്ലി കുഞ്ഞുവർക്കി രൂപത്തട്ടിൽ തിരി കത്തിച്ചു. റേന്തവിരി പുതപ്പിച്ച മേശകളിലെ ചീന പ്ലേറ്റുകളിൽ വട്ടയപ്പം, അച്ചപ്പം, മുന്തിരിക്കൊത്ത്, ചക്കയും അരിമാവും ചേർത്ത് കാട്ടുകറുകയിലയിൽ പുഴുങ്ങിയ കുമ്പിളപ്പം, അവലോസുണ്ട, പലഹാരങ്ങൾ കുറച്ചും ചായ കുടിച്ചും ആളുകൾ മഴയിലേക്ക് മനസ്സു ചേർത്തു. തെക്കുവശത്തെ പന്തലിൽ ജീവിതത്തിൽ ആദ്യമായി മേൽമുണ്ട് ധരിച്ചെത്തിയ ചോദിക്ക് അമ്മ ഒരു പൊട്ടുകൂടി തൊട്ടുകൊടുത്തു. പൊക്കാളിപ്പാടത്തെ വരമ്പിലൂടെ മഴയത്ത് ചേമ്പിലത്താള് തലയ്ക്കുമീതെ പിടിച്ചു നടന്ന ചോദിയെ തേവൻ ചേറിൽ തള്ളിയിട്ട ബാല്യകാഴ്ചകളിൽ ജോസഫ്. മഴപ്പെരുക്കം കുറഞ്ഞു. തുമ്പിക്കൈ വണ്ണത്തിൽ ഒഴുകുന്ന വെള്ളത്തിലൂടെ കറൂപ്പ് മീനുകൾ തെങ്ങിൻമണ്ടയിൽ കയറുന്നു. തോട്ടിലെ മീനിന് തെങ്ങിൻമണ്ടയിൽ എന്താ കാര്യമെന്ന് ആരോ ചോദിച്ചതിന് തേവൻ ആവേശത്തോടെ പറഞ്ഞു തുടങ്ങി. ചൊഹേനെ കൊല്ലി മീനുകള് ഞങ്ങളുടെ കൂട്ടരുടെ ആത്മാക്കളാ. അതാ ഞങ്ങള് കേറ്റക്കാരെ പോലെ മുകളിലോട്ട് വലിഞ്ഞു കയറണത്. തെങ്ങിൻമണ്ടയിലോ പഴുക്കാമരത്തിലോ മീനിനെ കണ്ടാ ഞങ്ങള് വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് കീഴോട്ടിറങ്ങും. ചിലപ്പോ തൊണ്ടേ കുടുങ്ങി ആള് ചാകും. എന്നാലും മീൻ കയ്യിൽ തടഞ്ഞാല് കടിച്ചു പിടിച്ചു പോവും. ചാകൂന്ന് അറിഞ്ഞോണ്ടുള്ള മരണക്കളിയാ. നാട്ടുവർത്തമാനം പറഞ്ഞുകൊണ്ട് നിന്ന തേവനും പണിക്കാരും മഴയുടെ ശക്തി കുറഞ്ഞതോടെ പുത്തൻമുണ്ട് മാറ്റി പണിത്തോർത്തുടുത്ത് പറമ്പിലേക്കിറങ്ങി. മുറ്റത്ത് നിറഞ്ഞ വെള്ളം പൊഴിയിലേക്കൊഴുക്കാൻ ചാല് കീറുന്ന അവരുടെ കറുത്തിരുണ്ട മാംസപേശികളിൽ മഴത്തുള്ളികൾ ചേമ്പിലത്താളിലെന്ന പോലെ ചിതറി. കമുകിൻ പാളമേൽ കിടത്തി തള്ളവിരൽ കാച്ചെണ്ണയിൽ മുക്കി കുഞ്ഞിന്റെ നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുമ്പോഴും കരിമഷി കണ്ണെഴുതി കവിളിൽ വലിയ പൊട്ടുതൊട്ട് ബൗത്തീസിന്റെ കുപ്പായങ്ങൾ ഉടുപ്പിക്കുമ്പോഴും ജസീന്ദത്താത്തി ആത്മാനുതാപത്തിലെ വരികൾ പാടിക്കൊണ്ടിരുന്നു.

സ്നേഹത്താൽ ചേർത്തുകൊണ്ടും നിൻ തിരുപ്പാലാലൂട്ടിത്തഴുകി മുത്തിക്കൊണ്ടും. തോർന്നു വെക്കുക, ഇറങ്ങാം. മുറ്റത്ത് നിന്നിരുന്ന പതിരിഞ്ഞപ്പൻ തിരക്കുകൂട്ടി. പ്രാർത്ഥനാമുറിയിൽ നിന്ന് ആളുകൾ പുറത്തേക്കിറങ്ങിത്തുടങ്ങി. നീറ്റുകക്കയുടെ നിറമുള്ള ആകാശത്തിനു താഴെ വാർപ്പുചെമ്പിലെ വെള്ളം കമഴ്ത്തിയ പോലെ പൊഴിവെള്ളം കടലിലേക്കൊഴുകുന്നു. ചേന്നവേലി എത്തിയപ്പോൾ മാനം തെളിഞ്ഞു. സൂര്യൻ കരപ്പുറം മാടമ്പിയുടെ പ്രതാപം കാട്ടിത്തുടങ്ങിയപ്പോൾ കുഞ്ഞിന്റെ മുഖത്ത് വെയിലേൽക്കാതിരിക്കാൻ വല്യച്ച ഓലക്കുട ഉയർത്തി. നടന്നു ക്ഷീണിച്ച ആളുകൾ കുടിലുകളിൽ നിന്ന് സംഭാരം വാങ്ങി കുടിച്ച് മരത്തണലിലിരുന്ന് വിയർപ്പാറ്റി. കുട്ടികൾ കുറ്റിക്കാട്ടിൽ കയറി പൂച്ചപ്പഴം പറിച്ചും കൈതോലയിലെ ഓന്തിന്റെ നിറം മാറുന്നതും കണ്ട് ആർത്തുവിളിച്ചു. കുഞ്ഞുവർക്കിക്ക് പിന്നാലെ തീരത്തുകൂടി നീങ്ങുന്ന ബൗത്തി സംഘത്തിന്റെ ബഹളങ്ങൾ കേട്ട് ആകാശങ്ങളിലിരുന്ന് പുരക്കിലെ അപ്പാട്ടന്മാർ ഒരു സ്തോത്രഗീതം ആലപിച്ചു. താഴെ ചോണനുറുമ്പുകളെ പോലെ നീങ്ങുന്ന മനുഷ്യരെ നോക്കി കവൽ മാലാഖ ചോദിച്ചു, ഇന്നെന്താണപ്പാ ഇത്രയ്ക്ക് സന്തോഷം? ഞങ്ങളുടെ കുഞ്ഞുട്ടിയുടെ ബൗത്തീസാണ്. അധ്യായം 3. പള്ളിയുടെ ചതുരക്കുളത്തിലിറങ്ങി കാലും മുഖവും കഴുകുമ്പോൾ കുഞ്ഞുവർക്കി ബന്ധുക്കളോട് പറഞ്ഞു, പണ്ടിവിടം കാവായിരുന്നു. പുലിയങ്കോട്ടയ കാർണവന്മാരുടെ ആറാട്ടുത്സവം കാവിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ മൺവഴിയിലൂടെ കടപ്പുറത്തെത്തുമ്പോൾ ജനത്തെ കൊണ്ട് കടപ്പുറം നിറയും.

0: കാരണം അവർ വിഗ്രഹവുമായി 3 തവണ മുങ്ങി നിവരുന്നതുവരെ ആരും കടലിലിറങ്ങില്ല. ആറാട്ട് പുറപ്പെടുന്ന സ്ഥലമായതുകൊണ്ട് ആറാട്ടുങ്കൽ എന്നാണ് വിളിച്ചിരുന്നത്. ആറാട്ടുങ്കൽ ലോപിച്ചാണ് അർത്തുങ്കലായത്. അർത്തുങ്കലിനെ കുറിച്ചുള്ള അപ്പന്റെ പുരാണ കഥകളുടെ വിരസത ഒളിപ്പിക്കാനാവാതെ ജോസഫ് തിരക്കുകൂട്ടി. ഒന്ന് വേഗം.
1: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിച്ചത് TS ആശാദേവി.

0: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പുകളിൽ നിന്നും ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ വാങ്ങൂ. റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ, എൽ ഇ ഡി ടി വി സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഓഫർ ഈ മാസം 30 വരെ മാത്രം. ഭാഗ്യ കൂപ്പൺ കരസ്ഥമാക്കൂ.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: ആലുവയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ മകന് വേണ്ടിയാണ്. മകന്റെ പേര് റാഫിക്ക്.
2: പറയാമോ?
3: മകൻ ബാംഗ്ലൂർ MBA പഠിക്കുകയാണ്. ജോലി ഇനിയിപ്പോ അവർക്ക് പ്ലേസ്മെന്റിന്റെ ടൈമായി. അവിടെ തന്നെ പ്ലേസ്ഡ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യാനാണോ നല്ലത്, അതോ ഇനി പുറത്തേക്ക് പോണതാണോ നല്ലത്, അതൊന്നും അറിയാൻ വേണ്ടിയായിരുന്നു.
2: MBA പഠിച്ചാൽ പുറത്ത് വർക്ക് ചെയ്യണം. പുറത്ത് വെച്ചാൽ നമ്മുടെ രാജ്യം വിടണ്ട, കേരളം വിട്ട്. എസ്പെഷ്യലി MBA മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും നല്ല കമ്പനികളൊക്കെ ഉള്ളത് ഡൽഹി, ഗുജറാത്ത്, മുംബൈ, പൂനെ, ഹൈദരാബാദ് ആണ്. ടോപ്പ് കമ്പനിയാണത്. അവർക്ക് കേരളത്തും ബ്രാഞ്ച് ഉണ്ട്, നിങ്ങൾക്ക് ആന്ധ്രാപ്രദേശിലുണ്ട്, തമിഴ്നാടുണ്ട്, ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. അപ്പൊ നിർബന്ധമായിട്ട് ആ മകനോട് പറയാ, കേരളത്തിനെനിക്ക് വേണ്ട, ആന്ധ്രാപ്രദേശ് വേണ്ട, തമിഴ്നാട് വേണ്ട, ഡൽഹി തരൂ, ബോംബെ തരൂ, ഗുജറാത്ത്, അഹമ്മദാബാദ് തരൂ, പൂനെ തരൂ എന്ന് പറഞ്ഞാൽ മക്കൾ ആദ്യത്തെ കുറച്ച് കാലം പുറത്ത് വർക്ക് ചെയ്താലേ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. മനസ്സിലാകണ്ടോ?
3: ഈ
2: മാനേജ്മെന്റ് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് അറിയണം, ആൾക്കാരെ കണ്ടക്ട് ചെയ്യാൻ അറിയണം, ഡിഫറെന്റ് ടൈപ്പ് ആൾക്കാരെ ഇങ്ങനെ ഹാൻഡിൽ. കേരളത്തുകാർ മാത്രമല്ലേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? MBA പഠിച്ചാൽ കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യണം. അത് വർക്ക് ചെയ്യണ അങ്ങനത്തെ കമ്പനീസ് മുഴുവൻ നോർത്ത് ഇന്ത്യയിലാണ്.
3: ഓക്കെ, താങ്ക് യു.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ആഗോള വെല്ലുവിളികൾക്ക് പരിഹാരം കാണാൻ ഇന്ത്യയിലെ യുവതലമുറയ്ക്ക് സാധിക്കും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൌദി അറേബ്യയിലെ സിവിലിയൻ കേന്ദ്രങ്ങൾക്കും വിമാനത്താവളങ്ങൾക്കും നേരെയുണ്ടായ ഭീകരാക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാര സംരക്ഷണത്തിൽ രാജ്യം പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 6 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് 4 വരെ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. പട്ടേൽ ചൌക്ക്, ജൻപഥ്, രാജീവ് ചൌക്ക്, മണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, ബരാഖംബ റോഡ് എന്നീ സ്റ്റേഷനുകളാണ് താൽക്കാലികമായി അടച്ചത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ DPR ഫൈനലൈസ് ചെയ്തതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ശബരിമല മുന്നൊരുക്കം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നവരാത്രിയോടനുബന്ധിച്ച് കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കണ്ണൂർ ദസറ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കളക്ട്രേറ്റ് മൈതാനിയിൽ ഈ മാസം 21 വരെ വിവിധ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. വർക്കല ശിവഗിരി മഠത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ ചലച്ചിത്ര താരം ദേവൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വയനാട്ടിൽ മുക്കുപണ്ടം പണയം വെച്ച് 28.9 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. പുൽപ്പള്ളി കാനറ ബാങ്ക് ശാഖയിൽ അപ്രന്റീസായിരുന്ന കുറുവാശ്ശേരിക്കുടിയിൽ സഹജനെയാണ് പുൽപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്.

0: ലീഗ് കേരള ഫുട്ബോളിൽ തിരുവനന്തപുരം കൊമ്പൻസ് മലപ്പുറം എഫ് സിയെ ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി. തിരുവനന്തപുരം കൊമ്പൻസിന്റെ തുടർച്ചയായ രണ്ടാം ജയമാണിത്.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: നേപ്പാളിന്റെ ദുഃഖവും കാലാവസ്ഥാ വ്യതിയാനവും. തോരാതെ പെയ്ത മഴയില്ല, കൊടുങ്കാറ്റില്ല, സുനാമിയില്ല. പക്ഷേ നേപ്പാളിലെ ഫ്ലാഷ് ഫ്ലഡ് കവർന്നെടുത്തത് 1287 ജീവനുകൾ. 500 ആൾക്കാർ എവിടെയാണെന്ന് യാതൊരു വിവരവുമില്ല. എന്താണ് നേപ്പാളിൽ ആ ഒരാഴ്ചയിൽ സംഭവിച്ചത്? എന്നത്തെയും പോലെ തുടങ്ങിയ ഒരു ദിനം അവിടെ ശവപ്പറമ്പായി മാറ്റിയെടുത്തത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 2 നൂറ്റാണ്ടിൽ ഉണ്ടായ വ്യാവസായിക വിപ്ലവത്തിന്റെ ഭവിഷ്യത്താണ് ഞങ്ങളുടെ 6000 ജീവനുകൾ നഷ്ടപ്പെടാൻ കാരണമെന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്. നാം തന്നെ കാരണക്കാരായ ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും തന്നെയാണ് നേപ്പാൾ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതി എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകം കരുതുന്നത്. ഹിമാലയം വെറുമൊരു പർവ്വതനിരയല്ല, പകരം ഏഷ്യൻ ഭൂഖണ്ഡത്തിലാകെ ജലമെത്തിക്കുന്ന സ്രോതസ്സാണ്. ഹിമാലയത്തിലും ചുറ്റുമുള്ള ടിബറ്റൻ പീഠഭൂമിയിലും ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മഞ്ഞുപാളികൾ കാണപ്പെടുന്ന ഒരു പ്രദേശം. ആർട്ടിക് അന്റാർട്ടിക് പ്രദേശങ്ങൾ ഒരുപക്ഷെ ഭൂമിശാസ്ത്രപരമായി മഞ്ഞും ഐസും കാണുന്നുണ്ടെങ്കിലും ഹിമാലയത്തെ സംബന്ധിച്ച് ഏഷ്യയിലെ സവിശേഷ കാലാവസ്ഥയിലും മുഴുവൻ സമയം മഞ്ഞും മഞ്ഞുപാളികളും കാണപ്പെടുന്നുണ്ട്. ബ്രഹ്മപുത്ര, സിന്ധു, ഗംഗ തുടങ്ങിയ നദികൾക്ക് ജന്മം നൽകുന്നതും ഹിമാലയം തന്നെ. ഇങ്ങനെയൊരു മഞ്ഞുമല മഞ്ഞിനെ തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കാവശ്യമായ ജലം ആവശ്യത്തിനനുസരിച്ച് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ആ മഞ്ഞുരുകി ജലം ശക്തമായി താഴേക്ക് പതിക്കുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കുക. ഈ മഞ്ഞുപാളികൾ ചെറിയ ചെറിയ ജലസംഭരണികളായി മുകളിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവയിൽ വിള്ളലുണ്ടാവുകയും അവ മെല്ലെ പൊട്ടിത്തകർന്നുകൊണ്ട് താഴേക്ക് പതിക്കുകയും ചെയ്യുക. മണ്ണിടിച്ചിലായാലും ഹിമ തടാക വിസ്ഫോടനമായാലും മിന്നൽ പ്രളയമായും ഒക്കെ അവ നാടിനെ വിഴുങ്ങുവാനും തുടങ്ങുന്നു. നേപ്പാളിൽ സംഭവിച്ചതിൻ്റെ രത്നചുരുക്കം നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം. ഇതൊരു മിന്നൽ പ്രളയമായിരുന്നില്ല. ഉയർന്ന പർവ്വതത്തിന്റെ വശങ്ങളിൽ മഞ്ഞുകട്ടകളും മഞ്ഞുകട്ടകൾ പേറി നിന്ന സംഭരണിയും അതിനടിയിലുള്ള പാറയും അസ്ഥിരമാവുകയാണ് ചെയ്തത്. അങ്ങനെയൊരു അവസ്ഥയിൽ ഭീമാകാരമായ മഞ്ഞുപാളികളും മണ്ണും കല്ലുമെല്ലാം വലിയ വേഗത്തിൽ താഴേക്ക് അരിച്ചിറങ്ങിയതാണ് അപ്രതീക്ഷിതമായി ദുരന്തമായി നേപ്പാളിൽ പരിണമിച്ചത്. ഇനി ഇതിന്റെ കാരണങ്ങളിലേക്ക് നോക്കിയാൽ നാം പറഞ്ഞു പഴകിയ പറച്ചിലിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ വരുന്ന ചില പ്രതിഭാസങ്ങൾ തന്നെയാണെന്ന് കാണാം. മറ്റൊന്നുമല്ല, ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും തന്നെ. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇമാനികൾ ഉരുകുമ്പോൾ നഷ്ടപ്പെടുന്നത് വെറും മഞ്ഞ് മാത്രമല്ല, മുമ്പ് സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ അടിയിൽ മറഞ്ഞു കിടക്കുന്ന ഭൂഭാഗത്തിൻ്റെ സ്ഥിരതയിലും മാറ്റം വരുന്നു. ഹിമാനി പിന്മാറുമ്പോൾ മഞ്ഞുകൊണ്ട് നിറഞ്ഞ കുഴികളിൽ വെള്ളം അടിഞ്ഞുകൂടി ഹിമ തടാകങ്ങൾ രൂപപ്പെടുന്നു. മഞ്ഞു തടയിണകൾക്കുമേൽ സമ്മർദ്ദം വർദ്ധിക്കുന്നു, അത് പൊട്ടി ശക്തമായി താഴേക്ക് ഒഴുകുന്നു. ഹിമതടാകങ്ങളുടെ ഈ പെട്ടെന്നുള്ള തകർച്ചയ്ക്കും തുടർന്നുണ്ടാകുന്ന അവസ്ഥയുമൊക്കെ സാധാരണയായി ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡ് എന്നാണ് പറയുന്നത്. ലോകത്ത് ഏകദേശം 15 ദശലക്ഷം ആളുകൾ ഇത്തരം സാധ്യതാ പരിധിയിലാണ് ജീവിക്കുന്നത്. ഏഷ്യയിലെ ഹിമാലയ സാനുക്കളിലാണ് ഏറ്റവും അധികം ആൾക്കാർ ഈ ഭീഷണി നേരിടുന്നത്. അവിടെ ഏകദേശം 1 ദശലക്ഷം ആൾക്കാർ ഹിമതടാകങ്ങളിൽ നിന്ന് 10 കിലോമീറ്ററുകൾക്കുള്ളിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നേപ്പാൾ ആണെങ്കിൽ നാളെ ഇന്ത്യയും ആകാം. കാരണം നമ്മളും ആ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടവരുടെ ലിസ്റ്റിൽ മുൻപന്തിയിൽ തന്നെയുണ്ട്. മനുഷ്യരെയും മറ്റു ജീവികളെയും പോലെ ഭൂമിക്കും പ്രായമാകുമോ? കാലം മനുഷ്യന് വാർദ്ധക്യം ഏൽപ്പിക്കുമ്പോൾ ഭൂമിക്ക് കാലമല്ല, മനുഷ്യരാണ് രോഗാതുരമായ വാർദ്ധക്യം അടിച്ചേൽപ്പിക്കുന്നത്. നാം അത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും കാലാവസ്ഥാ വ്യതിയാനം അത്രമേൽ നമ്മുടെ ജീവിതത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തിക്കഴിഞ്ഞിട്ടുണ്ട്.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: ഇന്ന് ഈ പരിപാടിയിൽ ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് വിശദമാക്കുന്നു സീനിയർ കൺസൾട്ടന്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ശ്യാം വിക്രം.
1: നമ്മുടെ ഇടയിൽ ഏറ്റവും സാധാരണമായി കാണുന്ന ഒരു ക്യാൻസർ രോഗമാണല്ലോ സ്തനാർബുദം.

0: എങ്ങനെയാണ് കേരളത്തിൽ മലയാളികൾക്കിടയിൽ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ സാധ്യതകൾ?
1: ഇന്ന് ഇന്ത്യയിലെ തന്നെ കണക്കുകൾ പറയുകയാണെങ്കിൽ, ഗ്ലോബോകോൺ 2022 കണക്കുകൾ പ്രകാരം പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കാണപ്പെടുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറാണ്. അതായത് ഇന്ത്യയിൽ ഒരു വർഷം ഡയഗ്നോസ് ചെയ്യുന്ന ക്യാൻസറുകളിൽ ഏകദേശം 26% ബ്രസ്റ്റ് ക്യാൻസറാണ്. അത് പ്രായം കൂടുന്തോറും കൂടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കണക്കുകൾ പറയുകയാണെങ്കിൽ 80 വയസ്സാവുമ്പോൾ 8 പേരിൽ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഇന്ന് കാണുന്നത്. പിന്നെ നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ എല്ലാ ക്യാൻസറും ഇപ്പോൾ ഒരു ജീവിതശൈലി രോഗം എന്നുള്ള നിലയിൽ മാറിയതുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് വളരെയേറെ കൂടുതലാണ്. പ്രായമുള്ള ആൾക്കാരിൽ മാത്രമല്ല, വളരെ ചെറുപ്പമുള്ള ഈവൻ 25 വയസ്സ് 28 വയസ്സുള്ള ആൾക്കാരിലും വരെ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് വളരെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്.
0: ഡോക്ടർ പറയുന്ന ആയുർദൈർഘ്യം കൂടുകയാണെങ്കിലും ബ്രസ്റ്റ് ക്യാൻസറിനുള്ള
1: സാധ്യതയും കൂടുന്നുണ്ട്.
0: എന്തുകൊണ്ടായിരിക്കും ഇതിനൊരു പ്രത്യേകിച്ച് ഒരു കാരണം നമുക്ക് പറയാൻ കഴിയുമ്പോൾ? പല ക്യാൻസറിനും ഒരു കാരണവും നമുക്ക് വ്യക്തമായി പറയാൻ കഴിയാറില്ല. ബ്രസ്റ്റ് ക്യാൻസറിന്റെ എങ്ങനെയാണ്?
1: ഒരു ക്യാൻസറിന് നമുക്ക് കാരണം എന്നുള്ള വാക്കല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അതായത് അതിന്റെ സാധ്യത കൂട്ടുന്ന ഘടകങ്ങൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാര്യത്തിൽ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുക, മോഡിഫയബിൾ ആൻഡ് നോൺ മോഡിഫയബിൾ. മോഡിഫയബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റ്, അമിതവണ്ണം, എക്സസൈസ് ഇല്ലായ്മ, പിന്നെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്, മെൻസസ് വളരെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങുക, വളരെ ദീർഘകാലമുള്ള മെൻസസ്, ഇതൊക്കെയാണ് നമ്മൾ ഒരു കാരണങ്ങൾ. നോൺ മോഡിഫയബിൾ എന്നുള്ളത് സ്ത്രീയായിട്ട് ജനിക്കുന്ന ഏതൊരാൾക്കും പുരുഷന്മാരെക്കാട്ടിൽ കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഏജ്, മെൻസ്ട്രൽ സ്റ്റാറ്റസ്, അതൊന്നും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതായിട്ടുള്ളതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ അമിതവണ്ണം, എക്സസൈസ് ചെയ്യുക, അതൊക്കെ ഇതെല്ലാം ഒരു സാധ്യത കൂട്ടുന്ന ഘടകങ്ങളായിട്ടാണ് പറയുന്നത്. പിന്നെ ഇപ്പം ജനറ്റിക് ഫാക്ടേഴ്സ്, അതായത് ജനതികപരമായി കുടുംബങ്ങളിലൂടെ പല തലമുറകളിലായിട്ട് കൈമാറി വരുന്ന ജനതിക ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസറിന്റെ അളവും കൂടി വരുന്നുണ്ട്.
0: ഡോക്ടർ പറയുകയുണ്ടായി സ്ത്രീകളിൽ എന്ന് പറഞ്ഞു, പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസറിന് സാധ്യതയുണ്ട്.
1: പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസറിന് സാധ്യതയുണ്ട്. 100 പേരിൽ ഒരാൾക്ക് എന്നുള്ള നിലയിലാണ് പുരുഷന്മാരിൽ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഇൻസിഡൻസ് പറയുന്നത്.
0: സാധാരണ നമ്മൾ ഈ ക്യാൻസറിനെ പലതായി തരംതിരിക്കാറുണ്ടല്ലോ, ബ്രസ്റ്റ് ക്യാൻസറിനെ നമുക്ക് അങ്ങനെ ഏതെല്ലാം വിധത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും?
1: പണ്ടൊക്കെ നമ്മൾ അത് ചികിത്സയുടെ കാര്യങ്ങളിലായിരുന്നെങ്കിലും, ഡയഗ്നോസിന്റെ കാര്യങ്ങളിലായിരുന്നെങ്കിലും, പണ്ടൊക്കെ നമ്മൾ ഒരു സൈസ് അല്ലെങ്കിൽ ഗ്രേഡ് എന്നുള്ളതിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു. പക്ഷെ ഇന്ന് അതല്ല, ഇന്ന് ജനിതകപരമായി അതിൻ്റെ ടൈപ്സ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ തന്നെ നമ്മൾ പല രീതിയിലായിട്ടുള്ളത് മാറിയിട്ടുണ്ട്. അതിനുള്ളിലത്തെ ഹോർമോൺസിന്റെ റിസപ്റ്റാസിന്റെ സ്റ്റാറ്റസ് വെച്ചിട്ടും അതിൻ്റെ ഗ്രേഡ് വെച്ചിട്ട് അതിൻ്റെ ടൈപ്പ് വെച്ചിട്ട് അങ്ങനെ പല ഫാക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ ഈവൻ ചെറിയ ഇപ്പോൾ 2 സെന്റിമീറ്റർ വലിപ്പമുള്ള ട്യൂമർ പോലും ഒരു ഹൈ ഗ്രേഡ് എന്നുള്ള രീതിയിൽ നമ്മൾ തരംതിരിക്കുന്നത് ഇപ്പോൾ അതിനുള്ളിലെ ട്യൂമറിനുള്ളിലെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. മുമ്പ് പുറത്തുള്ള ഫാക്ടർ, അതായത് സൈസ്, ട്യൂമറിന് ഇത്ര 5 സെന്റിമീറ്റർ സൈസ് ഉണ്ട് അത് റിസ്ക് ആണ്, അല്ലെങ്കിൽ 2 സെന്റിമീറ്ററേ ഉള്ളൂ അത് കുഴപ്പമില്ല എന്നായിരുന്നു ഒരു കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നത്. അത് മാറി സൈസിനെക്കാട്ടിൽ കൂടുതൽ ട്യൂമറിനുള്ളിൽ എങ്ങനെയാണ്, അതിൻ്റെ ഘടന എങ്ങനെയാണ് എന്നുള്ളത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതനുസരിച്ച് തന്നെയാണ് അതിൻ്റെ ചികിത്സകളും നമ്മൾ തീരുമാനിക്കുന്നത്.
0: എവിടെ കാണുന്നു എന്നുള്ളതും പ്രധാനമല്ല, സ്ഥാനാർത്ഥിത്വം എവിടെയാണ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, കാണപ്പെടുന്നത് എന്നുള്ളത്.
1: എവിടെയാണ് എന്നുള്ളതിനേക്കാൾ അത് ഏത് സ്റ്റേജിൽ വരുന്നു എന്നുള്ളതാണ് നമ്മൾ മെയിൻലി നമ്മൾ നോക്കുക. ഇപ്പം ബ്രസ്റ്റിൽ മാത്രമേ ഉള്ളൂ ചെറിയ മഴയായിട്ട് വരുന്നതിനെ നമ്മൾ സ്റ്റേജ് 1 എന്ന് പറയുന്നു. സൈസ് കുറച്ച് കൂടി ബ്രസ്റ്റിൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സ്റ്റേജ് 2. കക്ഷത്തിലെ കഴലകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് 3, അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് 4. അങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്യുക. ഇപ്പം ഏതൊരു ക്യാൻസറും, അത് ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല, ഏതൊരു ക്യാൻസറും ഏത് സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം.
0: എങ്ങനെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? സാധാരണ ഒരു വ്യക്തിക്ക് സ്ഥാന പരിശോധന ഉണ്ട്, ക്യാൻസർ ആണോ എന്നൊരു സംശയം വരാനിടയാക്കുന്ന സാഹചര്യം ഏതാണ്?
1: ബ്രസ്റ്റിലൊരു മുഴകളായിട്ട് വരിക എന്നുള്ളതാണ് മോസ്റ്റ് കോമൺ പ്രസന്റേഷൻ. പൊതുവേ കാണപ്പെടുന്ന ഒരു പ്രസന്റേഷൻ ബ്രസ്റ്റിൽ മുഴകളായിട്ട് കാണപ്പെടുക എന്നുള്ളതാണ്. പിന്നെ നിപ്പിൾ ഡിസ്ചാർജ്, അതായത് നിപ്പിൾ നിന്ന് രക്തം കലർന്ന്, അത് ഈ ഹോർമോൺസിന്റെ ചേഞ്ചസ് കൊണ്ട് പല നിറത്തിലുള്ള ഫ്ലൂയിഡ് വരാം നിപ്പിളിൽ നിന്ന്. പക്ഷെ രക്തം കലർന്നിട്ടുള്ള ഫ്ലൂയിഡ് വരുന്നുണ്ടെങ്കിൽ 100% അത് ക്യാൻസർ അല്ല എന്ന് വരുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ തൊലിപ്പുറത്തെ ചേഞ്ചസ്, കക്ഷത്തില് മുഴകളായിട്ട് വരിക, നിപ്പിൾ ഉള്ളിലേക്ക് വലിഞ്ഞു പോവുക, ഇതൊക്കെയാണ് പൊതുവെ നമ്മൾ കാണപ്പെടുന്നതായിട്ടുള്ള സിംറ്റംസ്. ഇന്ന് നമ്മളുടെ നാട്ടില് സ്ക്രീനിങ്, അതായത് സ്ക്രീനിങ് എന്ന് പറയുന്നത് നോർമൽ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അസുഖമുള്ള ഒരാൾക്ക് ചെയ്യുന്നതാണ്. സ്ക്രീനിങ് എന്ന് പറയുന്നത് നോർമലായിട്ട് ലക്ഷണങ്ങൾ ഇല്ലാത്തൊരാൾക്ക് അസുഖം ഉള്ളിലുണ്ടോ എന്ന് അറിയപ്പെടാൻ ചെയ്യുന്ന ടെസ്റ്റുകളാണ് സ്ക്രീനിങ്. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ വർഷവും മാമോഗ്രാം ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പറയുന്നത്. പക്ഷെ ഒരു 25 വയസ്സ് കഴിഞ്ഞാൽ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, അതായത് പീരീഡ്സ് കഴിഞ്ഞ് 14 ദിവസം കഴിഞ്ഞ് സ്വന്തമായി എല്ലാ മാസവും ബ്രസ്റ്റ് പരിശോധിക്കുക, അതെങ്ങനെയാണ് എന്നൊക്കെയുള്ളത് നമുക്ക് ഇന്റർനെറ്റിൽ കിട്ടും. അപ്പം അത് 25 വയസ്സ് കഴിയുമ്പോൾ തന്നെ സ്വയം ചെയ്ത് തുടങ്ങുക. അസ്വാഭാവികമായി എന്തെങ്കിലും ബ്രസ്റ്റ്

0: കാണുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കാണിച്ച് കുഴപ്പമില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. കാരണം അതുപോലെ ഇൻസിഡൻസ് ഉള്ളത് കൊണ്ട് നമ്മളും കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കുക.
1: സാധാരണ വലിപ്പം കൊണ്ടോ അതല്ലെങ്കിൽ വേദന കൊണ്ടോ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് സംശയിക്കാൻ കഴിയുമോ?
0: വലിപ്പത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ട് നമുക്ക് സംശയിക്കാം. വേദന പക്ഷേ യൂഷ്വലി നമ്മൾ ആദ്യത്തെ സ്റ്റേജുകളിൽ വേദന യൂഷ്വലി ഒരു സിംപ്റ്റമായി നമ്മൾ കാണാറില്ല. അത് കുറച്ചൊരു മുന്നോട്ട് പോയ അവസ്ഥകളിലാണ് നമ്മൾ വേദന ഒരു സിംപ്റ്റമായിട്ട് കാണുന്നത്.
1: ശരിക്കും ഇത് സ്ഥലത്തിൽ കട്ടിയുള്ള ഒരു വസ്തു ഇരിക്കുന്നതായിട്ട് നമുക്ക്
0: അനുഭവപ്പെടാം.
1: സാധാരണ എങ്ങനെയാണ് ഇതിന്റെ ഒരു പക്ഷേ മാമോഗ്രാമിലൂടെ ആയിരിക്കും എങ്ങനെയാണ് സ്ഥാനാർത്ഥം എന്ന് നമ്മൾ കൺഫേം ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്?
0: നമ്മൾ ട്രിപ്പിൾ അസസ്മെന്റ് എന്നുള്ളതാണ് ബ്രസ്റ്റിന്റെ നമ്മൾ ഇതിന് പറയുക. അതായത് ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതായത് ഡോക്ടർ പരിശോധിച്ച് അല്ലെങ്കിൽ വിദഗ്ധനായ ഒരാൾ പരിശോധിച്ച് സംശയമുണ്ടെന്ന് തീരുമാനിക്കുക. ആദ്യം പിന്നെ ഇമേജിങ്. ഇമേജിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാമോഗ്രാം. അത് മാമോഗ്രാം തന്നെ 35-40 വയസ്സ് കഴിഞ്ഞാലാണ് മാമോഗ്രാം എടുക്കുക. അതിന് താഴെയുള്ള പ്രായമാണെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ടാണ് എടുപ്പിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചെറുപ്പക്കാരിൽ മാമോഗ്രാം എടുത്താൽ ബ്രസ്റ്റിന് കട്ടിക്കൂടലുള്ളത് കൊണ്ട് ചെറിയ മുഴകൾ മിസ് ചെയ്ത് പോയേക്കാം. അതുകൊണ്ട് 35 വയസ്സിന് താഴെ അൾട്രാസൗണ്ടാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുക. 40 വയസ്സിന് മുകളിൽ നമ്മൾ മാമോഗ്രാം അത് എടുക്കുക. അതിനകത്തും സംശയമാണെങ്കിൽ പിന്നെ നമ്മൾ നീഡിൽ ടെസ്റ്റ് ആണ്, ബയോപ്സിയാണ് നമ്മൾ ചെയ്യുക. ബയോപ്സി ചെയ്തിട്ട് അതിൽ നമുക്ക് അസുഖമാണെന്ന് ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യും. അതിനകത്ത് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, പിന്നെ HER2 ഇത് മൂന്നുമാണ് ചെയ്യുക. ഇതിന്റെ കോമ്പിനേഷൻസ് ഉണ്ട്. ചില ആൾക്കാർക്ക് പോസിറ്റീവായിട്ട് വരാം, ചില ആൾക്കാർക്ക് നെഗറ്റീവായിട്ട് വരാം. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ടൈപ്പ് ട്യൂമറാണ്, എന്ത് ഗ്രേഡ് ട്യൂമറാണ്, റിസ്ക് ഉള്ള ട്യൂമറാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ പരിശോധനയിലൂടെ അറിയുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഫെർദർ ട്രീറ്റ്മെന്റുകൾ നമ്മൾ ഡിസൈഡ് ചെയ്യുക.
1: സാധാരണ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സർജറി തന്നെയല്ലേ മറ്റെന്തെല്ലാം ചികിത്സ നമുക്ക് ഇന്ന് സാധ്യമാണ്?
0: ബ്രസ്റ്റ് ക്യാൻസർ ഇന്നത്തെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് സർജറി തന്നെയാണ്. അത് പണ്ടൊക്കെ എന്ന് പറയുന്നത് ബ്രസ്റ്റ് 100% മുഴുവൻ ബ്രസ്റ്റും എടുത്ത് മാറ്റുന്ന ഓപ്പറേഷനുകളായിരുന്നു പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്,
1: മാസ്റ്റെക്ടമി.
0: ആ കാലഘട്ടം മാറി ഇന്ന്. ഇന്നത്തെ പൊതുവെ എല്ലാ ക്യാൻസറിനും, ബ്രസ്റ്റ് ക്യാൻസറിന് മാത്രമല്ല എല്ലാ ക്യാൻസറിനും, ഓർഗൻ പ്രിസർവേഷൻ അതായത് അവയവം സംരക്ഷിച്ചുകൊണ്ട് അസുഖം മാറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ ട്രീറ്റ്മെന്റ് പ്രിൻസിപ്പിൾ. സോ ബ്രസ്റ്റ് എടുത്ത് മാറ്റാതെ മുഴകൾ മാത്രം മാറ്റി ബാക്കി ട്രീറ്റ്മെന്റുകളും കൊടുക്കുന്നതാണ് സർജറി. ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ട്രീറ്റ്മെന്റ് ആണ് ബ്രസ്റ്റ് ക്യാൻസറിൽ.
1: സർജറിക്ക് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന ചികിത്സാ രീതി റേഡിയേഷൻ സാധ്യമാണോ, കീമോതെറാപ്പി ഒക്കെ പതിവുണ്ടോ?
0: പൊതുവെ പറയുകയാണെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് കൺസർവേഷൻ പറഞ്ഞു, ബ്രസ്റ്റ് സംരക്ഷിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ പറഞ്ഞു. ബ്രസ്റ്റ് സംരക്ഷിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ 100% റേഡിയേഷൻ എടുത്തേ പറ്റുള്ളൂ. അത് മാൻഡേറ്ററി ആണ്. കാരണം പിന്നെ ബാക്കി നമ്മൾ സംരക്ഷിച്ചിരിക്കുന്ന ബ്രസ്റ്റിൽ ഭാവിയിൽ അസുഖം തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട് റേഡിയേഷൻ എടുത്തേ പറ്റുള്ളൂ. പിന്നെ കീമോതെറാപ്പി. കീമോതെറാപ്പി 70 വയസ്സ് വരെയുള്ള ആൾക്കാരിലാണ് നമ്മൾ കീമോതെറാപ്പി. 70 മുകളിലേക്ക് യൂഷ്വലി കീമോതെറാപ്പി കൊടുക്കില്ല. വളരെ ചെറിയ ട്യൂമറാണ്, ഹോർമോൺ പോസിറ്റീവ് ആണ്, ഗ്രേഡ് ചെറിയ കുറഞ്ഞ ഗ്രേഡാണ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ നമ്മൾ കീമോതെറാപ്പി അവോയ്ഡ് ചെയ്യാറുണ്ട്. പിന്നെ ഗ്രേഡ് കൂടിയ ട്യൂമറുകളിൽ അല്ലെങ്കിൽ കക്ഷത്തിലെ കഴലകളിലേക്ക് അസുഖം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കീമോതെറാപ്പി എടുക്കേണ്ടതായിട്ട് വരും. പണ്ട് കീമോ റേഡിയേഷൻ സർജറി എന്ന് പറഞ്ഞിരുന്നിടത്ത് ഇപ്പം ടാർജറ്റഡ് തെറാപ്പി, ഇമ്യൂണോതെറാപ്പി ഒക്കെ ഇതിന്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്.
1: ഈ സർജറിയിൽ തന്നെ പലപ്പോഴും ഡോക്ടർ പറഞ്ഞു പൂർണ്ണമായി എടുക്കുന്ന മാസ്റ്റെക്ടമി, അത് തന്നെ പലതരത്തിൽ മോഡിഫൈഡ് ആയിട്ടുള്ള സർജറി മെത്തേഡ്സ് വന്നിട്ടില്ലേ?
0: പണ്ട് നമ്മൾ റാഡിക്കൽ മാസ്റ്റെക്ടമി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. അതായത് റാഡിക്കൽ മാസ്റ്റെക്ടമി എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രസ്റ്റ് എടുക്കും, അതിന്റെ കൂടെ അതിന്റെ ഉള്ളിൽ അതിന്റെ താഴത്തെ മസിൽസ് നമ്മൾ എടുക്കും. ഈവൻ അതൊരു ഒരു കാലത്ത് അതൊരു മ്യൂട്ടിലേറ്റിംഗ്, അതായത് വികൃതമാക്കപ്പെടുന്ന ഒരു ടൈപ്പ് സർജറി ആയിരുന്നു പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഏറ്റവും കൂടുതൽ എടുത്താൽ ഏറ്റവും പെട്ടെന്ന് അസുഖം മാറും എന്നൊരു വിശ്വാസമായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നുള്ള റിസർച്ചും കാര്യങ്ങളും ഒക്കെ അതിന്റെ യാതൊരു ആവശ്യവും ഇല്ല. ബ്രസ്റ്റ് എടുക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് മാത്രം എടുത്താൽ മതി, വേറെ മസിലോ അതിന്റെ പിന്നെ ബോണോ അല്ലെങ്കിൽ അതിന്റെ ചുറ്റുമുള്ള അവയവങ്ങളോ ഒന്നും എടുക്കേണ്ട കാര്യം വരുന്നില്ല എന്നുള്ളൊരു ഇതിലെ അതാണ് മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റെക്ടമി.
1: പിന്നെ സ്കിൻ സ്പെയറിംഗ് അങ്ങനെ?
0: അതെ അതെ, അത് നമ്മൾ DCIS എന്ന് പറയും. DCIS എന്ന് പറയുന്നത് നമ്മൾ ഇത് ഭാവിയിൽ ക്യാൻസർ ആയേക്കാവുന്ന ചേഞ്ചസ് ബ്രസ്റ്റിനുള്ളിൽ വരുന്നതാണ്. അത് വരുമ്പോൾ വല്ലാതെ സ്പ്രെഡ് ചെയ്തിട്ടാണ് വരിക. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ആ ബ്രസ്റ്റ് സംരക്ഷിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ബ്രസ്റ്റും നിപ്പിളും നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് ബ്രസ്റ്റിന്റെ ഉള്ളിലത്തെ ടിഷ്യൂ മാത്രം നമ്മൾ എടുത്ത് മാറ്റിയിട്ട് ഒന്നിൽ ഇംപ്ലാന്റ്സ്, ബ്രസ്റ്റ് ഇംപ്ലാന്റ്സ് അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് മസിലോ സ്കിന്നോ എടുത്ത് വെച്ചിട്ട് നമ്മൾ ആ ബ്രസ്റ്റ് ഫില്ല് ചെയ്ത് ബ്രസ്റ്റിന്റെ ഷേപ്പ് നിലനിർത്താനായിട്ട് നമുക്ക് കഴിയും. ആണ് സ്കിൻ സ്പെയറിംഗ് മാസ്റ്റെക്ടമി.
1: സാധാരണ ഇതിന് വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? ഓങ്കോപ്ലാസ്റ്റിക് റീകൺസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ
0: ഇതിനെല്ലാം കൂടെ ചേർത്ത് പറയുന്നത്, അതായത് ഒരു ബ്രസ്റ്റ് സർജറി, അതായത് ട്യൂമർ എടുത്ത് മാറ്റിയതിന് ശേഷം, ബ്രസ്റ്റ് ക്യാൻസറിന്റെ സർജറി ഒരു ക്യാൻസർ സർജറി മാത്രമല്ല, ഒരു എസ്തെറ്റിക് സർജറിയും കൂടെയാണ്. ഒരു ബ്രസ്റ്റ് എന്ന് പറയുന്ന സ്ത്രീകളുടെ ശരീര സൗന്ദര്യത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ട് ആ സർജറിക്കും അതൊരു എസ്തെറ്റിക് പാർട്ട് ഉണ്ട്. അപ്പം നമ്മൾ ആ മുഴ എടുത്ത് മാറ്റുന്ന സർജറി കഴിഞ്ഞിട്ട് ബ്രസ്റ്റിന്റെ സൈസോ ഷേപ്പോ നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെയൊക്കെ നമ്മൾ ഓങ്കോപ്ലാസ്റ്റിക് സർജറി ആയിട്ട്

0: അത് പല ഗ്രേഡ് ഉണ്ട്, ടൈപ്പ് വൺ, ടൈപ്പ് ടു, ടൈപ്പ് ത്രീ എന്നുള്ള നിലകളിലുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം ടിഷ്യൂ ആണ് നമ്മൾ ആ ട്യൂമർ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റുന്നതോ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നോ അത്. ചിലപ്പോൾ നമ്മൾ ബ്രസ്റ്റിൻ്റെ ചെറിയ ഡിഫക്റ്റ് ആണെങ്കിൽ നമ്മൾ ബ്രസ്റ്റിൻ്റെ ടിഷ്യൂ കൊണ്ട് തന്നെ നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറച്ച് വലുതാണെങ്കിൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ സൈഡിൽ കക്ഷത്തിലെ താഴത്തെ ഫാറ്റും സ്കിന്നും കൂടി എടുത്ത് വെച്ചിട്ടായിരിക്കും നമ്മളത് ചെയ്യുക. അതിനേക്കാൾ വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ മസിലും വയറിൻ്റെ അല്ലെങ്കിൽ പുറത്തെ മസിലും സ്കിന്നും കൂടി എടുത്ത് വെച്ചിട്ടായിരിക്കും. അപ്പോൾ അത് ടൈപ്പ് വൺ, ടൈപ്പ് ടു, ടൈപ്പ് ത്രീ. അപ്പോൾ ബ്രസ്റ്റിൻ്റെ സൈസും ഷേപ്പും നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നു അതിനെല്ലാം ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്.
1: സാധാരണ ഈ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസറിൽ തന്നെ തുടങ്ങുന്ന ട്യൂമേഴ്സ് ആയിരിക്കുമോ അതോ ലിംഫ് നോഡിലൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കുമോ, എങ്ങനെയാണ് അത് കാണുന്നത്?
0: ഇത് ബ്രസ്റ്റിൻ്റെ ഡക്റ്റിൽ, അതായത് പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡക്റ്റിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ ടി ഡി എൽ യു, അതായത് ടെർമിനൽ ഡക്ട്, ആ ഒരു ഒരു കമ്പണൻ്റ് ഉണ്ട്, അതിൽ നിന്നാണ് ഇത് തുടങ്ങുന്നതെന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്.
1: സെന്റിനൽ ലിംഫ് നോഡ് ബയോപ്സി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ ആണോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യാറുണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ്? അപ്പോൾ
0: കക്ഷത്തിലെ കഴലുകൾ നീക്കം ചെയ്യപ്പെടുക അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ബ്രസ്റ്റ് ക്യാൻസർ സർജറിയുടെ ഒരു പാർട്ട് ആൻഡ് പാർസലാണ്. അതും കൂടെ ചേരുമ്പോഴേ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സർജറി പൂർണ്ണമാകുന്നുള്ളൂ. പണ്ടൊക്കെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കക്ഷത്തിലെ കഴലുകൾ കംപ്ലീറ്റ്ലി നമ്മൾ റിമൂവ് ചെയ്യുമായിരുന്നു, അത് പരിശോധനയ്ക്ക് അയക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ കുറേ കാലം കഴിയുമ്പോൾ കൈക്ക് നീര് വെക്കുക, ആ കൈ അനക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരിക, അങ്ങനെ ആ കൈയുടെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് സ്ത്രീകൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് അത് കംപ്ലീറ്റ് നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ ആദ്യം നമ്മൾ ബ്രസ്റ്റിൻ്റെ നിപ്പിളിൻ്റെ ചുറ്റും ഒരു മരുന്ന് ഇഞ്ചക്ട് ചെയ്തിട്ട് നമ്മളത് കക്ഷത്തിലെ ആ മരുന്ന് വന്നിട്ടുള്ള കഴലുകൾ മാത്രം എടുത്ത് പരിശോധനയ്ക്ക് വിടും. അത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കി കഴലുകൾ കംപ്ലീറ്റ്ലി നീക്കം ചെയ്യുള്ളൂ. അത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ കക്ഷത്തിലെ കഴലുകൾ നീക്കം ചെയ്യില്ല. അതിനാണ് സെന്റിൽ നോഡ് എന്ന് പറഞ്ഞത്. സെന്റിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോഡ്, അതായത് ബ്രസ്റ്റിൽ നിന്ന് അസുഖം സ്പ്രെഡ് ആകാനായിട്ട് ചാൻസ് ഉള്ള ഫസ്റ്റ് നോഡാണ് സെന്റിൽ നോഡ്. അപ്പോൾ അതാണ് നമ്മൾ മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് കണ്ടുപിടിച്ച് ആ നോഡ് എടുത്തിട്ട് പരിശോധനയ്ക്ക് വിട്ട് അത് വെച്ചിട്ടാണ് കക്ഷത്തിലെ കഴലുകൾ നീക്കം ചെയ്യണോ വേണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കുക.
1: സാധാരണ ഈ സർജറി ഒരു മേജർ സർജറി അല്ലേ, എങ്ങനെയാണ് ഇത്?
0: എല്ലാ സർജറീസും മേജർ ആണ്. പിന്നെ നമ്മളൊരു അതെ അതെ ജനറൽ അനസ്തേഷ്യയിലാണ് നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ വയറ് തുറന്നിട്ടൊക്കെ ചെയ്യുന്ന മേജേഴ്സ് അത്രയൊരു മേജർ അല്ല എങ്കിൽ പോലും അനസ്തേഷ്യയുടേതായിട്ടോ ഒക്കെ എല്ലാ കോംപ്ലിക്കേഷൻസും ഇതിനും വരാം. അപ്പോൾ അത് പക്ഷേ അതെല്ലാം നമ്മൾ സംസാരിച്ചിട്ടായിരിക്കും കേസിന് എടുക്കുക. യൂഷ്വലി ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ മാക്സിമം നമ്മൾ ഈ റീകൺസ്ട്രക്ഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചാണ് നമ്മൾ ഡ്യൂറേഷൻ പോവുക സർജറിയുടെ.
1: ഒരേ സമയം തന്നെ ട്യൂമർ റിമൂവ് ചെയ്യാനും നമുക്ക് ഇത് റീകൺസ്ട്രക്ഷനും
0: എല്ലാം ഒറ്റ അനസ്തേഷ്യ ഒരു അനസ്തേഷ്യയിൽ തന്നെ ചെയ്യും നമ്മൾ.
1: മറ്റെന്തെല്ലാം അപകട സാധ്യതകൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഈ സർജറിക്ക്?
0: സർജറിക്ക് നമ്മൾ മെയിൻലി ഇതാണ്, നമുക്ക് കക്ഷത്തിലെ കഴലുകൾ നീക്കം ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഭാവിയിൽ കൈക്ക് നീര് വെക്കുക, ഷോൾഡർ പെയിൻ വരിക, കൈ മൂവ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരിക. ഇതിനെക്കാട്ടിലൊക്കെ ബ്രസ്റ്റ് നീക്കം ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതുണ്ടാക്കുന്ന സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് വളരെ വലുതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ 2 ടൈപ്പ് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതായത് ബ്രസ്റ്റ് കൺസേർവ്, അതായത് ബ്രസ്റ്റ് നീക്കം ചെയ്യാതെ മുഴ മാത്രം നീക്കം ചെയ്തിട്ട് പിന്നെ അസുഖം തിരിച്ചു വരുമോ തിരിച്ചു വരുമോ എന്നുള്ള ടെൻഷനോടുകൂടി ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്രസ്റ്റ് കംപ്ലീറ്റ് എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ മാനസിക ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ബ്രസ്റ്റ് കംപ്ലീറ്റ് നീക്കം ചെയ്യുന്നതും മുഴ മാത്രം എടുത്തിട്ട് പിന്നെ റേഡിയേഷൻ കൊടുക്കുന്നതും തമ്മിൽ രോഗിക്ക് യാതൊരു വ്യത്യാസവും, അസുഖം തിരിച്ചു വരുന്ന കാര്യത്തിൽ യാതൊരു വ്യത്യാസവും, ഒരേ എഫക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ബ്രസ്റ്റ് കൺസേർവ് ചെയ്തത് കൊണ്ട് ഒരിക്കലും അസുഖം തിരിച്ചു വരില്ല.
1: അസുഖം തിരിച്ചു വരാനുള്ള സാധ്യത എങ്ങനെയാണ് പൊതുവേ ഈ സ്തനാർബുദത്തിന്റെ കാര്യത്തിൽ?
0: അത് നമ്മൾ ഡിസീസിന്റെ ഗ്രേഡ്, ഏത് സ്റ്റേജിലാണ് ഡിസീസ് വന്നിട്ടുള്ളത്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളത് തീരുമാനിക്കുക. അതുകൊണ്ട് നമ്മളിപ്പോൾ സൈസ് നോക്കാതെ ഈവൻ 2-3 സെന്റിമീറ്റർ വലിപ്പമുള്ള ചെറിയ ട്യൂമറുകൾക്ക് പോലും ഗ്രേഡ് കൂടുതലാണ്, വല്ലാതെ ഹൈ റിസ്ക് ട്യൂമറാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കീമോതെറാപ്പിയൊക്കെ കൊടുത്തിട്ടായിരിക്കും നമ്മൾ പിന്നീട് ഓപ്പറേഷൻ ചെയ്യുക.
1: ഡോക്ടർ പറഞ്ഞു ഇതൊരു പക്ഷേ ഒരു ജീവിതശൈലി രോഗമായിട്ട് നമുക്ക് കണക്കാക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതശൈലി മാറ്റുകയാണെങ്കിൽ തിരിച്ചു വരാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ കഴിയില്ല?
0: കുറയ്ക്കാൻ കഴിയും.
1: എന്തെല്ലാമാണ് അത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സർജറിക്ക് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം?
0: നമുക്ക് മെയിൻലി നമ്മൾ എപ്പോഴും പറയാം അമിതവണ്ണം ഒഴിവാക്കുക എന്ന്, കാരണം ഒബേസിറ്റി ഇസ് ദി മദർ ഓഫ് ഓൾ ഡിസീസസ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അമിതവണ്ണം ഒഴിവാക്കുക, എക്സസൈസ്, പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ചെയ്യുക, ഡയറ്റ് നോക്കുക, ഈ ജങ്ക് ഫുഡ്സ്, ഓയിലി ഫുഡ്സ് അതെല്ലാം അവോയ്ഡ് ചെയ്യുക. പിന്നെ ജനറ്റിക് ഹിസ്റ്ററി ഉള്ള ഒരാളാണെന്നെങ്കിൽ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് എല്ലാ വർഷവും കറക്റ്റ് പ്രോട്ടോകോൾ പ്രകാരമുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും നടത്തി നോക്കുക. നമ്മളീ പറഞ്ഞതുപോലെ 40 വയസ്സ് തൊട്ട് എല്ലാ വർഷവും മാമോഗ്രാം എടുക്കുക, 25 വയസ്സ് തൊട്ട് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുക, അങ്ങനെയൊക്കെ നമുക്ക് കെയർഫുള്ളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുക.
1: സാധാരണ ഈ മുലയൂട്ടിയിട്ടുള്ള അമ്മമാർക്ക് സ്തനാർബുദം വരാനുള്ള സാധ്യത എങ്ങനെയാണ്?
0: കുറവാണ്. അതെ, ബ്രസ്റ്റ് ഫീഡിങ്, അതായത് നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏർലി മെനാർക്കി ആൻഡ് ലേറ്റ് മെനോപോസ്.

അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ മെൻസസ് തുടങ്ങുകയും വളരെ ലേറ്റായിട്ട് മെൻസസ് കഴിയുന്ന ആൾക്കാരിലുമാണ് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ചാൻസ് കൂടുതൽ. അതായത് നമ്മൾ പറയുന്നത് എത്ര മെൻസ്ട്രൽ സൈക്കിൾ

0: ക്യാൻസർ, പിന്നെ അതുപോലെ ഫസ്റ്റ് ചൈൽഡ് ബർത്ത്, അതായത് ആദ്യത്തെ കുഞ്ഞ് 30 വയസ്സിന് ശേഷമാണ് പിറക്കുന്നതെന്നുണ്ടെങ്കിലും ചാൻസസ് വെരി ഹൈ ഫോർ ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ അതൊക്കെയാണ് ഈ ബ്രസ്റ്റ് ഫീഡിങ് പ്രഗ്നൻസി മെൻസ്ട്രൽ സൈക്കിളും ബ്രസ്റ്റ് ക്യാൻസറുമായിട്ടുള്ള ബന്ധത്തിൽ സ്റ്റഡീസിൽ പറയുന്നത്. ഇപ്പം സ്ത്രീകൾ കുറച്ചുകൂടെ അവെയറാണ് ഇതിനെക്കുറിച്ച്, ബോധവതികളായതുകൊണ്ട് പലരും ചെറിയ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഓങ്കോളജിസ്റ്റുകളെ വന്ന് കാണാറുണ്ട്. അപ്പോൾ അത് വലിയൊരു മാറ്റമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഏകദേശം ഒരു 60-70% സ്റ്റേജ് 1-ലും സ്റ്റേജ് 2-ലുമാണ് കാണുന്നത്. ഇന്നും ഇന്ത്യയിൽ ഡയഗ്നോസ് ചെയ്ത് സ്റ്റേജ് 3-ലും സ്റ്റേജ് 4-ലുമാണ് 60% ബ്രസ്റ്റ് ക്യാൻസർ. അത് പലപ്പോഴും നമ്മൾ അറിയാത്തത് കൊണ്ടല്ല, നമുക്ക് ഒന്നാമത്തെ വലിയൊരു പ്രശ്നം സമൂഹം അറിയുമോ എന്നുള്ളൊരു പേടിയാണ്. അപ്പം ആ പേടി മാറണം. പക്ഷെ പലരും ഇപ്പം മുന്നോട്ട് വരുന്നുണ്ട്, ബ്രസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ അല്ലെങ്കിൽ സംശയമുണ്ടോ എന്നുള്ള രീതിയിൽ പലരും ഇപ്പം നമ്മളെ വന്ന് കൺസൾട്ട് ചെയ്യാറുണ്ട്. അത് നല്ലൊരു കാര്യമാണ്, അതാണ് ചെയ്യേണ്ടത് നമ്മൾ.
1: മറ്റൊരു കാരണം ഇതിന് വരുന്ന ചികിത്സാ ചെലവിനെ കുറിച്ചുള്ള ആദ്യമായിരിക്കാം.
0: അത് വലിയൊരു ഫാക്ടറാണ്. നമുക്ക് ചികിത്സാ ചെലവുകൾ, കീമോയും റേഡിയേഷനും സർജറിയും എന്നൊക്കെ പറയുന്ന ഇപ്പം ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഇപ്പം അതുകൊണ്ട് ഇൻഷുറൻസുകളൊക്കെയാണ് ഇപ്പം എല്ലാവരും നമ്മൾ പറയുക, എടുക്കുക എന്നുള്ളത് പറയുക.
1: ചെലവ് വിചാരിച്ച് നമ്മൾ പോകാതിരുന്നിട്ട് കാര്യമില്ല. സാധാരണ എങ്ങനെയാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ, സ്തനാർബുദം വന്നു കഴിഞ്ഞാൽ, ചികിത്സിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സക്സസ് റേറ്റ് എങ്ങനെയാണ്, നമ്മൾ പേടിക്കേണ്ടതുണ്ടോ ഈ അസുഖത്തെ?
0: അതും നമുക്ക് എല്ലാ ക്യാൻസറിനും, ബ്രസ്റ്റ് ക്യാൻസറിന് മാത്രമല്ല എല്ലാ ക്യാൻസറിനും, ഏത് സ്റ്റേജിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് അതിൻ്റെ ഫലം നമ്മൾ പറയുക. ഇപ്പോൾ ഒരു സ്റ്റേജ് 1-ൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ 90%, 95% നമുക്ക് ഈവൻ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാം തന്നെ പറയാം. പക്ഷേ അത് സ്റ്റേജ് 4 വരുമ്പോൾ 25-30% ഒക്കെ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ക്യുവർ എന്ന് പറയുന്നില്ല, നമുക്ക് ലൈഫ് മുന്നോട്ട്, അതായത് ഡിസീസ് കൺട്രോൾ ചെയ്ത്, അതായത് ഷുഗറും പ്രഷറും ഒന്നും ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ അത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സ്ഥിതി 20%, 30% സ്റ്റേജ് 4-ൽ.
1: മറ്റേത് ക്യാൻസറിനെ പോലെയും നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ചികിത്സിച്ച് പൂർണ്ണമായി ഭേദമാക്കാവുന്ന ഒരു അസുഖം.
0: തീർച്ചയായും.
1: സ്തനാർബുദത്തിൻ്റെ ചികിത്സയെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചെല്ലാം ഇത്രയും നേരം വിശദമാക്കി വിലയേറിയ അഭിപ്രായങ്ങൾ പറഞ്ഞതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
2: ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് സീനിയർ കൺസൾട്ടന്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ശ്യാം വിക്രമുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ. FM ഹെൽത്ത് ലൈൻ.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 ഹലോ വി പി എസ് ലേക് ഷോർ സ്പോൺസേർഡ് പരിപാടി, 9 സ്പോൺസേർഡ് ഗാനം, തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിഡേ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി. 11 ആകാശവാണി FM വാർത്തകൾക്ക് ശേഷം സഹയാത്രിക. അംബികാദേവി കൊട്ടേക്കാട് എഴുതി അവതരിപ്പിക്കുന്ന കഥ നീലക്കുറിഞ്ഞു പൂത്തപ്പോൾ. എറണാകുളം വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ എസ് ജിജയുമായി അഭിമുഖം. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 12 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം, പച്ചക്കറി, വില വിവരം. 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. FNHW എ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം അണ്ടർ ഡേ NRLM. സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. ഉച്ചയ്ക്ക് 1 ഗാനോത്സവം. 2 ആകാശവാണി FM വാർത്തകൾക്ക് ശേഷം വെള്ളിത്തിര, തത്സമയ ഫോണിൻ, ഇഷ്ടഗാന പരിപാടി. 4 ആകാശവാണി FM വാർത്തകൾക്ക് ശേഷം വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 5 ആകാശവാണി FM വാർത്തകൾക്ക് ശേഷം ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പ്രോഗ്രാം. ഇതിൽ വിവേകവാണി, ദീപസ്തംഭം, മഹാശ്ചര്യം, ഗാനങ്ങൾ എന്നിവ. 5:45 സ്പോൺസർ പരിപാടി ഞാറ്റുവേല. 6:10 അറിയിപ്പുകൾ, മധുരം, ഗീതം, സേവന വാർത്തകൾ. 6:50 കാർഷിക ജീവനം. റംബുട്ടാൻ കൃഷിരീതികൾ പങ്കുവെക്കുന്നു മുൻ അധ്യാപകനും ജൈവ കർഷകനുമായ രാജു എസ് ഗോപാൽ. രാത്രി 8:05 യുവവാണി, ശില്പി ഷാജി ജോസുമായി അഭിമുഖം, അവസാന ഭാഗം. 8:30 ഈവനിംഗ് മെലഡി. രാത്രി 9:30 ചിത്രപതംഗം, സംവിധായകൻ സവിൻ സാ പങ്കെടുക്കുന്നു. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. രാത്രി 10 ഡോക്ടർ KJ യേശുദാസ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ബാംഗ്ലൂർ TG ത്യാഗരാജൻ വയലിൻ, തിരുവാരൂർ ഭക്തവത്സലം മൃദംഗം, തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ ഖടം.

രാത്രി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. ഇനി FM ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഞാവൽ പഴങ്ങൾ ഒരു പ്രശസ്ത സാഹിത്യകാരന്റെ ചെറുകഥയുടെ ചലച്ചിത്ര രൂപമാണ്, ആരുടെ ഏത് കഥ? ഉത്തരം, എസ് കെ പൊറ്റക്കാട് എഴുതിയ ക്വഹേരി എന്ന കഥയുടെ ചലച്ചിത്ര രൂപമാണ് ഞാവൽ പഴങ്ങൾ. സ്വാഹിലി ഭാഷയിലെ വാക്കാണ് ക്വഹേരി, അർത്ഥം വിട. ഞാവൽ പഴങ്ങൾ ഒരു പ്രശസ്ത സാഹിത്യകാരന്റെ ചെറുകഥയുടെ ചലച്ചിത്ര രൂപമാണ്, ആരുടെ ഏത് കഥ? ഇതായിരുന്നു FM ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം. ഉത്തരം, എസ് കെ പൊറ്റക്കാട് എഴുതിയ ക്വഹേരി എന്ന കഥയുടെ ചലച്ചിത്ര രൂപമാണ് ഞാവൽ പഴങ്ങൾ. സ്വാഹിലി ഭാഷയിലെ വാക്കാണ് ക്വഹേരി, അർത്ഥം വിട.

ചിന്താശകലം. ഒരു സിംഹത്തിന് എഴുതാനുള്ള കഴിവുണ്ടാകും വരെ എഴുതപ്പെടുന്ന കഥകളെല്ലാം വേട്ടക്കാരനെ ന്യായീകരിക്കുന്നവയാകും. ആഫ്രിക്കൻ പഴമൊഴി. ഒരു സിംഹത്തിന് എഴുതാനുള്ള കഴിവുണ്ടാകും വരെ എഴുതപ്പെടുന്ന കഥകളെല്ലാം വേട്ടക്കാരനെ ന്യായീകരിക്കുന്നവയാകും. പ്രിയ ശ്രോതാക്കളെ, ഈ ചിന്തയിലെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ FM ഡയറി ഇവിടെ അവസാനിക്കുന്നു. FM ഡയറിയുടെ ഇന്നത്തെ യാത്രയിൽ നിങ്ങൾക്കൊപ്പമുണ്ടായിരുന്നത് ഞാൻ ശുഭ. പുതിയ ചിന്തകളും ആശയങ്ങളുമായി FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരു ശുഭദിനം നേരുന്നു.

ഹലോ, വി പി എസ് ലേക് ഷോർ. ഏറെ പ്രിയപ്പെട്ട എന്റെ ശ്രോതാക്കൾക്ക് സ്നേഹം നിറഞ്ഞ വന്ദനം. കാലമതിന്റെ താളുകളിൽ മറ്റൊരു വയസ്സുകൂടി രേഖപ്പെടുത്തുന്ന ദിനമാണിന്ന്. അതെ, ഇന്നെന്റെ പിറന്നാളാ. പിന്നിട്ട വഴികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഈ മൈക്രോഫോണിന് മുന്നിൽ ചെലവഴിച്ച നിമിഷങ്ങളാണ് എന്റെ ജീവിതത്തിന് ഏറ്റവും മനോഹരമായ വർണ്ണങ്ങൾ നൽകിയതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് റേഡിയോ ജീവിതം തുടങ്ങിയത് ദുബായിലായിരുന്നു എങ്കിലും ഇവിടെ വന്ന് ഇവിടുത്തെ റേഡിയോയിൽ കൂടെ ഒരു ശബ്ദം മാത്രമായിരുന്ന എന്നെ നിങ്ങളുടെ വീടുകളിലെയും മനസ്സുകളിലെയും പ്രിയപ്പെട്ട ഒരാളായി മാറ്റി പ്രതിഷ്ഠിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ്. എന്നെ മറ്റ് മനുഷ്യരുടെ സ്നേഹവും പരിഭവങ്ങളും ആശംസകളും ഏറ്റുവാങ്ങി ഈ ശബ്ദ വഴികളിലൂടെ ഞാൻ നടന്നു നീങ്ങുമ്പോൾ ഇത്രയും ദൂരം മുഴുവൻ നിങ്ങൾ എനിക്ക് തണൽ നൽകി ഒപ്പമുണ്ടായിരുന്നു. നിങ്ങളുടെ ഓരോ വാക്കുകളിലൂടെയുമാണ് ഞാൻ വളർന്നത്, മാറിയത്, നല്ലൊരു കേൾവിക്കാരിയും അവതാരകയുമായത്. ഈ ജന്മദിനത്തിൽ എന്നെ തേടിയെത്തുന്ന എല്ലാ ഐശ്വര്യങ്ങളെക്കാളും ഞാൻ വിലമതിക്കുന്നത് വായുതലങ്ങളിലൂടെ നാം പങ്കുവെച്ച അദൃശ്യമായ ആ ആത്മബന്ധത്തെയാണ്.

0: വയസ്സ് കൂടി കൂടുമ്പോ ഹൃദയം നിറയെ സ്നേഹത്തോടെ ഞാൻ എന്റെ പ്രിയ ശ്രോതാക്കൾക്ക് നന്ദി കുറിക്കുന്നു. ഇനിയുള്ള യാത്രയിലും ഈ സ്നേഹത്തണൽ കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മറ്റാരുമല്ല VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം, നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ അന്നും ഇന്നും ഡാനി ജെയിംസ്, പിന്നെ എന്റെ സഹപ്രവർത്തകൻ ബാലകൃഷ്ണൻ ബെരിയ കൂടെയുണ്ട്, കൂടെ ഞാനും ഉണ്ട്. തുടങ്ങാം. ഹലോ VPS ലേക്ക് ഷോർ.
1: ഒരുപക്ഷെ ഒന്നും കാണില്ല, ഒരുപക്ഷെ ഒന്നും തോന്നുകയുമില്ല,
0: പക്ഷേ ഒരു ചെറിയ ചെക്കപ്പ് അത് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കും.
1: നമ്മുടെ കൊച്ചി VPS ലേക്ഷോർ ഹോസ്പിറ്റലിൽ വേൾഡ് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തിനോടനുബന്ധിച്ച് 55% വരെ ഇളവിൽ സ്തനാർബുദ സ്ക്രീനിങ് പാക്കേജുകൾ ഒരുക്കിയിരിക്കുന്നു.
0: 890 രൂപ മുതൽ ആരംഭിക്കുന്ന പരിശോധനകളിലൂടെ ആരോഗ്യത്തെ കുറിച്ചുള്ള ആശങ്കയകറ്റാം.
1: ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ.
0: നമ്പർ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: മഞ്ജു ആണോ?
2: അതെ, ആശിച്ചി കണ്ടുപിടിച്ചു.
0: ആശിച്ചി കണ്ടുപിടിച്ചു മഞ്ജു. എന്നെ സംബന്ധിച്ച് ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഞാൻ ഡാനിനോട് പറഞ്ഞു, എന്റെ ഒരു സുഹൃത്ത് റേഡിയോ ആയിട്ട് ഒരു കണക്ഷൻ ഉള്ള ആള്, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് വിളിക്കാന്ന് പറഞ്ഞു. അപ്പോ ഡാനി പറഞ്ഞു, മഞ്ജു ചേച്ചി ഉണ്ടല്ലോ, ഇപ്പൊ തിളങ്ങി നിക്കുവല്ലേ, ബത്ലഹേം കുടുംബ യൂണിറ്റ് ആയിട്ട്. അപ്പൊ പിന്നെ നമുക്ക് മഞ്ജു ചേച്ചിനെ വിളിച്ചാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിന്നെന്താ, നമ്മുടെ കൂടെയുള്ള ഒരു കലാകാരി ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാവുമ്പോ നമ്മള് വേണ്ടി അത് ആദ്യം ആഘോഷിക്കാന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഇപ്പൊ വിളിച്ചത്.
2: സന്തോഷം. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ തന്നെ ഒരു പിറന്നാൾ ആശംസകൾ കൂടെ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് വിട്ടുപോണ്ട.
0: താങ്ക് യു സോ മച്ച്. ശരിക്കും പേര് മഞ്ജു എസ് നായർ എന്നാണ്. മഞ്ജു പോറ്റി എന്നാണോ സിനിമയിൽ കൊടുക്കുന്ന മഞ്ജു എസ് നായർ എന്നാണോ?
2: രണ്ടും അല്ല, മഞ്ജു ശ്രീ എന്നാണ്. മഞ്ജു എന്ന് മാത്രം ആവുമ്പത്തേക്ക് ഒരുപാട് പേര് ഈ കൺഫ്യൂഷൻ വരുന്നു. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോ രണ്ടു മൂന്ന് മഞ്ജു ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുമ്പോഴും അവർക്കും കൺഫ്യൂഷൻ, നമുക്കും കൺഫ്യൂഷൻ. അപ്പൊ അതുകൊണ്ട് എന്റെ തിരുവനന്തപുരത്തെ എന്റെ വീട്ടുപേരായ ശ്രീ മഞ്ജരിയിലെ ശ്രീയും കൂടെ ഇട്ട്
0: മഞ്ജുശ്രീ
2: എന്നാണ് സിനിമയില് ഞാൻ പേര് എന്റെ. അങ്ങനെയാണ്.
0: എന്തായാലും മലയാള സിനിമയിലെ ഒരു ശ്രീ ആയിട്ട് വരട്ടെ.
2: അയ്യോ, അങ്ങനെയാവട്ടെ ചേച്ചി,
0: അതൊക്കെ അങ്ങ് നടക്കുന്നു. ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതല്ലല്ലോ.
2: ഇതൊട്ടും ചിന്തിച്ചിട്ടില്ല. ഒരുപക്ഷെ ആശിച്ചിക്ക് അറിയായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു ഇതൊക്കെ ഒരു സ്വപ്നം പോലെ ദൂരെ നിന്ന് നോക്കിക്കണ്ടിരുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഒരു നിയോഗം പോലെ വന്ന് ചേർന്നതാണ്. അതിന് ഒരു ദൈവാനുഗ്രഹവും ഭാഗ്യവും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എന്തൊക്കെയോ ഒരു നിയോഗം പോലെ എത്തിച്ചേർന്നതാണ് ഞാൻ.
0: ശരിക്കും ശരിക്കും. അതായത് ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോ മഞ്ജുവിന് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഞ്ജുവിന് വളരെ വേണ്ടപ്പെട്ട ഒരാള് നമ്മളെ വിട്ടു പോകുന്നു. അപ്പൊ അത് ബാലൻസ് ചെയ്യാനായിട്ട് ദൈവം മഞ്ജുവിന് ഒരുപാട് മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടെ തന്നു.
2: അതെ അതെ അതെ, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി തരുന്നതാണെന്ന് തോന്നുന്നു.
0: തീർച്ചയായും അത് ഉണ്ടായാലേ പറ്റുള്ളൂ. ഒരു ബാലൻസിങ് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ മഞ്ജു. നമ്മുടെ ഒരു ഈ ഒരു സൗഹൃദം തുടങ്ങുന്നത് എനിക്കൊന്നും ദുബായിൽ വെച്ചാണ്. അതിലുള്ള പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്നത് സനിൽ പോറ്റി തന്നെയാണ്. സനലിനോടൊപ്പമാണ് മഞ്ജു അങ്ങോട്ട് വരുന്നത്. അപ്പം സനലും ഞാനും തമ്മിലുള്ള ആ ഒരു റേഡിയോ പ്രവർത്തനം ആരംഭിച്ചിട്ടും ഒരുപാട് വർഷമായി. പിന്നെ നമ്മുടെ ആ ഒരു കൂട്ടായ്മ, കുടുംബ സംബന്ധമായിട്ടുള്ള അടുപ്പം എല്ലാം കൂടി നോക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിന് വളരെ ആപ്റ്റായിട്ടുള്ള വ്യക്തി മഞ്ജു ആണെന്ന് തോന്നി. നോക്കിക്കേ, മഞ്ജുവിന് ഒരു വിഷമം ഉണ്ടായ സമയത്ത് മഞ്ജുവിനെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ദൈവം ആ ഒരു സിനിമയിലേക്ക് കുറച്ചുകൂടി ആക്റ്റീവ് ആക്കിയത് കണ്ടോ?
2: അതെ അതെ, വളരെ ശരിയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് വളരെ ഒരു സ്പെഷ്യൽ ആണ്. എന്തുകൊണ്ടോ അതെനിക്ക് ആ സമയങ്ങളിലൊക്കെയാണ് ഇതിന്റെ ഷൂട്ടൊക്കെ വന്നിരുന്നത്. ഇതിന്റെ ഇടയിൽ പിന്നെ എന്റെ അമ്മയ്ക്കും സുഖമില്ലായിരുന്ന സമയമാണ്. ഇതിന്റെ ഇടയിലൊക്കെ ഓടി ഓടി പോയാണ് ഞാൻ ഇതിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമ വിജയിക്കുമ്പോൾ, ഒരു ചരിത്ര വിജയമാകുമ്പോ, അതെനിക്ക് ആരെയും പോലെ അല്ലാന്ന് എനിക്ക് ചിലപ്പോ എനിക്ക് മനസ്സിൽ ഇതൊരു വളരെ സ്പെഷ്യൽ മൂവിയാണ്.
0: സന്തോഷം മഞ്ജു. ധ്വനി, ധാതു ഒക്കെ എന്ത് ചെയ്യുന്നു?
2: ധ്വനി PG കഴിഞ്ഞു, തിരിച്ചെത്തി. ബാംഗ്ലൂർ ആയിരുന്നു, തിരിച്ച് നാട്ടിലെത്തി. ഇപ്പോ ഇവിടെ ഒരു സ്കൂളില് സ്റ്റുഡന്റ് കൗൺസിലറായിട്ട് ജോലി ചെയ്യുന്നു. ചെറിയ മോള് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്, അവള് ബാംഗ്ലൂർ പഠിക്കുന്നു.
0: ധ്വനിയെ കുറിച്ച് ആലോചിക്കുമ്പോ ഞാൻ ആ നമ്മുടെ മറക്കുവതെങ്ങനെയും ഓടുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോ ഞാൻ വിചാരിക്കും കുട്ടി എവിടെ എത്തി ദൈവമേ. അതെ അതെ അതെ. അപ്പൊ അവരൊക്കെ ഇപ്പൊ വലിയ വലിയ ജോലിയിൽ. ഇപ്പൊ അശ്വിന്റെ കാര്യം തന്നെ ആലോചിക്കുമ്പോ ഞാൻ വിചാരിക്കും എവിടേക്ക്

0: കുട്ടി നമ്മുടെ മക്കളൊക്കെ അല്ലേ.
1: അതെ അതെ അതെ, അത് നമ്മള് വളരെ കാലമായിട്ട് നമുക്ക് പരിചയമുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോ കാണുന്നതല്ലേ, പിന്നെ പെട്ടെന്നാണ് അവരെങ്കിൽ വളർന്നു വരുന്നത്.
0: അവര് വലിയ ആളാകുമ്പോ നമ്മളിങ്ങനെ മേലോട്ട് നോക്കി നിൽക്കും, ഏ ഇവരൊക്കെ എന്താണ്.
1: അതെ, നമ്മള് പ്രായമാവുന്നുണ്ട്, പക്ഷെ നമ്മൾ അത് അറിയുന്നില്ല, അവര് വളരുന്ന നോക്കിയിരിക്കുവാ.
0: നമ്മളിപ്പോ ചെറുപ്പാണല്ലോ. എന്ത് പറഞ്ഞു മക്കൾ, എന്ത് പറഞ്ഞു സിനിമയൊക്കെ കണ്ടിട്ടും?
1: ഓ, അവർക്ക് വളരെ സന്തോഷമാണ്. അവരാണല്ലോ എന്നെ ഇതിനകത്തേക്ക് തള്ളിവിട്ട ആൾക്കാര്. അപ്പൊ ഓരോന്നിനും പ്രോത്സാഹനം തന്ന അവരെ ഇതുവരെ എത്തിച്ചത് ഇതന്നെ ആയിരിക്കും. അവർക്കാണ് ഫുൾ ക്രെഡിറ്റും. ഇതിന്റെ മോശമായാൽ മോശമാണെന്നും അത് നന്നാക്കണമെന്നും എങ്ങനെ നന്നാക്കണമെന്നും ഒക്കെ അവരാണ് എനിക്ക് പറഞ്ഞു തന്നോണ്ടിരിക്കുന്നത്.
0: മൊത്തം ക്രെഡിറ്റും മക്കൊന്നും കൊടുക്കണ്ട. മഞ്ജു ഒരുപാട് കാലം TVയിലുണ്ടായിരുന്നു, റേഡിയോയിലുണ്ടായിരുന്നു. പിന്നെ മഞ്ജുവിന്റെ ഉള്ളില് ആ ഒരു കലാകാരി ഉണ്ട്. പിന്നെ മക്കളാണെന്നുണ്ടെങ്കിലും അവർക്കുണ്ട് കലാ സനലാണെന്നുണ്ടെങ്കിലും കലയോടൊപ്പം തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കൊന്നും ഇതൊരു പുതുമയുള്ള കാര്യമല്ല. യൂഷ്വലി നമ്മൾ ചെയ്യുന്ന കാര്യം കുറച്ചുകൂടി വൈഡായിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
1: അതെ അതെ, അത് സത്യം. പിന്നെ സിനിമ കുറച്ച് വേറൊരു മേഖലയാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. നാല് ചുമരുകൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ വലിച്ചെറിയപ്പെട്ട പോലെയാണ് സിനിമയുടെ ലോകം. അതാണൊരു വ്യത്യാസം.
0: അതെ അതെ അതെ, കൊള്ളാം. ഏതായാലും ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ. ഇനിയും ഒരുപാട് സിനിമകൾ കിട്ടട്ടെ. ഇപ്പൊ എത്ര സിനിമയും?
1: 20 സിനിമയാണ്.
0: ഇപ്പൊ ലാസ്റ്റ് ഇപ്പം ബത്ലഹേമാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇനി ഒരുപാട് പുതിയ പുതിയ സിനിമകൾ മലയാളം ഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഡിഫറെന്റ് ഡിഫറെന്റ് ഭാഷയിലൊക്കെ ഒരുപാട് കാലം മഞ്ജുവിന് ഈ ഒരു രംഗത്ത് ഈ പറഞ്ഞതുപോലെ ശ്രീയായിട്ട് വിളങ്ങാൻ സാധിക്കട്ടെ എന്ന് നമ്മള് അകം മഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഏത് പാട്ട് വെച്ച് തരണം? ബത്ലഹേമിലെ പാട്ട് തന്നെ ആയിരിക്കും.
1: സംസാരിക്കാൻ പറ്റിയതിൽ, ഈ ദിവസത്തിൽ എന്നെ വിളിച്ചതിലും ഒക്കെ എനിക്ക് വളരെയധികം സന്തോഷം, സ്നേഹം. ബത്ലഹേമിലെ എനിക്ക് ചായ മേകിയോ എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്.
0: ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആ പാട്ട് വെച്ചുതരാം. എല്ലാവരുടെ അടുത്തും അന്വേഷണം പറയൂ മഞ്ജു. ഓൾ ദി ബെസ്റ്റ്. ബൈ.

0: മരുന്നുകളുടെ മനം മടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: വലിത,
3: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
3: ഞാൻ ആദ്യത്തെ കത്ത് വായിക്കാണ്.
2: അല്ലാണ്ട് അവസാനത്തെ കത്ത് വായിക്കാൻ പറ്റുമോ?
3: പ്രിയപ്പെട്ട ആശേച്ചി, അങ്ങനെയൊക്കെ വായിക്കേണ്ടി വരുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്.
2: പ്രിയപ്പെട്ടതല്ലേ? അപ്പൊ ഞാൻ പറ പറ
3: 100%. ഞാൻ അനുപമ, കോഴിക്കോട് മാവൂരിലാണ് എന്റെ വീട്. ഭർത്താവ് രാഹുലും എട്ടാം ക്ലാസ് പഠിക്കുന്ന മകൾ അഖിലയും അടങ്ങുന്നതാണ് എന്റെ ചെറിയ കുടുംബം.
2: ശരി അഖിലെ.
3: നാട്ടിൽ അത്യാവശ്യം ആളുകളുടെ മുന്നിൽ ഒതുങ്ങി മാറി നല്ല ഗൗരവത്തിൽ നടക്കുന്ന പ്രകൃതമാണ് എന്റേത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കൂട്ടുകാർ ആണ് എനിക്കുള്ളത്. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. രാഹുലിന്റെ അമ്മ സപ്പോർട്ട് ചെയ്തപ്പോൾ ഒട്ടും മടിച്ചില്ല. നേരെ ചെന്ന് ലേണേഴ്സ് എടുത്ത് ഡ്രൈവിംഗ് പഠനം ആരംഭിച്ചു. 2 തവണ ഞാൻ ലൈസൻസ് പരീക്ഷയ്ക്ക് പോയി പരാജയപ്പെട്ട് നാണം കെട്ട് തിരികെ പോന്നു. ആദ്യത്തെ തവണ കമ്പിയിൽ തട്ടി വണ്ടി നിന്നു. 2 തവണ റിവേഴ്സ് എടുക്കുമ്പോൾ കൈവിറച്ച് വണ്ടി ഓഫായിപ്പോയി. നിനക്ക് ഈ കാറോടിക്കുന്ന പണിയൊന്നും പറ്റില്ല അനു, വെറുതെ കാശും കളഞ്ഞ് നാണം കെടാൻ പോകണ്ട എന്ന് രാഹുൽ പലപ്പോഴും തമാശയായി പറയും. മകളാണെങ്കിൽ അമ്മയ്ക്ക് അടുക്കളയിലാണ് സ്പീഡ്, സ്റ്റിയറിംഗിൽ പറ്റില്ല എന്ന് പറഞ്ഞ് കളിയാക്കും. പക്ഷേ രാഹുലിന്റെ അമ്മ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അതോടെ എന്റെ ഉള്ളിൽ വല്ലാത്തൊരു വാശി കയറിപ്പറ്റി. ഇത്തവണ 3ാം തവണയാണ് എന്ത് വില കൊടുത്തും എച്ചെടുത്ത് RTO സാറിന്റെ കയ്യിൽ നിന്നും പാസ്സായി ലൈസൻസുമായി മാത്രമേ ഞാൻ പടികടക്കൂ എന്ന് വീട്ടിൽ ഉറപ്പിച്ചു പറഞ്ഞു. ടെസ്റ്റിന്റെ ദിവസം രാവിലെ കുളിച്ച് നല്ലൊരു ലാവൻഡർ കളർ സെറ്റ് അങ്ങനൊരു സാരി
2: ഉണ്ടല്ലോ,
3: കളർ സെറ്റ് സാരിയൊക്കെ എടുത്ത് ഒരു മാന്യമായ ഗെറ്റപ്പിലാണ് ഞാൻ ടെസ്റ്റിന് ഗ്രൗണ്ടിലേക്ക് പുറപ്പെട്ടത്. ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ വലിയ ആൾക്കൂട്ടം, എല്ലാവരുടെയും മുഖത്ത് ഒരു എനിക്കൊരു കണ്ടം
2: പൂച്ചയും.
3: എന്റെ ഉള്ളിലും നെഞ്ചിരിപ്പുണ്ടായിരുന്നെങ്കിലും മുഖത്ത് ഞാൻ ഭയം കാണിച്ചില്ല. അല്പം കഴിഞ്ഞപ്പോൾ RTO സാറിന്റെ ജീപ്പ് അങ്ങോട്ട് പാഞ്ഞു വന്നു. കട്ടക്കണ്ണടയും വെച്ച് മുഖത്ത് ചെറിയൊരു ഗൗരവമുള്ള ഒരു സാറായിരുന്നു അത്. അദ്ദേഹം ജീപ്പ് നേരെ ഞങ്ങളുടെ H-ട്രാക്കിനടുത്തായി നിർത്തിയിട്ടു. കുറച്ചുപേരുടെ ടെസ്റ്റ് കഴിഞ്ഞു. ചിലർ ജയിച്ചു, ചിലർ തോറ്റു. ഒടുവിൽ അനൗൺസ്മെന്റ് വന്നു. അടുത്തത് അനുപമ. ആശാൻ എന്റെ ചുമലിൽ തട്ടി പറഞ്ഞു, അനു പേടിക്കാതെ പതുക്കെ ക്ലച്ച് വിട്ടാൽ മതി. ഞാൻ വണ്ടിയിൽ കയറിയിരുന്നു. ആ സീറ്റിൽ ഇരുന്നപ്പോൾ തന്നെ സാരിത്തുമ്പ് ശരിയാക്കാനും മുടിയൊതുക്കാനും ഒക്കെ ആയിരുന്നു എന്റെ ശ്രദ്ധ. ഗിയർ ഒന്നിലിട്ടു, ഹാൻഡ് ബ്രേക്ക് താഴ്ത്തി, സാർ വിസിലൂതി തുടങ്ങിക്കോ എന്ന് ആംഗ്യം കാണിച്ചു. ആദ്യത്തെ വളവ് ഞാൻ വളരെ ഭംഗിയായിരുന്നു. ഗ്രൗണ്ടിൽ നിന്ന് ആളുകൾ അത് കണ്ട് തലയാട്ടുന്നത് കണ്ടപ്പോൾ എനിക്ക് ലൈസൻസ് കിട്ടിയ ആത്മവിശ്വാസം തോന്നി. അടുത്ത വളവിലേക്ക് വണ്ടി കയറ്റാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് സാരിത്തുമ്പ് ഗിയർ ലിവറിൽ ഉടക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതൊന്ന് ശരിയാക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധ തെറ്റിയ ആ ഒരു നിമിഷം എന്റെ കാലറിയാതെ ആക്സിലറേറ്റർ പെഡലിൽ അമർന്നു. കാർ ഒരൊറ്റ കുതിപ്പ് ബ്രേക്ക് ചവിട്ടു ചേച്ചി എന്ന് പുറത്തുനിന്ന് ആളുകൾ അലറി വിളിക്കുന്നത് എന്റെ കാതിൽ വീണു. പക്ഷെ പരിഭ്രാന്തി മൊത്തം ഞാൻ ചവിട്ടിയത് ബ്രേക്കിന് പകരമായ ആക്സിലേറ്റർ തന്നെയായിരുന്നു. ഭയന്ന് പോയ ഞാൻ സ്റ്റിയറിംഗ് വലത്തോട്ട് വെട്ടിച്ചു. അവിടെയായിരുന്നു സാക്ഷാൽ RTO സാറിന്റെ ജീപ്പ് നിർത്തിയിട്ടില്ല. ഒരു വലിയ ശബ്ദത്തോടെ എന്റെ കാറിന്റെ മുൻഭാഗം നേരെ RTO സാറിന്റെ ഔദ്യോഗിക ജീപ്പിന്റെ ബോണറ്റിലേക്ക് ഇടിച്ചു കയറി നിന്നു. ജീപ്പിന്റെ മുൻഭാഗത്തെ ഉറപ്പായി ജീപ്പിന്റെ മുൻഭാഗത്തെ ഇൻഡിക്കേറ്റർ തകർന്ന് താഴെ വീണു. കാറിന്റെ മുൻചക്രങ്ങൾ ജീപ്പിന്റെ ബമ്പറിന് മുകളിൽ കയറി ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. ഗ്രൗണ്ട് മുഴുവൻ കട്ട നിശബ്ദത. ഞാൻ വിറച്ചുകൊണ്ട് കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്റെ സാരിയുടെ പ്ലീറ്റ്സ് ഒക്കെ അഴിഞ്ഞു പോകാറായ അവസ്ഥയിലായിരുന്നു. എന്റെ മുന്നിൽ ഇടിവെട്ടേറ്റതുപോലെ RTO സാർ നിൽക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇടിവെട്ടേറ്റ ഒരു RTO സാറിനെ കാണുന്നത്. മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്നു. എന്റെ ആശാൻ ഓടി അടുത്ത് വന്നെങ്കിലും RTO സാറിന്റെ ഗൗരവം കണ്ട് പതറി നിന്നുപോയി. എന്റെ തൊണ്ട വരണ്ടുണങ്ങി. സാറിന്റെ മുഖം കണ്ട് എന്ത് പറയണമെന്നറിയാതെ ഞാൻ വിക്കി വിക്കി പറഞ്ഞു, സാറേ സോറി സാറേ. എന്റെ വളവൊക്കെ വളരെ കൃത്യമായിരുന്നു സാറേ. വണ്ടിയാണ് സാരിത്തുമ്പ് കുടുങ്ങി പെട്ടെന്ന് മുന്നോട്ട് ചാടിപ്പോയത്. സാർ എന്നെ ഒരു നോട്ടം നോക്കി, എന്നിട്ട് പല്ലു കടിച്ചിട്ട് പറഞ്ഞു, ഇറങ്ങിപ്പോകും മാഡം, അടുത്ത ഒരു കൊല്ലത്തേക്ക് ഈ വഴി നിങ്ങൾ വന്നേക്കരുതെന്ന്. നാണക്കേടും പേടിയും കൊണ്ട് എന്റെ കണ്ണിൽ ഇരുട്ട് കയറി. അഴിഞ്ഞു വീഴാൻ പോയ സാരിയും വാരി പിടിച്ച് ഞാൻ ഒരൊറ്റ ഓട്ടം വെച്ചു. നേരെ ഓട്ടോ പിടിച്ച് വീട്ടിലെത്തി. രാഹുൽ ചോദിച്ചു, എന്തായി പാസ്സായോ? പാസ്സായി, ലൈസൻസ് തപ്പാലിൽ വരുന്നു. ഞാൻ

0: പറഞ്ഞു. ഇത് പറഞ്ഞ് നേരെ കിടക്കയിലേക്ക് മറിഞ്ഞു. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് നഷ്ടപരിഹാരത്തിന്റെ നോട്ടീസുമായി ആശാൻ വീട്ടിൽ വന്നപ്പോഴാണ് എല്ലാവർക്കും സത്യം മനസ്സിലായത്. ഡ്രൈവിംഗ് പഠിക്കാൻ പോയി ലൈസൻസിന് പകരം നഷ്ടപരിഹാരത്തിന്റെ നോട്ടീസ് വീട്ടിലേക്ക് കൊണ്ടുവന്ന ലോകത്തിലെ ആദ്യത്തെ വ്യക്തി എന്ന പരിഗണനയാണ് എനിക്കിപ്പോൾ വീട്ടിലുള്ളത്. പലപ്പോഴായി ബാലേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗേറ്റ് തകർത്തതിനുള്ള അവാർഡ് ആശയച്ചിക്ക് കിട്ടിയിരുന്നു. സ്നേഹത്തോടെ അനുഭവം
1: ബാലേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കിയോ, ദുബായ് ലൈസൻസ് ഉള്ള ആളാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് എന്നെ അങ്ങനെ
0: ദുബായ് പിന്നെ രാജ്യത്തിന് വലിയ ഭാഗ്യമുണ്ട്.
1: ആ രാജ്യത്തിന്റെ ഭാഗ്യല്ല, നിങ്ങൾ ജെ സി ബിയിൽ കയറിയിട്ട് പോയിട്ടില്ലേ? എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ നിങ്ങള് പിന്നെ ഈ ബസിന്റെ പുറകെ പോയിട്ട് ബാലേട്ട ഓവർടേക്ക് ചെയ്യ. ബാലേട്ട വേണ്ട, ഓവർടേക്ക് ചെയ്യാൻ പോലും ശ്രമിക്കാത്ത ഒരാളോട് എനിക്ക് സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല. കാരണം ഞാൻ അതിൽ നിന്നൊക്കെ ഡീസന്റ് ആയിട്ടുള്ള
0: ഒരു ഡ്രൈവർ.
1: പിന്നെ ഈ ഒരു കാര്യത്തെ കുറിച്ച്
0: പറയുമ്പോഴേ,
1: എന്റെ ഫ്രണ്ടേ ഇപ്പൊ അടുത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ പാസ്സായി, വണ്ടി എടുക്കാൻ ഒരു മാസം മോനെ കാത്തിരുന്നു മോന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ. അങ്ങനെ മോൻ വന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തു. ഇപ്പൊ അത്യാവശ്യം വണ്ടി എടുക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം വീട്ടില് വണ്ടി എടുത്തിട്ട് വന്നു. വൈകുന്നേരം ആയപ്പോ പറയാം, ഇനി ഞാൻ പോട്ടെ. അപ്പൊ ഞാൻ ചെന്താ അല്ല ഇരുട്ടാവും, അവരുടെ വണ്ടിക്ക് ലൈറ്റ് ഉണ്ട്.
0: നിങ്ങൾ ടോട്ടൽ എത്ര പേര് എങ്ങനെയുള്ളത്?
1: അല്ല ലൈറ്റ് ഉണ്ടെങ്കിലും എനിക്ക് സൂര്യനുള്ള സമയത്ത് പോകാൻ
0: ഇഷ്ടമാണ്.
1: കഷ്ടമോളെ. അതല്ല ആശിച്ചി, ഞാൻ ഈ യൂട്ടേൺ ഒക്കെ എടുക്കുമ്പോ വളച്ച് വളച്ച് വളച്ച് പിന്നെ അത് നേരെയാക്കാൻ ചെലപ്പോ മറന്നു. അപ്പൊ ഇങ്ങനെ വളഞ്ഞി തന്നെ വണ്ടി പോകുന്നു. എന്ത് ചെയ്യാനാ ഭഗവാനെ? അപ്പൊ ഞാൻ വിചാരിച്ചു, ഇവളോട് വണ്ടി എടുക്കാൻ പറഞ്ഞ എന്നെ തല്ലണം, ഡ്രൈവിംഗ് പഠിക്കാൻ പറഞ്ഞ എന്നെ തല്ലണം. എന്നെ തല്ലണ്ട അമ്മാവാ, ഞാൻ നന്നാവില്ല.

0: ഒരുപക്ഷെ ഒന്നും കാണില്ല, ഒരുപക്ഷെ ഒന്നും തോന്നുകയുമില്ല.
1: പക്ഷേ ഒരു ചെറിയ ചെക്കപ്പ് അത് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കും.
0: നമ്മുടെ കൊച്ചി VPS ലേക്ഷോർ ഹോസ്പിറ്റലിൽ വേൾഡ് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തിനോടനുബന്ധിച്ച് 55% വരെ ഇളവിൽ സ്തനാർബുദ സ്ക്രീനിംഗ് പാക്കേജുകൾ ഒരുക്കിയിരിക്കുന്നു.
1: 890 രൂപ മുതൽ ആരംഭിക്കുന്ന പരിശോധനകളിലൂടെ ആരോഗ്യത്തെ കുറിച്ചുള്ള ആശങ്കയകറ്റാം.
0: ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ.
1: നമ്പർ 9961640000.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: പ്രിയ ആശിച്ചി വലൈത്തഹാല VPS ലേക്ഷോർ. എന്റെ പേര് നിതിൻ. ഞാൻ എറണാകുളത്താണ് പഠിക്കുന്നത്. ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന ഏതൊരു പയ്യനെയും പോലെ എനിക്കും എന്റെ കൂട്ടുകാർക്കും ഏറ്റവും അത്യാവശ്യമായ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് വയറു നിറയെ ഭക്ഷണം, രണ്ട് സ്പീഡുള്ള ഫ്രീ ഇന്റർനെറ്റ്. ഹോസ്റ്റലിലെ വൈഫൈ ആണെങ്കിൽ ആമ എഴുന്നതിനേക്കാൾ പതുക്കെയാണ്. അതിലോട്ട് പാട്ട് ഡൗൺലോഡ് ആകാൻ തന്നെ നേരം വിളിക്കും. അങ്ങനെയുള്ള ഞങ്ങൾ ഒരിക്കൽ ഫ്രീ വൈഫൈയുടെ പേരിൽ പറ്റിയ ഒരു ഭീകര അബദ്ധമാണ് ഞാൻ പറയുന്നത്. സംഭവം നടക്കുന്നത് കഴിഞ്ഞ കൊല്ലം ഒരു ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാണ്. ഞാനും എന്റെ റൂംമേറ്റ്സ് ആയ അനീഷും ജിത്തും കൂടി ഹോസ്റ്റൽ മുറിയിൽ ബോറടിച്ചിരിക്കുകയായിരുന്നു. കയ്യിലാണെങ്കിൽ മാസാവസാനമായതുകൊണ്ട് അധികം കാശൊന്നുമില്ല. ആ സമയത്താണ് അടുത്ത റൂമിലെ സുജിത്ത് ഓടി വന്ന് ഒരു വലിയ സന്തോഷ വാർത്ത അറിയിച്ചത്. നമ്മുടെ കോളേജിന്റെ അടുത്തൊരു പുതിയ കോഫി ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ സൂപ്പർ ഹൈ സ്പീഡ് ഫ്രീ വൈഫൈ ഉണ്ടത്രേ. ഒറ്റ സെക്കൻഡ് കൊണ്ട് സിനിമകളൊക്കെ ഡൗൺലോഡ് ചെയ്യാനാകും. അത് കേട്ടത് ഞങ്ങൾക്ക് സന്തോഷമായി. സിനിമകളും പുതിയ വെബ് സീരീസുകളും ഡൗൺലോഡ് ചെയ്യാൻ ഇതിലും വലിയ അവസരം വേറെ കിട്ടാനില്ല. ഞങ്ങൾ 3 പേരും ഒട്ടും സമയം കളഞ്ഞില്ല. ലാപ്ടോപ്പും ചാർജറും ഫോണുകളും ഒക്കെയായി നേരെ ആ പുതിയ കട ലക്ഷ്യമാക്കി നടന്നു. കടയിൽ ചെന്നപ്പോ നല്ല അന്തരീക്ഷം, അധികം തിരക്കൊന്നുമില്ല. ഞങ്ങൾ ചെന്ന ഒരു കോണിലുള്ള മേശയിലിരുന്നു. മേശപ്പുറത്ത് ഉടനെ തന്നെ ലാപ്ടോപ്പും 3 ഫോണുകളും നിരത്തിവെച്ചു. വന്ന ഉടനെ വൈഫൈയുടെ പാസ്വേഡ് ചോദിക്കുന്നത് ശരിയല്ലല്ലോ എന്നോർത്ത് 3 കോഫിയും ഒരു പപ്സും ഓർഡർ ചെയ്തു. വളരെ സാവധാനം ഞങ്ങൾ കാപ്പി കുടിച്ച് ആ ഒരു പപ്സ് പങ്കുവെച്ച് കഴിക്കാൻ തുടങ്ങി.

0: ഞാൻ കടന്നുപോയി. ഇനി കാര്യം സാധിക്കണം. ഞാൻ ജിത്തുവിനോട് പറഞ്ഞു, ഡാ നീ കൗണ്ടറിൽ ചെന്നിട്ടേ വൈഫൈയുടെ പാസ്വേഡ് ചോദിച്ചോണ്ട് വാ. ജിത്തു വളരെ കൂളായി എഴുന്നേറ്റ് കൗണ്ടറിലേക്ക് നടന്നു. അവിടെ ഒരു പെൺകുട്ടിയാണ് ഇരിക്കുന്നത്. ജിത്തു ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഹലോ, ഇവിടുത്തെ വൈഫൈ പാസ്വേഡ് എന്താ? ആ പെൺകുട്ടി കമ്പ്യൂട്ടറിൽ നോക്കിക്കൊണ്ട് വളരെ സ്വാഭാവികമായി ഇംഗ്ലീഷിൽ മറുപടി പറഞ്ഞു, യു ഹാവ് ടു ബൈ ഫസ്റ്റ്. ജിത്തു ഒന്നും ഇടാതെ തലയാട്ടി തിരിച്ചു ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഡാ പാളിയട്ടാ. എന്ത് പാളി? നമ്മളൊരു ചെറിയ കാപ്പി മാത്രം വാങ്ങി ഇവിടെ ഇരുന്നത് കൊണ്ട് അവൾക്ക് കാര്യം മനസ്സിലായി. ആദ്യം എന്തെങ്കിലും വലിയ സാധനം വാങ്ങി കഴിച്ചാലേ പാസ്വേഡ് തരൂ എന്നാണ് അവൾ പറയുന്നത്. ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. ഞാൻ പേഴ്സ് തുറന്നു നോക്കി. അനീഷും ജിത്തുവും പോക്കറ്റിൽ തപ്പി. മൂന്ന് പേരുടെയും കയ്യിലുള്ള ചില്ലറയും നോട്ടുകളും എല്ലാം കൂട്ടി വെച്ചപ്പോൾ കഷ്ടിച്ച് 500 രൂപ തികഞ്ഞു. അനീഷ് പറഞ്ഞുകൂടാ, സിനിമകൾ കിട്ടുമെങ്കിൽ ഈ 500 രൂപ പോയാലും കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും വാങ്ങാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും മെനു കാർഡ് നോക്കി ചിക്കൻ പിസ്സ ഓർഡർ ചെയ്തു. കാശ് പോയതിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു, എങ്കിലും ഹൈസ്പീഡ് ഇന്റർനെറ്റ് കിട്ടാൻ പോവുകയല്ലേ എന്നൊരാശ്വാസത്തിൽ ഞങ്ങൾ ആ പിസ്സ മുഴുവൻ തിന്നു തീർത്തു. കൈ കഴുകി തുടച്ച് ബില്ലും പേ ചെയ്ത് കൗണ്ടറിൽ ഇരുന്ന കുട്ടിയെ നോക്കി ഞാൻ പറഞ്ഞു, ഇതാ ഞങ്ങൾ വലിയൊരു പിസ വാങ്ങി കഴിച്ചിട്ടുണ്ട്, ബില്ലും അടച്ചു, ഇനി ആ വൈഫൈ പാസ്വേഡ് തരാമോ? ആ കുട്ടി എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, യു ഹാവ് ടു ബൈ ഫസ്റ്റ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അല്ലേച്ചി, 500 രൂപയുടെ പിസയല്ലേ ഞങ്ങൾ ഇപ്പോൾ വാങ്ങി തിന്നത്, ഇനിയും എന്താ ഞങ്ങൾ വാങ്ങേണ്ടത്? ഞങ്ങളുടെ കയ്യിൽ ഇനി കാശില്ല. എന്റെ ഒച്ച കേട്ട ആ പെൺകുട്ടി ഒരു നിമിഷം അന്തം വിട്ടു. പിന്നെ കാര്യം മനസ്സിലായതുപോലെ അവൾ ചിരിക്കാൻ തുടങ്ങി. പിന്നെ ഒരു പേപ്പറും പേനയും എടുത്ത് അതിൽ എന്തോ എഴുതി എന്റെ നേരെ നീട്ടി. ആ പേപ്പറിൽ എഴുതിയിരുന്നത് ഇതായിരുന്നു, യു ഹാവ് ടു ബൈ ഫസ്റ്റ്. എന്നിട്ട് ആ കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇവിടുത്തെ വൈഫൈ പാസ്വേഡ്, യു ഹാവ് ടു ബൈ ഫസ്റ്റ് എന്ന് സ്പേസ് ഇടാതെ ഒറ്റ വാക്കായിട്ട് ടൈപ്പ് ചെയ്താൽ മതി. അല്ലാതെ നിങ്ങളോട് വീണ്ടും ഭക്ഷണം വാങ്ങാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ദൈവമേ, ആ പേപ്പർ കയ്യിൽ കിട്ടി ആ നിമിഷം എന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്ക് മാത്രമേ അറിയൂ. കയ്യിലിരുന്ന അവസാനത്തെ 500 രൂപയും കളഞ്ഞ് വെറുതെ വയറ് നിറച്ച് പിസയും കഴിച്ച് ഒരു വൈഫൈ പാസ്വേഡിന്റെ അർത്ഥം മനസ്സിലാവാതെ അന്തം വിട്ടു നിന്ന ആ നിൽപ്പ് ഒന്ന് ഓർത്തു നോക്കിക്കേ. ഇതിലും വലിയ മണ്ടത്തരം ഇനി പറ്റാനുണ്ടോ? പുറകിൽ നിന്ന് ഇത് കേട്ട അനീഷും ജിത്തുവും തലയിൽ കൈവച്ചിരുന്നു പോയി. കൗണ്ടറിലെ കുട്ടിയാണെങ്കിൽ ചിരിച്ച് ചിരിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. ഞങ്ങൾ വേഗം ഫോണിൽ യു ഹാവ് ടു ബൈ ഫസ്റ്റ് എന്ന് അടിച്ചു കൊടുത്തു. ഉടനെ വൈഫൈ കണക്ട് ആയി, നല്ല സ്പീഡും ഉണ്ട്. പക്ഷെ അപ്പോഴേക്കും ഞങ്ങളുടെ മൂഡ് മുഴുവൻ പോയിരുന്നു. സിനിമ ഡൗൺലോഡ് ചെയ്യാനുള്ള ആവേശമൊക്കെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇല്ലാതായി. ലാപ്ടോപ്പും ഫോണും ഒക്കെ ബാഗിൽ വാരി വലിച്ചിട്ട് തലയും താഴ്ത്തി ഞങ്ങൾ അവിടെ നിന്ന് വേഗം പുറത്തേക്ക് നടന്നു. ഇങ്ങനെ ഒരു വൈഫൈ പാസ്വേഡ് ദുരന്തം ഇനി ആർക്കും വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കത്ത് നിർത്തുന്നു നിതിൻ.
1: നിതിൻ സൂചിപ്പിച്ചതുപോലെ ഈ പാസ്വേഡ് വല്ലാത്തൊരു പ്രയാസം, അബദ്ധം, ബുദ്ധിമുട്ടൊക്കെ ധാരാളം ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ രഹസ്യമായി സൂക്ഷിക്കുന്ന ഒരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ
0: പാസ്വേഡ്.
1: നമ്മുടെ പാസ്വേഡാണ്. ഭാര്യയോട് പറയില്ല, ഭർത്താവിനോട് പറയില്ല, മക്കളോട് പറയില്ല. പക്ഷെ ചിലപ്പോൾ ഒരു വലിയ പ്രശ്നം സംഭവിക്കും, നമ്മളത് മറന്നുപോകും. ഒരിക്കൽ അതെ, ഒരിക്കൽ ഒരാൾ ഒരു തന്റെ പാസ്വേഡ് മറന്നിട്ട് ഫർഗോട്ട് പാസ്വേഡ് അടിച്ചു. പുതിയ പാസ്വേഡ് ചോദിച്ചപ്പോൾ വന്നത് യുവർ ന്യൂ പാസ്വേഡ് കനോട്ട് ബി യുവർ ഓൾഡ് പാസ്വേഡ് എന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് പഴയ പാസ്വേഡ് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് പുതിയതെടുക്കുന്നത്, പിന്നെ എങ്ങനെ അത് പഴയതാകുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇത് ജമ്മു കാശ്മീരിൽ നിന്ന് കിട്ടിയതാണ്.
0: ജമ്മു കാശ്മീർ അല്ല, ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എങ്ങനെ ഈ വലിച്ച.
1: അല്ല, ഇത് ഒരാൾ എന്നോട് ഡാനി പറഞ്ഞെന്നാണ്. അതിന്റെ റേഞ്ച് മനസ്സിലായി.
0: എനിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഞാൻ എന്ത് പാസ്വേഡ് ഇട്ടാലും അതൊക്കെ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ഗുരുവായൂർ, കൃഷ്ണൻ, കണ്ണൻ ഇതൊക്കെ ആയിരിക്കും. അപ്പൊ അശ്വിൻ പറയും, മമ്മി മമ്മീന്റെ പാസ്വേഡ് നാട്ടുകാർക്ക് എടുക്കാൻ വളരെ എടുപ്പാ, അതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് കടുകെട്ടി പാസ്വേഡ്, ചിലപ്പോ കമ്പ്യൂട്ടറിനെ നമ്മളോട് പറയും സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും പാസ്വേഡ് യൂസ് ചെയ്യുന്നു.
1: അങ്ങനെയാണ് ആശാരദ അറ്റ് 1960 ഇട്ടത് അല്ലേ?
0: തേങ്ങാക്കോല. ഞാനും ഇട്ട് കൊച്ചു കള്ളൻ. അങ്ങനെയുള്ള സാധനങ്ങള് ഒക്കെ വെക്കും ഞാന്.
1: ലേറ്റസ്റ്റ്
0: പറഞ്ഞുതരൂല്ലേ?

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS Lakeshore ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS Lakeshore ഹോസ്പിറ്റൽ, എറണാകുളം.
2: ബാലട്ടാ,
3: യെസ്,
2: ബാങ്കിൽ നിങ്ങളെ പാസ്വേഡ് എന്താ?
3: എന്റെ ബാങ്കിലെ പാസ്വേഡ് ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ പരസ്യമായിട്ട് പറയാം, എല്ലാരും പോയിട്ട് എടുത്തോട്ടെ.
2: 5 paisa ഇല്ലാത്ത ഒരു ബാങ്കിന്റെ പാസ്വേഡ് പറയും കേട്ടോ.
3: പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഒരു പാസ്വേഡ് വേണം, അതാണ് ഏറ്റവും പ്രധാനം. ബാങ്കിന്റെ പാസ്വേഡോ അല്ലെങ്കിൽ എന്താണ് മൊബൈൽ ഫോണിന്റെ പാസ്വേഡോ ഒന്നുമല്ല, നമ്മളെ ലോകത്തിൽ സൂക്ഷിച്ച് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാസ്വേഡ് എന്ന് പറഞ്ഞാൽ എ പാസ്വേഡ് ടു യുവർ മൈൻഡ്, മനസ്സിലേക്കുള്ള വാതായനത്തിന്റെ ഒരു പാസ്വേഡ്
2: എന്ന് ബാലട്ടൻ പറയുന്നു. പക്ഷെ എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്,
3: നമ്മൾ
2: ബാങ്കിന്റെ പാസ്വേഡ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫോണിന്റെ പാസ്വേഡ് ആണെന്നുണ്ടെങ്കിലും എപ്പോ ആർക്ക് എന്ത് സംഭവിക്കും ഒന്നും അറിയില്ല. ഇതൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ എന്തായാലും ഇന്നത്തെ സമയം അവസാനിച്ചിരിക്കുന്നു. നമുക്ക് വീണ്ടും നാളെ കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി,
0: നമസ്കാരം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
4: ശ്രോതാക്കൾ കേട്ടത് സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക്ഷോർ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഒരു സ്പോൺസേർഡ് ഗാനം കേൾക്കാം.

0: ഗോവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്റർനാഷണൽ ഒരുക്കിയ ഈ തൂഫാൻ ഗാനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നൽകിയ സന്ദേശം.
1: ഗോവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട ഒരു മനോഹരമായ സംഗീതം എന്റെ എല്ലാവിധ ആശംസകളും നേർന്നു. നമ്മുടെ സമൂഹത്തിൽ ഗോവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ നടത്തുന്ന പരിശ്രമങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ജയ്.
2: ശ്രോതാക്കൾ കേട്ടത് സ്പോൺസേർഡ് ഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇന്ന് നടി റാണിചന്ദ്രയുടെ ചരമവാർഷിക ദിനമാണ്. മലയാള ചലച്ചിത്ര നടിയും മോഡലുമായിരുന്ന റാണി ചന്ദ്ര മലയാളം, തമിഴ് തുടങ്ങിയ ഭാഷകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. റാണിചന്ദ്ര അഭിനയിച്ച പൂന്തേനരുവി എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യം. പി ജയചന്ദ്രൻ പാടിയ ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: ഈ റേഡിയോയുടെ ചാർജ് തീർന്നു എന്നാ തോന്നുന്നേ. പോയി വരുമ്പോ രണ്ട് ബാറ്ററിയും കൂടെ വാങ്ങിയിട്ട് വരണേ.
1: ഇനി ബാറ്ററി ഒന്നും വേണ്ടേ, നിനക്ക് സുഖമായിട്ട് മൊബൈലിൽ കേൾക്കാലോ. പ്രസാർഭാരതിയുടെ പുതിയ വേവ്സ് ആപ്പ് ഇല്ലേ?
0: വേവ്സ് ആപ്പോ?
1: അതെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ പോയി വേവ്സ് എന്ന് സെർച്ച് ചെയ്യ്. WAVES. ഈ വേവ്സ് ആപ്പിൽ രാജ്യത്തെ എല്ലാ ആകാശവാണി നിലയങ്ങളും ഇന്റർനെറ്റ് വഴി നല്ല HD ക്ലാരിറ്റിയിൽ കേൾക്കാന്നേ.
0: ആണോ? എന്നാ ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ.
1: മാത്രമല്ല, നമ്മൾ പണ്ട് കണ്ടിരുന്ന ദൂരദർശൻ സീരിയലുകളില്ലേ, ഹം ലോഗ്, സർക്കസ്, ഫൗജി, അലിഫ് ലൈല, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ മൊബൈലിൽ ഇനി ആകാശവാണിയും കേട്ടു തുടങ്ങൂ. വേവ്സ് ആപ്പ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ. ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.
2: FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി കുബേരൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് സ്വർണലത പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിത്താര.

മീശ മാധവൻ. ഈ ചിത്രത്തിൽ വി ദേവാനന്ദ്, സുജാത മോഹൻ എന്നിവർ പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സംഗീതം നൽകിയത് വിദ്യാസാഗർ.

നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ്എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണ അവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359033 അല്ലെങ്കിൽ 0484242253. സമയം 9 കഴിഞ്ഞ് 20:32. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. നന്ദനം എന്ന ചിത്രത്തിലെ ഗാനം ഇനി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ. ഗാനമാലപിച്ചത് പി ജയചന്ദ്രൻ, സുജാത മോഹൻ.

വിധു പ്രതാപ്, ജ്യോത്സ്ന രാധാകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനം ഇനി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, സംഗീതം നൽകിയത് മോഹൻ സിത്താര. ചിത്രം നമ്മൾ

0: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ എ ടി എമ്മിലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് ബി സിയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കുഞ്ഞിക്കുനൻ എന്ന ചിത്രത്തിൽ മഹാദേവൻ പാടിയ ഗാനം ഇനി. ഗാനശില്പികൾ യൂസഫലി കെ ചേരി, മോഹൻ സിത്താര.

0: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഇനി എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി പാടിയ ഗാനം കേൾക്കാം. കൂടെ പാടിയത് ചിന്മയ്. ചിത്രം വാൽ കണ്ണാടി.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: പ്രിയ ശ്രോതാക്കളെ, എം ജി ശ്രീകുമാർ സംഗീതം നൽകി സുജാത മോഹനോടൊപ്പം പാടിയ ഗാനമാണ് ഇനി താണ്ഡവം എന്ന ചിത്രത്തിൽ നിന്നും. ഗാനരചന കൈതപ്രം, ദാമോദരൻ നമ്പൂതിരി.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. 10 മണിക്കുള്ള റേഡിയോ ഹെൽത്തിന് ശേഷം
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: പതിനാറാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനം ആരംഭിച്ചു. ഈ മാസം 29 വരെയാണ് നിയമസഭാ സമ്മേളനം. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി തുടരണമോ എന്ന് പരിശോധിച്ച് തീരുമാനിക്കും എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പ്രഖ്യാപിച്ച പദ്ധതിയെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഉത്സവകാലങ്ങളിൽ വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സാധിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോ ഓണച്ചന്തകളിലൂടെ 431.81 കോടിയുടെ വിൽപ്പന നടത്തിയതായും നിയമസഭാ ചോദ്യോത്തരവേളയിൽ അദ്ദേഹം അറിയിച്ചു. നവരാത്രിയോടനുബന്ധിച്ച് കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കളക്ടറേറ്റ്

0: മൈതാനിയിൽ ഈ മാസം 21 വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വർക്കല ശിവഗിരി മഠത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ചലച്ചിത്രതാരം ദേവൻ അല്പസമയത്തിനകം ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ പേരിൽ നിയമ സർവകലാശാല സ്ഥാപിക്കണം എന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം. നിയമസഭ നിയമവിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തണമെന്നും തലശ്ശേരിയിൽ ചേർന്ന സമ്മേളനം ആവശ്യപ്പെട്ടു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്ത തീരുമാനത്തിന്റെ നിയമസാധുത US സെനറ്റർമാർ ചോദ്യം ചെയ്തു. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും വരെ വ്യാപാര നിരോധം എന്ന നിയമനത്തിന് വിരുദ്ധമാണ് ട്രംപിന്റെ തീരുമാനമെന്ന് സെനറ്റർമാർ അറിയിച്ചു. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയത്തുടക്കം. ഇന്റർകാശി FC എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്.
1: ആകാശവാണി FM വാർത്തകൾ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റും 40 സെക്കൻഡും. ഇനി 10 മണിക്ക് സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം. യഥാർത്ഥത്തിൽ എന്താണ് സന്ധിവാതം? ഇത് ആരെയൊക്കെയാണ് ബാധിക്കുന്നത്? യഥാസമയം ഈ രോഗം കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് തുടങ്ങിയ നിരവധി സംശയങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സന്ധിവാതത്തിന്റെ ലക്ഷണങ്ങളും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ആദ്യമായി തന്നെ ചോദിച്ചോട്ടെ, എന്താണ് സന്ധിവാദം?
2: സന്ധിവാദം എന്ന് പറയുന്നത് ഒരു സന്ധികളെ ബാധിക്കുന്ന ഒരു തരം രോഗമാണ്. ഇപ്പൊ സന്ധികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കൈയിലെയോ കൈകാലുകളിലെയോ മുട്ടുകൾ, പിന്നെ അത് മാത്രമല്ല സ്പൈനിലെ കഴുത്ത്, ലോ ബാക്ക്, ഇവിടെയൊക്കെ ചെറിയ ചെറിയ ജോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അസ്ഥികൾ കൂടുന്ന ഇടത്തെയാണ് നമ്മൾ ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള നീർവീഴ്ച, നീരും വീക്കവും, അതിനെയാണ് സന്ധിവാദം എന്ന് പറയുന്നത്. 100-ൽ പരം സന്ധിവാദമുണ്ട്. അപ്പൊ അത് അതിന്റെ കാരണങ്ങൾ എടുത്ത് പറയാനുള്ളതാണെങ്കിൽ ആദ്യമായിട്ട് പറയാനുള്ള ജനറ്റിക്സ് ആണ്. നമുക്ക് ജനതികമായിട്ട് എന്തെങ്കിലും വ്യതിയാനം ചിലവരിൽ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ട്രിഗേഴ്സ് വരുമ്പോൾ ഇൻഫെക്ഷൻ രീതിയിലോ, ഇപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വാദം, ഇപ്പൊ അതെന്ന് പറയുന്ന ആമവാദം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഉദാഹരണം മാത്രമാണ്. അതിലൊരു പലതരത്തിലുള്ള വാദങ്ങളിൽ ഒന്നാണ് ആമവാദം. അപ്പൊ അത്

0: ബേസിക്കലി നമുക്ക് ഉണ്ടാവുന്ന ജനറ്റിക് ഡിഫക്റ്റ്, അപ്പൊ അതിലെന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടർ, വെളിയിൽ നിന്നുള്ള ബാഹ്യമായ പ്രകോപനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചിലവർക്ക് സ്മോക്കിംഗ് ആയിരിക്കും, സ്മോക്കേഴ്സിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നു. പിന്നെ പറയുന്നത് ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ്, അപ്പൊ അത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയിരിക്കാം, അപ്പം ഈ ബി വി വൈറൽ ഇൻഫെക്ഷൻസ് ആയിരിക്കാം, ചില പെരിയോഡോണ്ടൈറ്റിസ്, അതായത് പല്ലുകളിലെ ഇൻഫെക്ഷൻ, പല്ലുകളിൽ ഒരുതരം ബാക്ടീരിയ ഉണ്ട്, പോർഫോമോണാസ് ജിഞ്ചിവാലിസ് എന്ന് പറഞ്ഞ് ആ ബാക്ടീരിയ ആകാം. അപ്പൊ അങ്ങനെയുള്ള ബാക്ടീരിയകൾ നമ്മുടെ ബോഡിയിൽ ആന്റിജൻസ് ഉണ്ടാക്കും, ബോഡിയിൽ ആന്റിജൻസ് ഉണ്ടാക്കിയാൽ അതിന് എതിരായിട്ട് പ്രതിരോധ ശക്തി ഉത്ഭവപ്പെടുകയും അത് ആ പ്രതിരോധ ശക്തി ആണ് ഈ സന്ധിവാതം മുതലായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള പത്തോജനസിസ്.
1: മാഡം, ഈ സന്ധിവാതം ഏതെല്ലാം തരത്തിലാണ് നമ്മളിൽ അനുഭവപ്പെടുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: സന്ധിവാതം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ പണ്ട് തൊട്ടേ പറയുന്നത്. ഒന്ന് ഇൻഫ്ലമേറ്ററി വാദം, പിന്നെ അതായത് നീര് കൂടുതലുള്ള വാദവും, രണ്ടാമത് പറയുന്നത് തേയ്മാനം കൂടുതലും നീര് കുറവുമായിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് നോൺ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, അതിൽ മെയിനായിട്ടും പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന വാദമാണ്. അപ്പോൾ അതിനകത്തും ചെറിയ രീതിയിൽ നീർവീഴ്ച വരാം, ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ തന്നെ നീർവീഴ്ച വരാം എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് കാർട്ടിലേജ് ഡാമേജ് ഉണ്ടാകുകയും അതുപോലെ തന്നെ ദ്രവിച്ചു പോവുകയും, തരണാസ്ഥി ദ്രവിച്ചു പോവുകയും, അത് മാത്രമല്ല കുറച്ച് രീതിയിൽ നീർവീഴ്ചയും സംഭവിക്കാം. ഇത് മാത്രം അത് കൂടാതെ ഉള്ളതാണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. അപ്പം അതിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ ആമവാദം, സ്പോണ്ടൈലോ ആർത്രോപതി. സ്പോണ്ടൈലോ ആർത്രോപതി എന്ന് ഉദ്ദേശിക്കുന്ന സ്പൈനിലെ ജോയിൻസ്, സ്പൈനിൽ കഴുത്തുകൊട്ട് താഴെ വരെ ചെറിയ ചെറിയ ജോയിൻസ് ഉണ്ട്. അപ്പം അതിനകത്തൊക്കെ വാദം ബാധിക്കാവുന്നതാണ്. അത് കൂടാതെ അതിൻ്റെ കൂടെ തന്നെ ബാക്കി പെറിഫറൽ ജോയിൻസിനെ ബാധിക്കുക, കൈയിലെ കാലുകൾ അങ്ങനെ ബാധിക്കുമ്പോൾ അതിനെ സ്പോണ്ടൈലോ ആർത്രോപതി എന്ന് പറയും. പിന്നെ ഉള്ളത് സോറിയാട്ടിക് ആർത്രൈറ്റിസ്. സോറിയാട്ടിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് സോറിയാസിസ് ഉള്ളവർക്ക് വരുന്ന ഒരു ആർത്രൈറ്റിസ് ആണ്. അപ്പോൾ ഭൂരിപക്ഷം ആൾക്കാർക്കും സോറിയാസിസ് വന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സോറിയാട്ടിക് വാദം ഉത്ഭവപ്പെടുന്നത്. പക്ഷെ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് ആദ്യം വാദം പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞുമായിരിക്കും ഈ സ്കിന്നിലെ പാടുകൾ പോലെ സോറിയാസിസ് പോലെ വരാൻ ആരംഭിക്കുന്നത്. പിന്നെ ഇതുകൂടാതെ തന്നെ ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ട്, അതായത് യൂറിക് ആസിഡ് കൂടിയിട്ടുള്ള ആർത്രൈറ്റിസ്. അത് പിന്നെ ഓട്ടോഇമ്യൂൺ അസുഖങ്ങൾ. ഓട്ടോഇമ്യൂൺ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ എസ് എൽ ഇ, സ്ക്ലിറോഡെർമ, ഇതെല്ലാം തന്നെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഉണ്ടാക്കാവുന്ന അസുഖങ്ങളാണ്.
1: മാഡം, ഈ സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, ഈ രോഗം കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ല എങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്?
0: ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ തന്നെ അത് നേരത്തെ മനസ്സിലാക്കുകയും അതിന് രീതിയിലുള്ള ഒരു രോഗനിർണയം ചെയ്യുകയും, ടെസ്റ്റുകൾ ചെയ്ത് രോഗനിർണയം ചെയ്യുകയും, ഏറ്റവും നേരത്തെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജോയിന്റ് വൈകല്യം വരാതെ നമുക്ക് സൂക്ഷിക്കാം. അപ്പൊ ഈ ജോയിന്റ്സ് മാത്രമല്ല ബാധിക്കപ്പെടുന്നത് ഈ വാദങ്ങളിൽ, ആന്തരിക അവയവങ്ങളെയും ഇത് ബാധിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും നേരത്തെ ഈ സിംപ്റ്റംസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ കണ്ടുപിടിക്കുക. അപ്പൊ അതിനൊക്കെ ഓരോ രോഗലക്ഷണങ്ങൾ, അതായത് ജോയിന്റിലെ നീര് വീഴ്ച, ഈ ജോയിന്റിലെ നീർവീഴ്ച, വീക്കം, വേദന, അവിടെ നീരായിട്ട് പൊങ്ങി വരിക, ചുവപ്പ് നിറമുണ്ടാവുക, തൊടുമ്പോൾ ഒരു വാംത്ത് ഫീൽ ചെയ്യുക, തൊടുമ്പോൾ നല്ല രീതിയിൽ ചൂടായിട്ടിരിക്കാം. അപ്പോൾ ഇതൊക്കെ ആർത്രൈറ്റിസ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതായിരിക്കാം, സൈനോവൈറ്റിസ് ആയിരിക്കാം. കാർട്ടിലേജിൻ്റെ ചുറ്റും ഈ ജോയിന്റിൻ്റെ അകത്ത് ബോണും കാർട്ടിലേജും കൂടാതെ ഉള്ള ഒരു അതിനെ എൻക്യാപ്സുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സൈനോവിയം എന്ന് പറയുന്നത്. അപ്പോൾ സൈനോവിയത്തിൽ അത് തന്നെ ഇൻഫ്ലെയിംഡ് ആവാം, അതിനെ സൈനോവൈറ്റിസ് എന്നും പറയാം. അപ്പോൾ സൈനോവൈറ്റിസ് കൊണ്ടായിരിക്കാം, ഫ്ലൂയിഡ് കളക്ഷൻ കൊണ്ടായിരിക്കാം, ഇതൊക്കെ കൊണ്ട് നീർവീഴ്ച ഉണ്ടാവും. അപ്പോൾ ജോയിൻസിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കൈകാലുകൾ നല്ല വീങ്ങിയിരിക്കുന്നു, കൈയിലായിരിക്കും, കാലിലായിരിക്കാം. പിന്നെ അതുകൂടാതെ തന്നെ ഇത് ബാക്കി ഓർഗൻസിനെയും ചിലപ്പോൾ എഫക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചില അത് ഓട്ടോഇമ്യൂൺ അസുഖങ്ങളുണ്ട്, എസ് എൽ ഇ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതിനകത്ത് ചർമ്മത്തിനെ ബാധിക്കാവുന്നതാണ്, ഫേസിലെ റാഷ് പോലെ വരാം, ദേഹത്ത് മുഴുവൻ റാഷ് പോലെ വരാം, ഫോട്ടോ സെൻസിറ്റിവിറ്റി, അതായത് വെയിലടിക്കുമ്പോൾ സ്കിന്ന് വേദനിക്കുക, അല്ലെങ്കിൽ അത് ചുവപ്പ് നിറമായിട്ട് മാറുക, അപ്പം അത് ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് പറയാം. ഹെയർ ലോസ്, വായിലെ പുണ്ണ്, വ്രണങ്ങൾ, അപ്പോൾ ഇതെല്ലാം എസ് എൽ ഇ പോലത്തെ അസുഖങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതാണ്. അപ്പോൾ ജോയിൻസ് മാത്രമല്ല സ്കിന്നും ഫുള്ളായിട്ട് എക്സാമിൻ ചെയ്തിട്ടാണ് നമ്മൾ ഏത് തരത്തിലുള്ള വാദമാണെന്ന് കണ്ടുപിടിക്കുന്നത്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ജോയിൻസ് ഒക്കെ മുറുകിയിരിക്കും, നിവർക്കാൻ പറ്റുകയില്ല എന്ന് മിക്ക ആൾക്കാരും പറയും. ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയും. 30 മിനിറ്റ് എടുത്താലേ അതൊക്കെ കൈകാലുകളൊക്കെ ഒന്ന് നിവർന്ന് നിൽക്കൂ. അപ്പൊ അത് നീര് കെട്ടിക്കിടക്കുന്നതാണ്. അപ്പൊ രാവിലെ

0: നമ്മൾ എഴുന്നേൽക്കുമ്പോൾ രാത്രി മുഴുവൻ കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ നീര് നല്ല അടിഞ്ഞ് കൂടും. കാരണം നമ്മൾ രാത്രി നല്ല ഉറങ്ങുകയാണല്ലോ, ജോയിൻസ് ഒന്നും മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ അങ്ങ് കിടന്നുറങ്ങുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ നീരിങ്ങനെ കൂടി നിൽക്കും. ഇപ്പോൾ നീര് കൂടി നിന്നിട്ട് പിന്നെ കുറച്ച് ആക്ടിവിറ്റി ജോയിൻ്റ് ഒക്കെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ നീര് കുറച്ച് കുറച്ച് ആയിട്ട് അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ വേദനയും കുറയും, പിന്നെ അതുപോലെ തന്നെ സ്വെല്ലിങ്ങും കുറയുന്നതായിട്ട് അനുഭവപ്പെടും. അപ്പം അത് ഈ ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് മെയിനായിട്ടും ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. രാവിലെ എണീക്കുമ്പോൾ പിരിമുറുക്കം, നിവർക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ.
1: മേഡം, സന്ധിവാതം ഇന്ന് ഏത് പ്രായക്കാരിലാണ് കൂടുതലായി കാണപ്പെടുന്നത്?
0: ലോകത്തിലെ നമ്മുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ, രോഗ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കെടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ അസുഖങ്ങൾ കൂടുന്നുണ്ട്. അത് ഈ അസുഖങ്ങളെല്ലാം തന്നെ മിക്ക അസുഖങ്ങളും, ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങളും ഈ മധ്യവയസ്കർ അതുപോലെ ചെറിയ പ്രായക്കാരിലാണ് കൂടുതലും കാണപ്പെടുന്നത്. കൂടുതലും ഫീമെയിൽസിലാണ് ഈ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള വാദങ്ങളും എസ് എൽ ഇ പോലുള്ള ആർത്രൈറ്റിസും ഒക്കെ വരുന്നത്. അപ്പം അത് ഹോർമോണിൻ്റെ വ്യത്യാസം എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഫീമെയിൽസിൽ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ യങ് ആയിട്ടുള്ളപ്പോൾ ഹോർമോണിൻ്റെ ലെവലും ഒക്കെ കൂടുതലാണ്. അപ്പം അതുകൊണ്ടുമായിരിക്കാം കാരണം. പിന്നെ പണ്ട് മുതൽക്കേ ഇതൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അന്ന് രോഗലക്ഷണങ്ങൾ വെച്ച് അത് കണ്ടുപിടിക്കാതെ പോകുന്നതും ആയിരിക്കാം ഒരു കാരണം. പക്ഷെ ഇന്ന് കുറച്ചുകൂടെ ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയാം, ഈ രോഗങ്ങൾ ലക്ഷണങ്ങൾ ഉണ്ടായ വാദമാണെന്നും വാദം ടെസ്റ്റ് ചെയ്യണം എന്നും ട്രീറ്റ്മെന്റ് എടുക്കണം എന്നും ഒക്കെ ഉള്ളൊരു ഭൂരിപക്ഷം, ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ ചിലപ്പോൾ അതിനെപ്പറ്റി അറിയാത്തതുള്ളൂ. അപ്പോൾ ബാക്കി കുറേയധികം ആൾക്കാർക്കും അറിയാം. അപ്പം അതുകൊണ്ടായിരിക്കാം ഇത് കൂടുതൽ ആൾക്കാർ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നത്.
1: മേഡം, മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിത ശൈലിയിലുള്ള മാറ്റം സന്ധിവാദത്തിന് ഒരു കാരണമാകുമോ എന്നുള്ളതാണ്, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ചില തരത്തിലുള്ള വാദം, അതായത് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് കൂടുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പൊ അത് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് വരുന്നതാണ്. യൂറിക് ആസിഡ് കൂടിയിട്ട് ഇപ്പൊ മദ്യപാനം കൂടുതലുള്ളവർ, ബിയർ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് യൂറിക് ആസിഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റെഡ് മീറ്റ്, മട്ടൺ, ബീഫ്, അപ്പം അതൊക്കെ യൂറിക് ആസിഡ്, പ്രോട്ടീൻ ഫുഡാണ്. പ്രോട്ടീൻ ഫുഡ് കൂടുതൽ കഴിച്ചാൽ യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അപ്പം അതൊക്കെ തന്നെ യൂറിക് ആസിഡ് കൂട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഷെൽ ഫിഷ്, കടൽ മത്സ്യം, ഇതൊക്കെ ആണ് പറയപ്പെടുന്ന റീസൺസ്. അതല്ലാതെ അങ്ങനെ അധികം ഒരു ഡയറ്ററി ആയിട്ടുള്ളൊരു എവിഡൻസ് കിട്ടിയിട്ടില്ല. ലൈഫ് സ്റ്റൈലിൽ ഇതൊക്കെയാണ്. പിന്നെ അമിതവണ്ണം, അമിതവണ്ണം കാരണം നമ്മുടെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ, ഭാരം താങ്ങാൻ പറ്റാതെ കാൽമുട്ടുകളിൽ വേദന അനുഭവപ്പെടാറുണ്ട്. അത് കാരണം ഈ തേയ്മാനവാദം കൂടുതലാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മ ഒബീസിറ്റി, പിന്നെ ജോലി സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അധികം ജോലി ചെയ്യാതെ ഒരേ ഇടത്ത് ഇരിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ മസിൽ എന്നുള്ള സ്ട്രെങ്ത് പോകും. നമ്മൾ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ മസിലുള്ള സ്ട്രെങ്ത് പോകും. അപ്പോൾ ഒരു ജോയിൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ബോണും കാർട്ടിലേജും അതിൻ്റെ അകത്തുള്ള സ്ട്രക്ചേഴ്സും മാത്രമല്ല, ഇതെല്ലാം കൂടെ സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ് മസിൽ, ചുറ്റോട് ചുറ്റും ഇരിക്കുന്ന മസിൽ. അപ്പോൾ മസിൽ വീക്കാണെങ്കിലും ഇതുപോലെ ജോയിൻറ്റ് പെയിനും മറ്റും കാര്യങ്ങളും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും മറ്റും ചെയ്യേണ്ടതുമാണ്. അപ്പം അതും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുമായിട്ട് ലിങ്ക്ഡ് ആണ്.
1: മേഡം, അതുപോലെ തന്നെ ഈ സന്ധിവാദം ഉള്ള ഒരാൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയും കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: സന്ധിവാദം ഉള്ള ആളുണ്ടെങ്കിൽ, അത് മരുന്നുകൾ കഴിക്കുന്ന ആളാണെങ്കിൽ അത് കറക്റ്റ് രീതിയിൽ കഴിക്കുന്നുണ്ടാവും എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ കൂടിയ മരുന്നുകളൊക്കെ ആണെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോവാതിരിക്കുക, അധികം ക്രൗഡ് ഉള്ള അടുത്ത് പോവാതിരിക്കുക, ഭക്ഷണം വെളിയിൽ നിന്ന് കഴിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്, മരുന്ന് കഴിച്ച് കറക്റ്റ് രീതിയിലുള്ള ഫോളോ അപ്പ് വയ്ക്കുക, ഇതാണ് ഏറ്റവും കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. കാരണം ഇതെല്ലാം തന്നെ നമുക്ക് ജോയിൻസിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല, ആന്തരിക അവയവങ്ങളെയും ബാധിക്കാം. അപ്പോൾ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ലങ്സിനെ ബാധിച്ച് ഇൻ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വരാം, ബേസ് ലൈൻ ഒരു ഇൻഫ്ലമേഷൻ നിലനിൽക്കുന്നതുകൊണ്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് വരുന്നതുകൊണ്ട് ഇത് ഒരു മൾട്ടി ഒരു ഓർഗൻ ഒരു അസസ്മെൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ നമ്മൾ മറ്റ് ഓർഗൻസിനെ ഒക്കെ കൂടെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ബി പി നോക്കണം, ഷുഗർ നോക്കണം, കൊളസ്ട്രോളും നോക്കണം, നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈലും യോഗ എക്സസൈസ് ഇതൊക്കെ പരിപാലിക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവർക്ക് നല്ല രീതിയിലുള്ളൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ചില ഒത്തിരി മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ആൾക്കാർക്ക് നല്ല അവർക്ക് മറ്റുള്ള

0: ഒരെ പോലെ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ ക്രോണിക് അസുഖമുള്ളവർക്ക് ഒരു ചെറിയ മൂഡ് കുറവും ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് അത് കണക്കിലെടുത്ത് അവർക്ക് കൂടുതലായിട്ടുള്ള ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കണം. എല്ലാവരെ പോലെയും നമുക്ക് ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെന്റൽ സപ്പോർട്ട്. പിന്നെ അതുപോലെ തന്നെ മരുന്നുകൾ കഴിക്കുക, അതും ഒന്ന് ഓവർലുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ബാക്കി കൂടെ ഉള്ളവർ ചെയ്യാൻ പറ്റുന്ന കാര്യം.
1: മേഡം, അവസാനമായി ഒന്ന് ചോദിച്ചോട്ടെ, ഈ സന്ധിവാദം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കുമോ?
0: ഭേദമാക്കാവുന്നതിനെക്കാട്ടിലും നമുക്ക് അതിലുപരി അത് നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ചില ഒരു അസുഖം തന്നെ ഓരോ ആൾക്കാർക്കും വ്യത്യാസമായ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ SLE എന്ന് പറയുന്ന അസുഖം ചിലവരിൽ അത് ബ്ലഡിനെ മാത്രം ബാധിക്കുന്നു, ചിലവരിൽ അത് ഹാർട്ടിനെ മാത്രം ബാധിക്കുന്നു, ചിലവരിൽ അത് ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്നു, ചിലവരിൽ അവർ കിഡ്നിയെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻ്റ് അല്ല. അസുഖം കൂടുതലുള്ളവർക്ക് നല്ല കൂടിയ ട്രീറ്റ്മെൻറ്റും അത് ഇല്ലാത്തവർ കുറച്ച് കുറഞ്ഞ ട്രീറ്റ്മെൻറ്റും, മൈൽഡ് ഡിസീസിന് കുറച്ച് കുറഞ്ഞ. അപ്പോൾ ആദ്യം നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് വരാം. അപ്പോൾ എന്നാൽ നമുക്ക് അസുഖം നല്ല രീതിയിൽ ഭേദപ്പെടുത്താൻ എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. പൂർണ്ണമായി ഭേദപ്പെടുത്താം എന്ന് പറയാൻ പറ്റില്ല, കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ പോകാൻ പറ്റും. ചിലപ്പോൾ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാവുന്നതാണ്. അപ്പൊ അത് ഇൻഫെക്ഷൻസും അതുമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ, പക്ഷെ നല്ല രീതിയിൽ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാം വിത്ത് മെഡിസിൻസ്.
1: സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങളും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 കഴിഞ്ഞ് 15:08. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ജലോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് KJ യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്. ഗാനരചന BR പ്രസാദ്, സംഗീതം അൽഫോൺസ് ജോസഫ്.

എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ അവസാനമായി യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിൽ ജ്യോത്സ്ന രാധാകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ജോൺസൺ.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10:25:20. സേവന വാർത്തകൾ. കേരള ഹൈക്കോടതിയിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പ്രത്യേക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഭിന്നശേഷിക്കാർക്കാണ് നിയമനം. ഒരൊഴിവാണുള്ളത്. ഓട്ടിസം പ്രത്യേക പഠന വൈകല്യം, 40 മുതൽ 70% വരെ മാനസിക വൈകല്യം, വിവിധ വിഭാഗങ്ങളിലുള്ള ബഹുവൈകല്യം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് hckrecruitment.keralacodes.in സന്ദർശിക്കുക. hckrecruitment.keralacodes.in. PSC, UPSC തുടങ്ങിയ മത്സര പരീക്ഷകളുടെ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പാലക്കാട് മുട്ടട സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിലാണ് പരിശീലനം. പ്രവേശനത്തിനായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാം. 94 95 06 93 07. നമ്പർ ആവർത്തിക്കാം. 94 95 06 93 07. മറ്റൊരു നമ്പർ 85 47 00 50 87. 85 47 00 50 87.
1: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: പാലക്കാട് മംഗലം ഗവൺമെന്റ് ഐ ടി ഐയിൽ ഒരു വർഷത്തെ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, ഷിപ്പിംഗ് വെയർഹൌസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ്, ആറുമാസത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടിഗ് ആൻഡ് മിഗ് വെൽഡിംഗ് എന്നീ കോഴ്സുകളിലേക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നിവ ഉണ്ടായിരിക്കും. താൽപ്പര്യമുള്ളവർ നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കണം. ഫോൺ നമ്പർ 90 61 51 47 73, 90 61 51 47 73. വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട വിമുക്ത ഭടന്മാർക്ക് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ഈ മാസം 31 വരെ അവസരമുണ്ട്. 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാതെ പോയവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഫോൺ നമ്പർ 0491297 16 33, 0491297 16 33.

0: കേക്ക് ചേട്ടന് ഹമാര ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
2: പാലക്കാട് മുട്ടട IHRD സെന്റർ ഫോർ അഡ്വാൻസ് ടെക്നോളജി ആൻഡ് സ്കിൽസിൽ ബിടെക്, എം ടെക്, BSc, MSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്കായുള്ള അക്കാഡമിക് പ്രോജക്ടുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്കും പ്രവേശനത്തിനുമായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാം. 94 95 06 93 07, 94 95 06 93 07. മറ്റൊരു നമ്പർ 85 47 00 50 87, 85 47 00 50 87.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: കെൽട്രോണിന്റെ എറണാകുളം കല്ലൂർ നോളജ് സെന്ററിൽ സർക്കാർ അംഗീകൃതവും നോർക്ക അറ്റസ്റ്റേഷൻ യോഗ്യവുമായ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ് വിത്ത് ഇ ഗാഡ്ജറ്റ് ടെക്നോളജി, PSC നിയമനങ്ങൾക്ക് യോഗ്യമായ PGDCA, DCA എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. വിവരങ്ങൾക്ക് കെൽട്രോൺ നോളജ് സെന്റർ, 3-ാം നില, EMS കൾച്ചറൽ കോംപ്ലക്സ്, റിസർവ് ബാങ്കിന് സമീപം, കലൂർ, കൊച്ചി എന്ന വിലാസത്തിലോ അല്ലെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാം. 85 90 60 52 59 നമ്പർ ആവർത്തിക്കാം. 85 90 60 52 59. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30:30
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 13,840 രൂപ നിരക്കിലും പവന് 110,720 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 32:16. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രമഞ്ജരിയിൽ ആദ്യമൊരു ഹിന്ദി ഗാനം, ചിത്രം കുച്ച് കുച്ച് ഹോത്താ ഹേ. കുമാർ സാനു, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്, സംഗീതം ജതിൻ ലളിത്.

0: അടുത്ത ഗാനം ഉദിത് നാരായണും ആശാ ഭോസ്ലെയും പാടിയത്. വരികൾ സമീർ, സംഗീതം ജതിൻ ലളിത്. ചിത്രം പ്യാർ തോ ഹോനാ ഹി ഥാ.
1: പതാ ശേഖർ, ഇൻസാൻ കോ തക്ലീഫ് കബ് ഹോതി ഹൈ, ജബ് വോ കോയി സപ്ന ദേഖ്താ ഹൈ ഔർ വോ പൂരാ നഹീ ഹോതാ. ഇസ്ലിയേ മൈനെ സോച് ലിയാ ഹൈ കി ആജ് കേ ബാദ് കോയി സപ്നാ ഹി നഹീ ദേഖൂംഗി.
2: ബസ് हार गई. अपनी आंखें बंद करो संजना. बंद आंखों से इंसान सिर्फ सपना ही नहीं, कभी कभी उस हकीकत को भी देख लेता है जिसे खुली आंखें कभी नहीं देख पाती. आंखें बंद करो संजना.

0: ഈ ഗാനത്തോടെ ചിത്രമഞ്ജരി സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3 നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ കാവ്യമൂല വൈകിട്ട് 3 മണിക്ക്. ചങ്ങമ്പുഴ കലാവേദിയുടെ കലാപരിപാടികൾ വൈകിട്ട് 6 മണിക്ക്. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ നാട്ടുവിശേഷം.
1: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
3: ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പുകളിൽ നിന്നും ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ വാങ്ങൂ. റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ, LED TV സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഓഫർ ഈ മാസം 30 വരെ മാത്രം. ഭാഗ്യ കൂപ്പൺ കരസ്ഥമാക്കൂ.
0: സേവന വാർത്തകൾ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ട തീയതി ഈ മാസം 15 വരെ നീട്ടി. അപേക്ഷാ ഫോം മാതൃകയും വിശദവിവരങ്ങളും www.egrants.kerala.gov.in ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0492222335, 0492222335.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കോട്ടയം ജവഹർ നവോദയ വിദ്യാലയത്തിൽ 2027-28 അധ്യയന വർഷത്തിൽ ഒഴിവ് വരുന്ന സീറ്റുകളിലേക്കുള്ള പ്രവേശന പരീക്ഷാ രജിസ്ട്രേഷന്റെ സമയപരിധി ഈ മാസം 15 വരെ നീട്ടി. വിശദവിവരങ്ങൾക്ക് നവോദയ .NIC.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 62-82-05-97-41, 62-82-05-97-41.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കോട്ടയം പള്ളം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ പഠനമുറി പദ്ധതിക്ക് ഈ മാസം 19 വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. 1000 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്ന വാർഷിക കുടുംബ വരുമാനം 1,00,000 രൂപയിൽ താഴെയുള്ള 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളെയാണ് പരിഗണിക്കുന്നത്. അപേക്ഷയും അനുബന്ധ രേഖകളും പള്ളം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. ഫോൺ നമ്പർ 83-04-87-71-89. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 83-04-87-71-79. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ.
7: ചില്ലജാലകം. നിറമഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന

0: പരിപാടി.
1: പുഷ്പതൽപ്പത്തിൽ നീ വീണുറങ്ങി,
0: ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി.
2: കൊച്ചി
3: FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
4: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അജി.
3: ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ.
5: ആകാശവാണി FM വാർത്തകൾ.
6: തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. CPIM-ലെ വി ജോയാണ് നോട്ടീസ് നൽകിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ ഗവൺമെന്റ് ഇന്ന് പ്രമേയം കൊണ്ടുവന്നേക്കും. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിക്കുന്ന പ്രമേയത്തെ LDF പിന്തുണയ്ക്കുമെന്നാണ് കരുതുന്നത്. തദ്ദേശ ഭരണവകുപ്പിന്റെ സേവനങ്ങൾ കൂടുതൽ സുതാര്യവും ജനസൌഹൃദവുമാക്കാൻ ഒരു തദ്ദേശ സ്ഥാപനത്തിന് ഒരു വെബ്സൈറ്റ് എന്ന പദ്ധതി ആവിഷ്കരിച്ചതായി മന്ത്രി KM ഷാജി. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി നിയമസഭാ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ നെൽ കർഷകർക്ക് തുക ലഭ്യമാക്കാൻ നടപടികൾ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. ഇക്കാര്യത്തിൽ നബാർഡുമായി ചർച്ച തുടരുകയാണെന്ന് പറഞ്ഞ അനൂപ് ജേക്കബ് സപ്ലൈകോയിലെ കർഷക രജിസ്ട്രേഷൻ പൂർത്തിയായതായും വ്യക്തമാക്കി. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഹൂതി ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്ത് നിന്ന് ഗൾഫ് മേഖലയിലേക്ക് പോകുന്ന ഒട്ടേറെ വിമാനങ്ങൾ റദ്ദാക്കി. കൊച്ചി വിമാനത്താവളത്തിൽ ഇന്നലെ 6 സർവീസുകളാണ് റദ്ദാക്കിയത്. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജി M. മനോജിന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. ആനമതിൽ നിർമ്മാണ പ്രദേശവും സംഘം സന്ദർശിച്ചു. UPI ഇടപാടുകൾക്ക് ഈ മാസം 15 മുതൽ മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് തീരുമാനത്തിനെതിരെ നാളെ വ്യാപാരികൾ പ്രതിഷേധിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. നാളെ വൈകിട്ട് 4,000 യൂണിറ്റ് പരിധികളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ 14 റൺസിന് പരാജയപ്പെടുത്തി. ഇതോടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി.
5: ആകാശവാണി FM വാർത്തകൾ.
6: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 2:15.

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം.
1: സഹയാത്രികയിൽ ഇന്ന് അംബികാദേവി കൊട്ടേക്കാട്ട് എഴുതി അവതരിപ്പിക്കുന്ന കഥ നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ എറണാകുളം ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ ജീജ എസുമായി ലൗലിമോൾ നടത്തുന്ന അഭിമുഖം എന്നിവ കേൾക്കാം. ആദ്യം അംബികാദേവി കൊട്ടേക്കാട്ട് എഴുതി അവതരിപ്പിക്കുന്ന കഥ നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ.
2: അന്നത്തെ പ്രഭാതം വളരെ അഴകുള്ളതായി അവൾക്കു തോന്നി. ഇളങ്കാറ്റിൽ പരന്നൊഴുകിയ മാംപൂമണം അവളിൽ പ്രണയോന്മാദമുണർത്തി. തൻ്റെ പ്രിയപ്പെട്ടവൻ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ

അവളുടെ ആവേശം ആകാശത്തോളം ഉയർന്നു. തൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുവാൻ പോകുന്നു. കാത്തിരിപ്പിനു അറുതിയായി. ഏതൊരു പെൺകുട്ടിയുടെയും ഉള്ളിൽ വർണ്ണനൂലുകൊണ്ട് നെയ്തിട്ടുള്ള ദിവ്യസങ്കല്പമാണ് കതിർമണ്ഡപം. തൻ്റെ കൈപിടിക്കുവാൻ, തൻ്റേതെന്ന് പറയുവാൻ ഒരാളുണ്ടാകുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്. ഇന്നലെ വരെ പരീക്ഷച്ചൂടിലായിരുന്നു. പരീക്ഷ തുടങ്ങിയതിൽ പിന്നെ താൻ അഖിലിനെ കണ്ടിട്ടില്ല. പഠിപ്പ് ഉഴപ്പരുതെന്ന് അവന് നിർബന്ധമായിരുന്നു. ജീവിതത്തെക്കുറിച്ച് വളരെ വലിയ പ്രതീക്ഷകളാണ് അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഭാവി സുരക്ഷിതമാക്കണമെന്ന് അവനെപ്പോഴും പറയാറുണ്ട്. ക്യാമ്പസിലെ സാധാരണ പ്രണയം പോലെ ആയിരുന്നില്ല അവൻ്റെ സ്നേഹം. 3 വർഷം മുന്നേ കോളേജിൽ വെച്ചാണ് അവനെ പരിചയപ്പെട്ടത്. ആ പരിചയം വളർന്നു. പിന്നെ സ്നേഹമാകാൻ അധികനേരം വേണ്ടി വന്നില്ല. ജാടകളില്ലാത്ത പച്ചയായ മനുഷ്യൻ, അതായിരുന്നു അഖിൽ. പരീക്ഷ കഴിഞ്ഞു പിറ്റേ ദിവസം തന്നെ കാണാൻ വരുന്നുണ്ടെന്ന് അറിയിച്ചപ്പോൾ അവന് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഉണ്ടാക്കി തുടിക്കുന്ന ഹൃദയത്തോടെ അവൾ ഒരുങ്ങിയിരുന്നു. ജോലി കഴിഞ്ഞ് പതിവിലും വൈകിയാണ് അന്ന് അവളുടെ അച്ഛൻ വീട്ടിലെത്തിയത്. തകർന്ന മനസ്സുമായി അയാൾ വേച്ചുവേച്ചകത്തേക്കു കയറി. അഖിലിൻ്റെ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളായിരുന്നു അയാളുടെ മനസ്സിനെ ചുട്ടുപൊള്ളിച്ചത്. തൻ്റെ മുഖം ആരും കാണാതിരുന്നെങ്കിൽ എന്നയാൾ ആഗ്രഹിച്ച് ഇരുട്ടിൽ തലപൂഴ്ത്തിയിരുന്നു. അയാളുടെ ഉള്ളിൽ ഒരഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരുന്നു. താനറിഞ്ഞ ആ സത്യം ആരോടും പറയാതെ എത്രനാൾ ഉള്ളിൽ പേറി നടക്കാൻ കഴിയും? അത് പറഞ്ഞാൽ തൻ്റെ മകൾക്കു താങ്ങാനാവുമോ? അവളുടെ കൊച്ചു ഹൃദയം നുറുങ്ങിപ്പോവില്ലേ? ഒന്നും കാണാൻ ഇടയാകാതെ ദൈവം തന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്നയാൾ ആശിച്ചു. തല കയ്യിൽ താങ്ങി നിശബ്ദമായി തേങ്ങി ഇരുട്ടിൽ അയാളുടെ തേങ്ങലുകൾ ചീവീടുകളുടെ ശബ്ദത്തിൽ അലിഞ്ഞുപോയി. കാത്തിരിപ്പിനു നീളം കൂടിയപ്പോൾ അവളുടെ ഉള്ളിൽ ആശങ്കയുടെ കരിനിഴൽ പരന്നു. നേരത്തെ എത്താമെന്ന് പറഞ്ഞ ആൾ വന്നില്ലെന്നു മാത്രമല്ല, ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല. അങ്ങനെ വാക്കിനു വ്യവസ്ഥയില്ലാതെ പെരുമാറുന്ന ശീലം അയാൾക്കുണ്ടായിരുന്നില്ല ഇതുവരെ. ഇന്ന് എന്തു പറ്റിയോ ആവോ? താൻ അയാളെ കാണാൻ ആഗ്രഹിക്കുന്നതുപോലെ അയാൾക്കും തന്നെ കാണാൻ ആഗ്രഹമില്ലാതിരിക്കുമോ? അന്നാദ്യമായി അവൾക്കയാളോട് പരിഭവം തോന്നി. ഒരു കൊള്ളിയാൻ മിന്നിമറഞ്ഞു. എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നെന്ന് അവളുടെ അന്തരംഗം മൂകമായി ചൊല്ലി. സങ്കടം തൊണ്ടക്കുഴിയിൽ കുത്തി നിൽക്കുമ്പോഴും അവൾ വീണ്ടും വീണ്ടും അയാളെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം സ്വിച്ച്ഡ് ഓഫ് എന്ന മറുപടി കേട്ട് അവളുടെ ശരീരം വിറപൂണ്ടു. അവൾ വിവശയായി. അയാളുടെ ഉറ്റ ചങ്ങാതിയെ വിളിച്ചു നോക്കിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. ഇനി തന്നെ അകറ്റി നിർത്തുകയാണോ എന്നുപോലും ഒരു വേള അവൾ സംശയിച്ചു. മനുഷ്യ മനസ്സിൻ്റെ ചഞ്ചല സ്വഭാവം ആർക്കാണറിയാൻ കഴിയുക? ഇന്നലെ വരെ കൈകോർത്തു നടന്നവർ പിണങ്ങിപ്പിരിയുന്നത് പലപ്പോഴും കാണാവുന്നതാണ്. തന്നെ ശരിക്കറിയാവുന്ന അയാൾക്കിങ്ങനെ മൗനം ദീക്ഷിക്കേണ്ട കാര്യമുണ്ടോ? എന്തായാലും തന്നോട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ടല്ലോ. ഒരിക്കലും പിരിയരുതെന്നും ഒന്നായി ജീവിക്കണമെന്നും ദൃഢനിശ്ചയം ചെയ്തവരായിരുന്നില്ലേ? എന്നിട്ടെന്തേ ഇങ്ങനെ തന്നെ വിഷമിപ്പിക്കുന്നതെന്ന് അവൾ സ്വയം ചോദിച്ചു. തൻ്റെ വിഷമം ഉള്ളിലൊതുക്കി അവൾ അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു. ജോലി കഴിഞ്ഞെത്തിയ അയാൾ വേഷം പോലും മാറാതെ കൂനിക്കൂടിയിരിക്കുകയാണ്. അച്ഛൻ്റെ ഇരിപ്പ് കണ്ട് അവൾ പരിഭ്രാന്തയായി. എന്താ അച്ഛാ, സുഖമില്ലേ? അവൾ അച്ഛനെ സൂക്ഷിച്ചു നോക്കി. ഇതിനു മുൻപൊരിക്കലും ഇത്ര വിഷമത്തോടെ അച്ഛനെ അവൾ കണ്ടിട്ടില്ല. എന്തു പറയണമെന്നറിയാതെ അച്ഛൻ അപ്പോഴും തലകുമ്പിട്ടിരുന്നതേയുള്ളൂ. അയാളുടെ കണ്ണുകളിൽ ദുഃഖത്തിൻ്റെ കാർമേഘം ഉരുണ്ടുകൂടി പെയ്യാൻ വെമ്പി നിന്നു. എങ്ങനെ താൻ അവളോടിത് പറയും? പറയാതിരുന്നാൽ അവൾ ആ പയ്യനെ തെറ്റിദ്ധരിക്കില്ലേ? ഒടുവിൽ സത്യമറിയുമ്പോൾ അവൾ തന്നെ ചോദ്യവും ചെയ്യും. ആത്മസംഘർഷത്തിൽപ്പെട്ട് അയാൾ അടിമുടി തളർന്നു. അപ്പോഴേക്കും വെള്ളവുമായി അമ്മ അയാൾക്കരികിലേക്ക് വന്നു. പാരവശ്യത്തോടെ അയാൾ ആ വെള്ളം മുഴുവനും മുന്തി. ഭാര്യയുടെ സാമീപ്യം അയാൾക്ക് ശക്തി പകർന്നു. ഇരുവരെയും മാറി മാറി നോക്കി. പിന്നെ വിറയാർന്ന ശബ്ദത്തിൽ തൻ്റെ ഉള്ളിലെ നൊമ്പരം അവരെ അറിയിക്കാനൊരു ശ്രമം നടത്തി. ഈശ്വര നിശ്ചയം ആർക്കാണ് മാറ്റാൻ കഴിയുക?
അത്രയും പറഞ്ഞപ്പോഴേക്കും അയാൾക്ക്

0: വാക്കുകൾ മുട്ടിപ്പോയി. അയാൾ പറഞ്ഞതിൻ്റെ പൊരുൾ ആ അമ്മയ്ക്കും മകൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവിടെയും ഇവിടെയും തൊടാതെ പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ പിടികിട്ടും? ഒരുമാതിരി വിച്ച് പറയാതെ നേരെ ചൊവ്വേ പറഞ്ഞാൽ മതി. അമ്മ പാതി കളിയായും പാതി കാര്യമായും പറഞ്ഞപ്പോൾ അവൾ അമ്മയെ സപ്പോർട്ട് ചെയ്തു. നേരെന്നെ, ഇന്നലെ വരെ അച്ഛനൊരു കുഴപ്പവുമില്ലായിരുന്നു. മൂടിവെക്കാൻ പറ്റുന്ന കാര്യമല്ല തൻ്റെ നെഞ്ചിൽ വിങ്ങുന്നതെന്ന് അയാൾക്കറിയാം. അത് കേൾക്കുമ്പോൾ തൻ്റെ മകൾക്കെന്ത് സംഭവിക്കുമെന്ന് ആ അച്ഛൻ ഭയപ്പെട്ടു. എങ്കിലും പറയാതെ വയ്യ. ഒരു വിധത്തിൽ ധൈര്യം സംഭരിച്ച് അവരുടെ മുഖത്ത് നോക്കാതെ അയാൾ അത് പറഞ്ഞു. മോളെ, ക്ഷമിക്കണം. അഖിൽ ഇനി നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അവനത് പറഞ്ഞു. അച്ഛൻ്റെ വായിൽ നിന്നും വീഴുന്നത് കേൾക്കാൻ ആകാംക്ഷയോടെ നിൽക്കുന്ന അവരുടെ ചങ്കിലേക്ക് അശ്നിവാദം പോലെ ആ വാക്കുകൾ പതിച്ചു. ഇല്ല, അവനത് പറയില്ല. തനിക്കൊറ്റയ്ക്കൊരു ജീവിതമില്ല. തൻ്റെ ലോകം അവനാണ്. തൻ്റെ ജീവൻ്റെ കിളി അവൻ്റെ നെഞ്ചിൻ കൂട്ടിലാണ്. അവനത് പറപ്പിച്ചു കളയുമോ? കഴുത്തു ഞെരിച്ചു കൊല്ലുമോ? താനറിയുന്ന അഖിൽ അത്തരക്കാരനല്ല. ഉള്ളുനീറി അവൾ എന്തൊക്കെയോ പുലമ്പിയെങ്കിലും ശബ്ദം തൊണ്ടക്കുഴിയിൽ ഞെരിഞ്ഞമർന്നതേയുള്ളൂ. മോളെ, അവനോട് വിഷമം വിചാരിക്കരുത്. അവനെ വിഴുങ്ങിയ രോഗത്തിൽ നിന്നും മോചനം കിട്ടുമോ എന്നറിയില്ല. അവനെയല്ല, നമ്മളെയാണ് ദൈവം ശിക്ഷിച്ചത്. ഒരർത്ഥത്തിൽ അവൻ മോളെ രക്ഷിക്കുകയാണ് ചെയ്തത്. അത്രയും പറഞ്ഞപ്പോഴേക്കും അയാൾ പൊട്ടിപ്പോയി. പിന്നെ അവിടെ കൂട്ടക്കരച്ചിലിൻ്റെ ആരവം മാത്രം ബാക്കിയായി. അന്നുമുതൽ അവളുടെ പ്രഭാതത്തിൽ എന്നും കറുത്ത സൂര്യൻ ഉദിച്ചു നിന്നു. അവളുടെ ഉള്ളിൽ ജീവിക്കാനുള്ള അഭിലാഷം എന്നേ നഷ്ടപ്പെട്ടു. മകളുടെ അവസ്ഥ കണ്ട് അമ്മയുടെ കരൾ പിടഞ്ഞു. ദുഃഖം മൂടുപടം ചാർത്തിയ ആ വീട്ടിൽ പിന്നെ ഒരിക്കലും ചിരി ഉയർന്നില്ല. മരണം കാത്തിരിക്കുന്ന മൂന്നാത്മാക്കൾ അവിടെ നിശബ്ദം തേങ്ങിക്കൊണ്ടിരുന്നു. തൻ്റെ പണയിനിയുടെ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിച്ചെങ്കിലും ജീവിതം നിഷേധിക്കപ്പെട്ട ഒരുവന് ഇനി അതെല്ലാം പൂർവജന്മ സ്മരണകൾ മാത്രം എന്നയാൾ വേദനയോടെ ഓർത്തു. എത്ര സന്തോഷത്തോടെ കഴിഞ്ഞതാണ്! പെട്ടെന്ന് പിടികൂടിയ ക്യാൻസർ തൻ്റെ സ്വപ്നങ്ങളെ കശക്കിയെറിഞ്ഞു. അറിഞ്ഞുകൊണ്ടൊരു പെൺകുട്ടിയുടെ ജീവിതം ദുരിതത്തിലാഴ്ത്തുവാൻ തനിക്കാവില്ല. ഒരു രോഗിയുടെ ഭാര്യയായി ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ആത്മനൊമ്പരം അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവൂ. ജീവന്റെ പാതിയായ അവളെ താൻ ഉപേക്ഷിച്ചത് അവളുടെ ഭാവി ഇരുട്ടിലാകരുതെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ്. തന്നെ പിരിയാൻ അവൾക്ക് ആകില്ലെന്നറിയാം. എങ്കിലും കാലത്തിൻ്റെ മാന്ത്രിക സ്പർശത്താൽ പതിയെ അവൾ പുതിയൊരു ജീവിതത്തിലേക്ക് ഇഴുകിച്ചേരാതിരിക്കില്ല. തൻ്റെ നഷ്ടപ്രണയത്തെ ഓർക്കുമ്പോഴും അവൾക്ക് നന്മയുണ്ടാകണമെന്ന് അവൻ പ്രാർത്ഥിച്ചിരുന്നു. വർഷങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ അവൻ ക്യാൻസറിൻ്റെ കരാളഹസ്തത്തിൽ നിന്നും പതിയെ മോചിതനായി. ഓരോ കീമോ കഴിയുമ്പോഴും കടുത്ത വേദനയോടൊപ്പം തന്നെ പ്രതീക്ഷയുടെ മരതക കൂമ്പുകളും അവൻ്റെ ഉള്ളിൽ മുളയിട്ടു. ആധുനിക വൈദ്യശാസ്ത്രം അതിൻ്റെ വൈഭവം അവനിൽ പ്രകടമാക്കി. അവൻ്റെ മനസാന്നിധ്യത്തിൻ മുന്നിൽ ക്യാൻസർ മുട്ടുമടക്കി. താനിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്. ഇടയ്ക്ക് ചെക്കപ്പ് മാത്രം മതി. ഡോക്ടർ ആത്മസംതൃപ്തിയോടെ പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ സജലങ്ങളായി. അയാളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ ആ ഭിഷക്കുരൻ അതിയായി സന്തോഷിച്ചു. തനിക്കായി കാത്തിരുന്ന പ്രിയപ്പെട്ടവളുടെ അടുത്തേക്ക് പറന്നെത്താൻ അയാൾ ആഗ്രഹിച്ചു. വർഷങ്ങൾക്കു മുൻപ് വാങ്ങിവെച്ച തങ്കത്താലി അവളുടെ കഴുത്തിൽ ചാർത്തി കൂട്ടിക്കൊണ്ടുവരുവാൻ അയാൾ തീരുമാനിച്ചു. പ്രണയം അവൾക്കൊരു നേരം പോക്കായിരുന്നില്ല. അതവളുടെ ഹൃദയരക്തം പോലെ വിശുദ്ധമായിരുന്നു. ഒരു പകരക്കാരനെപ്പറ്റി ഒരിക്കൽ പോലും അവൾ ചിന്തിച്ചിരുന്നില്ല. വിവാഹത്തിനുള്ള സമ്മതം അയാൾ അറിയിച്ചപ്പോൾ അവളുടെ തപിച്ച ഹൃദയത്തിൽ തേന്മഴ പെയ്തു. കരിഞ്ഞുണങ്ങിയ മനസ്സിൻ ചില്ലകളിൽ ആശാമലരുകൾ പുഞ്ചിരിച്ചു. തന്നിൽ നിന്നും അകന്നുപോയ അഖിലിനെ കാലം തിരിച്ചു നൽകിയിരിക്കുന്നു. അവളുടെ ഉള്ളിൽ മോഹങ്ങൾ ഉണർന്നു. ആ സ്നേഹസാഗരത്തിൽ അലിഞ്ഞു ചേരുവാൻ അവളൊരു പൂന്തേനരുവിയായി.
1: നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ അംബികാദേവി കൊട്ടേക്കാട്ട് എഴുതി അവതരിപ്പിച്ച കഥയാണ് ഇതുവരെ കേട്ടത്. സഹയാത്രികയിൽ ഇനി എറണാകുളം ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ.

0: ജീജ എസുമായി ലൗലിമോൾ നടത്തുന്ന അഭിമുഖ സംഭാഷണം.
1: ഇന്ന് നമ്മുടെ അതിഥി എറണാകുളം ജില്ലാ പ്രൊട്ടക്ഷൻ ഓഫീസർ ജീജ എസ് ആണ്. നമസ്കാരം മാം.
2: നമസ്കാരം
1: മാം. ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന പദം അതെങ്ങനെയാണ് മാം നിർവചിക്കുക?
2: 2005 പാർലമെന്റ് പാസാക്കിയ ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമത്തിന്റെ ജില്ലാതല ഇംപ്ലിമെന്റിംഗ് ഓഫീസറാണ് പ്രൊട്ടക്ഷൻ ഓഫീസർ. ഗാർഹിക അതിക്രമങ്ങൾക്ക് ഇരയായ സ്ത്രീകൾക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് പ്രൊട്ടക്ഷൻ ഓഫീസർ പ്രവർത്തിക്കുന്നത്.
1: പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന ഈ തസ്തിക സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പോസ്റ്റ് ആണ് അല്ലേ? ഇത് ഏത് ഇതിലാണ് വരിക?
2: വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലാണ്.
1: അപ്പൊ ഈ ഒരു ജില്ലയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ, അങ്ങനെയാണ് കണക്ക്. ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്തൊക്കെയാ ചെയ്യുന്നത്? അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാ?
2: അതായത് നിയമത്തിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലകൾ എന്ന് പറഞ്ഞിട്ട് നിയമത്തിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗാർഹിക അതിക്രമത്തിനിരയായ സ്ത്രീകൾക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അപ്പം അവർക്ക് പല രീതിയിലായിരിക്കും സഹായങ്ങൾ വേണ്ടി വരുന്നത്. ഗാർഹിക അതിക്രമം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ സേഫ് എന്ന് കരുതുന്ന ഇടമാണ് കുടുംബം. പക്ഷെ കുടുംബത്തിനകത്ത് തന്നെ പലപ്പോഴും സ്ത്രീകൾക്ക് സംരക്ഷണം ഇല്ലാത്ത അവസ്ഥയാണ്. അത്തരത്തിൽ അരക്ഷിതാവസ്ഥയിലായവരോ അല്ലെങ്കിൽ അതിക്രമത്തിനിരയായ സ്ത്രീകൾക്ക് നിയമസഹായം, ചികിത്സാ സഹായം, അത്യാവശ്യം ഷെൽട്ടർ, ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരായിരിക്കാം, അങ്ങനെയുള്ളവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും അതിക്രമത്തിൽ നിന്ന് പുറത്തു വരാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും പ്രൊട്ടക്ഷൻ ഓഫീസർ വഴി ചെയ്തു കൊടുക്കും.
1: അതില് നിയമസഹായം
2: നിയമസഹായം തീർച്ചയായിട്ടും പെടും. നിയമസഹായം എന്ന് പറയുമ്പോൾ ഈ അതിക്രമത്തിനിരയായ ഒരു സ്ത്രീ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ അവരോട് നിയമത്തിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അവരുടെ അതിക്രമം സർവൈവ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം കോടതിയിലേക്ക് നേരിട്ട് പോകാം, പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം, ചിലപ്പോൾ ഒരു മീഡിയേഷൻ കൊണ്ട് തീർക്കാൻ പറ്റുന്ന വിഷയങ്ങളായിരിക്കും. എല്ലാ അതിക്രമങ്ങളുടെയും തോത് ഒരുപോലെയല്ല, പലതും വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ ഒരു മീഡിയേഷൻ വഴി തീർക്കാൻ പറ്റും, ചിലപ്പോൾ കൗൺസിലിംഗ് ആയിരിക്കും ഇരു കൂട്ടർക്കും ആവശ്യമുള്ളത്. ചിലപ്പം ഈ സ്ത്രീക്കും കുഞ്ഞുങ്ങൾക്കും ഷെൽട്ടർ ആയിരിക്കും ആവശ്യം. അപ്പൊ ഇത്രയും സഹായങ്ങൾ നമ്മൾക്ക് ചെയ്തു തരാൻ സാധിക്കും എന്ന് അവരോട് പറഞ്ഞ് ശരിക്കും അവരെ ഒന്ന് ശാക്തീകരിക്കുകയാണ്. ഇങ്ങനെ കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ അവകാശമുണ്ടെന്നും ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതനുസരിച്ച് അവരോട് തന്നെ ഒപ്പീനിയൻ ചോദിക്കും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ചിലർ പറയും മീഡിയേഷൻ മതി, ചിലർ പറയും ഒരു കൗൺസിലിംഗ് വേണം, ഞങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഒരു കൗൺസിലിംഗ് വേണം. മറ്റു ചിലർ പറയും നേരിട്ട് കേസായിട്ട് കോടതിയിലേക്ക് പോകണമെന്ന്. ഇത്തരത്തിൽ കേസായിട്ട് കോടതിയിലേക്ക് പോകണം എന്ന് പറയുന്നവർക്ക് നമ്മൾ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് എന്ന് പറയും, ഗാർഹിക സംഭവ റിപ്പോർട്ട്. അത്തരത്തിൽ അവരുടെ ഒരു മൊഴി, അതിക്രമങ്ങൾ എന്താണ് അവർ നേരിട്ടതെന്നുള്ളത് നോക്കിയിട്ട് ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കി ഇവരുടെ പോലീസ് സ്റ്റേഷൻ ഏത് കോടതിയുടെ ജൂറിസ്ഡിക്ഷനിലാണോ വരുന്നത് ആ കോടതിയിലേക്ക് നമ്മൾ ഗാർഹിക സംഭവ റിപ്പോർട്ട് നമ്മൾ സമർപ്പിക്കും. പിന്നെ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നാണ് അവർക്ക് സംരക്ഷണ ഉത്തരവും മറ്റു ഉത്തരവുകളും മറ്റു റിലീഫുകളും അവർക്ക് കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട കോടതികളാണ്.
1: അപ്പൊ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് അല്ല പോകുന്നത്?
2: അല്ല, പോലീസ് സ്റ്റേഷനിലേക്ക് വേണമെങ്കിൽ പോകാം, കാരണം നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാറില്ല. പല സ്ത്രീകളും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടായിരിക്കും നമ്മളടുത്ത് വരുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വിടാറില്ല. ചിലപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായിരിക്കും നമ്മൾക്ക് കേസ് വരുന്നത്. ഈ സ്ത്രീകളെ നമ്മളടുത്തേക്ക് വിടുന്നത് തന്നെ സ്റ്റേഷനിൽ നിന്നായിരിക്കും. അപ്പൊ വീണ്ടും സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു മീഡിയേഷൻ അവിടെ നടത്തിയിട്ടും ഗുണകരമല്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അവർ നമ്മളടുത്തേക്ക് വരുന്നത്. ആ സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാറില്ല.
1: ഓഫീസർ നിലവിലുണ്ട് അല്ലെങ്കിൽ അവരെ സമീപിച്ചാൽ നമുക്കൊരു പരിഹാരം ലഭിക്കുമെന്ന് ജനങ്ങൾ അറിയണമല്ലോ. അങ്ങനത്തെ കാര്യങ്ങൾ പൊതുജനത്തിന് എങ്ങനെ അറിയിക്കാൻ പറ്റുക?
2: പൊതുജനത്തിന് ഈ ഒരു നിയമം പ്രാവർത്തികമായിട്ട്, അതായത് കേരളത്തില് ഈ ഒരു നിയമം ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയ കാലയളവിൽ തന്നെ വ്യാപകമായ പബ്ലിസിറ്റികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ലഘുലേഖകള്, ക്ലാസ്സുകൾ, അവയർനെസ് ക്ലാസ്സുകൾ, പ്രൊട്ടക്ഷൻ ഓഫീസറും ഡിപ്പാർട്ട്മെന്റിലെ മറ്റു ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്നിട്ട് അവയർനെസ് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ത്രൂ അംഗൻവാടി വർക്കേഴ്സിന്റെ ഗ്രൂപ്പുകളിൽ, കുടുംബശ്രീയുടെ ഗ്രൂപ്പുകളിൽ, പൊതുജനങ്ങളുടെ ഗ്രൂപ്പുകളിൽ, പൊതുപരിപാടികളിൽ ഒക്കെ, അല്ലാതെ തന്നെ നമ്മൾ തന്നെ വിളിച്ചു കൂട്ടുന്ന ചില മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ അവയർനെസ് ക്ലാസ്സുകൾ എന്ന് തന്നെ പൂർണ്ണ ബോധ്യത്തോടെ നമ്മൾ ചെയ്യുന്ന കുറെ പദ്ധതികൾ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീണ്ടും ഇതുപോലെ അവയർനെസ് ക്ലാസ്സുകളും മറ്റും കൊടുക്കുന്നുണ്ട്, പല സോഴ്സ് വഴി കൊടുക്കുന്നുണ്ട്.
1: ഈ പ്രൊട്ടക്ഷൻ ലഭിക്കുക എന്ന് പറയുന്നത് അതൊരു അവകാശമാണോ?
2: തീർച്ചയായിട്ടും.
1: അപ്പം ഈ നിയമത്തിന്റെ കീഴിൽ ഏതൊക്കെ സ്ത്രീകൾക്കാണ് പരിരക്ഷ കിട്ടുക? അതായത് ജോലിയുള്ള ഒരു സ്ത്രീക്ക് പരിരക്ഷ, അങ്ങനത്തെ ഒരു വേർതിരിവ് എന്തെങ്കിലും ഉണ്ടോ?
2: ജോലി ഉണ്ടോ ജോലി ഇല്ലയോ എന്നുള്ള വേർതിരിവില്ല. ഈ നിയമത്തിന്റെ പേര് പോലെ തന്നെ നിയമം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്, ആ പേരിൽ തന്നെ വളരെ വ്യക്തമാണ്. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും

0: സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമാണ്. അതായത് ഒരു സ്ത്രീ ഗാർഹിക അതിക്രമം നേരിടുന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ജോലി ചെയ്യുന്നതാവാം, ജോലി ഇല്ലാത്തതാവാം, അങ്ങനെ ഒരു വേർതിരിവില്ല. അതിക്രമത്തിന് ഇരയാകുന്ന സ്ത്രീ, ഗാർഹിക അതിക്രമ ഗൃഹം എന്ന് പറയുന്ന ആ ഒരു സംഗതിയിൽ ഉൾപ്പെട്ടു വരുന്ന എല്ലാ സ്ത്രീകൾക്കും ഇതിന്റെ സംരക്ഷണമുണ്ട്. അത് ഭാര്യയാവാം, അമ്മയാകാം, സഹോദരിയാകാം, മകളാകാം, ആരുമാകാം, ഏത് സ്ത്രീക്കും സംരക്ഷണം ലഭിക്കും.
1: ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് വരുമ്പോ അവർക്ക് എന്താണ് വേണ്ടതെന്ന് അവര് പറയുന്നത് അനുസരിച്ചിട്ടാണല്ലോ ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഒരു നിയമ സഹായം ഒക്കെ വേണ്ടി വരുമ്പോ അതും ലഭ്യമാക്കും.
0: തീർച്ചയായും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ അവർക്കൊരു അവബോധം, ഒരു ശാക്തീകരണം കൊടുക്കും എന്ന് പറഞ്ഞു. ഇന്ന ഇന്ന സംഗതികളാണ് അവർക്ക് ലഭ്യമാകുന്ന നിയമത്തിന്റെ പരിധിയിലുള്ള സഹായങ്ങൾ എന്ന് പറയെങ്കിലും നമ്മൾ അവരുടെ സിറ്റുവേഷൻ നമ്മൾ പൂർണ്ണമായി കേൾക്കുന്ന ഒരു ആളാണ്. കേട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നും ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമെന്നും നമ്മൾ ചോദിക്കുന്നത്. എങ്കിലും ചിലപ്പോൾ നമ്മൾക്ക് തോന്നും അവർക്ക് ഇന്റെ ഒരു സംഗതിയാണ് കൂടുതൽ യോജിക്കുന്നത് എന്ന് നമ്മൾക്ക് തോന്നും. അപ്പൊ അവര് ചിലപ്പോ പറയും, ശരി മീഡിയേഷൻ വഴി നമുക്ക് തീർക്കാം എന്ന് പറയും. പക്ഷെ നമ്മൾക്ക് തോന്നും ആ ഒരു സ്ത്രീയുടെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മീഡിയേഷനിലൂടെ ചിലപ്പോ അത് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല, അത് അവർക്ക് ഒരു റിലീഫ് കിട്ടില്ല എന്ന് നമുക്ക് ചിലപ്പോ തോന്നും. ഇത് കോടതിയിൽ പോയി പ്രൊട്ടക്ഷൻ ഓർഡർ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതമെന്ന് നമ്മൾ അങ്ങോട്ട് പറയും. അവര് അതിന് വില്ലിംഗ് ആണെങ്കിൽ അത്തരത്തിൽ തുടരും. ചിലർ പറയും വേണ്ട, നമുക്ക് മീഡിയേഷൻ മതിയെന്ന് സ്ട്രോങ് ആയിട്ട് ഇൻസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവർ പറയുന്നത് തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്, കാരണം അവർ അവരുടെ ഒറ്റ കേസ് കൊണ്ടാണ് വരുന്നത്. പക്ഷെ നമ്മൾക്ക് ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം ഏതാണ് അവർക്ക് കുറച്ചുകൂടെ അഭികാമ്യം എന്നുള്ളത്. നമ്മൾ അങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ട്. ചിലർ പറയും വേണ്ട, കുടുംബജീവിതം ആർക്കും ഇല്ലാതാക്കാൻ താല്പര്യമില്ലല്ലോ, എല്ലാവർക്കും ഭദ്രമായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് കുടുംബജീവിതം. അപ്പൊ നമ്മൾ ചിലപ്പോൾ പറയുമ്പോൾ കോടതി എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയം ഉണ്ടാവുമല്ലോ, ഇനി കോടതിയിൽ പോയിട്ട് കുടുംബജീവിതത്തിന്റെ ഭദ്രത ഇല്ലാതായി പോകുമോ എന്നുള്ളത് ഭയന്നിട്ടായിരിക്കാം പലരും വേണ്ട എന്ന് പറയുന്നത്.
1: ഒരു സ്ത്രീക്ക് പ്രൊട്ടക്ഷൻ വേണം, അല്ലെങ്കിൽ ഒരു വീട്ടിൽ അതിക്രമം നേരിടുന്നുണ്ട് എന്ന് മറ്റൊരാൾക്ക് വന്ന് നിങ്ങളെ അറിയിച്ച് നിങ്ങൾക്ക് അതിൽ ഇടപെടാൻ കഴിയും.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇങ്ങനെ ഒരു അതിക്രമം ഇന്ന വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് സ്ഥലത്ത് പോയി അന്വേഷിക്കാറുണ്ട്. അന്നേരം അന്വേഷിക്കുന്ന സമയത്ത് ഈ നമ്മൾ പോയ വീട്ടിലുള്ള സ്ത്രീ ഇതേ കാര്യം ആവർത്തിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നടപടിയെടുക്കും. നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ ആ സ്ത്രീ പറയാണ് എനിക്ക് അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, അതൊരു വ്യാജ പരാതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് കൊണ്ടുപോകും.
1: ശരി. ഇപ്പൊ ഈ കുട്ടികളുടെ കാര്യം, ഈ നിയമത്തിന്റെ പരിരക്ഷ കുട്ടികൾക്കും കിട്ടുന്നില്ല?
0: തീർച്ചയായിട്ടും. ഒരമ്മയോടൊപ്പം ചിലപ്പോ കുഞ്ഞുങ്ങളോ കുഞ്ഞുങ്ങളും ഉണ്ടാവും, ആ കുഞ്ഞുങ്ങൾക്കും ഇതേ സംരക്ഷണം കിട്ടും. കുട്ടികളെയും ചിലപ്പോൾ അബ്യൂസർ, അതായത് ഭർത്താവാണെങ്കിൽ ഭർത്താവ്, ആരാണോ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് അദ്ദേഹം ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ കുട്ടികൾക്കൂടെ സംരക്ഷണം ഇതുവഴി ഉറപ്പാക്കും.
1: അപ്പൊ ഇവരെ പുറത്ത് താമസിപ്പിക്കേണ്ടി വരിക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ എന്തൊക്കെയാ നടപടികളുണ്ട് ചെയ്യുന്നത്?
0: നമുക്ക് ഡൊമസ്റ്റിക് വയലൻസിന് ഇരയായ, ഗാർഹിക അതിക്രമത്തിന് ഇരയായ സ്ത്രീകൾക്ക് ഷെൽട്ടർ ഹോമുകളുണ്ട്. എറണാകുളം ജില്ലയിൽ നിലവിൽ സർക്കാർ മഹിളാ മന്ദിരം മാത്രമാണുള്ളത്. അതല്ലാതെ നമുക്ക് ശക്തി സദനങ്ങളുടെ രണ്ട് മൂന്ന് ഹോമുകളും ഉണ്ട്. മഹിളാ മന്ദിരത്തിൽ പാർപ്പിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് അത് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശക്തി സദനങ്ങളിലേക്കൊക്കെ മാറ്റി താമസിപ്പിക്കും. അതായത് അതിക്രമത്തിനിരയായ കുട്ടികളെയും അമ്മയും നമ്മൾ മഹിളാ മന്ദിരത്തിൽ പാർപ്പിക്കാറുണ്ട്.
1: ഇപ്പം മാം ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ട് ജോലി ചെയ്യുകയാണല്ലോ, അപ്പം എന്തൊക്കെ കേസുകളാണ് ഇതിൽ കൂടുതൽ വന്ന് കണ്ടിട്ടുള്ളത്?
0: കൂടുതലും ഭർത്താവിന്റെ മദ്യപാനം, മകന്റെ മദ്യപാനം കൊണ്ട് അമ്മയെ ഉപദ്രവിക്കുന്നു. ഇപ്പം കൂടുതലായിട്ട് മയക്കുമരുന്നുകൾ, അപ്പം മദ്യവും മയക്കുമരുന്നും ഒക്കെയാണ് പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വിഷയം. അതല്ലാതെയും സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുള്ള സംശയം, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിലും.
1: ഇങ്ങനെ വരുന്നവരെ ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിലാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്?
0: തീർച്ചയായിട്ടും. നമ്മൾ ശ്രമിക്കും ഈ പറയുന്ന ആളിനെ വിളിച്ചു വരുത്തി സംസാരിച്ച് ഡി അഡിക്ഷന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് നിർബന്ധിച്ച് നമ്മൾ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഡി അഡിക്ഷൻ സെന്ററുകളിലേക്കൊക്കെ വിടാറുണ്ട്.
1: ഇപ്പൊ ഈ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്ത് ഇപ്പൊ സെറ്റിലായി, കുറച്ച് കഴിയുമ്പോൾ അത് ആവർത്തിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ?
0: ഉണ്ട്. ഈ ഗാർഹിക അതിക്രമം ഒക്കെ ശരിക്കും പറഞ്ഞ ഒരു സൈക്ലിക്കാണ്. മീഡിയേഷൻ ഒക്കെ നടത്തി ഇവരെ സെറ്റിൽ ചെയ്ത് വിടും, ഭാര്യയും ഭർത്താവും ഒക്കെ സമ്മതിച്ച് വളരെ സന്തോഷത്തോടെ പോകും. പക്ഷെ ഇത് രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും അവർ വിളിക്കും
1: ഇതേ പരാതി.
0: കാരണം പ്രത്യേകിച്ച് ആൾക്കഹോളിക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു മാസമൊക്കെ ആയിരിക്കും പുള്ളി മദ്യപിക്കാതിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്.
1: അപ്പൊ വീണ്ടും ഇതെല്ലാം തന്നെ ആവർത്തിക്കേണ്ടി വരും. ഈ
0: വീണ്ടും നമ്മള് മീഡിയേഷന് ശ്രമിക്കും, നമ്മൾ വിളിക്കും, എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്, നമ്മൾക്ക് ഒരു പ്രാവശ്യം സെറ്റിൽ ആയതാണല്ലോ. ചിലപ്പോ ഓക്കെ ഒരു പ്രാവശ്യം കൂടെ പോകും, പക്ഷെ അങ്ങനെയാണ് നമ്മൾ ഇത് കോടതിയിലേക്ക് പോകാൻ നിർബന്ധിതരാകുന്നത്.
1: ശരി.
0: പ്രൊട്ടക്ഷൻ ഓർഡർ ലംഘിച്ചു കഴിഞ്ഞാൽ നിയമ നടപടികളുണ്ട്.
1: അത് ശരി.
0: പോലീസ് FIR ഇടുക, കോടതിയിലേക്ക് ഇത് പോവുക, ഒരു വർഷം വരെ തടവ് കിട്ടാവുന്ന സംഗതിയാണ് പ്രൊട്ടക്ഷൻ ഓർഡർ ലംഘിക്കുന്നത് എന്നുള്ളത്. അന്നേരം ഒരു ഭയം വരും. സ്റ്റേഷനിൽ നിന്നാണെങ്കിലും പോലീസുകാര് വാൺ ചെയ്യും, ഇത്തരത്തിലുള്ള സംഭവം ഇതിന്റെ പുറകെ ഉണ്ട്. അങ്ങനെ വരുമ്പോ

0: ചിലപ്പോ ഒരു ഭയം വരും. അപ്പൊ ഈ സൈക്ലിക് ആയിട്ടുള്ള സംഭവം ആവർത്തിക്കാതിരിക്കും, എന്നാലും ഉണ്ടാവും.
1: മാമിന്റെ ഒരു ജോലിയുടെ ഒരു സ്വഭാവം, മാമിന് എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു ജോലിയിൽ ഇരുന്നുകൊണ്ട് ചെയ്തു കൊടുക്കാം?

0: അതുകൂടാതെ തന്നെ മെഡിക്കൽ സഹായം ഇപ്പം ഇഞ്ചുവേർഡായിട്ടായിരിക്കും ചിലർ വരുന്നത്. അവരെ നമുക്ക് ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോയി നമ്മുടെ തന്നെ ഭൂമികയുണ്ട്, ജനറൽ ആശുപത്രിയിൽ ഭൂമികയുണ്ട്, ഭൂമികയുടെ സൗകര്യം ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ നേരിട്ട് തന്നെ നമുക്ക് ഡോക്ടറിനെ റെഫർ ചെയ്യാം. സർക്കാർ ആശുപത്രിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ഒരു ലൈസൺ വെക്കുന്നുണ്ടല്ലോ, ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ലൈസൺ ഉണ്ട്, ലൈസൺ വെച്ചിട്ട് നമുക്ക് ചികിത്സ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ അതിക്രമത്തിനിരയായ സ്ത്രീകൾക്ക് ആശ്വാസ നിധി എന്ന് പറഞ്ഞിട്ടൊരു ധനസഹായ പദ്ധതി സർക്കാരിൻ്റെ ഉണ്ട്. ജെൻഡർ ബേസ്ഡ് വയലൻസ്, ഡൊമസ്റ്റിക് വയലൻസ്, റേപ്പ് വിക്ടിംസ്, ആസിഡ് അറ്റാക്കിന്റെ വിക്ടിംസ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആശ്വാസ നിധി എന്ന് പറഞ്ഞൊരു ധനസഹായം കൊടുക്കുന്നുണ്ട്. ഗാർഹിക അതിക്രമത്തിനിരയായവരെയും ഇമ്മീഡിയറ്റ് ആയിട്ട് അതിക്രമത്തിനിരയായ ആൾക്കാരാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ ധനസഹായത്തിലേക്ക് അവരെ കൂടി ഉൾപ്പെടുത്താം.
1: ഇപ്പം മാം കൂടുതലും പറഞ്ഞത് വീടിനകത്ത് അതിക്രമം നേരിടുന്നവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വയലൻസ് നേരിട്ടവരാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളില്ലേ, പ്രായമായവര്, വിധവകളായവര്, അങ്ങനെയുള്ളവർക്ക് ഈ നിയമം പരിരക്ഷ നൽകുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും. പക്ഷെ ഈ നിയമത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഹിക അതിക്രമം ഒരു കൂരയ്ക്ക് കീഴില് പങ്കിട്ട് വാർത്ത ഒരു വീടുണ്ടായിരിക്കണമല്ലോ. പിന്നെ ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് വേണം, വിവാഹ ബന്ധം, രക്തബന്ധം, അല്ലെങ്കിൽ കൂട്ടുകുടുംബം വഴിയുള്ള ബന്ധം, ദത്തെടുക്കൽ വഴിയുള്ള ബന്ധം, ഇതാണ് ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിനകത്ത് വരുന്ന ആൾക്കാരിൽ നിന്നുള്ള അതിക്രമങ്ങൾക്കാണ് ഡയറക്റ്റ് ആയിട്ട് കേസെടുക്കാനും മറ്റു കാര്യങ്ങളിലേക്ക് ചെയ്യാനും സാധിക്കുന്നത് നിയമപ്രകാരം. അല്ലാതെ ഇപ്പൊ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരാള് നിരന്തരം ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഇടപെടുകയും അവർക്ക് ആവശ്യമായ പോലീസ് സഹായം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്.
1: ഇപ്പൊ മാം ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി?
0: ഞാനിപ്പോ 15 വർഷം.
1: ആളുകൾക്ക് ഇങ്ങനത്തെ ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവര് അവരുടെ ജീവിതം ഓക്കെ ആയി എന്ന് അവര് വന്ന് സന്തോഷത്തോടെ പറയുന്ന ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും
0: ഉണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ചിലരൊക്കെ പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടി, പ്രശ്നങ്ങളില്ല, ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ കൂടുതലും ഈ സൈക്ലിക് പ്രോസസ് ഉള്ള ആൾക്കാരാണ്. അപൂർവം ചിലരെങ്കിലും നമ്മളോട് വന്ന് നന്ദി പറയാറുണ്ട്, സന്തോഷമായി ജീവിക്കുന്നു എന്ന് പറയാറുണ്ട്. ചിലര് വർഷങ്ങൾ കഴിഞ്ഞ് വിളിക്കാറുണ്ട്, വീണ്ടും പ്രശ്നം തുടങ്ങി എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. പല ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ് ആണ് ഉണ്ടാകുന്നത്.
1: ഇങ്ങനെയുള്ളവർക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാറുണ്ട്?
0: തീർച്ചയായിട്ടും. കൗൺസിലിംഗ് ഒന്നോ രണ്ടോ ഒക്കെ സിറ്റിംഗ് ഒക്കെ ആവശ്യമുള്ളവർക്ക് അത്രയും ഇതിൽ നമ്മൾ കൗൺസിലേഴ്സിനെ കൊണ്ട് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. ഷെൽട്ടർ ഹോം ഉള്ളതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡിംഗ് സെന്ററുകളുണ്ട് ജില്ലയിൽ, പല ഭാഗത്തായിട്ട് സർവീസ് പ്രൊവൈഡിംഗ് സെന്ററുകളുണ്ട്. ഈ സർവീസ് പ്രൊവൈഡിംഗ് സെന്ററുകൾക്കും പ്രൊട്ടക്ഷൻ ഓഫീസറുടെ അതേപോലത്തെ ഡ്യൂട്ടികളാണുള്ളത്. അതിക്രമത്തിനിരയായ സ്ത്രീകൾക്ക് ആവശ്യമായ എല്ലാ നിയമ സഹായവും മറ്റു സഹായങ്ങളും ഒക്കെ കൊടുക്കാൻ പര്യാപ്തമായ രീതിയിലാണ് അവരെ സജ്ജീകരിച്ചിരിക്കുന്നത്.
1: ശരി. ഈ 15 വർഷക്കാലം ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ട് ജോലി ചെയ്തിട്ട് ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന സ്ത്രീകളാണ് മാമിന്റെ മുന്നിലൂടെ കടന്നു പോയിട്ടുള്ളത്. അപ്പൊ അത്തരം സ്ത്രീകളോട് മാമിന് എന്താണ് പറയാനുള്ളത്?
0: അതായത് നമ്മൾ പലപ്പോഴും ഈ സ്ത്രീകളുടെ ജീവിത പശ്ചാത്തലമൊക്കെ നോക്കുമ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം ചിലരിലെങ്കിലും കാണാറുണ്ട്. അപ്പം സ്ത്രീകൾ എപ്പോഴും സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെടുക, എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാകുന്ന ജോലിയിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന സ്ത്രീ എപ്പോഴും ശാക്തീകരിക്കപ്പെട്ട സ്ത്രീ തന്നെയായിരിക്കും. അങ്ങനെ ശാക്തീകരിക്കപ്പെടുമ്പോൾ മറ്റ് ശാക്തീകരണങ്ങൾ സ്വാഭാവികമായും അവരിലേക്ക് വന്നു ചേരുകയും അവര് പൂർണ്ണമായും ശാക്തീകരിക്കപ്പെട്ട ഒരു സ്ത്രീയായി മാറുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ ഈ സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയൊക്കെ ആയിരിക്കും ആ അതിക്രമങ്ങളൊക്കെ സഹിച്ച് അവിടെ ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സ്ത്രീകളെ കൊണ്ടെത്തിക്കുന്നത്. സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് അത്തരം ദുരനുഭവങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നേരിടേണ്ട ഒരു സാഹചര്യമില്ല. കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ സംരക്ഷണം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭക്ഷണം, ഈ പറയുന്ന സ്ത്രീയുടെ സ്വന്തമായ അവരുടെ സംരക്ഷണം, ഇതൊക്കെ വരുമ്പോൾ അവർ ഒന്ന് മടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ബന്ധങ്ങളിൽ തന്നെ തുടർന്നുകൊണ്ട് അതിക്രമം നേരിട്ട് തുടർന്നും അവരിത് സഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുണ്ട്. അപ്പൊ സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെടുക, സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് ഏതൊരു സ്ത്രീയും, പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങളായാലും, ഇപ്പൊ പലരും വിവാഹത്തിൽ നിന്നൊക്കെ പിന്മാറുന്നുണ്ട്, വിവാഹം കഴിക്കാൻ തന്നെ തൽപരരല്ല. കാരണം ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ടാവാം അവരങ്ങനെ ഒരു തീരുമാനങ്ങളിലേക്ക് എത്തുന്നത്. സ്വന്തം കാലിൽ നിൽക്കുക, സാമ്പത്തികമായി ശാക്തീകരിക്കുക. പിന്നെ എല്ലാ ബന്ധത്തിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബന്ധത്തിൽ നിന്ന് മാന്യമായി പിരിയുക എന്നുള്ളതാണ്. അത് ദാമ്പത്യ ജീവിതത്തിലെ രണ്ട് പങ്കാളികളും അതേപോലെ മാന്യത കാണിച്ച് വേണ്ടെങ്കിൽ ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു സ്ത്രീയെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല, വേണ്ട എങ്കിൽ വേണ്ട, നമുക്ക് പിരിയാം എന്നുള്ള രീതിയിൽ മാന്യമായി പിരിയാനുള്ള ഒരു മനസ്സ് ഇരു കക്ഷികളും കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ.
1: അപ്പൊ ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഈ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുമാണ് ജീജ നമ്മളോട് സംസാരിച്ചത്. താങ്ക് യു മാം.
0: താങ്ക് യു.
1: അപ്പോൾ വീടുകളിൽ അതിക്രമം നേരിടുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു സഹായം ആവശ്യമുണ്ട് എങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് സഹായം ആവശ്യപ്പെടാവുന്നതാണ്. നമ്പർ പറഞ്ഞുതരാം, 82 81 99 90.

0: 57. ജില്ലാ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ നമ്പറാണിത്. ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് സഹായം ആവശ്യപ്പെടാവുന്നതാണ്. തീർച്ചയായും സഹായം ലഭ്യമാവും. നമ്പർ ഇതാണ്: 82 81 99 90 57.
1: ഇതുവരെ കേട്ടത് എറണാകുളം ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ ജീജ എസുമായി ലൗലിമോൾ നടത്തിയ അഭിമുഖം. ഇതോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം പ്രീതി ജോസഫ്, സഹായം കെ വി ലീല. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 18 സെക്കൻഡ്. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎമ്മിലെ വി ജോയാണ് സഭ നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ചട്ടം 112 പ്രകാരം നിയമസഭയിൽ ഗവൺമെന്റ് ഇന്ന് പ്രമേയം അവതരിപ്പിക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കണമെന്നും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനാണ് പ്രമേയം അവതരിപ്പിക്കുക. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന 2025 കേരള സ്വകാര്യ സർവകലാശാല സ്ഥാപന നിയന്ത്രണ ബിൽ മടക്കി നൽകുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം സഭയിൽ ഇന്ന് അവതരിപ്പിക്കും. മന്ത്രി റോജി എം ജോണാണ് പ്രമേയം കൊണ്ടുവരിക. കുന്ദമംഗലം നിയോജകമണ്ഡലത്തിൽ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പുതിയ കെഎസ്ആർടിസി ബസ് വാങ്ങുമെന്ന് എം എ റസാഖ് എംഎൽഎ. മണ്ഡലത്തിലെ ജനങ്ങളുടെ യാത്രാ സൌകര്യം കൂടുതൽ സുഗമമാക്കാനും മികച്ച യാത്രാ അനുഭവം ഉറപ്പാക്കാനും പുതിയ സർവീസിലൂടെ സാധിക്കുമെന്ന് എംഎൽഎ അറിയിച്ചു. വാഹനങ്ങളുടെ റീടെസ്റ്റ് ഇന്നു മുതൽ പൂർണ്ണമായും ഓട്ടോമാറ്റിക് രീതിയിൽ മതിയെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനത്തിൽ കൊല്ലത്ത് പ്രതിഷേധം. വാഹന ഉടമകളും ഡ്രൈവർമാരും കൊല്ലം ആർടിഒ ഓഫീസ് ഉപരോധിച്ചു. കേരള സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അഫിലിയേറ്റ് ചെയ്ത ലൈബ്രറികളിലെ ലൈബ്രേറിയന്മാരുടെ അലവൻസ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ലൈബ്രറിയന്മാർ ഈ മാസം 15 നിയമസഭാ മാർച്ച് നടത്തും. മുൻമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി അപ്പുക്കുട്ടൻ കണ്ണൂരിൽ അറിയിച്ചു. സിനിമാ നിർമ്മാതാവും പൊതുപ്രവർത്തകനുമായിരുന്ന പി വി ഗംഗാധരന്റെ 3 ഓർമ്മദിനം നാളെ. കോഴിക്കോട്ട് കെ പി കേശവമേനോൻ ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ എം വി ശ്രേയാംസ് കുമാർ, യു കെ കുമാരൻ എന്നിവർ പങ്കെടുക്കും. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയത്തുടക്കം. ഇന്റർ കാശി എഫ് സിയെ എതിരില്ലാത്ത 2 ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്.
0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12 കഴിഞ്ഞ് 3:25. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം. 12:5 വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. എഫ് എൻ എച്ച് ഡബ്ല്യു ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാം അണ്ടർ ഡേ എൻ ആർ എൽ എം. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ.
2: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620.

0: 630
1: മീഡിയ വാണി
0: നമ്പർ മറക്കല്ലേ 920 620 630.
2: രണ്ടു മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിന് തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പ്രോഗ്രാം. ഇതിൽ വിവേകവാണി, ദീപസ്തംഭം, മഹാശ്ചര്യം, ഗാനങ്ങൾ എന്നിവ. 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.
3: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
2: 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, റംബൂട്ടാൻ കൃഷി രീതികൾ പങ്കുവയ്ക്കുന്നു മുൻ അധ്യാപകനും ജൈവ കർഷകനുമായ രാജു എസ് ഗോപാൽ. 7:20 വിപണി, 7:25 എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം. കൊച്ചി കൊറുങ്കോട്ട ദ്വീപിലെ യാത്രാദുരിതം. 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത്.
5: सुनती हो, कमाल ही हो गया.
6: क्या हो गया ऐसा?
5: सिलेंडर आने में देरी हो रही थी ना, देखो आज आ गया.
6: ये कमाल कैसे हो गया?
5: मैंने www.pgportal.gov.in पर जाकर अपनी कंप्लेंट को बोलकर दर्ज किया और देखो तुरंत एक्शन हुआ.
6: ये तो बहुत बढ़िया पोर्टल है.
5: 22 भारतीय भाषाओं में आप अपनी शिकायत दर्ज कराएं, अपनी समस्या का समाधान और प्राथमिकता का अनुभव पाएं, जैसे हमने पाया. सारी शिकायतों का समाधान सीपी ग्राम्स की समाधान दीदी.
2: 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, ശില്പി ഷാജി ജോസുമായി അഭിമുഖം, അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: 9:30 ചിത്രപതംഗം സംവിധായകൻ സവിൻ സാ പങ്കെടുക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ഡോക്ടർ കെ ജെ യേശുദാസ് അവതരിപ്പിച്ച സംഗീത കച്ചേരി. ബാംഗ്ലൂർ ടി ജി ത്യാഗരാജൻ വയലിൻ. തിരുവാരൂർ ഭക്തവത്സലം മൃദംഗം. തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ ഘടം. 11:00 ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
2: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
1: ഇനി ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ 68 രൂപ 75 രൂപ, മറുനാടൻ 66 70, പയർ നാടൻ 46 52, മറുനാടൻ 42 47, ചേനനാടൻ 36 40, മറുനാടൻ 32 37, മരച്ചീനി നാടൻ 30 34. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ചയും ചുവപ്പും 43 47, കുമ്പളങ്ങ 27 32, ഞാലിപ്പൂവൻ 75 80, പാളയന്തോടൻ 32 36, റോബസ്റ്റ പൂവൻ 65 70, റോബസ്റ്റ 30 35, ബീട്രൂട്ട് 66 72, വെണ്ടയ്ക്ക 37 42, ചുരയ്ക്ക 36 42, വഴുതന 45 50, കത്തിരി ഉരുണ്ടത് 36 42, ക്യാബേജ് 35 40, ക്യാരറ്റ് 42 47, കോളിഫ്ലവർ 50 55, കൊത്തമര 37 42, കൂർക്ക 76 82, ചേമ്പ് വലുത് 57 62, ചേമ്പ് ചെറുത് 35 42, വെള്ളരി 35 42, മുരിങ്ങക്കായ 65 70, ബീൻസ് 85 90, ഇഞ്ചി 186

0: 92, പച്ചമുളക് 56, 62, കറിനാരങ്ങ 58, 62, ചെറുനാരങ്ങ 1 5 രൂപ, 6 രൂപ, കോവയ്ക്ക 55, 60, പച്ചമാങ്ങ 95, 100, സവാള 50, 55, ചെറിയ ഉള്ളി 96, 102, ഉരുളക്കിഴങ്ങ് 36, 40, മത്തൻ 22, 25, പീച്ചിങ്ങ 56, 62, പടവലം 52, 58, തക്കാളി 34, 40, അമരപ്പയർ 75, 80. നിങ്ങൾ കേട്ടത് ഇന്നത്തെ പഴം പച്ചക്കറി വിലവിവരം.
1: വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് അറിയാം.
2: ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് ദേ NRLM. ഗ്രാമീണ മേഖലയിലെ നിർധന കുടുംബങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ, സ്വയം സഹായ സംഘങ്ങളെ അണിനിരത്തുകയും അവർക്ക് സുസ്ഥിരമായ ഉപജീവന മാർഗങ്ങൾ ഉറപ്പാക്കുകയുമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ദേ NRLM, ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ പദ്ധതിക്ക് കീഴിലുള്ള പ്രധാന സാമൂഹ്യ വികസന പ്രവർത്തനമാണ് FNHW. ഫുഡ്, ന്യൂട്രീഷൻ, ഹെൽത്ത് ആൻഡ് വാഷ്, ഭക്ഷണം, പോഷകാഹാരം, ആരോഗ്യം, ശുചിത്വം, ഗ്രാമീണ കുടുംബങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, പോഷകാഹാരക്കുറവ്, അപ്രതീക്ഷിത വൈദ്യചെലവുകൾ എന്നിവ പരിഹരിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ FNHW ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിന്റെ 4 പ്രധാന മേഖലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭക്ഷണ സുരക്ഷയും പോഷകാഹാര വൈവിധ്യവും, പോഷകത്തോട്ടങ്ങൾ, വിഷരഹിതമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ലഭ്യമാക്കൽ, വീടുകളിലും പൊതുയിടങ്ങളിലും പോഷകത്തോട്ടങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഇതിൻ്റെ അണ്ടറിൽ വരിക. സമീകൃത ആഹാരം, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരക്കാരായ പെൺകുട്ടികൾ എന്നിവർക്ക് ആവശ്യമായ ഇരുമ്പ്, കാൽസ്യം, മറ്റു പോഷകങ്ങൾ അടങ്ങിയ പ്രാദേശിക ഭക്ഷണ രീതികളും ചെറുധാന്യങ്ങളും പ്രോത്സാഹിപ്പിക്കുകയാണ് സമീകൃത ആഹാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാതൃശിശു ആരോഗ്യ സംരക്ഷണം, ഫസ്റ്റ് 1000 ഡേയ്സ്, ഗർഭധാരണം മുതൽ കുട്ടിക്ക് 2 വയസ്സ് തികയുന്നത് വരെയുള്ള ആദ്യ 1000 ദിവസങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകി വിളർച്ച, വളർച്ചക്കുറവ് എന്നിവ തടയുകയാണ് ഈ മാതൃശിശു ആരോഗ്യ സംരക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ മുലയൂട്ടലും തുടർന്നുള്ള പോഷകാഹാരങ്ങളും ഉറപ്പാക്കുക എന്നതും മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിന്റെ അണ്ടറിൽ വരുന്ന കാര്യമാണ്. ആരോഗ്യവും സാമൂഹ്യ സുരക്ഷയും, വൈദ്യ ചിലവുകൾ മൂലമുള്ള കടബാധ്യത കുറയ്ക്കുക, അപ്രതീക്ഷിതമായ അസുഖങ്ങൾ വന്ന് കുടുംബത്തിന്റെ സമ്പാദ്യം നഷ്ടപ്പെടുത്തുന്നത് തടയാൻ അയൽക്കൂട്ടങ്ങൾ വഴി അടിയന്തര ഫണ്ടുകൾ ലഭ്യമാക്കുക, ക്ഷേമ പദ്ധതികൾ ഉറപ്പാക്കുക, അതായത് ഗ്രാമതല ആരോഗ്യ ശുചിത്വ സമിതികൾ, ആയുഷ്മാൻ ഭാരത്, അംഗൻവാടി സേവനങ്ങൾ എന്നിവ കൂടുതൽ ലഭ്യമാക്കുക, മറ്റൊന്ന് ശുചിത്വവും ജലസംരക്ഷണവും, കൃത്യമായ കൈകഴുകൽ രീതികൾ, സുരക്ഷിതമായ കുടിവെള്ള സംഭരണം, ശൗചാലയ ഉപയോഗം എന്നിവ പ്രോത്സാഹിപ്പിക്കുക, പെൺകുട്ടികളിലും സ്ത്രീകളിലും ആർത്തവ ശുചിത്വത്തെക്കുറിച്ച് ബോധവൽക്കരണം നൽകുകയും സുരക്ഷിതമായ മാർഗങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുക തുടങ്ങിയവയൊക്കെയാണ് FNHW എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിന്റെ പ്രവർത്തനങ്ങൾ. ഇനി എങ്ങനെയാണ് FNHW പ്രവർത്തന രീതികൾ നമുക്ക് നോക്കാം. കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺമാർ, അയൽക്കൂട്ടങ്ങളിൽ നിന്ന് പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി കേഡറുകൾ വീടുകൾ സന്ദർശിച്ചും ഗ്രൂപ്പ് ചർച്ചകൾ നടത്തിയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. വൾണറബിലിറ്റി റിഡക്ഷൻ ഫണ്ട്, അതായത് രോഗങ്ങൾ, പട്ടിണി തുടങ്ങിയ അടിയന്തര ഘട്ടങ്ങളിൽ കുടുംബങ്ങൾക്ക് അയൽക്കൂട്ട സംഘടനകൾ വഴി കുറഞ്ഞ പലിശയിലോ പലിശരഹിതമായോ നൽകുന്ന വായ്പാ ഫണ്ട്, ഉപജീവന സംരംഭങ്ങൾ, അതായത് സാനിറ്ററി പാഡ് നിർമ്മാണ യൂണിറ്റുകൾ, പോഷകാഹാര നിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങിയ ചെറുകിട സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, വിവിധ വകുപ്പുകളുടെ ഏകോപനം, അതായത് ആശാ വർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, സ്വച്ഛ് ഭാരത് മിഷൻ പ്രതിനിധികൾ എന്നിവരുമായി ചേർന്ന് ഗ്രാമതലത്തിൽ സംയുക്തമായ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് FNHW പ്രവർത്തന രീതികൾ. ദീൻദയാൽ അന്ത്യോദയ യോജന, ദേ NRLM കീഴിലുള്ള FNHW എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചും അതിൻ്റെ അണ്ടറിൽ വരുന്ന പോഷൻ മാ എന്ന അവയർനെസ് പ്രോഗ്രാമിനെ കുറിച്ചുമൊക്കെ കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ റെജീന TM നമ്മളോട് സംസാരിക്കുന്നു.
3: നമസ്കാരം, ഞാൻ റെജീന TM, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ. കുടുംബശ്രീയുടെ ജെൻഡർ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളാണ്.

0: ആണ് നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. NRLM നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ നേതൃത്വത്തിൽ ഈ സാമ്പത്തിക വർഷത്തിൽ കുടുംബശ്രീ ഈ ഒരു മേഖലയിൽ നടപ്പിലാക്കുന്ന സുപ്രധാനമായ പദ്ധതികളിലൊന്നാണ് FNHW, ഫുഡ് ന്യൂട്രീഷൻ ഹെൽത്ത് വാട്ടർ സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. ഈ മേഖലയിലെ പ്രവർത്തനത്തിലൂടെ സ്ത്രീകൾക്കിടയിലും കുട്ടികൾക്കിടയിലും നമ്മൾ ഭക്ഷണത്തിൻ്റെയും ന്യൂട്രീഷൻ്റെയും ആരോഗ്യത്തിൻ്റെയും അതുപോലെ തന്നെ സാനിറ്റേഷൻ ഇങ്ങനെയുള്ളവയുടെയൊക്കെ പ്രാധാന്യം എന്ത് എന്നും ആ മേഖലയിൽ നമ്മൾ നടത്തേണ്ട ഇടപെടലുകൾ എന്ത് എന്നുള്ളതുമൊക്കെ തന്നെയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിശീലനങ്ങളിലൂടെ നമ്മൾ നമ്മുടെ അയൽക്കൂട്ടാംഗങ്ങളിലേക്ക് പകർന്നു നൽകുന്നത്. FNHW ഭാഗമായി നമ്മൾ ഈ മേഖലയിൽ നടപ്പിലാക്കുന്ന മറ്റൊരു സുപ്രധാനമായ ഒരു പദ്ധതിയാണ് പോഷൻ മായുടെ ഭാഗമായി നമ്മൾ മെയിനായി മൂന്ന് തരത്തിലുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് പോഷകാഹാര ബോധവൽക്കരണമാണ്. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ കുടുംബശ്രീ മൂന്ന് തലങ്ങളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് അയൽക്കൂട്ടങ്ങളുണ്ട്, അതിനുശേഷം ADSകളുണ്ട്, CDSകളുണ്ട്. ഈ മൂന്ന് തലങ്ങളിലും പോഷകാഹാര ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം. ഈ ബോധവൽക്കരണത്തിലൂടെ പോഷക സമൃദ്ധമായ പ്രാദേശിക ഭക്ഷണങ്ങളുടെ പ്രാധാന്യം പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ കുടുംബങ്ങളിൽ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും നമ്മൾ ചെയ്യുന്നുണ്ട്. രണ്ടാമതായി പോഷൻമായുടെ നേതൃത്വത്തിൽ നമ്മൾ നടപ്പിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാദേശിക പോഷക ഭക്ഷണങ്ങളുടെ പ്രചാരണമാണ്. നമുക്കറിയാം നമ്മുടെ എല്ലാം പ്രാദേശികമായിട്ട് വളരെ പോഷകപ്രദമായിട്ടുള്ള പല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പല ഡിഷസുണ്ട്. ആ ഡിഷസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അത് പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ മില്ലറ്റുകൾ നമ്മൾ റീസെൻ്റായിട്ട് വളരെയധികം നമ്മുടെ എല്ലാവരും നമ്മുടെ ഡയറ്റിൽ സുപ്രധാനമായിട്ടുള്ള ഒരു ഇടം കണ്ടെത്തിയിട്ടുള്ള ഒന്നാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. സോ മില്ലറ്റുകളുടെ പ്രാധാന്യം എന്ത് എന്നുള്ളത് പരിചയപ്പെടുത്തുക. ഇത്തരത്തിൽ ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരമ്പരാഗത ഭക്ഷ്യമേളകളുടെ പ്രദർശനം നടത്തുക, അതുപോലെ ഭക്ഷ്യമേളകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായി ഈ മേഖലയിൽ നടത്തുന്ന ഒരു കാര്യം. മൂന്നാമതായി നമ്മൾ ചെയ്യുന്നത് ആരോഗ്യ പോഷണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ്. തീർച്ചയായും പോഷണത്തിൻ്റെ ആവശ്യകത എന്താണ്, ഈ മേഖലയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടത്, ഇതേപ്പറ്റിയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികളും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി സമൂഹ മാധ്യമങ്ങളിലും ഡിജിറ്റൽ മാധ്യമങ്ങളിലും ഒക്കെ തന്നെയും വളരെ പ്രധാനപ്പെട്ട രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ബേസിക്കലി നമ്മുടെ കുടുംബശ്രീ അയൽക്കൂട്ടാംഗങ്ങളെ ഓരോരുത്തരെയും ഭക്ഷണത്തിൻ്റെയും പോഷണത്തിൻ്റെയും ന്യൂട്രീഷൻ്റെയും പ്രാധാന്യം എന്ത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായുള്ള ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഉദ്ദേശിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ 102 CDSകളിലും ജെൻഡർ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. തീർച്ചയായും എറണാകുളം ജില്ലയിലെ ഓരോ അയൽക്കൂട്ടാംഗത്തിനും ഇതേപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം ഉണ്ടാകുമെന്ന വിശ്വാസത്തോടുകൂടി തന്നെയാണ് നമ്മൾ ഈ പരിപാടികളൊക്കെയും തന്നെയും ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. താങ്ക് യു
1: മാം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദേ എൻആർഎല്ലിന്റെ കീഴിൽ വരുന്ന FNHW എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചും അതിന്റെ കീഴിൽ വരുന്ന പോഷൻ മാ എന്ന അവയർനെസ് പ്രോഗ്രാമിനെ കുറിച്ചും ഒക്കെ നമ്മളോട് വിശദീകരിച്ചതിന്.
2: വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് അറിയാം.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. MS വിജയൻ രചിച്ച് തിരുവിഴ ശിവാനന്ദൻ സംഗീതം നൽകി. മനോജ് പാടിയ ഗാനം.

0: ലളിതഗാനം വീണ്ടും കേൾക്കാം വൈകിട്ട് മധുരം ഗീതത്തിൽ.
1: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് PB ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ

കൂടുതൽ തിരയണ്ട, നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ് എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്നു തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023 അല്ലെങ്കിൽ 0484242453.

0: ിച്ച് സൗന്ദര്യ ശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444-75-62212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
3: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. പാലക്കാട് മുട്ടട IHRD സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിൽ BTech, MTech, BSc, MSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്കായുള്ള അക്കാദമിക് പ്രോജക്ടുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്കും പ്രവേശനത്തിനുമായി 9495-06-93-07 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9495-06-93-07.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: നോവില്ലാ ചികിത്സ എന്നിന്റെ യാഥാർത്ഥ്യം.
7: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വസമേഘാൻ, ഹോമിയോപ്പതി.
6: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447-007-786.
3: PSC, UPSC തുടങ്ങിയ മത്സര പരീക്ഷകളുടെ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. പാലക്കാട് മുട്ടട സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിലാണ് പ്രവേശനം. പ്രവേശനത്തിന് 9495-06-93-07 അല്ലെങ്കിൽ 85-47-00-50-87 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. 9594-95-06-93-07 അല്ലെങ്കിൽ 85-47-00-50-87.
8: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
9: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
10: ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പുകളിൽ നിന്നും ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ വാങ്ങൂ. റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ, LED TV സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഓഫർ ഈ മാസം 30 വരെ മാത്രം. ഭാഗ്യ കൂപ്പൺ കരസ്ഥമാക്കൂ.
3: ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടുകൂടി ആരംഭിക്കുന്ന സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 04842377666 അല്ലെങ്കിൽ 9400-449-41-16 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. നമ്പറുകൾ ആവർത്തിക്കാം. 04842377666 അല്ലെങ്കിൽ 9400-449-41-16. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31.
11: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
12: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാറ്റ് ടെക് ഫൗണ്ടേഷനിൽ കരാർ അടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. MBA യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ tbi@kusat.ac.in എന്ന വിലാസത്തിലേക്ക് ഈ മാസം 20 മുൻപായി അയയ്ക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 98-95-02-57-73 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 98-95-02-57-73. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽരഹിതരായ 18-49 മധ്യേ പ്രായമുള്ളവർക്ക് ഫാസ്റ്റ് ഫുഡ് സ്റ്റാൾ, ഉദ്യമി, പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണം എന്നിവയിൽ സൗജന്യ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04812-330-3307. 04812-330-3307. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3.

0: സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റ് 45 സെക്കൻഡ്. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് തുടക്കം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സബ്സിഡി സാധനങ്ങൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ 3 പേർ കൂടി പിടിയിൽ. മുഖ്യപ്രതി സുഹൈൽ സജീവ് റിമാൻഡിൽ തുടരുന്നു. റിയാദ് വിമാനത്താവള ആക്രമണത്തിൽ മരിച്ച ഇന്ത്യൻ പൌരന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നതായി ഇന്ത്യൻ എംബസി. സ്ഥിതിഗതികൾ വിലയിരുത്തി വിദേശകാര്യ മന്ത്രാലയം. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. വാർത്തകൾ വിശദമായി. നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. യൂത്ത് കോൺഗ്രസ് പോലീസ് ആക്രമണം നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൽ ഉള്ളവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ മറുപടി തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: വലിയ ധനപ്രതിസന്ധിയിലൂടെ സർക്കാർ പോകുമ്പോഴും നിങ്ങൾ വേറെ ഒരുപാട് അരിയേസ് നിലനിർത്തിക്കൊണ്ടാണ് ഈ പദ്ധതി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രഖ്യാപിച്ച ഒരു പദ്ധതി എന്നുള്ള നിലയിലും പദ്ധതിയിലെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത രീതിയെക്കുറിച്ചും വ്യാപകമായി ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അതുകൂടി പരിശോധിച്ചിട്ടേ ഞങ്ങൾ തീരുമാനം എടുക്കുകയുള്ളൂ. അങ്ങനെ ഗവൺമെന്റിന് കഴിയുള്ളൂ. അതുകൊണ്ട് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ഈ ഗവൺമെന്റ് ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന സർക്കാരാണെന്ന് ഞങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി ഔദാര്യമല്ല, സ്ത്രീകൾക്കുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സബ്സിഡി സാധനങ്ങൾ റേഷൻ കട വഴി വിതരണം ചെയ്യുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. നിലവിൽ റേഷൻ കടകളോടനുബന്ധിച്ചുള്ള കെ സ്റ്റോറുകൾ വഴി സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. പ്രളയ ദുരന്തത്തിന് ഇരയായവർക്ക് റേഷൻ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നതിൽ പരാതിയുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ ഭരണവകുപ്പിന്റെ സേവനങ്ങൾ കൂടുതൽ സുതാര്യവും ജനസൌഹൃദവുമാക്കാൻ ഒരു തദ്ദേശ സ്ഥാപനത്തിന് ഒരു വെബ്സൈറ്റ് എന്ന പദ്ധതി ആവിഷ്കരിച്ചതായി മന്ത്രി KM ഷാജി. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വനിതകൾക്ക് വേണ്ടി KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിർവഹിക്കും. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന പരിപാടിയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ KSFE ഗ്യാരണ്ടി കമ്മീഷൻ തുക 110.04 കോടി രൂപയും മുഖ്യമന്ത്രിക്ക് കൈമാറും. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമായത്. നിയമസഭയിൽ ചട്ടം 118 പ്രകാരം സർക്കാർ ഇന്ന് 2 പ്രമേയം സഭയിൽ അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കും. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന 2025 കേരള സ്വകാര്യ സർവകലാശാല സ്ഥാപനവും നിയന്ത്രണവും ബിൽ മടക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജർ എം ജോൺ അവതരിപ്പിക്കും. ഈ മാസം 29 വരെ 9 ദിവസങ്ങളിലാണ് സഭ ചേരുന്നത്. സന്തോഷത്തോടെ പഠിക്കാം. സംസ്ഥാന വ്യാപക ബോധവൽക്കരണ ക്യാമ്പയിന് ഇന്ന് തുടക്കം. വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുന്നതിനും സന്തോഷകരമായ പഠന അന്തരീക്ഷം ഒരുക്കുന്നതിനുമായാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. ഈ മാസം 17 വരെ സർക്കാർ

0: സ്കൂളുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടി സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൌൺസിലിംഗും മാനസിക ആരോഗ്യ പിന്തുണയും ഇതിന്റെ ഭാഗമായി ഉറപ്പാക്കും. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ 3 പേർ കൂടി പിടിയിൽ. സംഭവസ്ഥലത്ത് മദ്യലഹരിയിലായിരുന്ന പ്രതി സുഹേൽ സജീവിന്റെ കൂടെ കാറിലുണ്ടായിരുന്ന ഇവർ അപകടത്തിന് പിന്നാലെ മറ്റൊരു കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. ഇവർക്കെതിരെ പ്രേരണാകുറ്റം ചുമത്തും. റിമാൻഡിലുള്ള സുഹേലിന്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചു. യാത്രക്കിടെ ഇവർ മദ്യപിച്ച 3 ബാറുകൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വഖഫ് ഭൂമി സങ്കല്പങ്ങളെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നിയമ നിർമ്മാണമാണ് വഖഫ് ഭേദഗതി നിയമം 2025. വഖഫ് സ്വത്തുക്കൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനൊപ്പം മുസ്ലിം സ്ത്രീകൾക്ക് പൈതൃകമായി ലഭിക്കുന്ന സ്വത്തവകാശം ഉറപ്പുവരുത്താനും ഈ നിയമത്തിലൂടെ സാധിക്കുന്നു. സൌദി അറേബ്യയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സഹായവും നൽകുമെന്നും എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. അതേസമയം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നിലവിലെ സ്ഥിതിഗതികൾ എംബസി വിലയിരുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. പരമോന്നത കോടതിയെ സമീപിക്കാൻ ഓരോ ഇന്ത്യൻ പൌരനും അവകാശമുണ്ടെന്നും പരാതികൾ കേൾക്കാനും അർഹമായ പരിഹാരം നൽകാനും കോടതി സന്നദ്ധമാണെന്നും വ്യക്തമാക്കി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. കൂടിക്കാഴ്ചയ്ക്കായി INDI സഖ്യം ഉന്നയിച്ച ആവശ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടിക്കാഴ്ചയ്ക്കുള്ള അഭ്യർത്ഥന കത്ത് ലഭിച്ചിരുന്നതായും എന്നാൽ അവരെ കാണാൻ സാധിക്കാത്തതിന്റെ കാരണം വിശദീകരിച്ചുകൊണ്ട് മറുപടി നൽകിയതായും ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. കോഴിക്കോട് നടക്കുന്ന 68th സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. ഈ മാസം 25 മുതൽ 31 വരെ നടക്കുന്ന മേളയിൽ 10,000-ത്തോളം കായിക താരങ്ങൾ പങ്കെടുക്കും. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 15 വർഷത്തിനു ശേഷമാണ് കോഴിക്കോട് ജില്ലാ കായികമേളക്ക് ആതിഥ്യം വഹിക്കുന്നത്. കായിക പ്രതിഭകൾ 41 ഇനങ്ങൾ U14, U17, U19 വിഭാഗങ്ങളായി മാറ്റുരക്കും. കുടിവെള്ള വിതരണത്തിനായി മൺകൂജകളും തണ്ണീർ കൂജകളും സജ്ജീകരിക്കും. ഇതിനാവശ്യമായ മുൻകരുതൽ പൂർത്തിയായതായി വെൽഫെയർ കമ്മിറ്റി യോഗം വിലയിരുത്തി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സിന്തറ്റിക് ഗ്രൗണ്ടാണ് മേളയുടെ പ്രധാന വേദി.
0: രാജ്യമെമ്പാടും നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. ത്യാഗം, ദൃഢനിശ്ചയം എന്നിവയുടെ പ്രതീകമായ ബ്രഹ്മചാരിണി ദേവി സങ്കല്പമാണ് നവരാത്രിയുടെ 2nd ദിവസമായ ഇന്ന് ആരാധിക്കുന്നത്. പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. പത്മതീർത്ഥ കുളത്തിലെ ആറാട്ടിനുശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജക്കിരുത്തി. കുമാരസ്വാമിയെ ആര്യശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കിയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് പൂജക്കിരുത്തിയത്. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ ഇന്ന് ആരംഭിക്കും. കളക്ടറേറ്റ് മൈതാനിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: മൈസൂർ ദസറയ്ക്ക് ശേഷം 2nd ദസറ എന്നാണ് കണ്ണൂർ ദസറ അറിയപ്പെടുന്നത്. ഒരുമയ്ക്കായി ദസറ, ലഹരിക്കെതിരെ തൂഫാൻ എന്നതാണ് ഈ വർഷത്തെ കണ്ണൂർ ദസറയുടെ സന്ദേശം. കണ്ണൂരിലെത്തുന്നവർക്ക് നഗരം ചുറ്റി സഞ്ചരിക്കുവാൻ ഡബിൾ ഡക്കർ ബസ് KSRTCയുടെ സഹകരണത്തോടെ ഒരുക്കുന്നുണ്ട്. അവസാന ദിവസമായ 21 ജവഹർ സ്റ്റേഡിയത്തിൽ ആകാശത്ത് ദൃശ്യവിസ്മയം തീർക്കുന്ന മെഗാ ഡ്രോൺ ഷോയും അരങ്ങേറും. സിനിമാ താരങ്ങളും സാംസ്കാരിക പ്രവർത്തകരും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഓരോ ദിവസത്തെയും പരിപാടികളിൽ പങ്കെടുക്കും.
0: ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് തുടക്കം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സബ്സിഡി സാധനങ്ങൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. നെടുമ്പാശ്ശേരിയിൽ മൂന്നുപേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ മൂന്നുപേർ കൂടി പിടിയിൽ. മുഖ്യപ്രതി സുഹൈൽ സജീദ് റിമാൻഡിൽ തുടരുന്നു. റിയാദ് വിമാനത്താവള ആക്രമണത്തിൽ മരിച്ച ഇന്ത്യൻ

0: പൗരന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നതായി ഇന്ത്യൻ എംബസി. സ്ഥിതിഗതികൾ വിലയിരുത്തി വിദേശകാര്യ മന്ത്രാലയം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി ഇപ്പോൾ

0: സ്ത്രീകളും രക്തദാനവും. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിനു രാജേന്ദ്രൻ സംസാരിക്കുന്നു.
1: ഇന്ത്യയിലെ രക്തദാന രംഗത്തെക്കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രകടമായി കാണുന്ന ഒരു വസ്തുത വലിയ തോതിലുള്ള സ്ത്രീ പുരുഷ വ്യത്യാസമാണ്. നമ്മുടെ രാജ്യത്ത് പ്രതിവർഷം ഏകദേശം 1.5 കോടി യൂണിറ്റ് രക്തം ആവശ്യമായി വരുന്നുണ്ട്. എന്നാൽ ഇതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഏകദേശം 6% മുതൽ 10% വരെ മാത്രമാണ്. അതായത് 100 പേർ രക്തം നൽകുമ്പോൾ അതിൽ 10 പേരിൽ താഴെയാണ് സ്ത്രീ ദാതാവാകുന്നത്. കേരളം പോലെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീ രക്തദാതാക്കൾ നന്നേ കുറവാണ്. പല ഗ്രാമീണ മേഖലകളിലും സ്ത്രീ രക്തദാനം 2% താഴെയാണ്. ഈ വലിയ വിടവ് നികത്തേണ്ടത് നമ്മുടെ ആരോഗ്യ മേഖലയുടെ ആവശ്യമാണ്. നമ്മൾ ഇന്ത്യയിലെ സാഹചര്യം പരിശോധിച്ചല്ലോ, ഇനി ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എന്താണ് സ്ഥിതി എന്ന് കൂടി പരിശോധിക്കാം. ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ രക്തദാതാക്കളിൽ ഏകദേശം 33% സ്ത്രീകളാണ്. എന്നാൽ ഈ ശതമാനം ഓരോ രാജ്യത്തിൻ്റെയും സാമ്പത്തികവും സാമൂഹികവുമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് വലിയ തോതിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ലോകത്തെ പ്രധാനമായും നമുക്ക് 2 തട്ടുകളായി തിരിക്കാം. 1 വികസിത രാജ്യങ്ങൾ, 2 വികസ്വര രാജ്യങ്ങൾ. ഇനി നമുക്ക് വികസിത രാജ്യങ്ങളിലെ സ്ഥിതി നോക്കാം. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ ഉയർന്നതാണ്. ഉദാഹരണത്തിന് ഫിൻലാൻഡ്, ഡെൻമാർക്ക്, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ 50% മുതൽ 55% വരെ ദാതാക്കളും സ്ത്രീകളാണ്. അവിടെയുള്ള വിദ്യാലയങ്ങളിലും സർവകലാശാലകളിലും നൽകുന്ന ബോധവൽക്കരണം ഇതിന് വലിയൊരു ഘടകമായി വരുന്നുണ്ട്. മികച്ച പോഷകാഹാരം ലഭിക്കുന്നതിലൂടെ ഉയർന്ന ഹീമോഗ്ലോബിൻ നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളതും ഒരു പ്രധാന ഘടകമാണ്. ഇനി നമുക്ക് വികസ്വര രാജ്യങ്ങളിലെ സ്ഥിതി ചർച്ച ചെയ്യാം. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ ആഫ്രിക്കൻ വികസ്വര രാജ്യങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കുറവായാണ് കാണുന്നത്. അത് ഏകദേശം 10 മുതൽ 15% വരെ മാത്രമാണ്. സ്ത്രീകളുടെ വിളർച്ച അഥവാ ഹീമോഗ്ലോബിൻ കുറവ് ഒരു പ്രധാന കാരണമായി കണക്കാക്കുന്നു. ഇനി സ്ത്രീകളുടെ രക്തദാനത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് പരിശോധിക്കാം. സാധാരണയായി പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ കുറവായതിനാൽ അവരുടെ രക്തം കൂടുതൽ സുരക്ഷിതമായി കണക്കാക്കുന്നു. കൂടാതെ ഇപ്പോഴുള്ള രക്തക്ഷാമം കുറയ്ക്കാനും അതുവഴി ലക്ഷക്കണക്കിന് ജീവൻ നിലനിർത്താനും സ്ത്രീ രക്തദാനം സഹായിക്കുന്നു. സ്ത്രീകളുടെ രക്തദാനം ഭാവി തലമുറയ്ക്ക് ഒരു മാതൃകയാവുകയും കൂടാതെ പ്രചോദനമാവുകയും ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സ്ത്രീകളുടെ രക്തദാനത്തിലെ തടസ്സങ്ങൾ എന്തെല്ലാം എന്ന് ചർച്ച ചെയ്യാം. ഈ തടസ്സങ്ങളെ പ്രധാനമായി 3 തിരിക്കാം: ആരോഗ്യപരമായ തടസ്സങ്ങൾ, സാമൂഹികമായ തടസ്സങ്ങൾ, 3 മാനസികമായ തടസ്സങ്ങൾ. ആരോഗ്യപരമായ തടസ്സങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം. 1 വിളർച്ച അഥവാ അനീമിയ. ഭാരതത്തിലെ സ്ത്രീകളിൽ ഭൂരിഭാഗവും നേരിടുന്ന പ്രധാന പ്രശ്നമാണിത്. ഹീമോഗ്ലോബിൻ അളവ് നിശ്ചിത മാനദണ്ഡമായ 12.5 g/dL താഴെയാകുമ്പോൾ രക്തദാനം ചെയ്യാൻ സാധിക്കയില്ല. 2 ഭാരക്കുറവ്. രക്തം നൽകാൻ കുറഞ്ഞത് 45 kg ഭാരം ഉണ്ടായിരിക്കണം. ഈ ഭാരം ഇല്ലാത്തതിനാൽ നേരിയ ശതമാനം സ്ത്രീകൾക്ക് രക്തദാനം ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട്. അടുത്തതായി കുറഞ്ഞ രക്തസമ്മർദ്ദം. താഴ്ന്ന രക്തസമ്മർദ്ദം ഉള്ളതുകൊണ്ട് ഒരു നേരിയ ശതമാനം സ്ത്രീകൾക്ക് രക്തദാനം ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനി നമുക്ക് സാമൂഹികമായ തടസ്സങ്ങൾ എന്തെല്ലാം എന്ന് പരിശോധിക്കാം. ആദ്യമായി എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട്, അതായത് രക്തദാന കേന്ദ്രത്തിലോട്ട് എത്തിപ്പെടാനുള്ള അസൗകര്യം ഒരു തടസ്സമായി കാണപ്പെടുന്നു. 2 കുടുംബത്തിൻ്റെ പിന്തുണയില്ലായ്മ മറ്റൊരു പ്രധാന തടസ്സമായി കണക്കാക്കുന്നു. 3 രക്തദാനം കൂടുതലായും പുരുഷന്മാരുടെ ഉത്തരവാദിത്വം എന്നുള്ള സാമൂഹിക ചിന്താഗതി ഒരു സുപ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്നു. അടുത്തതായി മാനസികമായ തടസ്സങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. 1 പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് സൂചി കുത്തുന്നതിനോടും രക്തം കാണുന്നതിനോടും കൂടുതൽ പേടിയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. 2 രക്തദാനം ആർത്തവത്തെ

0: ബാധിക്കുമെന്ന ഭയം, ശാരീരിക ബലഹീനത ഉണ്ടാകുമെന്ന ചിന്ത, ഗർഭധാരണത്തെ ബാധിക്കുമോ എന്നുള്ള ആശങ്ക എന്നീ മിഥ്യാധാരണകൾ ഒരു തടസ്സമായി കണക്കാക്കുന്നു. ഇനി നമുക്ക് ഈ തടസ്സങ്ങൾ എങ്ങനെ മറികടക്കാം എന്നുകൂടി പരിശോധിക്കാം. ഒന്നാമതായി, ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഇരുമ്പ് അഥവാ അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് ഇലക്കറികൾ, ഈന്തപ്പഴം, ശർക്കര, ഇവ കൂടുതലായി ഉപയോഗിക്കുന്നതിലൂടെ ഒരു പരിധിവരെ നമുക്ക് വിളർച്ചയെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇതുവഴി കൂടുതൽ സ്ത്രീകൾക്ക് രക്തദാനത്തിന് മുന്നിട്ട് വരാൻ സാധ്യമാകും. രണ്ടാമതായി, കൂടുതൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് വഴിയും സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്ന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിലൂടെയും സ്ത്രീകളിലെ രക്തദാനം ഉയർത്താനാകും. മൂന്നാമതായി, രക്തദാനത്തെക്കുറിച്ചുള്ള അവബോധ ക്ലാസുകളിലൂടെയും കൗൺസിലിങ്ങിലൂടെയും പേടിയും മറ്റു മിഥ്യാധാരണകളും മാറ്റിയെടുക്കാൻ സാധിക്കും. നാലാമതായി, രക്തദാനത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള ചിന്താഗതി ഊട്ടിയുറപ്പിക്കുന്നതിലൂടെ സ്ത്രീ രക്തദാനത്തിന് പ്രചോദനം ലഭിക്കും. അഞ്ചാമതായി, രക്തദാനം ഒരു കുടുംബ ഉത്തരവാദിത്തമായി മാറ്റുക. ഭാര്യയും ഭർത്താവും ചേർന്ന് രക്തം നൽകുന്ന രീതി പ്രോത്സാഹിപ്പിക്കുന്നത് കുടുംബത്തിൻ്റെ പിന്തുണ ഉറപ്പിക്കാൻ സഹായിക്കും. സ്ത്രീ രക്തദാനത്തിൻ്റെ തടസ്സങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് സ്ത്രീ രക്തദാനത്തിൻ്റെ പ്രേരണാഘടകങ്ങളെക്കുറിച്ച് സംസാരിക്കാം. തൻ്റെ രക്തം ഒരു ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ള മാനസികമായ സംതൃപ്തിയാണ് ഏറ്റവും വലിയ പ്രേരണാഘടകം. രക്തദാനം ചെയ്യുന്നത് വഴി സ്വന്തം ശരീരത്തിലെ പഴയ രക്തകോശങ്ങൾ മാറി പുതിയവ ഉണ്ടാകുമെന്നും ഹൃദയാരോഗ്യം മെച്ചപ്പെടുമെന്നുള്ള ശാസ്ത്രീയമായ അറിവ് ലഭിക്കുന്നതും കൃത്യമായ ഇടവേളകളിൽ ഹീമോഗ്ലോബിൻ പരിശോധിക്കാനുള്ള അവസരം ലഭിക്കുന്നതും ഒരു പ്രേരണാഘടകമായി കണക്കാക്കുന്നു. രക്തദാനം ചെയ്യുന്ന ദാതാക്കൾക്ക് നൽകുന്ന പ്രോത്സാഹനവും അംഗീകാരങ്ങളും ഒരു സുപ്രധാന പ്രചോദന ഘടകമാണ്. താമസ സ്ഥലത്തിന് അടുത്തോ ജോലി സ്ഥലത്തോ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ഒരു പ്രോത്സാഹന ഘടകമാണ്. കൂടാതെ രക്തം ആവശ്യമുണ്ടെന്നുള്ള അറിയിപ്പുകൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്നതും രക്തദാനത്തിന് ഒരു പ്രധാന പ്രചോദന ഘടകമായി കണക്കാക്കപ്പെടുന്നു. ഇനി നമുക്ക് സ്ത്രീകളിലെ രക്തദാനവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന മിഥ്യാധാരണകളും അവയുടെ യാഥാർത്ഥ്യങ്ങളും പരിശോധിക്കാം. ആദ്യമായി, സ്ത്രീകൾക്ക് രക്തം നൽകാനുള്ള ആരോഗ്യശേഷിയില്ല എന്ന് ഒരു മിഥ്യാധാരണയുണ്ട്. പ്രായം, തൂക്കം, ഹീമോഗ്ലോബിൻ അളവ് എന്നിവ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ സുരക്ഷിതമായി രക്തം നൽകാം എന്നതാണ് യാഥാർത്ഥ്യം. രക്തം നൽകുന്നത് ആർത്തവത്തെ ബാധിക്കും എന്നുള്ളതും ഒരു മിഥ്യാധാരണയാണ്. രക്തദാനം ആർത്തവത്തെ ബാധിക്കില്ല. ആർത്തവമുള്ള സമയത്ത് രക്തദാനം ഒഴിവാക്കേണ്ടതായുണ്ട് എന്ന് മാത്രം. രക്തം നൽകിയാൽ ഗർഭധാരണത്തിന് തടസ്സമുണ്ടാകും എന്നുള്ളത് മറ്റൊരു മിഥ്യാധാരണയാണ്. രക്തദാനം സ്ത്രീകളുടെ പ്രത്യുത്പാദന ശേഷിയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. രക്തം നൽകിയാൽ രോഗപ്രതിരോധ ശേഷി കുറയാമെന്നും ഒരു മിഥ്യാധാരണയുണ്ട്. ഇത് നേരെ വിപരീതമാണ്. രക്തദാനം രോഗപ്രതിരോധ ശേഷിയെ ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇനി നമുക്ക് സ്ത്രീകൾ രക്തദാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക മാനദണ്ഡങ്ങൾ എന്തെല്ലാം എന്ന് പരിശോധിക്കാം. 18 മുതൽ 65 വയസ്സ് വരെ ഉള്ളവർക്ക് രക്തദാനം ചെയ്യാം. ഭാരം കുറഞ്ഞത് 45 കിലോഗ്രാം എങ്കിലും ഉണ്ടായിരിക്കണം. സ്ത്രീകൾക്ക് 4 മാസത്തിൽ ഒരിക്കൽ രക്തദാനം ചെയ്യാവുന്നതാണ്. ഹീമോഗ്ലോബിൻ അളവ് 12.5 ഗ്രാം പെർ ഡെസിലിറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം. ആർത്തവ സമയത്ത് രക്തം നൽകാൻ സാധിക്കയില്ല. ഗർഭാവസ്ഥയിലോ പ്രസവം കഴിഞ്ഞ് 1 വർഷം വരെയുള്ള സമയത്തോ രക്തം നൽകാൻ പാടുള്ളതല്ല. പച്ചകുത്തുക, കാതുകുത്തുക, മൂക്കുകുത്തുക എന്നിവ 1 വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായി രക്തം നൽകാൻ പാടുള്ളതല്ല. രക്തദാനത്തിന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നുകൂടി നമുക്ക് ചർച്ച ചെയ്യാം. തലേ ദിവസം നന്നായി ഉറങ്ങാൻ ശ്രദ്ധിക്കുക. കുറഞ്ഞത് 5 മണിക്കൂർ എങ്കിലും ഉറങ്ങുക. ധാരാളമായി വെള്ളം കുടിക്കുക. 4 മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിച്ചെന്ന് ഉറപ്പുവരുത്തുക. രക്തദാനത്തിന് ശേഷം ഭാരിച്ച ജോലി ചെയ്യാനില്ല എന്നുകൂടി ഉറപ്പുവരുത്തുക. രക്തദാനം ഒരു പുണ്യപ്രവൃത്തിയാണ്. ഒരു സ്ത്രീ രക്തം നൽകുമ്പോൾ അത് സമൂഹത്തിന് വലിയൊരു മാതൃകയാണ് നൽകുന്നത്. നിങ്ങളുടെ 1 യൂണിറ്റ് രക്തത്തിന് 3 ജീവൻ വരെ നിലനിർത്താൻ കഴിവുള്ളതാണ്. ആരോഗ്യവതിയായ ഓരോ സ്ത്രീയും വർഷത്തിൽ ഒരിക്കലെങ്കിലും രക്തം നൽകുമെന്ന് ഉറപ്പുവരുത്തിയാൽ നമ്മുടെ നാട്ടിൽ രക്തക്ഷാമം ഉണ്ടാവുകയില്ല. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം ഈ ജീവൻ രക്ഷാ ദൗത്യത്തിൽ.
1: സ്ത്രീകളും രക്തദാനവും. തിരുവനന്തപുരം ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിനു രാജേന്ദ്രൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ലോകസമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ അനിവാര്യതയാണ് അന്താരാഷ്ട്ര സഹകരണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ വാക്കൌട്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച അന്തർവാഹിനി യുദ്ധക്കപ്പൽ മംഗ്രോൾ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. സൌദിയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മരിച്ച ഇന്ത്യൻ പൌരന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് ഇന്ത്യൻ എംബസി. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോകസമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ അനിവാര്യതയാണ് അന്താരാഷ്ട്ര സഹകരണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 66th നാഷണൽ ഡിഫൻസ് കോളേജ് കോഴ്സിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനം, ഭീകരവാദം തുടങ്ങിയ ആഗോള പ്രശ്നങ്ങളെ നേരിടാൻ കൂട്ടായ പ്രതികരണം ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. നിയമസഭയിൽ ചട്ടം 118 പ്രകാരം സർക്കാർ ഇന്ന് 2 പ്രമേയം അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിക്കും. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന 2025 കേരള സ്വകാര്യ സർവകലാശാല സ്ഥാപനവും നിയന്ത്രണവും ബിൽ മടക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അവതരിപ്പിക്കും. ഈ മാസം 29 വരെ 9 ദിവസങ്ങളിലാണ് സഭ ചേരുന്നത്. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത സാഹചര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും വി ജോയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. യൂത്ത് കോൺഗ്രസ് പോലീസ് ആക്രമണം നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൽ ഉള്ളവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്തുപിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സ്ത്രീകൾക്കുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
1: വീണ്ടും ആവർത്തിച്ചു പറയുന്നു, അത് സ്ത്രീകൾക്ക് ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഒരു ഔദാര്യമല്ല, കേരളത്തിലെ സ്ത്രീകളോടുള്ള ഈ സർക്കാരിന്റെ ആദരവാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചത്. ഇനിയും നിരവധി പദ്ധതികൾ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ സർക്കാർ പ്രഖ്യാപിക്കുകയും സമയബന്ധിതമായി അത് നടപ്പിലാക്കുകയും ചെയ്തു.
0: രാജ്യത്തെ കൽക്കരി അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങളിലെ കൽക്കരി ശേഖരം 18 ദശലക്ഷം ടണ്ണിന് മുകളിൽ എത്തിയതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ മാസം 29 മുതലുള്ള കണക്കാണിത്. തടസ്സമില്ലാത്ത വൈദ്യുതി ഉൽപാദനം ഉറപ്പാക്കുന്നതിനായി ക്ഷാമം നേരിടുന്ന വൈദ്യുതി നിലയങ്ങളിലേക്ക് കൽക്കരി പുനർവിതരണം ചെയ്യുന്നുണ്ടെന്ന് കൽക്കരി മന്ത്രാലയം അറിയിച്ചു. ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. അന്തസ്, സമത്വം, സ്വാതന്ത്ര്യം, നീതി എന്നിവയുൾപ്പെടെ ഓരോ പൌരനും ഭരണഘടന വിപുലമായ അവകാശങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 33rd സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: Courts must intervene when constitutional rights are violated. Human rights commissions must investigate complaints, identify

0: Systemic failures add ensure that concerns which may otherwise remain invisible receive institutional attention. Civic society can bring ground realities into the forefront, while international institutions can contribute scientific knowledge, experience and cooperation.
1: സുപ്രീംകോടതിയെ സമീപിക്കാൻ ഓരോ ഇന്ത്യൻ പൌരനും അവകാശമുണ്ടെന്നും അവരുടെ പരാതികൾ കേൾക്കാനും നിയമപ്രകാരം അർഹമായ പരിഹാരം നൽകാനും കോടതി സന്നദ്ധമാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കൂടിക്കാഴ്ചയ്ക്കായി INDI സഖ്യം ഉന്നയിച്ച ആവശ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മൂന്നാമത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് മംഗ്രോൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ നടന്ന പരിപാടിയിലാണ് കപ്പൽ കമ്മീഷൻ ചെയ്തത്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ പദ്ധതികൾക്ക് കീഴിൽ 80% തദ്ദേശീയ ഘടകങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച മംഗ്രോൾ പ്രതിരോധ മേഖലയിൽ കപ്പൽ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പായാണ് കണക്കാക്കപ്പെടുന്നത്. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ദക്ഷിണ കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ആദ്യ ദിനമായ ഇന്നലെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. കേരളത്തിലും വിപുലമായ ആഘോഷങ്ങളാണ് നടന്നുവരുന്നത്. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തി. കുമാരസ്വാമിയെ ആര്യശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് പൂജയ്ക്കിരുത്തിയത്. ജമ്മു കശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ 9 നീണ്ടുനിൽക്കുന്ന നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് വൻ ഭക്തജന തിരക്ക്. നവരാത്രിയുടെ ആദ്യ ദിനം 47,346 തീർത്ഥാടകർ ദർശനം നടത്തിയതായാണ് കണക്കുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. യുവാക്കളെ രാഷ്ട്രനിർമ്മാണവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ മേരാ യുവ ഭാരത് മൈ ഭാരത് എന്ന സംരംഭത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. യുവാക്കൾക്ക് സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബർ 31 ആരംഭിച്ച പദ്ധതിയാണ് മേരാ യുവ ഭാരത് മൈ ഭാരത്. യുവജന കേന്ദ്രീകൃതമായ ഈ സംരംഭം രാഷ്ട്രനിർമ്മാണത്തിൽ വലിയ പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു.
3: മേരാ യുവ ഭാരത് സംഘടനാ മൈ ഭാരത് ഭാരത് യുവശക്തി കാ ഉദ്ഘോഷ് ഹൈ. ये देश के हर युवा को एक मंच, एक प्लेटफॉर्म पर लाने का बहुत बड़ा माध्यम बनेगा.
1: സൗദി അറേബ്യയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ പിന്തുണയും നൽകുമെന്നും എംബസി സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. അതേസമയം റിയാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ നടന്ന രണ്ടാമത്തെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം യമനിലെ ഹൂതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആക്രമണത്തെ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ അപലപിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഊർജ്ജ മേഖലയിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ധാരണയായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതായും റഷ്യയുടെ ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെന്നും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പറഞ്ഞു. എന്നാൽ വിഷയത്തിൽ റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം റഷ്യയിൽ നിന്ന് ഡീസൽ ഇറക്കുമതി ചെയ്യാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് US സെനറ്റർമാരുടെ സംഘം. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ഇത്തരം വ്യാപാരം നിരോധിച്ചുകൊണ്ടുള്ള 2022 നിയമത്തിന് വിരുദ്ധമാണ് തീരുമാനമെന്ന് സെനറ്റർമാർ ആരോപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകസമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ അനിവാര്യതയാണ് അന്താരാഷ്ട്ര സഹകരണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ വാക്കൌട്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ്

0: എച്ച് സൂര്യകാന്ത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച അന്തർവാഹിനി യുദ്ധക്കപ്പൽ മംഗ്രോൾ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. സൌദിയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മരിച്ച ഇന്ത്യൻ പൌരന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് ഇന്ത്യൻ എംബസി. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1:00 കഴിഞ്ഞ് 18 സെക്കൻഡ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഗാനോത്സവത്തിൽ ആദ്യ ഗാനം ചുവന്ന ചിറകുകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി.

0: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: ഗാനോത്സവത്തിൽ ഇനി പി ഭാസ്കരൻ രചിച്ച് വി ദക്ഷിണാമൂർത്തി ഇണമിട്ട് വാണി ജയറാം പാടിയ ഗാനം, ചിത്രം മനോരഥം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാഞ്ച് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ്എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക്. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023, മറ്റൊരു നമ്പർ 0484242543.
2: അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദ ചികിത്സ. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഐസക് പോൾ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484242639 അല്ലെങ്കിൽ 0484242387 അല്ലെങ്കിൽ 9446455588 എന്ന നമ്പറിൽ വിളിക്കുക. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 0484242387 അല്ലെങ്കിൽ 0484242387 അല്ലെങ്കിൽ 9446455588 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
1: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി FM നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക്. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023 അല്ലെങ്കിൽ 0484242453.
2: ഗാനോത്സവം തുടരുന്നു. കമുകറ പുരുഷോത്തമനും ബി വസന്തയും പാടിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം. ചിത്രം കാട്ടുമല്ലിക.

വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തിനു വേണ്ടി കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി. അടുത്ത ഗാനം വയലാർ ജി ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്നത്. ഗാനം പാടിയത് പി മാധുരി. ചിത്രം ചുവന്ന സന്ധ്യകൾ.

ഗാനോത്സവത്തിൽ ഇനി ശ്രീകുമാരൻ തമ്പി രചിച്ച് ജി ദേവരാജൻ ഈണമിട്ട ഗാനം. ചിത്രം കാലചക്രം, പാടിയത് യേശുദാസ്, പി സുശീല.

സമയം 1 മണി കഴിഞ്ഞ് 40:55. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഗാനോത്സവം. അടുത്ത ഗാനം ഒ എൻ വി കുറുപ്പ് രചിച്ച് ജി ദേവരാജൻ ഈണമിട്ടത്. ചിത്രം കരുണ. പാടിയത് പി സുശീല.

അടുത്ത ഗാനം ക്രോസ് ബെൽറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം.

0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ ബജറ്റ് സ്റ്റഡീസിൽ ഇക്കണോമിക്സ് വിഷയത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഇക്കണോമിക്സ്, ഇക്കണോമെട്രിക്സിൽ ബിരുദാനന്തര ബിരുദം, നെറ്റ് എന്നിവയാണ് യോഗ്യത. PhD യോഗ്യത അഭികാമ്യം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 24 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കുക. ആപ്ലിക്കേഷനും മറ്റ് വിശദവിവരങ്ങൾക്കും recruit.kusa.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0484-286-2735 0484-286-2735.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
0: സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിനു കീഴിലുള്ള കളമശ്ശേരിയിലെ സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്ററിൽ അടുത്ത മാസത്തിൽ ആരംഭിക്കുന്ന ഒരു വർഷ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സായാഹ്ന കോഴ്സ് പാർട്ട് ടൈം ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്ററിൽ നിന്നും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 93-49-89-22-40 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 93-49-89-22-40.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: കോട്ടയം കെൽട്രോൺ നാഗമ്പടം നോളജ് സെന്ററിൽ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡാറ്റ എൻട്രി, ആനിമേഷൻ ആൻഡ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, മൾട്ടിമീഡിയ, ആനിമേഷൻ വിത്ത് AI തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 95-67-78-88-90 95-67-78-88-90.
5: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
3: മലയാള ഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം അഖില കേരള അടിസ്ഥാനത്തിൽ കെ പി രാമൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രോഫിക്കായുള്ള കവിതാലാപന മത്സരം നടത്തുന്നു. അടുത്ത മാസം 1 മത്സരം. 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് ട്രോഫിക്ക് പുറമെ ക്യാഷ് അവാർഡും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വിളിക്കേണ്ട നമ്പർ 9447110645. നമ്പർ ആവർത്തിക്കാം, 9447110645.
4: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
5: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
3: പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ പ്രൈമറി ടീച്ചർ, കൗൺസിലർ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നിവരുടെ പാനൽ തയ്യാറാക്കുന്നതിനേക്കായി ഈ മാസം 16 രാവിലെ 10 അഭിമുഖം നടത്തും. യോഗ്യത, ഇന്റർവ്യൂ ഷെഡ്യൂൾ, ബയോഡേറ്റ ഫോം എന്നിവയ്ക്ക് painav.kvs.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 04862-232205. നമ്പർ ആവർത്തിക്കാം, 04862-232205. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ.
6: ആകാശവാണി FM വാർത്തകൾ.
3: മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സ്ഥാനത്തുനിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച പ്രമേയം പാസാക്കി. സഭയിലെ 3 BJP അംഗങ്ങളുടെ വിയോജിപ്പോടെയാണ് പ്രമേയം പാസാക്കിയത്.

0: തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന സമിതി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ കൂടി ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കാൽ ഉന്നയിച്ച ഭേദഗതി മാത്രം അംഗീകരിച്ചാണ് പ്രമേയം പാസാക്കിയത്. ഭരണഘടനാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് ന്യൂഡൽഹിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 33-ാം സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രളയ ദുരന്തത്തിന് ഇരയായവർക്ക് റേഷൻ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നതിൽ പരാതിയുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അതിദാരിദ്ര്യവിമുക്ത സംസ്ഥാന പ്രഖ്യാപനം മൂലം ഭക്ഷ്യക്കിറ്റുകൾ മുതലായ ആനുകൂല്യങ്ങൾ ഇല്ലാതായത് ഈ വിഭാഗത്തിൽപ്പെട്ടവരെ പ്രയാസത്തിലാക്കിയിട്ടുണ്ടെന്നും വിഷയം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പിണറായി വിജയന് കോടതിയെ സമീപിക്കാൻ വേണ്ടിയാണ് പോലീസ് എക്സാലോജിക് കേസിൽ FIR രജിസ്റ്റർ ചെയ്യാൻ വൈകിയതെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ ലൈബ്രറികളിലെ ലൈബ്രറിയന്മാരുടെ അലവൻസ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ മാർച്ച് ഈ മാസം 15-ന് നടക്കുന്ന മാർച്ച് മുൻമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ ഇന്ന് ആരംഭിക്കും. കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച 3-ാമത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് രാവിലെ മുംബൈ നേവൽ ഡോക്ക്യാർഡിൽ കമ്മീഷൻ ചെയ്തു. വെസ്റ്റേൺ നേവൽ കമാൻഡിലെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സഞ്ജയ് വത്സായൻ ചടങ്ങിൽ അധ്യക്ഷനായി.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മുതൽ 3 മണിവരെ ഈ തത്സമയ ഇഷ്ടഗാന പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9446455888. മറ്റ് 2 നമ്പറുകൾ കൂടിയുണ്ട്. 0484 എന്ന കോഡ് ചേർത്ത് 2426397, അതല്ലെങ്കിൽ 2426387. ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ ശ്രോതാക്കൾക്ക് ഈ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇന്ന് വെള്ളിത്തിരയിൽ ആദ്യം പങ്കെടുക്കുന്ന ആരും നോക്കാം. ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ആരാണ്?
2: ഞാൻ ബിമല തോമസ്, പൂരനാട് നിന്നും.
1: ഓ, തിരുവനന്തപുരത്തു നിന്നാണ് വിളിക്കുന്നത്.
2: അതെ.
1: പറയൂ, കൊച്ചി എഫ്എമ്മിന്റെ ഏതെല്ലാം പരിപാടികൾ കേൾക്കും താങ്കൾ?
2: മഹിതം മലയാളം.
1: എല്ലാ ദിവസവും കേൾക്കുന്നുണ്ടോ മഹിതം മലയാളം?
2: അതെ അതെ. നോവൽ സഞ്ചാരം.
1: നോവൽ സഞ്ചാരം.
2: ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടല്ലോ.
1: നോവൽ സഞ്ചാരം എന്നല്ല ഇവിടെ. ആ പറയൂ.
2: നോവൽ പാരായണം.
1: ആ നോവൽ സഞ്ചാരം തിരുവനന്തപുരത്താണ്.
2: നോവൽ പാരായണം. പിന്നെ അവസാനം ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയുമല്ലോ രാത്രി.
1: ഒരു ചോദ്യോത്തരം അല്ലേ?
2: അതെ അതെ. അതും
1: ഇന്നത്തെ ചോദ്യോത്തരം ചിന്താ വിഷയം.
2: വെള്ളിത്തിര, പിന്നാലുമണി പൂക്കൾ, 8:30 ആശാ ചേച്ചി അവതരിപ്പിക്കുന്ന പ്രോഗ്രാം,
1: സ്പോൺസർ പ്രോഗ്രാം അല്ലേ?
2: അതെ.
1: ഹലോ വി പി എസ് ലൈക് ഷോ.
2: അതെ അതെ. തിരുവനന്തപുരം തുണ്ടായിരുന്നല്ലോ.

0: അതെ അതെ
1: ജോയ് ആൻഡ് കസിന്റെ പ്രോഗ്രാം.
0: അതെ അതെ ഒരുപാട് സ്ഥാപനങ്ങൾ ആ പരിപാടി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ബ്ലസ് ഉണ്ടായിരുന്നു. അതെ അതെ. ഇപ്പൊ ഹലോ ലേക്ഷോറാണ്, വി പി എസ് ലേക്ഷോർ.
1: അതെ അതെ, അത് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ആരോഗ്യ പരിപാടികളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പ്രകാശ് ധാര, അത് നമ്മുടെ തിരുവനന്തപുരത്തും ഉണ്ട്. അത് തന്നെയാണ് അവിടെ സ്പോൺസർ ചെയ്യുന്നത് അല്ലേ?
0: അതെ അതെ, അത് റിലേ ചെയ്യാണ് ഇവിടെ.
1: അതെ അതെ, അതൊക്കെ കേൾക്കാറുണ്ട്.
0: അപ്പൊ നമുക്ക് ഇന്ന് വേണ്ട പാട്ട് ഏതാ?
1: ഇന്ന് റാണിചന്ദ്ര എന്ന നടിയുടെ ഓർമ്മ ദിനമാണല്ലോ.
0: അതെ അതെ,
1: അവര് അഭിനയിച്ച മധുരം തിരുമധുരം മധുരം തിരുമധുരം എന്ന ചിത്രത്തിലെ ഒരു നോക്കു ദേവി കണ്ടോട്ടെ എന്ന് പറയുന്ന ഒരു ഗാനമുണ്ട്.
0: ഒരു വാക്കി ദാസൻ പറഞ്ഞോട്ടെ അല്ലേ?
1: അതെ അതെ, ഡോക്ടർ ബാലകൃഷ്ണനാണ്
0: രചന.
1: എ ടി ഉമ്മർ സംഗീതം.
0: എ ടി ഉമ്മറിന്റെ ഓർമ്മ ദിവസം വരുന്നുണ്ട് ഈ മാസത്തിൽ തന്നെ, ഒക്ടോബർ 18 ആണെന്നാണ് എന്റെ ഓർമ്മ. അതെ
1: അതെ, നല്ല ഗാനങ്ങൾക്ക് സംഗീതം
0: നൽകിയിട്ടുണ്ട്. ഡോക്ടർ ബാലകൃഷ്ണൻ സിനിമ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
1: ഈ സിനിമ അദ്ദേഹമാണല്ലേ?
0: ഈ സിനിമയുടെ സംവിധാന അദ്ദേഹമാണോന്ന് എനിക്കറിഞ്ഞൂടാ. ഡോക്ടർ ബാലകൃഷ്ണൻ അല്ലാതെ ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്യുകയും പുതിയ എഴുത്തുകാരെ നമ്മുടെ സിനിമയിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സത്യനന്ദിക്കാടനെയൊക്കെ അദ്ദേഹമാണ് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് തുടക്കം അവരുടെയൊക്കെ.
1: പക്ഷേ ഈ ഗാനം ആർക്കും അധികം അറിയില്ലെന്ന്
0: തോന്നുന്നു. ഈ പാട്ട് കുറച്ച് പഴയതല്ലേ? 76 റാണിചന്ദ്രൻ മരിക്കുന്നത് ഈ വിമാന അപകടത്തില്. അതെ അതെ, അതെ അതെ. മറ്റൊരു പ്രത്യേകത, അവര് മിസ് കൊച്ചി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു.
1: കേരള
0: മധുരം തിരുമധുരം എന്ന് പറഞ്ഞ ചിത്രത്തിലാണ്
1: നമുക്ക്.
0: ആര്? ജയചന്ദ്രൻ. അതെ അതെ, ഇതിന്റെ സംവിധാനം ഡോക്ടർ ബാലകൃഷ്ണൻ തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ഈ സ്പെല്ലിംഗ് മാറ്റി അടിച്ചു നോക്കേണ്ടി വരും ചിലപ്പോ ഈ സ്പെല്ലിംഗ്, കാരണം എങ്ങനെ മധുരം നടിച്ചാൽ നമുക്കറിയില്ലല്ലോ. ചിലവര് എം എ ഡി എച്ച് യു ആർ എം അല്ലെങ്കിൽ എം എ ഡി യു ആർ എം ആയിരിക്കും. നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടോ ആ പാട്ട് നോക്കട്ടെ. ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും എല്ലാം ഡോക്ടർ ബാലകൃഷ്ണൻ ആയിരുന്നു, സംവിധാനവും അദ്ദേഹം തന്നെയായിരുന്നു,
1: സംഗീതവും വളരെ നല്ല രസകരമാണ്.
0: ഞാൻ കണ്ടിട്ടില്ല ഈ ചിത്രം. 76 ഒക്ടോബറിലാണ് ഇത് റിലീസായിരിക്കുന്നത്. ഒക്ടോബർ 7 റിലീസ് ചെയ്തത്, 1976. ഒക്ടോബർ 12 എയർ ക്രാഷ് ഉണ്ടാവുന്നത്.
1: വളരെ നേരത്തെ പോയി അല്ലെങ്കിൽ
0: 27 വയസ്സേ അവർക്ക് മരിക്കുമ്പോ ഉണ്ടായിരുന്നല്ലോ. സ്വപ്നാടനത്തിൽ അവർക്ക് അഭിനയത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. കെ ജി ജോർജിന്റെ ചിത്രമായിരുന്നല്ലോ സ്വപ്നാടനം. ഈ പാട്ട് പാടുന്നോ
1: രണ്ടുപേരും? ഹൃദയം തമ്മിലടുത്തു, അങ്ങനെയുള്ള ഒരു ഗാനം.
0: എന്തായാലും നമുക്ക് ഇവിടെ തെരഞ്ഞെടുത്ത ഇയാൾക്ക് അത് പാട്ട് കിട്ടിയില്ല കേട്ടോ. ഇവിടെ നോക്കിയിട്ട് കിട്ടുന്നില്ല, ചിലപ്പോ സിസ്റ്റത്തിൽ ഉണ്ടാവും. ഇവരെല്ലാം ഈ സിനിമ പേരൊക്കെ അടിക്കുന്നത് തെറ്റായിട്ടാണ്, ഇവിടെ ഇല്ലാന്ന് കാണിക്കുന്നു. അപ്പം മറ്റൊരു പാട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് പോകായിരുന്നു. നിഴലാട്ടം അല്ലേ? അത് കിട്ടുമെന്ന് വിചാരിക്കാം. നിഴലാട്ടം, സ്വർഗപുത്രി, നിഴലാട്ടം സിനിമയുടെ പേരാണ്. കാരണം ഇവിടെ തിരയുന്നവർക്ക് അത് അറിയില്ലെങ്കിൽ പിന്നെ അതും ബുദ്ധിമുട്ടാവും. വയലാർ രാജൻ ടീമിന്റെയാണ്, ജോസ് പ്രകാശാണ് രംഗത്ത്. പ്രേമനസീറും ഉണ്ട് സീനിൽ, പക്ഷെ പാട്ട് പാടുന്നതായിട്ട് ജോസ് പ്രകാശാണ്. അതെ, അതെ അതെ. പ്രേമനസീറിന്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ആയിരുന്നു ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്.

0: ഒരു പ്രമാണയുടെ മോനായിരുന്നു.
1: അതെ അതെ, എല്ലാം നശിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അല്ലേ? വലിയ മുതലാളിയുടെ മോനായി എല്ലാം നശിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എല്ലാം അഭിനയിച്ചിരിക്കുന്നത്.
0: അവസാന നായികയെ മരിക്കേണ്ടി വരുന്നു.
1: അതെ, ഈ പാട്ടിന്റെ രംഗത്ത് പാട്ട് പാടി അഭിനയിക്കുന്നത് ജോസ് പ്രകാശാണ്. എന്തായാലും നമുക്ക് അപ്പം ആ പാട്ടിലേക്ക് പോകാം കേട്ടോ. എന്തായാലും ഇങ്ങനെ ഒരു പാട്ട് തിരഞ്ഞെടുത്തതിൽ സന്തോഷം. മറ്റേ പാട്ട് നമുക്ക് സിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ ഇടാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇനിയൊരു അവസരം വരുമ്പോൾ നമുക്ക് കേൾക്കാമല്ലോ. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും ദൂരം എന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷം. ഇഷ്ടഗാനം കേട്ടോളൂ.
0: സ്വർഗപുത്രി നവരാത്രി.
1: അതെ, കേട്ടോളൂ.

0: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാര ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: അഷറഫാണ്, വെസ്റ്റ് കൈപ്പുറം പട്ടാമ്പിക്കടുത്ത്.
2: പട്ടാമ്പിക്കടുത്ത് നിന്ന് എവിടെ നിന്നാണ്?
3: വെസ്റ്റ് കൈപ്പുറം.
2: വെസ്റ്റ് കൈപ്പുറം, ആ ശരി. പട്ടാമ്പിയിൽ നിന്ന് എത്ര ദൂരമുണ്ട് ഈ സ്ഥലം? മലപ്പുറം ജില്ലയുടെ അതിർത്തി അല്ലേ? പുലാമന്തോളൊക്കെ അടുത്തായിരിക്കും.
3: പുലാമന്തോള് കൊപ്പം വളാഞ്ചേരി റൂട്ടിലായിട്ട് വരും.
2: ആ ശരി, ഓക്കേ.

0: ഒപ്പം വളാഞ്ചേരിന്റെ സെന്ററിലുള്ള സ്ഥലം.
1: ശരി.
0: അടുത്ത ഞായറാഴ്ച ഒരു മലകയറ്റം ഒക്കെ ഉണ്ട് 1st തുലാം 1st.
1: രായനല്ലൂർ മലകയറ്റം അല്ലേ?
0: അതിന്റെ അടുത്തായിട്ടാ, ഒരു അര കിലോമീറ്റർ അടുത്തായിട്ട്.
1: ശരി. നാറാണത്ത് ഭ്രാന്തന്റെ ഐതിഹ്യത്തിലല്ലേ?
0: അതെ,
1: നാറാണത്ത് ഭ്രാന്തൻ അവിടെയാണ് കല്ലുരുട്ടി മോള് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത്.
0: അതെ അതെ, നാറാണത്ത് ഭ്രാന്തന്റെ കല്ല് നമ്മളെ വീടിന്റെ തൊട്ടടുത്തായിട്ടാ വരുന്നത്, സാധിക്കുന്നു.
1: ശരി. അദ്ദേഹം ഉരുട്ടിയിരുന്നു എന്ന് പറയുന്ന കല്ലേ? അതെ
0: അതെ.
1: ഈ തുലാമന്ദന് മലകയറാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരുമോ?
0: ഇഷ്ടംപോലെ ഉണ്ടാവും. നമ്മളെ വീട് വീടിന്റെ അടുത്തൊക്കെ അത്രയും ക്യൂ ആയിട്ടേക്കാരും വണ്ടി നിൽക്കുക.
1: ഓ, അത്രയൊക്കെ വരുന്നുണ്ട്. അന്ന് തന്നെയല്ലേ ഈ പുനർജനി നൂഴുന്നത് അന്നാണോ?
0: എനിക്ക് അത്ര അറിയില്ല.
1: ശരി. ഓ, പുനർജനി നൂഴുന്ന തിരുവില്ലാമല കേട്ടിട്ടില്ല അങ്ങനെ?
0: മാറ്റങ്ങൾ, ഒരുപാട് മാറ്റമുണ്ട്.
1: ആ അല്ല, തിരുവില്ലാമലയിലാണല്ലോ അത്.
0: അത് നമ്മളിവിടെ കൂടി ഒരുപാട് മാറ്റങ്ങൾ.
1: ആ ഉണ്ടോ, ഒറ്റപ്പാലത്ത് നിന്ന് പോകണം, കുറച്ചുകൂടി ദൂരെയാണ്.
0: ഇത് കൊപ്പം അടുത്തായിട്ടാണ് വരുന്നത്.
1: ആ ശരി.
0: മറ്റേ രാജനല്ലൂർ മല.
1: അപ്പൊ ഇന്ന് കേൾക്കേണ്ട പാട്ട് പറയും.
0: ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. നെഹ്റുദിൽ നിന്ന സിനിമയിലെ അന്തിപ്പൂമാനം നിന്നെ തേടാറുണ്ടോ?
1: ആ ചിത്രപാടിയ പാട്ടാണ് അല്ലേ?
0: ആ അതെ അതെ.
1: ആ രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം മോഹൻ സിത്താര. ഈ പാട്ട് ചോദിക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ? അതങ്ങനെ ചോദിക്കുന്ന പാട്ടല്ല. അഷഫ് എന്തായാലും അവിടെ ഇരുന്നിട്ട് എങ്ങനെ ഫോണിൽ കൂടെയാണ് കേൾക്കണത് നമ്മുടെ പരിപാടി? ആപ്പ് വഴിയാണ്
0: കേൾക്കുന്നത്.
1: സമയം കിട്ടുമല്ലേ? ഓക്കെ, എന്തായാലും വിളിച്ചാൽ വളരെ സന്തോഷം. അന്തിപ്പൂമാനം കേൾപ്പിക്കാം. ഓക്കെ ഓക്കെ, ഇഷ്ടം കേട്ടോളൂ.

0: ഹലോ,
1: ഹലോ.
0: വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: കുഞ്ഞിത്തയിൽ ഗിരിജയാണ്.
0: എവിടെയെന്നാണ്?
1: കുഞ്ഞിത്തൈ വടക്കേക്കര കുഞ്ഞിത്തൈ.
0: പറയും. കൊച്ചി എഫിന്റെ പരിപാടികൾ സ്ഥിരം കേൾക്കുന്ന വ്യക്തിയാണോ?
1: അതെ അതെ അതെ, ഞാൻ സുപ്രഭാതം തുടങ്ങി സുഭാഷിതം അങ്ങനെ എല്ലാ പരിപാടിയും 8:30-9 വരെ അടുക്കളയിൽ ജോലി കഴിയണവരും കേൾക്കും. പിന്നിപ്പൊ വെള്ളിത്തിരയിലേക്ക് കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ട് കിട്ടിയില്ല. എന്റെ മകന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു
0: അതെന്നായിരുന്നു
1: ശനിയാഴ്ച, 10-ാം തീയതി ശനിയാഴ്ച ബർത്ത്ഡേ മിനിയാന്ന് കഴിഞ്ഞ അതിക്ക് മുമ്പ് വെള്ളിയാഴ്ച വിളിച്ച് കുറേ വിളിച്ച് കിട്ടിയില്ല.
0: ഒരുപാട് പേര് വിളിക്കല്ലേ, അതുകൊണ്ടായിരിക്കാം. പറയൂ,
1: പാട്ട്
0: ഏത് പാട്ടാണ് വേണ്ടത്?
1: ഒരു പഴയ സിനിമയിലെ പാട്ടാണ് എനിക്ക് വേണ്ടത്.
0: ആ പറയൂ, ഏത് പാട്ടാണ്?
1: അരക്കള്ളം മുക്കാക്കള്ളം സിനിമയിലെ നസീറും ജയഭാരതി അഭിനയിച്ച ആ പാട്ടാണ് വേണ്ടത്, എന്റെ കുഞ്ഞിനും എല്ലാവർക്കും വേണ്ടി
0: ആ പാട്ടാണ് വേണ്ടത്. ഒരുപാട് നല്ല പാട്ടുകളുടെ ചിത്രമായിരുന്നു അരക്കള്ളൻ മുക്കാക്കള്ളൻ.
1: അതെ, ഞാനത് ചെറുപ്പത്തിലേ
0: കണ്ടിട്ടുണ്ടല്ലേ.
1: പ്രായത്തിൽ ഞാൻ ഡാൻസ് കളിച്ച പാട്ടാണ് ഇപ്പൊ എന്റെ കൊച്ചിന് വേണ്ടിയുള്ളത്.
0: ഈ പാട്ടോ?
1: ആ, ഞങ്ങൾ ചെറുപ്പത്തിൽ
0: ജയഭാരതിയുടെയും പ്രേമനസീറിന്റെയും ഡാൻസ് ആണ്. മുല്ലപ്പൂ പല്ലിലോ മുക്കുറ്റിക്കവിളിലോ അല്ലിമലർ മിഴിയിലോ ഞാൻ മയങ്ങി ഏനറിയില്ല എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് അല്ലേ? ആ പാട്ടല്ലേ? ഒരുപാട് നല്ല പാട്ടുകളുണ്ടായിരുന്നു. നിന്റെ മിഴിയിൽ നീലോൽപ്പല്ലം, നിന്നെ ചുണ്ടുകൾ പൊന്ന ശോകം, ആ പാട്ടൊക്കെ അതിലാണ്.
1: അപ്പൊ കൊച്ചിന്റെ പേര് വേദ, ഒരു വയസ്സ് തികഞ്ഞ് 10-ാം തീയതി. പിന്നെ മൂത്തത് ഒരു മോനുണ്ട്, അത് 1-ാം ക്ലാസ്സിൽ പഠിക്കണു. കലൈ, രണ്ട് കുഞ്ഞുങ്ങള്. അങ്ങനെ
0: അപ്പൊ അവർക്കെല്ലാം വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം അല്ലേ?
1: അതെ. പിന്നെ അമ്മാമ്മമാര് രണ്ടുപേരുണ്ട്, ഞങ്ങൾ അവളെ നോക്കണേ.
0: എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ടിലേക്ക് പോകാം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം.

0: ഹലോ, വെള്ളിത്തിരയാണ്.
1: നമസ്കാരം സാറേ.
0: നമസ്കാരം, ഇതാരാ?
1: ഞങ്ങള് മീർക്കോട് കരിങ്ങാന്തരത്ത് നിന്ന് മിനി സോമൻ എന്ന് പറയും.
0: മിനി സോമൻ
1: പഠിക്കണ സ്ഥലത്താണ് ഞങ്ങള്.
0: എവിടെയാണ്?
1: മീർക്കോട്.
0: മീർക്കോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നണം. ആണോ?
1: ഇപ്പൊ ഒന്നും അല്ല, ഞങ്ങൾ എന്നോടും വിളിക്കണേന്നാണ്.
0: ഒരുപാട് പേര് വിളിക്കല്ലേ. അപ്പൊ ഇന്ന് പറയാലോ, എന്താ പറയാനുള്ളത്? പറയൂ, പരിപാടികളെ കുറിച്ച് എന്താ അഭിപ്രായം?
1: പരിപാടി ഞങ്ങൾ ഇവിടെ കാലത്ത് 9:30 വെക്കും. ഞങ്ങൾ വൈകുന്നേരം വരെ ഇത് തന്നെ കേട്ടു. ഞങ്ങൾ തയ്ക്കണേന്നല്ലേ ഇവിടെ.
0: ആ ശരി. ആ
1: ഞങ്ങള് കൊറേ പേരുണ്ട്, 14 പേരുണ്ട്.
0: ആ ശരി. ഈ ഒരേ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കല്ലേ, അപ്പൊ എന്തെങ്കിലും നമുക്ക് ഈ ജോലി സംബന്ധമായ അസുഖങ്ങളൊക്കെ വരാറുണ്ടോ നിങ്ങക്ക്?
1: അങ്ങനെയൊന്നുമില്ല.
0: ആണോ?
1: ഞങ്ങള് കഴിഞ്ഞ ആഴ്ച ടൂറ് പോയേക്കണായിരുന്നു.
0: ആ ശരി. എത്ര കാലമായി തയ്ക്കുന്നു?
1: ഞങ്ങളിപ്പോ 10, 12, 20 കൊല്ലത്തോളായിട്ടുണ്ട്.
0: ആണോ? നമ്മുടെ ആരോഗ്യ പരിപാടിയൊക്കെ കേൾക്കാറുണ്ടോ?
1: അതൊക്കെ കേൾക്കാറുണ്ട്.
0: അപ്പൊ നാളെ ഇല്ല, അതിനെ കുറിച്ച് ഒരു സംസാരമുണ്ട്, ഒരു അഭിമുഖമുണ്ട്. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞ് കയ്യിന് വരുന്ന ഒരു അസുഖത്തെ കുറിച്ചാണ്. അപ്പൊ ഒരേ ജോലി ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യുന്നവർക്ക് വരുന്ന അസുഖമാണ് അതെന്നാ പറയുന്നത്. അത് മധ്യവയസ്സ് കഴിഞ്ഞവർക്കാണ്, പ്രത്യേകിച്ചും കൂടുതൽ സ്ത്രീകൾക്കാണ് കാണുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. കാരണം ഈ സ്ഥിരമായി തയ്ക്കുന്നവര്, പെയിന്റ് അടിക്കുന്നവര്, അടുക്കള ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കൊക്കെയാണ് ഈ അസുഖം കൂടുതൽ വരിക. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ചില എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ ഒഴിവാക്കി നിൽക്കാൻ പറ്റും. അപ്പൊ ആ പരിപാടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ പ്രയോജനപ്പെട്ടാലോ. നമ്മൾ ഈ അസുഖം വന്ന് ചികിത്സിക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ വരാതെ നോക്കുന്നത്. ഓക്കെ, ഏത് പാട്ട് ഇന്ന് വേണ്ട പറയൂ. കുടുംബ യൂണിറ്റ്, കുടുംബശ്രീ അല്ല. ഓക്കെ, യവനകഥയിലെ അല്ലേ. ആ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: അവരെല്ലാരും പിന്നെ ഞങ്ങളുടെ സാറ്, ആൽബി സാറ്, അതിന്റെ ഭാര്യ സുനിത.
0: ഓക്കെ,
1: അങ്ങനെ കുറെ പേരുണ്ട് ഞങ്ങള്.
0: അപ്പൊ എല്ലാവർക്കും കൂടി വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ,
1: ഓക്കെ,
0: താങ്ക് യു വിളിച്ചേനെ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: നമസ്കാരം, പറയൂ,
1: ചേർത്തല
0: ആരാണ്?
1: മംഗളം എന്ന് വിളിച്ചത്.
0: എവിടെ നിന്ന്?
1: ചേർത്തല.
0: ചേർത്തലയിൽ നിന്ന് മംഗളം അല്ലേ? പറയൂ.
1: എനിക്ക് കായംകുളം കൊച്ചുള്ളിയിലെ ആറ്റുവഞ്ചി തുഴഞ്ഞപ്പോൾ എന്ന വാർത്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
0: ആറ്റുവഞ്ചി
1: തുഴഞ്ഞ ആറ്റുവഞ്ചി കടവിൽ വെച്ച്
0: അന്നതിനെ കണ്ടപ്പോൾ പാട്ട് വന്നത് പാതിയിൽ നിർത്തിയത് എന്തിനാണ്? അങ്ങനെ എന്തോ ചോദിക്കുന്ന ഒരു പാട്ടല്ലേ. കായംകുളം കൊച്ചുണ്ണി എന്ന പേരിൽ രണ്ട് സിനിമ വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് എന്ന് പറയാവുന്ന തരത്തില്. നീവൻ പോളിന്റെ ഒരു സിനിമ വന്നിട്ടില്ലേ, മോഹൻലാലൊക്കെ ഉള്ള ഒരു സിനിമയായിരുന്നു ഇത്. സത്യനൊക്കെ അഭിനയിച്ച സിനിമയാണ് താങ്കൾ
1: പറയുന്നത്.
0: സത്യൻ അഭിനയിച്ച ചിത്രമായിരുന്നു അല്ലേ. ഈ ചിത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. സത്യൻ, ഉഷാകുമാരി, അടൂർബാസി, മണവാളൻ ജോസഫ് ഇവരൊക്കെയാണ്
1: അഭിനയിച്ചിട്ടുണ്ട്.
0: മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്, പറയാൻ പറ്റുമോ? ഇതില് യേശുദാസ് അഭിനയിച്ചിട്ടുണ്ട്. യേശുദാസ് ആദ്യമായിട്ട് കെ ജെ യേശുദാസ് ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചു.

0: ഇരിക്കുന്ന ഇതിലാണ്.
1: സിനിമ കണ്ടിട്ടൊന്നുമില്ല, പാട്ട് ഇഷ്ടമാണ്.
0: ഓക്കെ, ഇതില് സുറുമ നല്ല സുറുമ എന്ന് പറഞ്ഞ് പാടി അഭിനയിക്കുന്ന യേശുദാസ് തന്നെയാണ്. ഡാൻസ് ഒക്കെ ചെയ്തിട്ട് കേട്ടിട്ടില്ലേ പാട്ട്? സുറുമയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അത് വിൽക്കാൻ വേണ്ടി പാടുന്നൊരു പാട്ടായിട്ട്.
1: പാട്ടിലേക്ക് പോവാം.
0: തീർച്ചയായിട്ടും സംസാരിച്ചാൽ സന്തോഷം. ഇഷ്ടമാനും കേട്ടോളൂ.

0: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ?
1: ആ കേൾക്കാം കേൾക്കാം.
0: ആ പറയൂ, ആരാണ്?
1: ഞാൻ കപ്രശ്ശേരിന്നാണ് വിളിക്കുന്നത്. കപ്രശ്ശേരി സ്കൂളിന്റെ അടുത്തുനിന്ന്.
0: കപ്രശ്ശേരിന്ന്?
1: ആ നെടുമ്പാശ്ശേരി.
0: ആ അടുത്തറിയാം. ആരാണ്? കപ്രശ്ശേരിന്ന്?
1: പ്രസന്ന.
0: പ്രസന്ന, നമ്മുടെ ചില ശ്രോതാക്കളൊക്കെ അവിടെ ഉണ്ട്.
1: ഉണ്ട്, ഒത്തിരി പേരുണ്ട് ഇവിടെ.
0: അതെ അതെ.
1: എനിക്ക് ഞാൻ പാട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു.
0: ഏത് പാട്ടാണാവോ?
1: ബിന്ദു നീ ആനന്ദ ബിന്ദു എന്നുള്ള പാട്ടില്.
0: അതെ അതെ. ആ നമ്മളിപ്പോ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, ഡോക്ടർ ബാലകൃഷ്ണൻ അദ്ദേഹം എഴുതിയിട്ടുള്ള പാട്ടാണത്.
1: അതെ അതെ.
0: ആ ചന്ദനച്ചോല എന്ന് പറഞ്ഞ സിനിമയിലെ
1: പാട്ടിനെ വലിയ അറിയില്ല.
0: ആ
1: എന്റെ ആങ്ങളുടെ മോളുടെ പിറന്നാളായിരുന്നു ഈ 5-ാം തീയതി. പിന്നെ അടുത്ത മാസം മോന്റെ 25-ാം തീയതി.
0: എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്കപ്പോൾ ഈ പാട്ട് കേൾക്കാം. ഓക്കെ
1: ഓക്കെ.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം. വള്ളിത്തിരയാണ്,
1: നമസ്കാരം. ആ വിളിച്ചത്, നമസ്കാരം.
0: പറയൂ, ആരാണ്?
1: ആ, ഞാൻ മട്ടാഞ്ചേരി നിന്ന് സുബൈർ.
0: മട്ടാഞ്ചേരിയിൽ നിന്ന് സുബൈർ അല്ലേ?
1: സുബൈർ സുബൈർ
0: ആ
1: ഞാൻ സാറിനോട് മാത്രം സംസാരിച്ചിട്ടില്ല.
0: ആ ഹാ എന്തായാലും ഇന്ന് പറ്റിയല്ലോ നമുക്ക്
1: ആ
0: സംസാരിക്കാം.
1: പറ്റി.
0: ഇപ്പൊ കത്തയക്കാറില്ലേ? സുബൈർ മുമ്പേ കത്തയച്ചിരുന്നില്ലേ? ഹലോ,
1: ആ ഇപ്പൊ ഇപ്പൊ അയക്കാറില്ല.
0: ആ എന്തുകൊണ്ടാണ്?
1: ആ ഇപ്പൊ സമയമില്ല.
0: ആണോ? ഇതിപ്പോ എന്താ പറയണ, പോസ്റ്റൽ വീക്കൊക്കെയാണ്, തപാൽ വാരൊക്കെയാണ്. അപ്പൊ നമുക്ക് കത്തെഴുത്തിലേക്ക് തിരിച്ചു പോകാം എന്നാണ് ഇപ്പൊ പറയുന്നത്. എന്താ ഇത്ര തിരക്കായത്, സമയമില്ലാതായത്?
1: സമയം കുറവാണല്ല, അറിയാല.
0: ഒരു ദിവസം 24 മണിക്കൂർ എന്നുള്ളത് ചുരുങ്ങി പോയോ? അപ്പോ
1: വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്,
0: വർക്കിന്റെ കാര്യമായിട്ടല്ലേ, നമുക്ക് സമയമില്ല എന്നാണ്.
1: നമുക്ക് സമയമില്ല,
0: എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂർ തന്നെയാണ്.
1: അതത്രേ
0: ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ സമയം കിട്ടും. എന്താ പാട്ട് എന്ന് പറയൂ, ഏത് പാട്ടാ വേണ്ടേ?
1: ഞാനേ പറഞ്ഞത് അങ്ങാടിയിലത്തെ പാട്ടാണ്, മാറ്റാൻ പറ്റുമോ?
0: ഏതാ മാറ്റണ്ടേ, നോക്കട്ടെ, കിട്ടുമോ നോക്കാം. ഏതാ പാട്ട് പറയും?
1: ഓളങ്ങളിലെ കുളിരാടുന്നു വെച്ചാലും മതി.
0: കുളിരാടുന്നു മാനത്ത് അല്ലേ?
1: അതെന്താ, അത് വെച്ചാലും
0: ഓളങ്ങളിലാണോ അത്?
1: ആ ഓളങ്ങളിലെ പാട്ട്.
0: ആ ഹാ ഓ

0: ഇളയരാജ ടീമിന്റെ അല്ലേ? അത് പുള്ളിരാടുന്നു മാനത്ത്,
1: പുള്ളിരാടുന്നു മാനത്ത്,
0: യേശുദാസ് എസ് ജാനകി അല്ലേ? യേശുദാസും ഓളങ്ങളും അനിമിക്കുറിപ്പ് തന്നെ. അപ്പൊ ആ പാട്ട് മതി എന്നാ പറയണ അല്ലേ? ഈ ചിത്രം കണ്ടിട്ടുണ്ടോ ഓളങ്ങൾ?
1: ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാണ് പടം. പടം
0: ആരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്?
1: അഭിനയിച്ചിരിക്കുന്നത് പൂർണിമ ജയറാം, പിന്നെ നലന്റെ പേര് എനിക്കറിയില്ല,
0: അമോൾ പാലേക്കർ.
1: അതന്നെ.
0: ഹിന്ദിയിൽ യേശുദാസ് നല്ല പാട്ടുകളൊക്കെ പാടിയിട്ടുള്ള അധികവും ഇദ്ദേഹത്തിന്
1: വേണ്ടിയിട്ടാണ്.
0: അമോൾ പാലേക്കർ യേശുദാസിന്റെ ഒരുപാട് ഹിറ്റ് സോങ്സ് ഉണ്ട് ഹിന്ദിയിൽ. ആ അമോൾ പാലേക്കർ, പൂർണിമ ജയറാം, പിന്നെ ആരെയാ ഓർമ്മയുള്ള? അമ്പികയുണ്ട്, അമ്പികയുണ്ട് ആദ്യം. അതെ,
1: പിന്നെ ബേബി അഞ്ചുണ്ട്.
0: അതെ, നല്ല ബാലു മഹേന്ദ്രയുടെ ചിത്രമായിരുന്നു അല്ലെ? നല്ല രസമുള്ള ചിത്രമായിരുന്നു. ഈ അടുത്ത കണ്ടതല്ലേ? ആ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സിനിമ അല്ലേ? നല്ല പാട്ടുകളും ഉണ്ട്. ഇളയരാജയാണ് സംഗീതം, നമ്മൾ പറഞ്ഞല്ലോ എൻ വി കുറുപ്പിന്റെയാണ്. ഈ പാട്ടിന്റെ ഒക്കെ തുടക്കത്തില് ലാലാല ലാല എന്നാണ്, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓളങ്ങളിലെ മിക്ക പാട്ടിന്റെയും തുടക്കത്തില് ഒരു ലാല വെച്ചിട്ടാണ് തുടങ്ങുന്നത്. എന്തായാലും നമുക്ക് ഈ പാട്ട് കേട്ടോക്കാം സുബേർ. ഓക്കെ, സംസാരിച്ചതിൽ വളരെ സന്തോഷം.
1: ഓക്കെ, താങ്ക് യു.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: അതെ, ഞാൻ കൈതാരത്തുനിന്നാണ് ഷൈല.
0: ഷൈല, പറയൂ. മുമ്പേ വിളിച്ചിട്ടുണ്ടായല്ലേ?
1: മുമ്പ് അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഒരു വർഷത്തോളം.
0: ഞാൻ അടുത്ത് വിളിച്ചോന്നല്ല ചോദിച്ചത്, മുമ്പ് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ?
1: പങ്കെടുത്തിട്ടുണ്ട്.
0: ഏതൊക്കെ പരിപാടിയാണ് ഇഷ്ടം ഷൈലക്ക്? പക്ഷെ ഇഷ്ടം അങ്ങനെ അല്ല.
1: അല്ല, അങ്ങനെ അല്ല, എല്ലാ പരിപാടി ഇഷ്ടമാണ്.
0: എന്നാലും കുറച്ച് കൂടുതൽ
1: നോവൽ വായന ഭയങ്കര ഇഷ്ടമാണ്.
0: നോവൽ വായന ഇഷ്ടമാണ് അല്ലേ? ഈ നോവൽ വായിക്കുമ്പോൾ കേൾക്കുമ്പോഴേ നമുക്കത് വാങ്ങി വായിക്കാൻ തോന്നും. ആ പുസ്തകം കിട്ടിയ ഒന്ന് നന്നായിരുന്നു തോന്നാറുണ്ടോ?
1: ഞാൻ കൊറേ വായിച്ചിരുന്നു.
0: അല്ല, ഈ വായന നോവൽ വായന ദിവസം കേൾക്കുമ്പോഴേ ആ പുസ്തകം ഒന്ന് വാങ്ങി വായിച്ചാലോ തോന്നാറില്ലേ?
1: ഇപ്പൊ വായിക്കാന്ന് വെച്ചാ കന്നഡ വേണം.
0: കന്നഡ നമുക്ക് കുറച്ച്
1: പണ്ടങ്ങനെയല്ല, മുൻപങ്ങനെയല്ല. ഇപ്പൊ 62 വയസ്സായി.
0: അതൊന്നൊരു വയസ്സല്ലല്ലോ. പറയും. അപ്പം പിന്നെ ഏതാ ഇഷ്ടം? നോവൽ വായന ഇഷ്ടമാണോ? പിന്നെ
1: മറ്റേ കവിത രാവിലത്തെ കവിത
0: കാവ്യധാര അല്ലേ, രാവിലെ കേൾക്കുന്ന. അപ്പൊ രാവിലെ നേരത്തെ എണീക്കും അല്ലേ?
1: രാവിലെ സുഭാഷിതം, അതിന് റേഡിയോ ഓൺ ചെയ്യും. അപ്പത്തെ അതിന് മുമ്പ് തുടങ്ങിയാ വന്ദേ മാതരം തൊട്ട് കേൾക്കണുണ്ട്.
0: നല്ല സന്തോഷം. ഏത് പാട്ടാ ഇന്ന് വേണ്ട? അത് പറഞ്ഞില്ല.
1: ഇന്ന് പഴയ പാട്ടാണ്, അമ്പിളിക്കൊമ്പത്തെ
0: പൊന്നുന്നാല്
1: അമ്മയെ കണ്ടോ കാട്ടുപോവേ.
0: പിന്നെന്താണ്?
1: പിന്നെ
0: കണ്ണും കവിളും, കണ്ണും കവിളും നനയാനെന്തേ, അമ്മയോ ദൂരെ പോയോ പോവേ അല്ലേ? നിന്റെ അമ്മയും ദൂരെ പോയോ പോവേ എന്ന് ചോദിക്കുന്ന ഒരു പാട്ടാണ്. അത് എഴുതിയിട്ടുള്ളത് മുല്ലനഴിയാണ്, മുല്ലനഴി കെ രാഘവൻ ടീമിന്റെ കാട്ടിലെ പാട്ട് എന്ന് പറഞ്ഞ ചിത്രത്തിലെയാണ്.

ഇന്നത്തെ വെള്ളിത്തിരയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ. നിങ്ങൾക്കായി പാട്ടുകൾ തിരഞ്ഞെടുത്തത് ഷബ്ന റാഫി. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം നിർവഹിച്ചത് വിജി വർഗീസ്, രാധാകൃഷ്ണപിള്ള എന്നിവരാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: ആകാശവാണി FM വാർത്തകൾ.
1: രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന 2025 കേരള സ്വകാര്യ സർവകലാശാല സ്ഥാപനവും നിയന്ത്രണവും ബിൽ മടക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം സഭ ഇന്ന് പാസാക്കി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച പ്രമേയവും നിയമസഭ പാസാക്കി. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിനെ പ്രതിഷേധ സ്ഥലങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഉത്തരവിറക്കി ഡൽഹി പോലീസ്. പൌരന്മാർക്ക് പ്രതിഷേധിക്കാനും പ്രകടനങ്ങൾ നടത്താനും അനുയോജ്യമായ ബദൽ സ്ഥലങ്ങൾ കണ്ടെത്താൻ

0: ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് സബ്സിഡി സാധനങ്ങൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ശൌര്യചക്ര നേടിയ ക്യാപ്റ്റൻ മധുസൂദനൻ പിള്ള അന്തരിച്ചു. 1984 ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ ഖലിസ്ഥാൻ തീവ്രവാദികളെ വധിച്ചതിനാണ് ശൌര്യചക്ര ബഹുമതി ലഭിച്ചത്. ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ 3 പേർ കൂടി പിടിയിൽ. മുഖ്യപ്രതി സുഹൈൽ സജീവ് റിമാൻഡിൽ തുടരുന്നു. ISL ഫുട്ബോളിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയിന്റ്സിനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 2:28.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം സഡക്, മൻഹാർ അനുരാധ പദ്വാൾ എന്നിവർ പാടിയ ഗാനം. ഗാനരചന സമീർ, സംഗീതം നദീം ശ്രാവൺ.

0: ശ്രീദേവി ജോളി മുഖർജി എന്നിവർ പാടിയ ഗാനം. വരികൾ ആനന്ദ് ബക്ഷി, സംഗീതം ശിവ് ഹരി. ചിത്രം ചാന്ദ്നി.
1: ചാന്ദ്നി.

മേനെ പ്യാർ കിയ എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം, ലതാ മങ്കേഷ്കർ, ഉഷ മങ്കേഷ്കർ, ശൈലേന്ദ്ര സിംഗ് എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. വരികൾ ആസാദ് ഭോപാലി, സംഗീതം രാം ലക്ഷ്മൺ. അടുത്ത ഗാനം ആശാ ഭോസ്ലെ, ഷാൻ എന്നിവർ പാടിയത്. ഗാനരചന സമീർ, സംഗീതം നദീം ശ്രാവൺ. ചിത്രം ബേവഫ

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദ ചികിത്സ, ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഐസക് പോൾ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-26-397 അല്ലെങ്കിൽ 0484-24-26-387 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0484-24-26-397 0484-24-26-387 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. സമയം 3 മണി കഴിഞ്ഞ് 38 മിനിറ്റും 4 സെക്കൻഡും. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത ഗാനം ചൽ ബാസ് എന്ന ചിത്രത്തിനു വേണ്ടി അമിത് കുമാർ, കവിതാ കൃഷ്ണമൂർത്തി എന്നിവർ പാടിയത്. വരികൾ ആനന്ദ് ബക്ഷി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരേലാൽ.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി. കുമാർ സാനു പാടിയത്, ഗാനരചന സമീർ, സംഗീതം നദീം ശ്രാവൺ. ചിത്രം ദീവാന.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പതിനാറാം കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന 2025 കേരള സ്വകാര്യ സർവകലാശാല ബിൽ മടക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം പാസാക്കി സംസ്ഥാന നിയമസഭ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച പ്രമേയവും നിയമസഭ ഇന്ന് പാസാക്കി. സുപ്രീംകോടതിയുടെ വാതിലുകൾ എല്ലാ പൌരന്മാർക്കും മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണെന്നും നിയമപരമായ സാധ്യമായ എല്ലാ പരിഹാരങ്ങളും ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുമെന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപക ദിനാഘോഷത്തിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു.

0: ആരോഗ്യ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്ന് സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച അന്തർവാഹിനി യുദ്ധക്കപ്പൽ മംഗ്രോൾ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. ഡൽഹിയിലെ ജന്തർ മന്ദറിനെ പ്രതിഷേധ സ്ഥലങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഉത്തരവിറക്കി ഡൽഹി പോലീസ്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രകാശനം ചെയ്തു. കുട്ടു എന്ന ആനക്കുട്ടിയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൌമാര കായികമേളയുടെ ഭാഗ്യചിഹ്നം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 ജില്ലകളിൽ ഇന്നും 6 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റ് 46 സെക്കൻഡ്.

നാലുമണിപ്പൂക്കൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നാലുമണിപ്പൂക്കളിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കാൻ ഇപ്പോൾ മുതൽ നാലുമണിപ്പൂക്കളിലേക്ക് വാട്സപ്പ് മെസ്സേജുകൾ അയയ്ക്കാം. മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 94 46 45 58 88. നിങ്ങൾക്കിഷ്ടമുള്ള ഹിന്ദി, തമിഴ്, മലയാളം ഗാനങ്ങളും പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകളും ഡെഡിക്കേഷൻസും ഒക്കെ നാലുമണിപ്പൂക്കളെ അറിയിക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 94 46 45 58 88. ഇന്ന് നാലുമണിപ്പൂക്കളിൽ നിങ്ങൾക്കൊപ്പം ഞാൻ പ്രിയങ്ക. നാലുമണിപ്പൂക്കളിലെ ആദ്യത്തെ മെസ്സേജിലേക്ക് പോകാം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി നാലുമണിപ്പൂവേ, നമസ്കാരം. എനിക്കൊരു ഗാനം വേണം, തരാതിരിക്കരുത്. കാരണം എനിക്ക് വേണ്ടിയല്ല, എൻ്റെ പ്രിയപ്പെട്ടവരിൽ നാലു പേർക്ക് വേണ്ടിയാണ് ഗാനം ചോദിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോയ, നമുക്കൊരുപാട് അറിവും സന്തോഷവും നൽകിയ നമ്മുടെ രാജേഷ് സാറിനും ലവ്ലിക്കുട്ടിക്കും, കണ്ണൂർ നിലയത്തിലേക്ക് ട്രാൻസ്ഫറായി പോയ ജയൻ മോനും, ലക്ഷദ്വീപിലേക്ക് പോയ അഖിൽ മോനും വേണ്ടിയാണ് ഈ ഗാനം. അപ്പം നമ്മുടെ കുടുംബം എന്നുദ്ദേശിച്ചത് കൊച്ചി എഫ് എം ആണ്. കൊച്ചി എഫ് എമ്മിൽ നിന്ന് പോയ രാജേഷ് സാറിനും ലൗലി മാമിനും, ജയമോഹൻ സാറിനും, അഖിൽ സാറിനും വേണ്ടിയിട്ടാണ് ഈ ഗാനം ചോദിച്ചിരിക്കുന്നത്. പ്രണയിക്കുകയായിരുന്നു നാം എന്ന് തുടങ്ങുന്ന ഗാനം, മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിലെ ഗാനമാണ് രാജേഷ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നാല് മഞ്ഞുതുള്ളികൾക്ക് വേണ്ടിയിട്ട് ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

ഹായ് നാലുമണിപ്പൂവേ, എനിക്കൊരു പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീജയാണ്, നോർത്ത് പരവൂരിൽ നിന്നും. നമുക്ക് വേറൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, സുഖം തന്നെയല്ലേ? ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ കൂട്ടുകാരൻ രാജുവിന് ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നത് കടുങ്ങല്ലൂരിൽ നിന്നും ഹൈദ്രോസ് തോമസ് ബൈജു രഞ്ജു. അപ്പോൾ രാജു കൂട്ടുകാരനാണ്, കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രാജുവിൻ്റെ നാലുമണിപ്പൂക്കളുടെയും കൊച്ചി FM ൻ്റെയും വക പിറന്നാൾ ആശംസകൾ. ഒപ്പം നല്ലൊരു പാട്ടും കേട്ടോളൂ.

നാല് മണിപ്പൂക്കളിലേക്ക് ഒരുപാട് സന്ദേശങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഡൽസിയാണ് കൂനമാവ് നിന്ന്. ഏതെങ്കിലും ഒരു നല്ല പാട്ട് വെച്ച് തരണമെന്നാണ് ഡൽസി പറഞ്ഞിരിക്കുന്നത്. ഡെഡിക്കേഷൻസ് ഒന്നുമില്ല. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹരിദാസാണ് വെള്ളാങ്കല്ലൂർ തൃശ്ശൂരിൽ നിന്ന്. മെസ്സേജുകൾ ഒരുപാട് സന്ദേശം അയച്ചെങ്കിലും ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഗാനം വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും വേണ്ടിയിട്ട് അടുത്ത ഗാനം.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദ ചികിത്സ, ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഐസക് പോൾ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-242-6397 അല്ലെങ്കിൽ 0484-242-6387 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പറുകൾ ആവർത്തിക്കാം: 0484-242-6397 0484-242-6387 അല്ലെങ്കിൽ 9446-45-58-88 അറിയിപ്പ് കഴിഞ്ഞു.

നാലുമണിപ്പൂക്കളിലേക്ക് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് സുമിയാണ്. വീട് വൈപ്പിൻ. എനിക്ക് ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന സിനിമയിൽ ഒരു പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചിറ്റയ്ക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ചിറ്റയുടെ പേര് ശ്യാമള എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുമിക്കും സുമിയുടെ ചിറ്റയ്ക്കും വേണ്ടിയിട്ട് അടുത്ത ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.

നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഹലോ നാലുമണിപ്പൂവേ, എൻ്റെ പേര് ഏഞ്ചൽ മേരി എന്നാണ്. മാളയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി നല്ലൊരു സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോണിക പറവൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോണികയ്ക്കും മാളയിൽ നിന്ന് മെസ്സേജ് അയച്ച ഏഞ്ചൽ മേരിക്കും വേണ്ടിയിട്ട് അടുത്ത ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

ഹായ് നാലുമണിപ്പൂവേ, ഞാൻ അഭിനവ് സുനിലാണ്, കണ്ണൂരിൽ നിന്ന്. എനിക്കൊരു പാട്ട് വെച്ചു തരുമോ? ഇടുക്കിയിലാണ് എൻ്റെ അമ്മ വീട്. ആൻറ്റിക്കും രാജീവ് കൊച്ചച്ഛനും എൻ്റെ അമ്മൂസിനും മാമനും അച്ചാച്ചയ്ക്കും വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരണമേ, തരുമോ നാലുമണിപ്പൂവേ എന്നാണ് അഭിനവ് പറഞ്ഞിരിക്കുന്നത്. അഭിനവ് കണ്ണൂരിൽ നിന്നാണ്, അപ്പോൾ റിലേറ്റീവ്സ് എല്ലാം ഇടുക്കിയിലാണല്ലേ. അഭിനവ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല, കണ്ണൂരിൽ നിന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട്, അഭിനവിൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ചുതരാം.

നാലുമണിപ്പൂക്കളിലേക്ക് അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ്. രഘുനാഥാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് നാലുമണിപ്പൂവേ, ശുഭസായാഹ്നം, നിനക്ക് സുഖം തന്നെയല്ലേ? ഞാൻ രഘുനാഥ്, പാലക്കാട് ജില്ലയിലെ കുമ്പിടിയാണ് സ്ഥലം. ഇന്ന് എൻ്റെ കാലിന് ഭയങ്കര വേദന കാരണം ജോലിക്ക് പോകാൻ സാധിച്ചില്ല. ടെൻഷനുള്ളപ്പോൾ ഈ പരിപാടി കേൾക്കാറുണ്ട്. കേൾക്കുമ്പോൾ മനസ്സിൽ സന്തോഷം തോന്നുമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എം ജി ശ്രീകുമാർ പാടിയ ഏതെങ്കിലും ഒരു നല്ല പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഡെഡിക്കേഷൻസ് ഉണ്ട്, എല്ലാവരുടെയും പേരുകൾ വായിക്കാം. സുഹൃത്തുക്കളായ ശ്രീഷ്മ രാജേഷ്, കരുണാ രതീഷ്, നീതു സജി, ഷിനി, ഗ്രീഷ്മ ബിനേഷ്, സുരഭി സച്ചു, സുമ വിനയ്, ജസ്ലിയ ഷെരീഫ്, താര രാജേഷ്, ഇവർക്ക് വേണ്ടിയിട്ടാണ് സോങ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്.

നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന ജിഷയാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന്. ഹസ്ബൻഡായ മണിയുടെ ജന്മദിനമാണ്, അപ്പോൾ നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കണം, ആശംസകൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജിഷയുടെ ഹസ്ബൻഡും മണിക്ക് നാലുമണിപ്പൂക്കളുടെയും കൊച്ചി FM ൻ്റെയും പിറന്നാൾ ആശംസകൾ.

അങ്ങനെ നാലുമണിപ്പൂക്കളുടെ സമയം അവസാനിക്കാറായി. ഇനി ഒരു പാട്ടിനും കൂടിയേ സമയമുള്ളൂ. നമുക്കടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് സരിക രതീഷാണ്, കോതമംഗലത്ത് നിന്ന്. മക്കളായ ഋഷി, തൃഷ എന്നിവർക്ക് വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ വൈക്കത്ത് നിന്നും ശ്രുതിയാണ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ ആശ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഗാനം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആശ ചേച്ചിക്ക് നാലുമണിപ്പൂക്കളുടെ വക പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ആശ ചേച്ചിക്ക് ഒരുപാട് ആശ ചേച്ചി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആശ ചേച്ചിക്കും ആശ ചേച്ചി ഇഷ്ടപ്പെടുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി അടുത്ത ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

അങ്ങനെ ഇന്നത്തെ നാലുമണിപ്പൂക്കളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നാലുമണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകിട്ട് 4 മണിക്ക് കേൾക്കാം. ഇന്ന് നാലുമണിപ്പൂക്കളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ പ്രിയങ്ക.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക സ്കോളർഷിപ്പ് പദ്ധതിക്ക് അർഹരായ വിദ്യാർത്ഥികളിൽ നിന്നും സ്വീകരിച്ച അപേക്ഷകൾ ഇ ഗ്രാൻസ് മുഖേന ഓൺലൈനായി സ്കൂൾ അധികൃതർ ഡാറ്റ എൻട്രി പൂർത്തിയാക്കേണ്ട അവസാന തീയതി ഈ മാസം 15 വരെ നീട്ടി. ഇത് സംബന്ധിച്ച വിവരങ്ങൾ www.egrants.kerala.gov.in ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0484-298-3130. നമ്പർ ഒരിക്കൽ കൂടി 0484-298-3130.
1: നോവില്ലാ ചികിത്സ എന്നിന്റെ യാഥാർത്ഥ്യം.
2: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വാസമേഖാൻ, ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
3: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
4: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
0: കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി ക്യാമ്പസിൽ നടത്തുന്ന 1 വർഷത്തെ PG ഡിപ്ലോമ ഇൻ ഫാം ജേർണലിസം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിലെ 2026-27 പ്രവേശനത്തിന് 15 ഒക്ടോബർ വരെ ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കും. ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രൊഫഷണലുകൾക്കായി അധിക സീറ്റുണ്ട്. അപേക്ഷകർ കൂടുതലുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ശൈലിയിലുള്ള പ്രവേശന പരീക്ഷ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 94-46-71-32-49 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 94-46-71-32-49.
5: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാര ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
0: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 13-14 തീയതികളിൽ പോഷക സമൃദ്ധം സ്വാദിഷ്ടം പരിപാടിയുടെ ഭാഗമായി സംരംഭകത്വ സാധ്യത നിറഞ്ഞ നൂതന അച്ചാറുകൾ എന്ന വിഷയത്തിൽ ദ്വിദിന പരിശീലന പരിപാടി നടത്തുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 94-00-48-37-54 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 94-00-48-37-54.
7: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: 2025 വയർമാൻ പ്രായോഗിക പരീക്ഷ വിജയിച്ചവർക്കുള്ള ഏകദിന പരിശീലന ക്ലാസ് ഒക്ടോബർ 22 രാവിലെ 9:30 മുതൽ ആലപ്പുഴ കളക്ട്രേറ്റിലുള്ള ദേശീയ സമ്പാദ്യ ഭവൻ ഹാളിൽ സംഘടിപ്പിക്കും. വയർമാൻ പ്രായോഗിക പരീക്ഷ വിജയിച്ചവർ അസൽ ഹാൾ ടിക്കറ്റുകളുമായി കൃത്യസമയത്ത് എത്തുക. ഫോൺ നമ്പർ 0477-296-2229. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0477-296-2229. കോട്ടയം കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ മക്കളിൽ 2026-27 വർഷം ഒന്നാം വർഷ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പ്രവേശനം നേടിയവർക്കുള്ള ലാപ്ടോപ്പ് വിതരണ പദ്ധതിയിലേക്ക് ഈ മാസം 31 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കോട്ടയം ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0481-256-0421. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.
2: ആകാശവാണി FM വാർത്തകൾ.
1: പ്രതിരോധം, സാങ്കേതികവിദ്യ തുടങ്ങി എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. ചട്ടം 118 പ്രകാരമുള്ള 2 പ്രമേയങ്ങൾ സഭ ഇന്ന് പാസാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച പ്രമേയവും, രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പ്രമേയവുമാണ് സഭ പാസാക്കിയത്. KSFE പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും മാത്രമായി KSFE അവതരിപ്പിക്കുന്ന പ്രത്യേക സമ്പാദ്യ പദ്ധതിയാണിത്. ആരോഗ്യ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്ന് സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചു. സംസ്ഥാന കായിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കേരള കായിക ദിനാഘോഷം മുഖ്യമന്ത്രി നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പോലീസിന്റെ വിവിധ യൂണിറ്റുകൾക്കായി വാങ്ങിയ 164 പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നാളെ തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 ജില്ലകളിൽ ഇന്നും, 6 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിൽ വരും മണിക്കൂറിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എം ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടു എന്ന ആനക്കുട്ടിയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൌമാര കായികമേളയുടെ ഭാഗ്യചിഹ്നം. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിനെ നേരിടും.
2: ആകാശവാണി FM വാർത്തകൾ.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 2:52.
1: ഗുഡ് ഈവനിങ് കൊച്ചി.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗുഡ് ഈവനിങ്. കൊച്ചിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സമയങ്ങളിലൊന്നാണല്ലേ ഇത്, തിരിച്ചുള്ള യാത്ര. വീട്ടിലേക്ക് തിരിച്ചുള്ള യാത്ര, ഓഫീസിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും ഒക്കെ. കുറച്ച് പേരെങ്കിലും ഈ നേരത്തെ ഷിഫ്റ്റൊക്കെ കയറാൻ പോകുന്നുണ്ടാവും, അവരെന്നോട് ക്ഷമിക്കുക, ഞാൻ പൊതുവിലുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഈ യാത്രയിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഇടത്തേക്കുള്ള ഈ യാത്രയിൽ ഗുഡ് ഈവനിങ് കൊച്ചിയും കൂടെ ചേരുന്നു, ഒപ്പം ഞാനും രശ്മി. നേരത്തെ പറഞ്ഞ മടക്കയാത്ര ഏറ്റവും ഭംഗിയാവുന്നത് ഇന്ന് തിങ്കളാഴ്ചയും കൂടി ആവുമ്പോഴാണല്ലേ. നമുക്ക് ഒരാഴ്ചയിൽ ഏറ്റവും അധികം മടിയുള്ള ദിവസങ്ങളിലൊന്നാണ് തിങ്കളാഴ്ച. വീക്കെൻഡും ഞായറാഴ്ചയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു മടി, അത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു സംഗതിയാണ്. എന്തായാലും ഈ മടിയെല്ലാം നമ്മളുടെ എന്താ പറയുക, തിങ്കളാഴ്ച കൊണ്ട് മാത്രമായിക്കൊള്ളണമെന്നില്ല. സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പല കാര്യങ്ങൾ കൊണ്ടും മടി വരാം. കാരണം സ്കൂളിലെ സാഹചര്യങ്ങൾ ചിലപ്പോൾ സുഖമില്ലാതെ വരാം, ചില ടീച്ചേഴ്സിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതുമല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ യാത്രയിലുണ്ടാവുന്ന ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ അവർക്ക് സ്കൂളിലേക്ക് പോകാനുള്ള ഒരു മടിയിലേക്ക് നയിക്കാം അല്ലേ. അപ്പോൾ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഒരു ക്യാമ്പയിൻ തുടങ്ങുകയാണ്, സന്തോഷത്തോടെ പഠിക്കാം എന്നുള്ളൊരു ക്യാമ്പയിൻ. അപ്പോൾ ഈ ക്യാമ്പയിനെ വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഗുഡ് ഈവനിങ് കൊച്ചി ഒന്ന് മുന്നോട്ട് പോയാലോ. സന്തോഷത്തോടെ പഠിക്കാൻ നമ്മളുടെ കൊച്ചു കൂട്ടുകാർക്ക് എന്തൊക്കെ സാഹചര്യങ്ങളാണ് നമ്മൾ സ്കൂളിൽ ഒരുക്കേണ്ടതുള്ളത് എന്നുള്ളൊരു കുഞ്ഞു കാര്യവുമായിട്ട് നമുക്ക് ഇന്നത്തെ ഗുഡ് ഈവനിങ് കൊച്ചി മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് വിളിക്കാം ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക്. വിളിക്കേണ്ട നമ്പർ 0484 2426 3 9 7. ഇനിയും രണ്ട് നമ്പറും കൂടി ഉണ്ട്, 0484 2426 3 8 7, 9446 5588. നമ്പറൊക്കെ നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേഗം വേഗം വിളിച്ചോളൂ ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക്. നിങ്ങളുടെ കൂടെ യാത്രയിലുള്ളത് ഞാൻ രശ്മി.

0: ഗുഡ് ഈവനിങ് കൊച്ചിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. നമ്മളുടെ ആദ്യത്തെ കോളർ നമ്മുടെ ലൈനിലുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്?
1: ആന്റണി
0: പനമ്പിള്ളി നഗർ.
1: എന്നിട്ട്
0: ഇന്നാണ് കിട്ടിയത് അല്ലേ ആന്റണി? നമ്മുടെ വിഷയം കേട്ടിരുന്നോ?
1: വിഷയം കേട്ടിരുന്നു, വിദ്യാഭ്യാസത്തില്
0: ആ കുട്ടികൾക്ക് സ്കൂളില് സന്തോഷത്തോടെ പോവാനുള്ള സാഹചര്യങ്ങൾ, അതെങ്ങനെ ഒരുക്കാം നമുക്ക്? ഒരു സജഷൻ പറയൂ ആന്റണിയുടെ.
1: അത് മാഡം ഒന്ന് പിന്നിലോട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. മാഡത്തിന്റെ കാര്യം തന്നെ, എന്തായിരിക്കും നമുക്ക് ഒരു ചെറിയ കാലഘട്ടത്തിൽ ഒരു 10 ക്ലാസ്സിൽ പഠിക്കുന്നതിന് മുമ്പ് 1 ക്ലാസ് വരെ എന്തിനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നണേ?
0: എന്തിനായിരിക്കും പഠിക്കാനല്ല എന്തായാലും അല്ലേ?
1: ഷുവറായിട്ട് എപ്പോഴും നമുക്ക് കളിക്കാനാണ് ഇഷ്ടം
0: ആ
1: സമയത്ത് അല്ലെ, കളിക്കാനാണ്. പക്ഷെ ഇന്ന് പിള്ളേര് ഞാനിവിടെ കാണുന്നത്, എനിക്കിപ്പോ ഒരു 60-65 ഇടയ്ക്ക് ജനിച്ച ഒരാളാണ്. അപ്പൊ നമ്മളിന്ന് കാണുന്നത് എന്ന് പറഞ്ഞ പിള്ളേര് ശരിക്കും തളർന്നു ഒടിഞ്ഞാണ് പോണത് പഠിച്ചിട്ട്.
0: ഓക്കെ, ഒരുപാട് പഠനഭാരമുണ്ട് അവർക്ക്.
1: ബുദ്ധിമുട്ടി ആയി അത് കഴിഞ്ഞ് പിന്നെ ട്യൂഷൻ, അത് അവിടെ നിന്ന് ഓടി വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ, ഓടി വന്നാ പിന്നെ ട്യൂഷനാണ്.
0: ട്യൂഷന്
1: 7:30, പിന്നെ റിവിഷൻ, ഹോംവർക്ക്. അപ്പൊ ഇങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള പിള്ളേരെ ബുദ്ധിമുട്ടിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഞങ്ങള് കാണുന്നത്.
0: കൊറേ സ്കൂളുകളിലെ കയ്യില് മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ട് അവര്.
1: എങ്കിലും മാഡം അതൊക്കെ ഒരു താൽക്കാലികമാണ്, ശരിയായിട്ടുള്ള ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ കിട്ടണില്ല അവര്.
0: ഓക്കെ, അപ്പൊ കുറച്ചും കൂടെ കളികളും ഒരു മറ്റേ PT പീരീഡ് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഉൾക്കൊള്ളിക്കണം എന്നാണ് ആന്റണി പറയുന്നത് അല്ലേ?
1: അത് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പഠിത്തം ഒരു, എനിക്ക് തോന്നുന്നു ഒരു ഈവനിങ്ങില് ഒരു ഒരു പിരീഡ് എടുത്താ മതി കഴിഞ്ഞിട്ട്. പിന്നെ നമ്മളെ എന്തൊക്കെ ആഗ്രഹവും അന്ന് നമ്മൾക്ക് കിട്ടാണ്ട് പോയതും ഈ കളികളായിരുന്നു.
0: ഓക്കെ ഓക്കെ,
1: അപ്പൊ കളികൾ ഉണ്ടെങ്കിൽ പിള്ളേർക്ക് അവിടെ അതൊരു പ്രഹസനമായി പോരുത്. ഒരു PT എന്ന് പറഞ്ഞ ഒരു അധ്യാപകൻ അത് ആ പിരീഡ് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം പിള്ളേരുടെ.
0: അപ്പൊ കുട്ടികൾ കളിച്ച് വളരട്ടെ എന്നാണ് ആന്റണി പറയുന്നത് അല്ലേ?
1: തീർച്ചയായിട്ടും,
0: കളിയും കൂടെ ആവുമ്പോ അവർക്ക് ഒരുപാട് സന്തോഷമാവുന്നതാണ് ആന്റണി പറഞ്ഞത്. അപ്പൊ ഒരുപാട് നന്ദി ആന്റണി വിളിച്ചതില്. ഇനിയും കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി. ഓക്കെ
1: ഓക്കെ,
0: താങ്ക് യു താങ്ക് യു. അപ്പൊ അത് ആന്റണി ആയിരുന്നു കടവന്ത്രയിൽ നിന്ന്. നിങ്ങൾക്ക് വിളിക്കാം, നമ്മുടെ കുട്ടികൾ എത്ര സന്തോഷത്തോടെ വേണം സ്കൂളിൽ പോകാൻ, അതിനുള്ള അവർക്കുള്ള ഒരു സാഹചര്യം എങ്ങനെ ഒരുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഗുഡ് ഈവനിങ് കൊച്ചിയുടെ ഇന്നത്തെ കുഞ്ഞു വിഷയം. അപ്പൊ അതിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി 04-24-26-397, 04-24-26-387, 944-6-5588.

0: ഗുഡ് ഈവനിംഗ്. കൊച്ചിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. നമ്മുടെ നെക്സ്റ്റ് കോളർ ലൈനിലുണ്ട്. ഹലോ, ഗുഡ് ഈവനിംഗ്. കൊച്ചിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഗുഡ് ഈവനിംഗ്. ആരാണ്?
1: രാജൻ,
0: സൗത്ത് വാഴക്കുളം. രാജൻ, രാജൻ കത്തുകൾ അയക്കാറുണ്ടോ ഇങ്ങോട്ട്? ഓക്കെ, ആ സ്ഥലത്തിന്റെ പേര്, ആ സ്ഥലപ്പേര് നല്ല പരിചയം, അതുകൊണ്ടാണ്. അയ്യോ, അതവിടെ നിൽക്കട്ടെ, നമുക്ക് എന്തായാലും വിളിച്ചിട്ട് കിട്ടി. അപ്പൊ പറയൂ രാജൻ.

0: അതായത് നമ്മളുടെ സ്കൂളിലേക്ക് പോവാൻ കുട്ടികൾക്ക്
1: കാരണം തന്നെ എന്റെ പേരക്കുട്ടി ഇപ്പൊ സ്കൂളിൽ വന്നു, അത് തളർന്നു പൊടിച്ചു കുത്തി, തോളത്തെ ഒരു വലിയ പാട്ടൊക്കെ ഇട്ടുമായിട്ട് അത് നടന്നു ഇവിടെ എത്തി.
0: ഓക്കെ,
1: വന്ന വഴി കടന്നു.
0: എത്രാം ക്ലാസ്സാ പഠിക്കുന്നേ മോൻ?
1: നയൻത്.
0: അപ്പൊ കുറച്ചും കൂടെ പഠിക്കാനുണ്ടാവും അല്ലേ, ഹൈസ്കൂളൊക്കെ ആയില്ലേ?
1: ഞങ്ങളൊക്കെ പഠിക്കണ, എനിക്കിപ്പോ 75 ആയി.
0: ഓക്കെ,
1: ഞാനൊരു കിടപ്പുരോഗിയാ. പക്ഷേ ഞങ്ങളൊക്കെ പഠിക്കുമ്പോ ഡ്രില്ല് എന്നായിരുന്നു പരിപാടി.
0: ഡ്രില്ല്? ഡ്രില്ല്, ഇപ്പോഴത്തെ PT പീരീഡ് അല്ലേ?
1: പക്ഷെ ആ പിരീഡ് ഉപയോഗിക്കണ്ടോ എന്ന് അറിയില്ല.
0: നേരത്തെ ആന്റണി എന്ന് പറയുന്ന ആള് വിളിച്ചിട്ടും പറഞ്ഞത് ഇത് തന്നെയാണ്, കുട്ടികളെ കുറച്ചുകൂടെ കളിപ്പിക്കണം എന്ന്.
1: എനിക്ക് ആന്റണി കടവന്തരയാണെന്നാ എനിക്ക് തോന്നണേ.
0: അതെ അതെ അതെ,
1: അദ്ദേഹം എപ്പോഴും ഈ കത്തൊക്കെ എഴുതാറുണ്ട്.
0: ആകാശവാണിയുടെ പ്രിയ ശ്രോതാക്കളാണല്ലോ നിങ്ങൾ എല്ലാവരും.
1: അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ അത് കിട്ടിയില്ല, അദ്ദേഹത്തെ വിളിച്ചു പോകുന്നുണ്ടായി.
0: അത് നമ്മുടെ ഇതിലേക്ക് അയച്ചു ചോദിച്ചാൽ മതി, നമ്മളുടെ ഇവിടെ അയച്ചു ചോദിച്ചാൽ മതി. അപ്പോ രാജനും പറയുന്നത് കുട്ടികള് കളിച്ച് വളരട്ടെ എന്ന് തന്നെയാണ് അല്ലേ?
1: അതെ, ഇപ്പൊ ഇന്ന് ട്യൂഷന് പോയില്ലാന്നുള്ളൂ, അതേ 7 മണിയാവും ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോ.
0: ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞ സ്കൂളിലത്തെ പഠിക്കാനുണ്ട്, ട്യൂഷൻ ക്ലാസ്സിലെ പഠിക്കാനുണ്ട്,
1: ഒത്തിരി ഒത്തിരി. അത് തന്നെ അവര് ഈ ബാഗിന്റെ ഭാരം കുറയ്ക്കലുണ്ട്, അതാണ് ഏറ്റവും.
0: ചെറിയ ക്ലാസ്സിലൊക്കെ അത് കുറച്ചുകൂടെ പരിഗണിക്കുന്നുണ്ട് ഭാരം കുറയ്ക്കലൊക്കെ. വലിയ ക്ലാസ് ആവുമ്പോൾ അത് ടീച്ചേഴ്സിനും എത്ര കണ്ട് പറ്റുന്നുണ്ട്.
1: 3 ടൈം പുസ്തകം ആക്കണ്ട്, ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ
0: ആണല്ലേ,
1: അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. രണ്ട് ഒരു പുസ്തകം തന്നെ രണ്ടാക്കിട്ടാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ. അപ്പൊ
1: മാഡത്തിന്റെ പേര്?
0: എന്റെ പേര് രശ്മി. ഓക്കെ, അപ്പോ ഒരുപാട് സന്തോഷം വിളിച്ചതില്. ഇനിയും തുടർന്ന് കേൾക്കുക പരിപാടികളെല്ലാം കേട്ടോ.
1: അയ്യോ, അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ ഇങ്ങനെ ഞാനെന്നും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, കത്തയക്കാറുണ്ട്.
0: ഓക്കെ ഓക്കെ, അപ്പോ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. കുട്ടികളുടെ പഠനഭാരത്തെ പറ്റിയാണ് എല്ലാവരും പറയുന്നത്. സന്തോഷത്തോടെ പഠിക്കണമെങ്കിൽ അതൊക്കെ കുറച്ച് കുറയണം എന്നാണ് ഇപ്പോൾ വിളിച്ച രണ്ട് ശ്രോതാക്കളും പറഞ്ഞത്. നമ്മുടെ കൊച്ചു കൂട്ടുകാരൊക്കെ എവിടെ? നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ വേണ്ടേ പറയാനായിട്ട്? വിളിക്കൂ ആകാശവാണിയുടെ ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക്. സന്തോഷത്തോടെ പഠിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ സാഹചര്യങ്ങൾ വേണം സ്കൂളിൽ എന്ന് പറയാനായിട്ട് 0484242639 7 0484242387 9444455888 എന്ന നമ്പറുകളിലേക്ക്.

0: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: ഗുഡ് ഈവനിംഗ്. കൊച്ചിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഗുഡ് ഈവനിംഗ് കൊച്ചിയുടെ അടുത്ത സെഗ്മെന്റായ വിവേകവാണിയിലേക്ക് പോവാം.
3: വിവേകവാണി.
4: മനുഷ്യരുടെ ചിന്തകൾ ഒരു നദി പ്രവാഹം പോലെയാണ്. തുടർച്ചയായുള്ള ആ ചിന്താധാരയിൽ തെറ്റുകളും ശരികളും ഉണ്ടാവും. തെറ്റും ശരിയും വേർതിരിക്കാൻ എക്കാലവും മനുഷ്യർക്ക് സാധിച്ചു എന്ന് വരില്ല. തെറ്റുകൾ മനുഷ്യ സഹജമാണെന്നുള്ള ചിന്ത തെറ്റുകൾ തുടരാനുള്ള ഒരു പ്രേരണയായി കാണാതിരിക്കുക. നമുക്ക് പറ്റിയ തെറ്റുകൾക്ക് കാരണമെന്താണെന്ന വിനയത്തോടും സത്യസന്ധതയോടും നാം സ്വയം എപ്പോഴും ആരാഞ്ഞുകൊണ്ടേയിരിക്കണം. സ്വന്തം മനസ്സിനോട് ഉത്തരം കിട്ടുന്നതുവരെ ആ ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. മോഹങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിക്കാനാണ് പലരും തെറ്റുകളിലൂടെയുള്ള കുറുക്കുവഴികൾ കണ്ടെത്തുന്നത്. എപ്പോഴെങ്കിലും ചെയ്തു പോയതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമായ പ്രവൃത്തികൾ തെറ്റാണെന്ന് സ്വയം ബോധ്യം വരുമ്പോൾ വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ഒരു പ്രതിജ്ഞ എടുക്കുക. ചെയ്തു പോയത് തെറ്റാണെന്ന് സ്വയം ബോധ്യം വരുമ്പോൾ സത്യസന്ധമായി ആത്മാർത്ഥമായി ചെയ്തുപോയ തെറ്റുകൾ തിരുത്തുക, തിരുത്താൻ ശ്രമിക്കുക. ഇനി അഥവാ തിരുത്താൻ സാധിക്കാത്ത തെറ്റാണ് ചെയ്തുപോയെങ്കിൽ സ്വയം പശ്ചാത്തപിക്കുക. ഇതാണ് ജീവിതത്തിനെ കുറിച്ചുള്ള മറ്റൊരു തത്വം.
3: ഈ ചിന്തകൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എസ് ടി സിംഗ്.
2: വിവേകവാണി.

0: ഗുഡ് ഈവനിംഗ്. കൊച്ചിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. നമ്മുടെ അടുത്ത കോളർ റെഡിയാണ്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇതാരാണ്? ഉദയകുമാരി. ഓക്കെ, ഇനി പറയൂ. നമ്മളുടെ വിഷയം എന്ന് കേട്ടുല്ലോ അല്ലേ, സ്കൂളിൽ പോകാൻ കുട്ടികൾക്ക് സന്തോഷത്തോടെ പോകാൻ പറ്റണം, അതിന്റെ സാഹചര്യം എങ്ങനെ ഒരുക്കാം നമുക്ക്? രണ്ടുപേര് വിളിച്ചിട്ട് അത് തന്നെയാ പറഞ്ഞു. വേറെ എന്തെങ്കിലും കൂടെ സജഷൻ ഉണ്ടോ?
1: ഞാനും കേട്ടു, അത് തന്നെ പറഞ്ഞു. പിന്നെ വേറെ കാര്യം വെച്ചാൽ അവര് ഈ പഠിക്കാനായിട്ട് അവർക്ക് ഈ സമയമില്ല അങ്ങനെയുള്ളതൊക്കെ പറയണതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അതൊരു വെറുമ്പാക്കാണ്. കാരണം ഫോൺ എത്ര നേരം വേണമെങ്കിലും അവർ കുത്തി നിൽക്കുമല്ലോ
0: ഫോണിലല്ലേ.
1: അപ്പൊ അവർക്ക് വീട്ടുകാർക്കായാലും ആർക്കായാലും അതിന് പറയാനൊരു ഉത്തരവില്ല.
0: ഓക്കെ ഓക്കെ. പക്ഷെ കുട്ടികൾക്ക് പഠിക്കാൻ സമയമില്ല എന്ന് പറയുകയും ചെയ്യും അല്ലേ?
1: സമയമില്ലെന്ന് പറയുകയും ചെയ്യും. അതൊരു സത്യമായിട്ട് എടുക്കാൻ സാധിക്കില്ല.
0: ഓക്കെ.

0: പെടല് കാലക്രമേണ വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞേ പോകുള്ളൂ, നേരെ ഇരിക്കൂല. അവരുടെ ആ ഇതൊക്കെ കച്ചേരിയൊക്കെ വളഞ്ഞു പോകും. അങ്ങനെയുള്ള ഒരു കാലം വരും. നമ്മള് എല്ലാവരും കൂടി അത് പരിശ്രമിച്ചാൽ മാത്രമേ
1: അങ്ങനെ വരാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ.
0: സ്കൂളിലായാലും വീട്ടിലായാലും അതിന് കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിനാണെന്ന് തോന്നുന്നത്.
1: ടീച്ചേഴ്സിന്,
0: നമ്മള് വീട്ടില് നമ്മൾ അധികം നേരം കുട്ടികളെ കിട്ടണില്ല നമുക്ക്. കൂടുതൽ സമയം അവര് സ്കൂളിൽ തന്നെയാണ്.
1: ഓക്കെ ഓക്കെ. ഇപ്പൊ കുറച്ചും കൂടെ ടീച്ചർമാര് കുറച്ചും കൂടെ ശ്രദ്ധിക്കാം, അവര് നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടാവാം.
0: എനിക്ക് തോന്നുന്ന ഒരു പിന്നെ ഒരാളെ അത് സ്ഥാപിക്കണം.
1: ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി.
0: എടുത്ത് കുട്ടികൾക്ക് ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും പിന്നെ ഈ വർക്കുകൾ കുറെ വീട്ടിലെ അമ്മമാർക്കും ചെയ്യാനുണ്ടാവും. കുട്ടികൾക്ക് വീട്ടിലോട്ട് കൊടുത്തു വിടും, അവർക്ക് അമ്മമാർക്ക് ജോലി ഉണ്ടാവും. ആ ജോലിയുടെ അമ്മമാർക്ക് അതൊക്കെ ചെയ്യാനുള്ള സാഹചര്യം വളരെ കുറവാണ്.
1: ടീച്ചർമാർക്ക് പക്ഷെ ഒരുപാട് പണികൾ ഉണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത് പൊതുവെ ടീച്ചേഴ്സ്.
0: പിന്നെ ടീച്ചറാണ്, അതുകൊണ്ടാണ്.
1: അതെ അതെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം വിളിച്ചതിൽ കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി. താങ്ക് യു. അപ്പൊ നമുക്കിനി ഒരു പാട്ടിലേക്ക് പോവാം അല്ലേ. യെസ്.

0: മൂന്നിലൂടെ. ഇനി കുറച്ച് ചിരിയും ചിന്തയുമാവാം അല്ലേ. ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് നമുക്ക് പോകാം. നാട്ടുമ്പുറത്തെ നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ആ ചായക്കടയിലേക്ക്.
1: ദീപസ്തംഭം മഹാശ്ചര്യം. തങ്കമേ, ഞാനൊരു പ്രഖ്യാപനം നടത്തുക.
2: എന്നതാണാവോ?
1: ഇന്നു മുതൽ ഞാനൊരു സസ്യ കുക്കായി മാറിയിരിക്കുന്നു.
2: എന്നതാ?
1: സസ്യ കുക്ക്.
2: സസ്യ കുക്കല്ല വർഗിച്ചായ, സസ്യ ബുക്ക്.
1: ഇത് സസ്യ കുക്ക്, അതായത് സസ്യാഹാരം മാത്രം കുക്ക് ചെയ്ത് കഴിക്കുന്നയാൾ സസ്യ കുക്ക്.
2: പെട്ടെന്ന് സസ്യക്കുക്കനായതിന്റെ പിന്നിലെ ചേതോ വികാരം ഒന്ന് പറയാവോ?
1: അയ്യോ, ഈ ലോകത്തെ പിഞ്ചു മൃഗങ്ങളെ, കുഞ്ഞു കോഴികളെ മനുഷ്യൻ കൊന്ന് തിന്നുന്നു. അയ്യോ, ഇനി വയ്യ. മാപ്പ്, ഞാൻ കഴിച്ച ചിക്കനേ, ഞാൻ കഴിച്ച ബീഫേ, മാപ്പ് മാപ്പ്.
2: സാരമില്ല, ഇങ്ങനെ വിഷമിക്കല്ലേ. ചിലന്തികൾ വരെ ചിലത് സസ്യബുക്കുകളാ, അതുകൊണ്ട് സാരമില്ലെന്നേ പോട്ടെ.
1: ചിലന്തിയോ? ചുമ്മാ പറയാതെ.
2: ഈ ലോകത്തെ ഏകദേശം 40,000 ചിലന്തി വർഗങ്ങളുണ്ട്, അറിയാവോ? അതിൽ ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ളതിൽ ഏക സസ്യാഹാര ചിലന്തി, അതാണ് ബഗീര കിപ്ലിംഗി.
1: ബഗീര കിപ്ലിംഗി? എങ്ങനെ ഓർത്തിരിക്കുന്നതൊക്കെ. അല്ല, എന്നാ ആഹാരമാ ഇവറ്റകൾ കഴിക്കുന്നത്?
2: ഇലത്തുമ്പ്.
1: ഓ,
2: അതും ഇത് താമസിക്കുന്ന ഒരു തരം അക്വേഷ ചെടിയിലേ. ആ, അതിന്ന് തന്നെ കിട്ടും.
1: അപ്പം ഇവര് മറ്റു ജീവികളൊക്കെ ആക്രമിക്കത്തില്ലേ?
2: ഇത് ആക്രമിക്കുന്നതേ നമ്മുടെ ഈ കുഞ്ഞുറുമ്പുകളെ തുരത്താൻ വേണ്ടി മാത്രമാന്നേ.
1: അയ്യോ, ഇതെന്നതാ ഈ പാത്രത്തിൽ അടച്ചു വെച്ചിരിക്കുന്നത്?
2: ഓ, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് കഴിക്കാൻ വെച്ചിരുന്ന പൊറോട്ടയും ചിക്കനും ആയിരുന്നു അത്.
1: വേണ്ട, ഞാൻ സസ്യകുക്കായല്ലോ.
2: ആ, വേണ്ടേ വേണ്ട.
1: അല്ല, നല്ല രസമുണ്ട് കാണാൻ.
2: അതൊക്കെയുണ്ട്, പക്ഷേ മാംസാഹാരമാ, മാംസാഹാരം.
1: ഇതേത് കോഴി, നാടനോ ബ്രോയിലറോ?
2: ഇത് ബ്രോയിലർ. എന്തേ?
1: അയ്യോ, ബ്രോയിലറാണോ?
2: അതേന്നല്ലേ പറഞ്ഞേ.
1: അയ്യോ, ഇറച്ചിക്ക് വേണ്ടി മാത്രം വളർത്തുന്ന കോഴി.
2: അയ്യോ,
1: അതിനെ കഴിച്ചില്ലെങ്കിൽ ആ പറവ
2: എന്തോന്ന്?
1: ആ പറവ എന്നാ ചെയ്യും? കൂട്ടിനുള്ളിൽ അകപ്പെട്ട് കാലം കഴിച്ച് ഊരുകി ഊരുകി.
2: ഓ, ദേ എടുത്തു വെച്ച് കഴിക്ക്.
1: താങ്ക് യു.
3: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
0: ഗുഡ് ഈവനിങ് കൊച്ചിയിലെ അടുത്ത കോളർ ലൈനിലുണ്ട്. ഹലോ. ആ, കോള് ഡ്രോപ്പായിപ്പോയി. ഗുഡ് ഈവനിങ് കൊച്ചിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. കുട്ടികൾക്ക് സന്തോഷത്തോടെ പഠിക്കാനുള്ള സാഹചര്യം നമുക്ക് ഒരുക്കാനുള്ള ടിപ്സുമായിട്ട് അടുത്ത കോളർ ലൈനിലുണ്ട്. ഹലോ.
4: ഹലോ,
0: ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? ശ്രീജ. എവിടുന്നാ വിളിക്കുന്നേ? ഞാറക്കൽ. ഇന്ന് മഴയൊന്നും ഇല്ലല്ലോ അല്ലേ അവിടെ? ആ, ഇവിടെയും നല്ല അന്തരീക്ഷം. എപ്പോഴാ മാറാന്ന് പറയാൻ പറ്റില്ല. ശ്രീജ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ പരിപാടി. അപ്പൊ പറയൂ, കുട്ടികൾക്കുള്ള സന്തോഷ സാഹചര്യം ഏതാണ്, എങ്ങനെ ഒരുക്കാം?
4: കുട്ടികൾക്കുള്ള സന്തോഷമല്ല, പണ്ട് നമ്മൾ പഠിച്ചിരുന്നപ്പോ നമ്മളൊക്കെ മണ്ടന്മാരായിരുന്നു. എത്രയോ അഞ്ചു തുടങ്ങി തോറ്റു തോറ്റിയാണ് പഠിച്ചിരുന്നത്. ഇന്നും ബുദ്ധിയുള്ള പിള്ളേരല്ലേ, ഏതെങ്കിലും ഒരു ക്ലാസ്സിലൊരെണ്ണം തോക്കണ്ടാ?
0: ഇല്ല ഇല്ല, എല്ലാവർക്കും നല്ല ബുദ്ധി.
4: പിന്നെ അവര് പഠിക്കട്ടെ, അവർക്ക് സന്തോഷിക്കട്ടെ, അവരുടെ പഠിത്തം അവര് നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെയാണ് പഠിക്കണെന്നാണ് എന്റെ ഒരു അഭിപ്രായം.
0: കാരണം
4: നമ്മള് മണ്ണെണ്ണകളൊക്കെ തുടങ്ങി ഇപ്പൊ ചുറ്റിട്ടൊക്കെ അത്ര ബൾബ് വരെയും കണ്ടാണ്
0: എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് കയ്യില് കിട്ടൂല്ലേ. ഇപ്പൊ
4: പിന്നില്ലേ, നമ്മളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു നേരത്തെ ആന്റണി ചേട്ടൻ പറഞ്ഞ പോലെ പുസ്തകം ലോഡാണ് എന്ന് പറഞ്ഞില്ലേ.
0: പക്ഷെ
4: നമ്മള് നമ്മളൊക്കെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഒറ്റ ടെസ്റ്റ് ആയിരുന്നു, ഒരു നോട്ടായിരുന്നു, മൂന്ന് സൈഡിൽ എഴുതിയിരുന്നു, നടുക്കും ഫ്രണ്ടിലും ബാക്കിലോട്ടൊക്കെ എഴുതിയിരുന്നു. അപ്പൊ നമുക്ക് ബുക്കിന്റെ കനം കുറക്കാൻ സാധിച്ചിരുന്നു.
0: ഇന്നിപ്പോ
4: അത് സാധിക്കണില്ല. ഓരോ കുട്ടിക്കും ഓരോ വിഷയത്തിനും ഓരോ പുസ്തകം വേണമെന്ന് ടീച്ചേഴ്സ് പറയണം. അത് അവര് ചുമക്കാൻ പിള്ളേര് തയ്യാറുമാണ്.
0: അപ്പൊ കുട്ടികൾക്ക് പൊതുവെ സന്തോഷമാണെന്നാണ് പറയുന്നത് ശ്രീജ, ആണോ?
4: ആ, കുഴപ്പമില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം.
0: അതെ അല്ലേ.
4: കുട്ടികളൊരു മോളുണ്ട്, മോളുണ്ട്,
0: രണ്ടുപേരും. അവര് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ അല്ലേ.
4: പുസ്തകം ഭാരമൊന്നും അറിയത്തില്ല. അതേസമയം കുടിക്കാൻ കൊണ്ടാണ് വെള്ളം, കൊട, ഇതൊക്കെ ഭാരമാണ്.
0: അത് ശരിയാണ്, കൊടയൊക്കെ മറന്നും വെച്ച് പോരും ചെലപ്പോ. അത്തരത്തിലുള്ള എന്തായാലും വളരെയധികം സന്തോഷം ശ്രീജ വിളിച്ചതില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.

കുട്ടികൾക്കുള്ള ഒരു അഡ്വൈസ് പോലെയായിരുന്നു അല്ലേ ഈ പാട്ട്. എല്ലാത്തിലും മുന്നിലെത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പാട്ടാണ് കേട്ടത്. ഗുഡ് ഈവനിംഗ് കൊച്ചിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3.

ശ്രീജ പറയുന്നത് കുട്ടികൾക്ക് കുറച്ചൊക്കെ സുഖമുണ്ട് എന്നാണ്, വലിയ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം, കുട്ടികൾ സന്തോഷമായിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത് എന്ന് പറയുന്നവരുണ്ടായിരിക്കാം. എന്തായാലും ഗുഡ് ഈവനിംഗ് കൊച്ചിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3.

0: ഗുഡ് ഈവനിങ് കൊച്ചിയിൽ ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ ഹലോ
1: ഹലോ,
0: ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഞാൻ
0: ദേവഗംഗ. ദേവഗംഗ, ഹായ്, നല്ല പേരാണല്ലോ. എത്രയിലാ പഠിക്കുന്നേ? എത്രയിലാ? എട്ടില്. ആ പറയൂ, സന്തോഷത്തോടെ പഠിക്കാൻ എന്താ ചെയ്യണ്ടേ ദേവഗംഗേ? അമ്പടാ, വിഷയൊന്നും. അപ്പൊ സ്കൂളില് പോയിട്ട് വന്നതല്ലേ ഇന്ന്? സ്കൂളില് സുഖാണോ? നന്നായി പഠിക്കാനൊക്കെ പറ്റാറുണ്ടോ? ടീച്ചേഴ്സൊക്കെ നല്ലതാ? ബാഗിന്റെ വെയിറ്റ് പ്രശ്നമാണ് അല്ലേ? അത് കുറയ്ക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണണല്ലേ. അപ്പൊ മോള് സ്കൂൾ വിട്ട് വന്നിട്ടാണോ റേഡിയോ കേക്കാറ്? അമ്പാ, അത് കൊള്ളാട്ടോ, സന്തോഷായി കേട്ടപ്പോ. ആകാശവാണി കേക്കാറുണ്ടോ നല്ലപോലെ?
1: ആ, ഞാൻ രാവിലെ തന്നെ റേഡിയോ.
0: ആ നല്ല മിട്ടിക്ക്.

കുട്ടി കേട്ടോ, അതങ്ങനെ തന്നെ പോട്ടെ ആ ശീലം. ഒരുപാട് നമുക്ക് ജനറൽ നോളജും ഒരുപാട് കാര്യങ്ങൾ കിട്ടും. റേഡിയോ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന നമ്മൾ കുറേ നേരം മൊബൈലിലൊക്കെ നോക്കിയിരിക്കുന്നതിനേക്കാളൊക്കെ കുറച്ചുകൂടെ നല്ലതാ അല്ലേ. അപ്പൊ ആ ശീലം ഇനി തുടർന്നോട്ടെ കേട്ടോ. അപ്പൊ ബാഗിന്റെ ഭാരമൊക്കെ കുറയ്ക്കാൻ പറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ക്യാമ്പയിൻസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചേല്. രശ്മി, ഓക്കെ, ബൈ ബൈ. അപ്പൊ ദേവഗംഗയാണ് വിളിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൊച്ചു കൂട്ടുകാരി ഇപ്പൊ നമ്മളെ വിളിച്ചല്ലേ. ദേവഗംഗയ്ക്കും ബാഗ് തന്നെയാണ് പ്രശ്നം, വെയിറ്റ് കൂടുതലാണെന്ന്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെയൊക്കെ മുന്നിലേക്ക് പലപ്പോഴായിട്ട് എത്തിയിട്ടുള്ളതാണ്. ഇനിയും അതിലൊരുപാട് ചേഞ്ചസ് വരുത്താൻ അവരെ കൊണ്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കാരണം ഇന്നത്തെ കൊച്ചു കുട്ടികളാണല്ലോ നാളത്തെ എന്താ പറയുക പുതുതലമുറ അല്ലെങ്കിൽ വലിയ പൗരന്മാരായിട്ടൊക്കെ മാറുന്നത്. വലിയ വലിയ പൊസിഷനിൽ എത്തേണ്ടവരാണല്ലേ അവർ. അപ്പോൾ അവരുടെ ബാല്യകാലം അത്രയും മനോഹരമായി തന്നെ ഇരിക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗുഡ് ഈവനിങ് കൊച്ചിയുടെ സമയം ഇവിടെ തീരുകയാണ്. ഗുഡ് ഈവനിങ് കൊച്ചി കേട്ട ഇതിലേക്ക് വിളിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ഈ യാത്രയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രശ്മിയാണ്. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ഗുഡ് ഈവനിങ് കൊച്ചി വീണ്ടും നാളെ വൈകിട്ട് 5 മണിക്ക്. ബൈ ബൈ. ഗുഡ് ഈവനിങ് കൊച്ചി.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

കേരളത്തിലെ കർഷകരിൽ ഭൂരിഭാഗം പേരും വാഴക്കൃഷിയിലൂടെ ഉപജീവനമാർഗം കണ്ടെത്തുന്നവരാണ്. അതുകൊണ്ടുതന്നെ വാഴയിലെ വൈവിധ്യവും വിവിധ ഇനങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതേക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ ഫ്രൂട്ട് സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മഞ്ജു പി ആറിന്റെ വാക്കുകളിലേക്ക്.

സംബന്ധിച്ച് കൽപ്പവൃക്ഷമായ തെങ്ങ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിളയാണ് വാഴ. വാഴയുടെ ഉപയോഗ സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ഇതിനെ ഒരു കൽപ്പതരു എന്ന് തന്നെ വിശേഷിപ്പിക്കാം. വാഴയും വാഴപ്പഴവും നമ്മുടെ സംസ്കാരവുമായി ഇടചേർന്നു കിടക്കുന്ന ഒന്നാണ്. സാംസ്കാരികവും മതപരവുമായ ചടങ്ങുകളിൽ മാത്രമല്ല, നമ്മുടെ ദൈനംദിന ഭക്ഷണക്രമത്തിലും വാഴപ്പഴം ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. ഓരോ ആവശ്യത്തിനും ഓരോ ഇനം വാഴ തന്നെ നമുക്കുണ്ട്. നമ്മുടെ കാലാവസ്ഥ വാഴകൃഷിക്ക് വളരെയധികം അനുയോജ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ വിവിധ വാഴ ഇനങ്ങളുടെ ഒരു ജനിതക ശേഖരം നമുക്ക് സ്വന്തമായുണ്ട്. ഉപയോഗക്രമമനുസരിച്ച് വാഴ ഇനങ്ങളെ പഴ ഇനം, പച്ചക്കറി ഇനം, രണ്ടിനും ഉതകുന്ന ഇനം എന്നിങ്ങനെ പൊതുവായി തരംതിരിക്കാം. നേന്ത്രൻ, പാളയംകോടൻ, ഞാലിപ്പൂവൻ, പൂവൻ, കദളി, ചെങ്കദളി, മൊന്തൻ തുടങ്ങി നിരവധി ഇനങ്ങൾ പരമ്പരാഗതമായി തന്നെ കൃഷി ചെയ്തു വരുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ നേന്ത്രൻ അഥവാ ഏത്തൻ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്.

പഴമായും പച്ചക്കറിയായും വറുത്തുപ്പേരിക്കും നേന്ത്രൻ പ്രസിദ്ധമാണല്ലോ. നേന്ത്രൻ എന്ന് പറയുമ്പോൾ അതൊരു ഇനമായിട്ടല്ല കാണേണ്ടത്, മറിച്ച് വ്യത്യസ്തമായ പല ക്ലോണുകൾ ചേർന്ന ഒരു കൂട്ടമാണ് നേന്ത്രൻ. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള കൃഷിയിടങ്ങൾ പരിശോധിച്ചാൽ കേരളത്തിൽ ഏകദേശം 10 നേന്ത്രൻ ഇനങ്ങൾ ഉള്ളതായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നെടുനേന്ത്രൻ, ചങ്ങാലിക്കോടൻ, ആറ്റുനേന്ത്രൻ, മഞ്ചേരി നേന്ത്രൻ, കാളിയേത്തൻ, ക്വിൻ്റൽ നേന്ത്രൻ, ഇങ്ങനെ പോകുന്നു ഇവയുടെ പേരുകൾ. ഇവ കുലിയുടെ തൂക്കം, പടലകളുടെയും കായകളുടെയും എണ്ണം, വലിപ്പം, വിള ദൈർഘ്യം എന്നല്ല കീടരോഗങ്ങളോടുള്ള വിധേയത്വത്തിലും വ്യത്യാസമുള്ളതായി കാണാം. കേരളത്തിലെ ഒട്ടുമിക്ക കർഷകരും 10 കൊണ്ട് വിളവെടുക്കുവാൻ സാധിക്കുന്ന നേന്ത്രൻ ഇനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണത്തിന് നെടുനേന്ത്രൻ. ഇവയുടെ കുലകൾക്ക് ശരാശരി 10 തൂക്കം കിട്ടുമെങ്കിൽ 14 മൂപ്പുള്ള ക്വിൻ്റൽ നേന്ത്രനാണെങ്കിൽ 35 മുതൽ 40 തൂക്കം വരെ പ്രതീക്ഷിക്കാം. നെടുനേന്ത്രനിൽ 5 or 6 പടല കാണാമെങ്കിൽ ക്വിൻ്റൽ നേന്ത്രനിൽ 10 പടലകളും അതിനനുസരിച്ച് കായകളും ഉണ്ടാകുന്നു. എന്നിരുന്നാലും ഇത്തരം തൂക്കം കൂടിയ കുലകൾ വിൽപ്പനയ്ക്കായി കൈകാര്യം ചെയ്യുന്നത് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടെന്ന് പല കർഷകരും ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. മാത്രമല്ല ക്വിൻ്റൽ നേന്ത്രനും താഴെയുള്ള 2-3 പടലകളിലെ കായകൾ തീരെ മെലിഞ്ഞ് വണ്ണം വയ്ക്കാതെയും കാണാറുണ്ട്. അപ്പോൾ ഈ ഇനം കൃഷി ചെയ്യുമ്പോൾ എല്ലാ പടലകളും ഒരുപോലെ വിളഞ്ഞു വരുന്നതിന് താഴത്തെ 1 or 2 പടല ചെത്തിക്കളയുന്നത് നല്ലതായിരിക്കും. മറ്റിനങ്ങളെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല പരിചരണം ആവശ്യപ്പെടുന്ന ഒരു ഇനം കൂടിയാണ് നേന്ത്രൻ. നന്നായി വളം ചെയ്യണം, കീടരോഗബാധയ്ക്കെതിരെ വേണ്ട മുൻകരുതലുകളും പരിചരണവും നേന്ത്രവാഴ കൃഷിയിൽ പ്രധാനമാണ്. അങ്ങനെയുള്ളപ്പോൾ വിളദൈർഘ്യം കൂടിയ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കൃഷി ചിലവും ഏറുമെന്നത് ഓർക്കേണ്ടതുണ്ട്. ഇനി ഇതിനൊക്കെ ഇടയിൽ വരുന്ന നേന്ത്രൻ ഇനങ്ങളാണ് മഞ്ചേരി നേന്ത്രനും ആറ്റുനേന്ത്രനും. മഞ്ചേരി നേന്ത്രനിൽ തന്നെ ഉയരം കൂടിയതും കുറഞ്ഞതുമുണ്ട്. ഇതിൽ ഉയരം കൂടിയ മഞ്ചേരി നേന്ത്രൻ കർഷകരുടെ ഇടയിൽ പ്രചാരമേറി വരുന്ന ഒരിനമാണ്. 11 വിളദൈർഘ്യം, ശരാശരി 14 തൂക്കമുള്ള കുലകൾ പ്രതീക്ഷിക്കാം. നേന്ത്രവാഴയിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഇലപ്പുള്ളി രോഗം, പിണ്ടിപ്പുഴു എന്നിവയെ ഒരു പരിധിവരെ ചെറുത്ത് നിൽക്കുവാനുള്ള ശേഷിയും മഞ്ചേരി നേന്ത്രനുണ്ട്. ആറ്റുനേന്ത്രന് 12 വിളദൈർഘ്യം, 8 മുതൽ 9 പടലകളും 25 to 30 തൂക്കമുള്ള കുലകളും പ്രതീക്ഷിക്കാം. ക്വിൻ്റൽ നേന്ത്രനുമായി താരതമ്യം ചെയ്താൽ നന്നായി പരിചരിക്കുന്ന പക്ഷം ആറ്റുനേന്ത്രനിൽ എല്ലാ പടലകളും നന്നായി വിളഞ്ഞു മൂത്തു വരാറുണ്ട്. നേന്ത്ര ഇനങ്ങളിൽ വ്യത്യസ്തനാണ് ചങ്ങാലിക്കോടൻ. തൃശൂർ ജില്ലയുടെ സ്വന്തം എന്നും വിശേഷിപ്പിക്കാം. ഭൗമസൂചികാ പദവിയും നേടിയിട്ടുണ്ട്. 10 to 11 വിളദൈർഘ്യം, ശരാശരി 12 മുതൽ തൂക്കവും പ്രതീക്ഷിക്കാം. പടലകൾ വിരിഞ്ഞ് ആനക്കൊമ്പിൻ്റെ പോലെ നിൽക്കുന്ന കായകളും പഴുക്കുമ്പോൾ സ്വർണവർണവുമാകും. ഇതിൽ ചുവന്ന കര പോലെയുള്ള അടയാളങ്ങളും കാണപ്പെടുന്നു. പഴത്തിൻ്റെ രുചിയോ അതൊന്നു വേറെ തന്നെ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാഴ്ചക്കുലകളായി സമർപ്പിക്കുന്നതിന് പേരുകേട്ട ഇനം കൂടിയാണ് ചങ്ങാലിക്കോടൻ. ഇതിനായി രാസവളങ്ങളോ രാസ കീടനാശിനിയോ ഉപയോഗിക്കാതെ പ്രത്യേക പരിചരണ മുറകൾ കൊടുത്തുകൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. മറ്റു നിയന്ത്രണ ഇനങ്ങളെ അപേക്ഷിച്ച് കീടരോഗങ്ങളോടുള്ള വിധേയത്വം ചങ്ങാലിക്കോടന് അല്പം കൂടുതലാണുള്ളത് എന്നത് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. പൊതുവിൽ നിയന്ത്രണ ഇനങ്ങൾക്ക് രോഗവും കീടവും വളരെ കൂടുതലായി കാണുന്നതുകൊണ്ട് മിക്ക നിയന്ത്രണ ഇനങ്ങളും നമ്മൾ കുറ്റിവിള എടുക്കുവാൻ ശുപാർശ ചെയ്യാറില്ല. നേന്ത്രൻ പൊതുവെ നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ഇനമാണ്. അതിനാൽ മിക്ക കർഷകരും വയലുകളിൽ പാട്ടകൃഷിയായിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ കൃഷിയിടങ്ങളിൽ നല്ലൊരു പങ്കും തെങ്ങിൻ തോപ്പുകളാണല്ലോ. സാധാരണ 1.5 അകലത്തിൽ തെങ്ങ് നടുമ്പോൾ ഇതിൽ ഇടവിളയായി വാഴ നടാവുന്നതാണ്. തെങ്ങിൻ്റെ വളർച്ചയുടെ ആദ്യത്തെ 8 വരെയും 25 ശേഷവുമുള്ള കാലയളവിൽ നല്ല സൂര്യപ്രകാശം ആവശ്യമായ നേന്ത്രൻ പോലുള്ള ഇനങ്ങൾ കൃഷി ചെയ്യാം. 8 to 25 പ്രായമായ തെങ്ങിൻ്റെ ഇടയിൽ തണലിനെ അതിജീവിച്ചു വിളവ് നൽകാൻ കഴിവുള്ള ഇനങ്ങളായ പാളയംകോടൻ, ഞാലിപ്പൂവൻ, കുന്നൻ തുടങ്ങിയവ കൃഷി ചെയ്യാം. തെങ്ങിൻ തോപ്പിൽ ഇടവിളയായി ഏറ്റവും അധികം കൃഷി ചെയ്തു വരുന്ന ചെറുപഴമാണ് പാളയംകോടൻ. കേരളത്തിന് പുറത്തും ജനപ്രിയമായ ഈ ഇനത്തെ പൂവൻ, മൈസൂർ പൂവൻ, കർപ്പൂര ചക്കരകേളി എന്നിങ്ങനെയും വിളിപ്പേരുണ്ട്. മോശപ്പെട്ട സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും വാഴയിൽ കണ്ടുവരുന്ന ബനാന ബ്രാറ്റ് മൊസൈക് വൈറസിനെ അതിജീവിച്ച് തരക്കേടില്ലാത്ത വിളവ് നൽകാൻ കഴിവുണ്ട്.
വരൾച്ചയെ ഒരു പരിധിവരെ അതിജീവിക്കുവാൻ പാളയം കോടനുള്ള കഴിവ് ഒന്ന് വേറെ തന്നെയാണ്.

0: മറ്റു വാഴയിനങ്ങളെ അപേക്ഷിച്ച് കുറ്റിവിളയെടുക്കാൻ പറ്റിയൊരിനം കൂടിയാണ് പാളയംകോടൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ മിക്ക വീട്ടുവളപ്പിലും പാളയംകോടൻ വാഴയുടെ കൂട്ടം നിത്യകാഴ്ചയാണ്. ചെറുപഴങ്ങളിൽ മറ്റൊരു പ്രധാനിയാണ് ഞാലിപ്പൂവൻ. രസകദളി, നെയ്പൂവൻ, ഇലക്കിബാള് എന്നിങ്ങനെയുള്ള നാമധേയങ്ങളും ഇതിനുണ്ട്. പാളയംകോടൻ പോലെ തന്നെ ഒറ്റയ്ക്കും തെങ്ങിന് ഇടവിളയായും കൃഷി ചെയ്യാം. ഫ്യൂസേറിയ വാട്ടരോഗത്തോട് അല്പം വിധേയത്വമുള്ളതിനാൽ മണ്ണിൻ്റെ അമ്ലത്വം ക്രമീകരിക്കുകയും ഈർപ്പം അധികമാകാതെ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ്. കേരളത്തിലെ വീട്ടുവളപ്പിൽ പ്രത്യേകിച്ച് തെങ്ങിനിടവിളയായി കൃഷി ചെയ്തു വരുന്ന മറ്റൊരു ചെറുപഴമാണ് കുന്നൻ. കുന്നൻ ഇനത്തിൽപ്പെട്ട ഒരു ഉപജാതിയാണ് അടുക്കൻ. കുന്നൻ കായകളിൽ ധാരാളം അന്നജം അടങ്ങിയിരിക്കുന്നതിനാൽ പരമ്പരാഗതമായി ഇവയുടെ പച്ചക്കായകൾ ഉണക്കിപ്പൊടിച്ച് മേന്മയേറിയ ശിശു ആഹാരം തയ്യാറാക്കാൻ ഉപയോഗിച്ചു വരുന്നു. ഇതോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരിനമാണ് കുടപ്പനില്ല കുന്നൻ. കുലയിൽ പടലകൾ വിരിഞ്ഞ ശേഷം കുലത്തണ്ട് അവസാനിക്കുന്നു. അതായത് കുലയിൽ കുടപ്പൻ അഥവാ കൂമ്പ് ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. കൂമ്പില്ല കണ്ണൻ, ചുണ്ടില്ല കണ്ണൻ, തട്ടില്ല കുന്നൻ എന്നും വിളിക്കാറുണ്ട്. പഴയ ഇനങ്ങളിൽ വളരെയധികം പ്രചുരപ്രചാരമേറിയ ഇനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ് കാവൻഡിഷ് ഗ്രൂപ്പ്. ലോകത്ത് ആകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാഴപ്പഴത്തിൻ്റെ 30% സംഭാവന ചെയ്യുന്നത് ഈ വിഭാഗമാണ്. നമുക്ക് സുപരിചിതമായ റോബസ്റ്റ, ഗ്രാൻഡ് നെയിം, ഡ്വാർഫ് കാവൻഡിഷ് എന്നിവ കാവൻഡിഷ് ഇനങ്ങളാണ്. റോബസ്റ്റ ഇടത്തരം ഉയരമുള്ള വാഴയാണ്. പഴത്തിൻ്റെ തൊലിക്ക് കട്ടി കൂടുതലും പഴുത്ത ശേഷം ഉതിർന്നു വീഴുകയും ചെയ്യും. തെങ്ങിൻ തോപ്പിൽ ഇടവിളയായി കൃഷി ചെയ്യാം. ഇന്ത്യയിലുടനീളവും അന്താരാഷ്ട്ര വിപണിയിലും ഒരു പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന കാവൻഡിഷ് ഇനമാണ് ഗ്രാൻഡ് നെയിം. റോബസ്റ്റയേക്കാൾ ഉയരം കുറവാണ്. കുറ്റിവിളയെടുക്കാനും അനുയോജ്യം. 35 to 40 kg തൂക്കമുള്ള കുലകൾ ഉണ്ടാകുന്നു. ഇന്ന് കൃഷി ചെയ്യപ്പെടുന്ന വാഴ ഇനങ്ങളിൽ വച്ച് ഏറ്റവും ഉയരം കുറഞ്ഞ ഇനമാണ് ഡ്വാർഫ് കാവൻഡിഷ്. മോറിസ്, ബസ്റായ്, ജഹജി എന്നീ പേരുകളിലും ഡ്വാർഫ് കാവൻഡിഷ് അറിയപ്പെടുന്നു. ഇതിൻ്റെ വാഴപ്പിണ്ടിക്ക് നല്ല വണ്ണമുണ്ടാകും. കൂടാതെ കുറിയ ഇനമായതിനാൽ ശക്തമായ കാറ്റിനെ ചെറുക്കുവാനുള്ള ശേഷിയുമുണ്ട്. ഇതേ ഉയരക്കുറവുള്ളത് കൊണ്ട് തന്നെ കുലകൾ വളർന്ന് നിലം തൊടാറുമുണ്ട്. അതിനാൽ ഇതിനെ കുഴിപ്പൂവനെന്നും വിളിപ്പേരുണ്ട്. കാവൻഡിഷ് ഇനങ്ങൾ പൊതുവെ ഇലപ്പുള്ളി രോഗത്തോട് വിധേയത്വം കാണിക്കാറുണ്ടെങ്കിലും ഫ്യൂസേറിയം വാട്ടരോഗത്തെ ചെറുക്കുവാനുള്ള ശേഷിയുണ്ട്. വാഴപ്പഴത്തിൽ മറ്റൊരു ജനപ്രിയ ഇനമാണ് പൂവൻ അഥവാ രസ്താളി. സവിശേഷമായ മണവും സ്വാദും ഉള്ളതാണ് പൂവൻ പഴം. പഴത്തിൻ്റെ തൊലിക്ക് കട്ടി കുറവും പഴുത്ത ശേഷം എളുപ്പത്തിൽ ഉതിർന്നു വീഴുകയും ചെയ്യുന്നതിനാൽ സൂക്ഷിക്കാൻ പ്രയാസമാണ്. പൂവൻ വാഴ കൃഷിയെ സാരമായി ബാധിക്കുന്ന ഒരു രോഗമാണ് ഫ്യൂസേറിയം വാട്ടം. വെള്ളക്കെട്ട് അല്പം പോലും പാടില്ല. എന്നാൽ നല്ല നീർവാർച്ചയുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ചെരിവുള്ള ഇടങ്ങളിൽ പൂവൻ വിജയകരമായി കൃഷി ചെയ്യാം. വാഴ ഇനങ്ങളിൽ ഒരു സുപ്രധാന സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വിഭാഗമാണ് കറിക്കായ ഇനങ്ങൾ. പച്ചക്കറിയായി ഉപയോഗിച്ചു വരുന്ന പേയൻ, മൊന്തൻ, ബത്തീസ, കാഞ്ചികേല ഇവയിൽ ചിലതാണ്. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നില്ലെങ്കിലും വീട്ടുവളപ്പിൽ ഇവയെ കൃഷി ചെയ്തു പോരുന്നുണ്ട്. ഫ്യൂസേറിയം വാട്ടരോഗത്തോട് വിധേയത്വമുണ്ട് ഈ കറിക്കായ ഇനങ്ങൾക്ക്. വരൾച്ചയെ ചെറുത്തു നിൽക്കുവാനുള്ള ശേഷിയുള്ളത് കൊണ്ട് മഴയെ ആശ്രയിച്ചും ഇവയെ കൃഷി ചെയ്യാവുന്നതാണ്. വാഴ ഇനങ്ങൾ ഇനിയും നിരവധിയുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവയിൽ പലതും അതാത് പ്രദേശത്തെ കാലാവസ്ഥയിൽ വികസിക്കുകയും നിലനിന്നു പോരുകയും ചെയ്യുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ വാഴയുടെ 200-ൽ പരം ഇനങ്ങൾ സംരക്ഷിച്ചു പോരുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല, വിദേശ ഇനങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഈ ജനിതക ശേഖരത്തിൽ നിന്ന് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഉതകുന്ന ഇനങ്ങൾ കണ്ടെത്തി അവ കർഷകർക്കായി നൽകി വരുന്നുമുണ്ട്. നമ്മുടെ പ്രധാന വാഴ ഇനങ്ങളിൽ മിക്കതും ഒരു രോഗം അല്ലെങ്കിൽ ഒരു കീടത്തിൻ്റെ ഭീഷണിയിലാണ്. ഉദാഹരണത്തിന് ഇലപ്പുള്ളി രോഗം, മാണവണ്ട്, പിണ്ടിപ്പുഴു ഇവയെല്ലാം നമ്മുടെ മിക്ക വാഴ ഇനങ്ങളെയും ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കാരണം നമ്മുടെ പല കൃഷിരീതികൾ തന്നെയും ഒന്ന് മാറ്റിയെടുക്കേണ്ട സാഹചര്യമാണ് ഇന്നുള്ളത്. ഒരേ ഇനം തന്നെ തുടർച്ചയായി ഒരു സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യാതെ പല ഇനങ്ങൾ മാറി മാറി കൃഷി ചെയ്യുന്നത് രോഗ കീടാക്രമണത്തെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിച്ചു നിൽക്കുവാൻ സഹായിക്കും.
1: വാഴയിലെ വൈവിധ്യവും വിവിധ ഇനങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജ് ഫ്രൂട്ട് സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മഞ്ജു.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
1: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ പിഎം കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. പിഎം കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൌണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. പിഎം കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള

എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.

0: സമയം 6 മണി കഴിഞ്ഞ് 10:30. പ്രേക്ഷകർക്കുള്ള ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം ലളിതഗാനം. സേവന വാർത്തകൾ 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 കാർഷിക ജീവനം. റംബൂട്ടാൻ കൃഷിരീതികൾ പങ്കുവയ്ക്കുന്നു മുൻ അധ്യാപകനും ജൈവ കർഷകനുമായ രാജു എസ് ഗോപാൽ. 7:20 വിപണി. 7:25 FM ഈവനിംഗ്. ഇതിൽ സമകാലികം കൊച്ചി കൊറുങ്കോട്ട ദ്വീപിലെ യാത്രാ ദുരിതം. 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത്. 8:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ശില്പി ഷാജി ജോസുമായി അഭിമുഖം അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ അശരണരുടെ സുവിശേഷം നോവൽ പാരായണത്തിൽ. 8:50 മഹിത മലയാളം ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികൾ.
1: പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ഇന്ന് രാത്രി 9:00 News@9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം. സംവിധായകൻ സവിൻസ പങ്കെടുക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ഡോ KG യേശുദാസ് അവതരിപ്പിച്ച സംഗീത കച്ചേരി. ബാംഗ്ലൂർ TG ത്യാഗരാജൻ വയലിൻ. തിരുവാരൂർ ഭക്തവത്സലം മൃദംഗം. തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ ഘടം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.

0: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് സുരേഷ് നാരായണൻ. 6:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര. ONV കുറുപ്പിന്റെ മഴത്തുള്ളികൾ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം. തുടർന്ന് ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭ മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് എ പ്രദീപ്. 7:50 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണയുടെ അശരണരുടെ സുവിശേഷം. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 SNIMS FM ഹെൽത്ത് ലൈൻ. കാർപ്പൽ ടണൽ സിൻഡ്രോം, കാരണങ്ങളും ചികിത്സയും. ഓർത്തോപീഡിക് വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ വിഷ്ണു വിയമ്മുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം ചിന്താശകലം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൌൺലോഡ് ചെയ്യുക.
1: നാളെ രാവിലെ 8:30 സ്പോൺസേർഡ് പരിപാടി ഹെലോ വി പി എസ് ലേക് ഷോർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, തുടർന്ന് ആകാശവാണി എഫ് എം വാർത്തകൾ. 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജുവലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലുജാലകം. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് കോൽക്കളി, അബ്ദുൾ ഖാദറും സംഘവും അവതരിപ്പിച്ചത്. 11:30 എൻ സി ആർ ടി സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.
1: നാളെ ഉച്ചയ്ക്ക് 2:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദ ചികിത്സ. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഐസക് പോൾ മറുപടി നൽകുന്നു. 4:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ഇതിൽ വിവേകവാണി, ദീപസ്തംഭ മഹാശ്ചര്യം എന്നിവയ്ക്കൊപ്പം ഗാനങ്ങളും. 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ. 7:20 വിപണി.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: നാളെ വൈകിട്ട് 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ രാത്രി 9:00 വരെ എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ, തയ്യാറാക്കിയത് എ പ്രദീപ്. 7:55 ഒരിടത്തൊരിടത്ത്. 8:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ, പാലച്ചുവട് വ്യാസവിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ രണ്ടാം ഭാഗം.

0: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് PB ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി FM നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്നു തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023 അല്ലെങ്കിൽ 0484-2422-543.
1: അറിയിപ്പുകൾ തുടരുന്നു. നാളെ രാത്രി 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം. ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണരുടെ സുവിശേഷം. 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലേ. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. പ്രിയ ശ്രോതാക്കൾ കേട്ടത് ഇന്നും നാളെയും ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. ആകാശവാണി കൊച്ചി FM 102.3 പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 6:00 കഴിഞ്ഞ് 19:20. ഇനി മധുരം ഗീതം ലളിതഗാനം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം. ഇന്നത്തെ ഗാനം പാടിയത് വിജയ് യേശുദാസ്. ഈ ഗാനത്തിന്റെ വരികൾ S. രമേശൻ നായർ, സംഗീതം വിദ്യാധരൻ.

0: ശ്രോതാക്കൾ കേട്ടത് മധുരം ഗീതം ലളിതഗാനം. ആകാശവാണി കൊച്ചി FM 102.3 പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. സേവന വാർത്തകൾ. സംസ്ഥാന വയോജന കമ്മീഷൻ ഈ മാസം 15 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ കോട്ടയം കളക്ടറേറ്റ് തൂലിക ഹാളിൽ സിറ്റിംഗ് നടത്തും. സിറ്റിംഗിൽ കോട്ടയം ജില്ലയിലെ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളും നിർദ്ദേശങ്ങളും കമ്മീഷൻ നേരിട്ട് സ്വീകരിക്കും. കേന്ദ്ര സർക്കാരിന്റെ നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും സംസ്ഥാന തൊഴിലും നൈപുണ്യവും വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള ഈ മാസം 14 ആലപ്പുഴയിൽ നടക്കും. സിവിൽ സ്റ്റേഷനിലെ സമ്പാദ്യ ഭവൻ കോൺഫറൻസ് ഹാളിൽ രാവിലെ 10 മണി മുതലാണ് മേള. താൽപര്യമുള്ളവർ രാവിലെ 9:30 യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ബയോഡേറ്റ, ആധാർ കാർഡ് എന്നിവ സഹിതം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. എഞ്ചിനീയറിംഗ്, ITI യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മേളയിൽ പങ്കെടുക്കാം. ജില്ലയിലെ പ്രമുഖ സർക്കാർ, പൊതുമേഖലാ, വ്യാവസായിക സ്ഥാപനങ്ങൾ അപ്രന്റീസുകളെ നേരിട്ട് തെരഞ്ഞെടുക്കും. മറ്റ് വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾക്കും അപ്രന്റീസുകളെ തെരഞ്ഞെടുക്കുന്നതിന് രജിസ്ട്രേഷൻ സൌകര്യം ലഭ്യമാണ്. വിവരങ്ങൾക്ക് RIC@gmail.com എന്ന മെയിൽ ഐഡിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0477 23 01 24.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
0: കളമശ്ശേരി ഗവൺമെന്റ് വനിതാ ITIയിൽ റെഗുലർ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 15 വരെയുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ട് ഹാജരായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0484 2 54 47 50 0484 2 54 47 50.
3: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
0: ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ജില്ലാ ഭരണകൂടം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ സംസ്ഥാന ഭിന്നശേഷി അവാർഡ് 2026 നോമിനേഷനുകൾ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 25. കൂടുതൽ വിവരങ്ങൾക്ക് സാമൂഹ്യനീതി ഡയറക്ടറേറ്റ് ആലപ്പുഴ ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0477 2 25 38 70.
5: ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പുകളിൽ നിന്നും

0: കൂടുതൽ വിവരങ്ങൾക്ക് കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കോട്ടയം ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 04812560421. 04812560421.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: എറണാകുളം ജില്ലയിലെ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഹെൽപ്പർ പ്രിന്റിംഗ് തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവുണ്ട്. SSLCയും പ്രിന്റിംഗ് ടെക്നോളജിയിൽ 3 വർഷത്തെ ഡിപ്ലോമയുമാണ് വിദ്യാഭ്യാസ യോഗ്യത. പ്രായപരിധി 18-നും 41-നും ഇടയിൽ. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 25-ന് മുൻപ് അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04842-42-54-58. 04842-42-54-58. സേവന വാർത്തകളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:29:35. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: കാര്യം ശരിയായി.
1: ഏത് കാര്യം?
0: മോളുടെ ഫീസേ
1: കാണട്ടെ.
0: നേടു ഉടനടി 20,000 ലോൺ.
2: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ. ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്.
0: കാര്യം ശരിയായി.
2: ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
3: RBI പറയുന്നു,
2: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. ആരോഗ്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവ സംബന്ധിച്ച് 2 പ്രമേയങ്ങൾ പാസാക്കി. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായുള്ള KSFE പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ഉല്ലാസ് നവഭാരത് സാക്ഷരതാ പരിപാടിയിലൂടെ ലക്ഷദ്വീപിനെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആരോഗ്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചു. ഇതിലൂടെ രോഗികൾക്ക് ചികിത്സാ ചെലവ് മനസ്സിലാക്കാനും ചെലവുകൾ ആസൂത്രണം ചെയ്യാനും സാധിക്കുമെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം ചട്ടം 118 പ്രകാരമുള്ള 2 പ്രമേയങ്ങൾ കേരള നിയമസഭ പാസാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയ അർഹരായവരെ വീണ്ടും പട്ടികയിൽ ഉൾപ്പെടുത്തണം. കമ്മീഷനെ തെരഞ്ഞെടുക്കാൻ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരെ ഉൾപ്പെടുത്തി സമിതി പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പ്രമേയത്തിൽ പറഞ്ഞു. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കും.

0: എന്ന പ്രമേയവും നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്.
1: ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ വരുന്നത്. 2025 പാസാക്കിയ സ്വകാര്യ സർവകലാശാല നിയമം 1.5 വർഷത്തോളമായി വലിയ ഒരു അനശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. ഇൻ പ്രിൻസിപ്പിൾ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ വരണം എന്ന അഭിപ്രായത്തോട് യോജിച്ചതുകൊണ്ട് തന്നെ ഏകകണ്ഠമായിട്ട് നമ്മൾ ആ ബില്ല് പാസാക്കുകയായിരുന്നു. ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുകയും ബില്ലിനെ സംബന്ധിച്ച് അനശ്ചിതത്വം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് മറ്റു മാർഗങ്ങളില്ലാതെ ആയിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ റിക്വസ്റ്റ് ടു റിട്ടേൺ ദ ബിൽ. അത് 118 പ്രകാരം അവതരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
0: നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. യൂത്ത് കോൺഗ്രസ് പോലീസ് ആക്രമണം നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൽ ഉള്ളവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സ്ത്രീകൾക്കുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ലക്ഷദ്വീപിന് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. ഉല്ലാസ് നവഭാരത് സാക്ഷരതാ പരിപാടിയിലൂടെയാണ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ പ്രഖ്യാപനം നടത്തിയത്. പ്രത്യേക അധ്യാപന മൂല്യനിർണയ യജ്ഞങ്ങൾക്കൊടുവിൽ യോഗ്യരായ എല്ലാ പഠിതാക്കളും സാക്ഷരതാ വിലയിരുത്തൽ പരീക്ഷയിൽ വിജയിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളും അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSFE അവതരിപ്പിക്കുന്ന പ്രത്യേക സമ്പാദ്യ പദ്ധതി പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ നയങ്ങളുടെ ഭാഗമായി ദൈനംദിന സമ്പാദ്യത്തിൽ നിന്ന് മികച്ച ഒരു സമ്പാദ്യശീലം വളർത്തിയെടുക്കുന്നതിനും സുരക്ഷിതമായ നിക്ഷേപത്തിലൂടെ സാമ്പത്തിക സ്വാശ്രയത്വം ഉറപ്പുവരുത്തുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. നൂറ്റാണ്ടുകൾ പടക്കമുള്ള വഖഫ് ഭൂമി സങ്കല്പങ്ങളെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നിയമനിർമ്മാണമാണ് വഖഫ് ഭേദഗതി നിയമം 2025. വഖഫ് സ്വത്തുകൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനോടൊപ്പം മുസ്ലിം സ്ത്രീകൾക്ക് പൈതൃകമായി ലഭിക്കുന്ന സ്വത്തവകാശം ഉറപ്പുവരുത്താനും ഈ നിയമത്തിലൂടെ സാധിക്കുന്നു. സൈബർ സ്റ്റോക്കിംഗിനെതിരെ വനിതാ കമ്മീഷൻ ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കമിടുന്നു. സംസ്ഥാനത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ ഓരോ വർഷവും കൂടി വരുന്ന സാഹചര്യത്തിലാണ് പരിപാടി ആരംഭിക്കുന്നത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വനിതാ കമ്മീഷൻ കൈകോർത്തുകൊണ്ടാണ് ബോധവൽക്കരണ സെമിനാറുകൾ നടത്തുക. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഓൺലൈൻ പ്രവർത്തനങ്ങൾ നിരന്തരം നിരീക്ഷിക്കുകയും അവരെ പിന്തുടരുകയും ചെയ്യുക, ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുക, കടുത്ത അധിക്ഷേപങ്ങൾ, ഭീഷണികൾ, ബോഡി ഷെയ്മിംഗ് എന്നിവയെല്ലാം സൈബർ സ്റ്റാക്കിംഗിൽ ഉൾപ്പെടുന്നു. കേസ് അന്വേഷിക്കുന്നതിൽ പോലീസിൽ നിന്നും വിമുഖതയുണ്ടായാൽ ദേശീയ വനിതാ കമ്മീഷനോ സംസ്ഥാന വനിതാ കമ്മീഷനോ പരാതി നൽകാനും സാധിക്കും.
0: സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 16 വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലിനെതിരായ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം മറ്റന്നാൾ വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ പകൽ സമയം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. ദക്ഷിണ കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ആദ്യ ദിനം മുതൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
4: വിജ്ഞാനത്തിന്റെയും വിദ്യയുടെയും ദേവതയായി വിശ്വസിക്കപ്പെടുന്ന മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ നവരാത്രി ആഘോഷങ്ങൾക്കായി കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന രഥോത്സവവും ഭക്തരുടെ ശ്രദ്ധാകേന്ദ്രമാണ്. രഥത്തിൽ നിന്ന് എറിയുന്ന നാണയത്തുട്ടുകൾ കിട്ടിയാൽ സർവ്വ ഐശ്വര്യവും ലഭിക്കുമെന്നാണ് ഐതിഹ്യം.
0: സംസ്ഥാനത്തും നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. കണ്ണൂർ.

0: കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറയ്ക്കും ഇന്ന് തുടക്കമാകും. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. CMRL എക്സോലോജിക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിനെതിരെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ അടക്കമുള്ളവർ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ ഹർജി നാളത്തേക്ക് പരിഗണിക്കാൻ മാറ്റി. കേസിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തങ്ങളുടെ ഭാഗം കേൾക്കാതെയുള്ള ഉത്തരവ് സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്നായിരുന്നു വാദം. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവ സംബന്ധിച്ച് 2 പ്രമേയങ്ങൾ പാസാക്കി. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായുള്ള KSFE പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ഉല്ലാസ് നവഭാരത് സാക്ഷരതാ പരിപാടിയിലൂടെ ലക്ഷദ്വീപിനെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
1: ആകാശവാണി നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം. അവതരണം അഞ്ജന പുതിയമഠം. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നടത്തിയ വാക്കൌട്ട് ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ചോദ്യോത്തരവേളയും ശ്രദ്ധ ക്ഷണിക്കൽ, ഉപക്ഷേപങ്ങൾ എന്നിവയുടെ അവതരണവും ശാന്തമായ അന്തരീക്ഷത്തിലാണ് പുരോഗമിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച പ്രമേയമായിരുന്നു സഭാ നടപടികളിലെ ഒരു പ്രധാന അജണ്ട. പ്രമേയത്തെ പ്രതിപക്ഷവും പിന്തുണച്ചതോടെ BJP അംഗങ്ങളുടെ എതിർപ്പ് തള്ളി പ്രമേയം പാസായി. രാഷ്ട്രപതിയുടെ പരിഗണനയിലുള്ള 2025 കേരള സ്വകാര്യ സർവകലാശാല ബിൽ മടക്കി നൽകാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി RoG M Johnഉം അവതരിപ്പിച്ചു. 2026 കേരള കോർട്ട് ഫീസും വ്യവഹാര സലയും ഭേദഗതി ബില്ലും 2026 മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോമെന്റ് ഭേദഗതി ബില്ലും ഇന്ന് സഭ പരിഗണിച്ചു. ശൂന്യവേളയിൽ നാടകീയ രംഗങ്ങളാണ് സഭാതലത്തിൽ അരങ്ങേറിയത്. തിരുവനന്തപുരത്ത് നടന്ന SFI യൂത്ത് കോൺഗ്രസ് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഭരണപ്രതിപക്ഷ വാക്പോര് ഏറെ നേരം നീണ്ടുനിന്നു. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ CPM അംഗം V Joy ഒടിഞ്ഞ പോലീസ് ലാത്തിയുമായി സഭയിലെത്തിയത് തർക്കങ്ങൾക്കും വഴിവെച്ചു. 10 വർഷം LDF ഭരിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ പോലീസ് തന്നെയാണ് ഇപ്പോഴുമുള്ളതെന്നും തമിഴ്നാട്ടിൽ നിന്ന് പോലീസിനെ ഇറക്കിയിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. എത്രയോ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ചിട്ടും ലാത്തി ചാർജ് നടത്തിയ പോലീസുകാരുടെ വീട്ടിലേക്ക് കോൺഗ്രസ് ജാഥ നടത്തിയിട്ടില്ലല്ലോ എന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു. എന്നാൽ താൻ മുഖ്യമന്ത്രിയായിരിക്കെ തന്റെ ഗൺമാന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസുകാർ ജാഥ നടത്തിയിട്ടുണ്ടെന്ന കാര്യം മറക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഓർമ്മപ്പെടുത്തി. കന്റോൺമെന്റ് SI 36 സെക്കൻഡിൽ 24 തവണ വിദ്യാർത്ഥികളെ മർദ്ദിച്ചുവെന്നും പോലീസ് സേനയിലുള്ളത് ക്രിമിനലുകളാണെന്നും V Joy ആരോപിച്ചു. മർദ്ദനമേറ്റവരുടെ ചിത്രങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉയർത്തിക്കാട്ടി. യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ വൈദ്യുതി പോയപ്പോഴാണ് ഹോസ്റ്റലിൽ നിന്ന് ബഹളമുണ്ടായതെന്നും മറ്റ് പ്രകോപനങ്ങൾ ഉണ്ടായില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചൂണ്ടിക്കാട്ടി. അതേസമയം പോലീസുകാരെ അച്ചടക്കമില്ലാതെ പോകാൻ അനുവദിക്കില്ലെന്നും പരാതികൾ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും രമേശ് ചെന്നിത്തല ഉറപ്പു നൽകി. ഇതിനിടെ V Joy പോലീസിന്റെ ലാത്തി സഭയിൽ ഉയർത്തിക്കാട്ടിയത് സഭയിൽ വലിയ ചർച്ചയായി. വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നതിനിടെ ഒടിഞ്ഞ ലാത്തിയാണിതെന്നായിരുന്നു ജോയിയുടെ വാദം. എന്നാൽ പോലീസിന്റെ ലാത്തി പിടിച്ചെടുത്ത് ജോയി നിയമസഭയിൽ കൊണ്ടുവന്നതാണെന്ന് ഭരണപക്ഷം ആരോപിച്ചു. സഭാചട്ടം അനുസരിച്ച് ലാത്തി നിയമപരമായി പരിശോധിക്കണമെന്ന് G Sudhakaran സ്പീക്കറോട് ആവശ്യപ്പെട്ടു. സഭയിൽ ആയുധം കൊണ്ടുവന്നതിനെതിരെ കേസെടുക്കണമെന്ന് ഷിബു ബേബി ജോണും പറഞ്ഞു. V Joy കൊണ്ടുവന്ന ഒടിഞ്ഞ ലാത്തി പരിശോധിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭയെ അറിയിച്ചു. പിന്നാലെ വാച്ചാൻ വാർഡിന് ലാത്തി കൈമാറി. രാജ്യത്തെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ തൽസ്ഥാനത്ത് നിന്നും നീക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ചട്ടം 118 പ്രകാരം മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിച്ചത്. വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് പേരെ മുന്നറിയിപ്പില്ലാതെ ഒഴിവാക്കിയ നടപടി ജനാധിപത്യ തത്വങ്ങളുടെ ലംഘനമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയർ സുതാര്യമായി പ്രവർത്തിപ്പിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണ

പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് പ്രമേയത്തിൽ കുറ്റപ്പെടുത്തി. പൌരന്റെ വോട്ടവകാശം കവരുന്നത് ഭരണഘടനാ ലംഘനമാണെന്നും ഇത് ജനവിധിയെ അട്ടിമറിക്കാൻ ഇടയാക്കുമെന്നും പ്രമേയം വിലയിരുത്തി. സുതാര്യവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തിന്റെ അടിത്തറയെന്നും കമ്മീഷന്റെ സമീപകാല പ്രവർത്തനങ്ങൾക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്ന സമിതിക്ക് മാത്രമേ സ്വതന്ത്രരായ കമ്മീഷണർമാരെ കണ്ടെത്താൻ സാധിക്കൂ. അതിനാൽ സെലക്ഷൻ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാൻ നടപടി വേണമെന്നും പ്രമേയം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വോട്ടർ പട്ടികയിൽ നിന്നൊഴിവാക്കപ്പെട്ട ലക്ഷക്കണക്കിന് വോട്ടർമാർ എന്നതു മാറ്റി കോടിക്കണക്കിനെന്നാക്കണമെന്ന പിണറായി വിജയന്റെ ഭേദഗതി മുഖ്യമന്ത്രി അംഗീകരിച്ചു. അതേസമയം പ്രമേയത്തെ ബിജെപി അംഗങ്ങൾ ശക്തമായി എതിർത്തു. SIR ക്രമക്കേടുകളാണ് പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നതെന്നും അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുഖ്യമന്ത്രി VD സതീശൻ രാജിവെക്കുകയും കേരള നിയമസഭ പിരിച്ചുവിടുകയുമാണ് വേണ്ടതെന്ന് BJP നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഭേദഗതിയായി പ്രമേയത്തിൽ ഉൾപ്പെടുത്തണമെന്ന് BJP അംഗങ്ങൾ നിർദ്ദേശിച്ചെങ്കിലും ഭേദഗതി തള്ളി പ്രമേയം പാസാക്കുകയായിരുന്നു. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയുടെ പരിഗണനയിലുള്ള ബിൽ മടക്കി നൽകാൻ ആവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി Roji M. Johnഉം ചട്ടം 118 പ്രകാരമാണ് സഭയിൽ പ്രമേയം കൊണ്ടുവന്നത്. സ്വകാര്യ സർവകലാശാല ബില്ലിലെ വ്യവസ്ഥകളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തത തേടിയ സാഹചര്യത്തിലാണ് നിലവിലെ നിയമനിർമ്മാണവുമായി മുന്നോട്ടു പോകേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചത്. നേരത്തെ 2025 മാർച്ച് 25 നിയമസഭ ബിൽ പാസാക്കിയത്. തുടർന്ന് April 21 ഗവർണറുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചു. എന്നാൽ ബില്ലിൽ പറയുന്ന ഭൂമിയുടെ നിർബന്ധിത ഉടമസ്ഥാവകാശം, കൈവശാവകാശം, നിർബന്ധിത സുരക്ഷാ നിക്ഷേപം, സ്ഥിര നിക്ഷേപം തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്പഷ്ടീകരണം ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബിൽ മടക്കി നൽകാൻ ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം പാസാക്കിയത്. പ്രതിപക്ഷത്തിന്റെ ഭേദഗതി നിർദ്ദേശങ്ങൾ സർക്കാർ അംഗീകരിച്ചില്ല. 12 ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ കാലാവധി ദീർഘിപ്പിച്ചു നൽകുന്ന വിഷയം സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ചോദ്യോത്തരവേളയിൽ നിയമസഭയെ അറിയിച്ചു. സംസ്ഥാന ജീവനക്കാരുടെ ലീവ് സറണ്ടർ ആനുകൂല്യം നൽകുന്ന കാര്യവും സർക്കാർ സജീവമായി പരിഗണിച്ചു വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. 2026 ഫെബ്രുവരി 23 ശമ്പള പരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ചത്. March 5 പ്രവർത്തന മാനദണ്ഡങ്ങൾ പ്രസിദ്ധീകരിക്കുകയും 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പ്രാരംഭ കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിൽ വിവരശേഖരണം പൂർത്തിയാക്കുന്നതിനായി കമ്മീഷന്റെ കാലാവധി ദീർഘിപ്പിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. വിവിധ സർവീസ് സംഘടനകളിൽ നിന്നുള്ള നിവേദനങ്ങൾ സ്വീകരിക്കുക, തെളിവെടുപ്പുകൾ നടത്തുക, വകുപ്പുകളിലെ തസ്തികകളും സ്കെയിലുകളും പരിശോധിക്കുക തുടങ്ങിയ വിപുലമായ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ കമ്മീഷന് സാധിക്കൂ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇത്തവണത്തെ സപ്ലൈകോ ഓണച്ചന്തകളിലും വിൽപ്പനശാലകളിലും 433.81 കോടി രൂപയുടെ റെക്കോർഡ് വിൽപ്പന നടന്നതായി ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അനൂപ് ജേക്കബ് നിയമസഭയെ അറിയിച്ചു. 2026 ജൂലൈ 22 മുതൽ August 25 ഉത്രാടദിനം വരെയുള്ള 35 ദിവസങ്ങളിലെ കണക്കാണ് ഇത്. പൊതുവിപണിയിലെ സപ്ലൈകോയുടെ കാര്യക്ഷമമായ ഇടപെടൽ ഉത്സവകാലത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സഹായിച്ചതായും ചോദ്യങ്ങൾക്ക് മന്ത്രി മറുപടി നൽകി. അവശ്യ സാധനങ്ങളുടെ പരമാവധി സ്റ്റോക്ക് എത്തിക്കാൻ കഴിഞ്ഞതാണ് വിൽപ്പന വർദ്ധിക്കാൻ കാരണമായതെന്നും അനൂപ് ജേക്കബ് വ്യക്തമാക്കി. നിർധനരായ സ്ത്രീകൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നതിനായി കഴിഞ്ഞ സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി ഈ സർക്കാർ സമഗ്രമായി പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയെ അറിയിച്ചു. 2025 നവംബർ 1 മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കി ധനകാര്യവകുപ്പ് ഉത്തരവിറക്കിയത്. തുടർന്ന് 2026 ഫെബ്രുവരിയിൽ 1,18,42 ഗുണഭോക്താക്കൾക്കായി പദ്ധതിയുടെ ആദ്യഗഡു പെൻഷൻ സർക്കാർ വിതരണം ചെയ്തിരുന്നു. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ സാമ്പത്തിക സഹായത്തിന് അർഹതയുള്ളതെന്നും ട്രാൻസ് വുമൺ വിഭാഗത്തിലുള്ളവരെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായി സർക്കാർ ഉത്തരവിലുണ്ടെന്നും മുഖ്യമന്ത്രി രേഖാമൂലം മറുപടി നൽകി. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ കൂടുതൽ ജനസൌഹൃദവും കാര്യക്ഷമവുമാക്കുന്നതിന്റെ ഭാഗമായി ഒരു തദ്ദേശ സ്ഥാപനത്തിന് ഒരു വെബ്സൈറ്റ് പദ്ധതി പൂർത്തിയായതായി തദ്ദേശ സ്വയംഭരണ മന്ത്രി KM ഷാജി നിയമസഭയെ അറിയിച്ചു. 6 കോർപ്പറേഷനുകൾക്കും 87 മുനിസിപ്പാലിറ്റികൾക്കും 14 ജില്ലാ പഞ്ചായത്തുകൾക്കും 152 ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും 941 ഗ്രാമപഞ്ചായത്തുകൾക്കും പ്രത്യേകം ഔദ്യോഗിക വെബ്സൈറ്റുകൾ ഇതിനകം സജ്ജമാക്കിയിട്ടുണ്ടെന്നും ചോദ്യോത്തരവേളയിൽ മന്ത്രി വ്യക്തമാക്കി. സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ, ബജറ്റ്, വികസന പദ്ധതികൾ, ടെൻഡറുകൾ എന്നിവയെല്ലാം വെബ്സൈറ്റിൽ ലഭ്യമാണ്. K-Smart ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ സേവനങ്ങളിലേക്കുള്ള പ്രവേശനവും ഇതിലൂടെ സാധ്യമാക്കിയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റുകൾ, വസ്തുനികുതി, ഓൺലൈൻ അപേക്ഷകൾ തുടങ്ങിയവ വെബ്സൈറ്റ് വഴി പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. കൂടാതെ ഓഫീസുകളിൽ എത്തുന്നവർക്ക് സേവനങ്ങളുടെ ഗുണനിലവാരവും സൌകര്യങ്ങളും സംബന്ധിച്ച് പ്രതികരിക്കാൻ QR കോഡ് അടിസ്ഥാനമാക്കിയുള്ള സിറ്റിസൺ ഫീഡ്ബാക്ക്

0: സംവിധാനവും നടപ്പിലാക്കി. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് QR കോഡ് സ്കാൻ ചെയ്ത് നേരിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രി മറുപടി നൽകി. അന്തരിച്ച മുൻ MLA മാരായ PA മാധവൻ, TPM സാഹിർ, K അച്യുതൻ, അഡ്വക്കേറ്റ് ജോസ് കുറ്റ്യാനി, പിന്നണി ഗായിക S ജാനകി എന്നിവർക്ക് നിയമസഭ ഇന്ന് ചരമോപചാരം അർപ്പിച്ചു. ഈ സഭാസമ്മേളനകാലത്ത് സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അസാന്നിധ്യത്തിൽ സഭാ നടപടികൾ നിയന്ത്രിക്കുന്നതിനുള്ള ചെയർ പാനലിലേക്ക് മുഹമ്മദ് മുഹ്സീൻ, ഷിബു തെക്കുംപുറം, TJ വിനോദ് എന്നീ അംഗങ്ങളെ തെരഞ്ഞെടുത്തു. ഇതുവരെ കേട്ടത് നിയമസഭയിൽ ഇന്ന്.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റും 16 സെക്കൻഡും. കാലാവസ്ഥ. ഇന്ന് കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. ലക്ഷദ്വീപിൽ വ്യാപകമായും കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും മഴയുണ്ടായി. ഇന്നും നാളെയും കേരളത്തിൽ ശക്തമായ കാറ്റോടുകൂടിയ ഇടിമിന്നലിനും കൂടിയ താപനിലയ്ക്കും മുന്നറിയിപ്പുണ്ട്. കൊച്ചിയിലെ കൂടിയ താപനില 33.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. ശ്രോതാക്കൾ കേട്ടത് കാലാവസ്ഥ. ആകാശവാണി കൊച്ചി FM 102.3 പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ
2: കാർഷിക ജീവനം.
3: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: ജോലിയിൽ നിന്ന് വിരമിച്ചാൽ കൃഷിയിലേക്ക് തിരിയണം എന്നത് മുൻപേ തീരുമാനിച്ചതാണ്. അങ്ങനെയാണ് റംബൂട്ടാൻ കൃഷിയിലേക്ക് തിരിഞ്ഞത്. ഓരോ വിളവെടുപ്പിന് ശേഷവും പ്രൂൺ ചെയ്ത് ഒരുക്കിയെങ്കിൽ മാത്രമേ അടുത്ത വർഷം മികച്ച വിളവ് കാഴ്ചവെക്കാൻ മരങ്ങൾക്കാവൂ. കൂടുതൽ മരങ്ങളല്ല, നല്ല മരങ്ങളാണ് മികച്ച ഉൽപ്പാദനം നൽകുക. മികച്ച ഇടയകലമുള്ള തോട്ടങ്ങളിൽ 10 വർഷമായ മരങ്ങളിൽ നിന്ന് ശരാശരി 200 കിലോ വരെ പഴങ്ങൾ ലഭിക്കുമെന്നാണ് രാജു സി ഗോപാൽ തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നും പറയുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കാർഷിക ജീവനത്തിൽ ആദ്യം റംബൂട്ടാൻ കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു മുൻ അധ്യാപകനും ജൈവ കർഷകനുമായ രാജു സി ഗോപാൽ.
1: ഞാൻ 2013 സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത്. അധ്യാപകനായിരുന്നു. ഞങ്ങളുടെ സ്വദേശം ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്ത കുടയത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ആദ്യമായിട്ട് ആമുഖമായിട്ട് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, കൃഷിയിലെ ശ്രദ്ധേയനാകാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും യോജിച്ചുള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ്.
0: താങ്കളുടെ കുടുംബാംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമോ?
1: എൻ്റെ ഭാര്യ അജിത അധ്യാപികയായിരുന്നു. 2014 സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. എൻ്റെ മകള് നീതുരാജ് ആയുർവേദ ഡോക്ടറാണ്. മകളെ വിവാഹം ചെയ്തിരിക്കുന്നത് മിഥുൻ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്.
0: ഇവരെല്ലാവരും പല മേഖലകളിൽ നിന്നുള്ളവരാണല്ലോ, അപ്പോൾ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രയത്നം താങ്കളുടെ വിജയത്തിന് പിന്നിലുണ്ട് അല്ലേ?
1: പല മേഖലയിലുള്ളവരാണെങ്കിലും ഞങ്ങളുടെ യോജിച്ചുള്ള പ്രവർത്തനമാണ് ശരിക്കും ഈ കൃഷിയിൽ ശ്രദ്ധേയനാകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ സാധാരണ കൃഷിക്കാരൊക്കെ ചെയ്തു വന്നിരുന്ന കൃഷികളാണ് റബ്ബർ, തെങ്ങ്, കുരുമുളക്, ജാതി, ഇങ്ങനെയൊക്കെയായിരുന്നു. ഞങ്ങൾക്ക് റബ്ബർ കൃഷിയായിരുന്നു ഉണ്ടായിരുന്നത്.
0: എങ്ങനെയാണ് താങ്കൾ ഈ ഒരു റംബൂട്ടാൻ കൃഷിയിലേക്ക് തിരിഞ്ഞത്?
1: 2013 ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ആളുകൾക്ക് തോന്നാറുള്ള ഒരു ചിന്തയുണ്ട്, ഇനി എന്ത് എന്ന്. ഞങ്ങൾ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പം നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഇനി കൃഷിയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ റിട്ടയർ ചെയ്ത സമയത്ത് തന്നെ ഞങ്ങളുടെ 2 ഏക്കർ സ്ഥലം, അത് ശരിക്കും ഈ മലങ്കര ജലാശയത്തിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അത് ഞാൻ പറയാൻ പ്രത്യേക കാരണമുണ്ട്, നല്ല ജലസേചന സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്തെ റബ്ബർ വെട്ടി നീക്കിയിട്ട് ഇനി എന്ത് കൃഷി ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ പരമ്പരാഗതമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൃഷിയിൽ നിന്നൊരു മാറ്റം കൊണ്ടുവന്നാൽ കൊള്ളാമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ ഒരു കാര്യം ഓടി വന്നത്. ഞങ്ങളുടെ വീട് ഈ തൊടുപുഴ മൂലമറ്റം റോഡിൻ്റെ അരികിലാണ്. വീടിൻ്റെ

0: മുൻഭാഗത്തായിട്ട് ഒരു റംബുട്ടാൻ മരം എൻ്റെ ഒരു സുഹൃത്ത് നേരത്തെ കൊണ്ട് തന്നിരുന്നായിരുന്നു. ഒന്ന് റംബുട്ടാൻ്റെ പേര് പോലും കേട്ടിട്ടില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇങ്ങനെ റംബുട്ടാൻ മരം വലുതായി അതിൽ ധാരാളം പഴങ്ങളുമായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ ഈ റോഡിൽ കൂടെയൊക്കെ പോകുന്ന കച്ചവടക്കാർ പലരും കയറി വന്ന് ചോദിക്കും, ഇത് ഈ മരത്തിൻ്റെ പഴം ഞങ്ങൾക്ക് വിലയ്ക്ക് തന്നേക്കാവോ എന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ പറയും ഇത് ആദ്യം ഉണ്ടായതാണ്, അതുകൊണ്ട് അങ്ങനെ കൊടുക്കുക ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പം അവരിൽ പലരും പറഞ്ഞു അതിൽ ഒരു ശിഖരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ഭാഗമായിട്ടാണെങ്കിലും ഞങ്ങൾ നല്ല വില തന്നെ വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിന് നല്ലൊരു വിപണന സാധ്യതയുണ്ട് എന്ന ഒരാശയം ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുകയും ഈ റംബുട്ടാൻ ചെടിയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തത്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഈ കാഞ്ഞിരപ്പള്ളി അടുത്തുള്ള ഹോം ഗ്രോൺ എന്ന് പറയുന്ന ഒരു നഴ്സറി എക്സോട്ടിക് ഫ്രൂട്ടിന്റെ കാര്യത്തിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു നഴ്സറിയാണ്, ആ നഴ്സറി അവിടെ സമീപിക്കുകയും അവർ ഇത് പ്ലാന്റ് ചെയ്യാനാവശ്യമുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുകയുണ്ടായി.
1: ഇത് നട്ടുപരിപാലിക്കുന്നതിനായി അവിടെ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? താങ്കൾ അവലംബിച്ച കൃഷി രീതികളൊന്ന് വിവരിക്കാമോ?
0: ഇതൊരു പുതിയ കൃഷി ആയതുകൊണ്ട് ഈ കൃഷിയുടെ രീതികളെ കുറിച്ച് അന്ന് ഈ ഹോം ഗ്രൗണ്ടിൽ നിന്നുള്ള അഡ്വൈസ് അനുസരിച്ചാണ് ഞങ്ങൾ മുമ്പോട്ട് നീങ്ങിയത്. അവർ പറഞ്ഞു ഇതൊരു ബുഷിയായിട്ടുള്ളൊരു ചെടിയാണ്, അതുകൊണ്ട് ഒരു 16 അടി അകലത്തിൽ വെച്ചാൽ മതിയാവും, അതുപോലെ തന്നെ ജൈവ രീതിയിൽ തന്നെ ഇതിനെ വളർത്താവുന്നതാണ്, പിന്നെ നനയ്ക്കാൻ നല്ല സൗകര്യം വേണമെന്ന് അവർ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 16 അടി അകലത്തിൽ, അവർ 16 അടി എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങളൊരു 2 അടിയും കൂടെ കൂട്ടി ഒരു 18 അടി അകലത്തിലാണ് ഈ ചെടികൾ വെക്കുക ഉണ്ടായത്. ഞാനത് പറയാനൊരു പ്രത്യേക കാരണമുണ്ട്, അത് പിന്നീട് പറയാം. അപ്പം ഈ 18 അടി അകലത്തിൽ വെച്ച് 3ാമത്തെ വർഷം നന്നായിട്ട് പരിചരിച്ചു, ധാരാളം ചാണകമൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തു. അങ്ങനെ ചാണകം ഇട്ട് കൊടുത്ത് ഇത് ഒരു 3ാം വർഷമായപ്പോഴത്തേക്കും നന്നായിട്ട് കായ്ക്കാൻ തുടങ്ങി. കായ്ക്കുന്ന ആ സമയമായപ്പോഴത്തേക്കും ഞങ്ങളുടെ അടുത്തുള്ളൊരു കൃഷി ഓഫീസർ ഞങ്ങളോട് വന്നു. അപ്പം ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയി വില കുറഞ്ഞ രീതിക്ക് പലരും കൂടി ചാണകം കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ തോട്ടത്തിൽ ഇറക്കിയിട്ടേക്കുന്ന ഒരു സമയത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ തമിഴ്നാട്ടിൽ നീ ചാണകം കൊണ്ടുവന്നത് വെറുതെ വേസ്റ്റായി പോയതാണ്, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് മുഴുവൻ അവർ വെയിലത്തിട്ട് ഉണങ്ങി, അതിൻ്റെ ബാക്ടീരിയ മുഴുവൻ ഡെഡായതാണ്, അതും കൂടി യാതൊരു പ്രയോജനം കിട്ടിയല്ല, ഒരു നാടൻ പശുവിനെ വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഈ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു നാടൻ പശുവിനെ വാങ്ങി. അന്ന് ആ കാലത്ത് നാടൻ പശുവിനൊക്കെ ഒരുവിധം നല്ല വിലയുണ്ടായിരുന്നു, എങ്കിലും നല്ലൊരു വില കൊടുത്ത് അങ്ങനെ ഒരു പശുവിനെ വാങ്ങി. ആ പശുവിന് കുറച്ച് കുഞ്ഞുങ്ങളുണ്ടായി. ഇപ്പോൾ അതിങ്ങനെ വളർന്ന് വളർന്ന് വളർന്ന് പല ഇനത്തിൽപ്പെട്ട പൊങ്കനൂർ നാടൻ പശുക്കൾ സഹിതം ഒരു 10-15 നാടൻ പശുക്കൾ ഞങ്ങളുടെ തൊഴുത്തിലുണ്ട്. ഇത് നല്ല പശുക്കളായതുകൊണ്ട് ഇതിനെയൊന്നും നമുക്ക് കൊടുക്കാൻ തോന്നിയില്ല. ഈ നാടൻ പശുക്കളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചാണകത്തിൽ, അത് പിന്നീടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്, ഇതിൻ്റെ 100 ഗ്രാം ചാണകത്തിൽ 300 മുതൽ 500 കോടി പ്രയോജനകാരികളായ ബാക്ടീരിയകൾ ഉണ്ടെന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. നേരെ മറിച്ച് അല്ലാത്ത പശുക്കളുടെ ചാണകം നമ്മൾ വാങ്ങുകയാണെങ്കിലും നമുക്കുണ്ടെങ്കിലും അങ്ങേയറ്റം പോയാൽ 100 ഗ്രാം ചാണകത്തിൽ ഒരു 70 ലക്ഷത്തോളം പ്രയോജനകാരികളായ ബാക്ടീരിയകളാണ് ഉള്ളത്. അപ്പം ഈ നാടൻ പശുവിൻ്റെ ചാണകം കൃഷിക്ക് വളരെയധികം പ്രയോജനമുണ്ടെന്നുള്ളത് ഞങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്.
1: ആദ്യത്തെ വിളവെടുപ്പ് ലാഭകരമായിരുന്നു, നല്ല വിളവ് ലഭിച്ചോ?
0: 4ാം വർഷം സാമാന്യം നല്ല വിളവുണ്ടായി. ഈ പ്രദേശങ്ങളിൽ ആദ്യം റംബുട്ടാൻ കൃഷി ചെയ്ത ഒരാളാണ് ഞാൻ, അതുകൊണ്ട് നല്ല വിളവ് വില ആ കാലഘട്ടങ്ങളിൽ കിട്ടുകയുണ്ടായി. അങ്ങനെ ഒരു 3 കൊല്ലം വിളവിൽ കാര്യമായ വർധനവ്, അതായത് 4ാമത്തെ കൊല്ലം, 5ാമത്തെ കൊല്ലം, 6ാമത്തെ കൊല്ലവും ഒക്കെ നല്ല വിളവ് കിട്ടി. അങ്ങനെ വിളവ് കിട്ടിയപ്പോഴത്തേക്കും ഈ പറമ്പ് മുഴുവൻ ഈ ചെടികൾ കൊണ്ടങ്ങ് നിറഞ്ഞു. നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത കൊല്ലമായപ്പോഴത്തേക്കും ഈ വിളവ് കുറയാൻ തുടങ്ങി. അതിൻ്റെ കാരണം അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്, അനുഭവത്തിലൂടെയാണ്. ഇത് ഈ കൃഷി ഒരു പുതിയ കൃഷി ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു വെളിച്ചം ഞങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ പകർന്ന് നൽകാനായിട്ട്, പുതിയ കൃഷി ഇറക്കുന്നവർക്ക് പകർന്നു നൽകാൻ വേണ്ടിയാണ് കൂടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കുന്നത്. ഉൽപ്പാദനം ആരംഭിച്ച് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 5 കൊല്ലക്കാലം നല്ല വിളവ് കിട്ടിയുണ്ടായി. നല്ല വിളവ് കിട്ടി, അതിന് നല്ല വില കിട്ടി. അതുകൊണ്ട് ശരിക്കും പറയുവാണെങ്കിൽ ഞങ്ങളുടെ ഈ 2 ഏക്കർ ഞങ്ങൾ ഒരു പരീക്ഷണാർത്ഥം ഈ റംബുട്ടാൻ കൃഷി ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലവും ഈ കൃഷി ചെയ്ത സ്ഥലവും സഹിതം ഒരു 4 ഏക്കറോളം ഞങ്ങൾക്ക് റബ്ബർ കൃഷിയായിരുന്നു ഉണ്ടായിരുന്നത്. റബ്ബറിന് നല്ല പീക്ക് വിലയുണ്ടായിരുന്ന ഒരു സമയത്ത് പോലും ഈ 2 ഏക്കറിൽ നിന്ന് നമുക്ക് പരമാവധി കിട്ടിയ ആദായം ഒരു 6 ലക്ഷം രൂപയോളം. അതിനകത്തൊന്നും നമുക്ക് വെട്ടുപുലി കൊടുക്കണം, പിന്നെ നമ്മുടെ ഇത് റബ്ബർ ഉണങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ അത് കാര്യമായ ഒരു ആദായമല്ലെന്ന് തോന്നാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്നാണെന്ന് ചോദിച്ചാൽ ഇതൊരു 5ാം വർഷം തൊട്ട് ശരിക്കും പറയുവാണെങ്കിൽ ഒരു 12 ലക്ഷം 13 ലക്ഷം രൂപ ഈ 2 ഏക്കറിൽ തന്നെ നമുക്ക് കിട്ടിയുണ്ടായി.
1: ഇതിന്റെ വിപണനം എങ്ങനെയായിരുന്നു?
0: നമ്മൾ നേരിട്ട് മാർക്കറ്റ് ചെയ്യുവല്ലേ, ഇത് അടങ്ങൽ കൊടുക്കുകയല്ലേ. അപ്പൊ അല്ലാതെ തന്നെ നമ്മളിത് മാർക്കറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷേ അത് വേണമെങ്കിൽ ഒരു 18 ലക്ഷത്തിലേക്കൊക്കെ എത്തിയനായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുക. അത്രയും ഒരു ആദായം ഇതിൽ നിന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇത് ഞങ്ങൾക്കൊരു മോട്ടിവേഷനായിട്ട് ആകുകയും ഞങ്ങള് കുറച്ച് ഒരു 3 ഏക്കർ സ്ഥലം പുതുതായിട്ട് വാങ്ങി ആ സ്ഥലത്ത് റംബുട്ടാൻ പ്ലാന്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് നമ്മുടെ ഈ തോട്ടത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ കുറെ

0: അറിവുകൾ ആ തോട്ടത്തിൽ നമ്മൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുകയുണ്ടായി. അത് ഇത് എന്നെ കേൾക്കുന്നവർക്കും തീർച്ചയായിട്ടും ഇത് പ്രയോജനകരമാകുമെന്ന് എനിക്ക് നല്ല ഒരു ഉറപ്പുണ്ട്. ഞങ്ങൾ ഈ 2 ഏക്കർ സ്ഥലത്തിൻ്റെ 3 വശവും ടാർ റോഡ് എന്ന് പറഞ്ഞാൽ വണ്ടി നന്നായിട്ട് പോകാവുന്ന റോഡ്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഈ തോട്ടത്തിൻ്റെ നടുക്കുകൂടെ വേറെ ഒരു വണ്ടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, വഴിയുടെ ആവശ്യമില്ല, അതുകൊണ്ട് പരമാവധി ഈ മരങ്ങൾ ഇതിനകത്ത് നടുന്നതാണ് നല്ലതെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഈ 18 അടി അകലത്തിൽ ഈ പറമ്പ് മുഴുവൻ ഇത് നട്ടത്.
1: ഈ റംബൂട്ടാൻ ചെടി നടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, എന്തെല്ലാം വളങ്ങൾ നൽകണം, അതിന്റെ നനരീതികളൊക്കെ ഒന്ന് വിവരിക്കാമോ?
0: ഇതിനടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളതിനാണെന്ന് ചോദിച്ചാൽ മണ്ണ് നല്ല നീർവാർച്ചയുള്ളതായിരിക്കണം. അതുപോലെ വളപ്രയോഗം ജൈവ രീതിയിൽ മാത്രമായിട്ട്, ഇത്രയും വിളവുണ്ടാകുന്ന ഒരു ചെടിക്ക് നമുക്ക് ജൈവ രീതിയിൽ മാത്രമായിട്ട് ഇത് വളം ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെ നല്ലതുപോലെ നനയ്ക്കാനുള്ള സൗകര്യം വേണം. നല്ലതുപോലെ നനയ്ക്കാനുള്ള സൗകര്യം എന്ന് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർ വിചാരിക്കും ഇത് കൊണ്ട് നടുമ്പോൾ വളരെ ചെറിയൊരു ചെടിയായതുകൊണ്ട് ആളുകൾ വിചാരിക്കും ഡ്രിപ്പ് പോലെയുള്ള സംവിധാനം എന്തെങ്കിലും മതിയെന്ന്. ഇത് ശരിക്കും പറയുവാണെങ്കിൽ 80 വർഷത്തോളം അതിന് മുകളിലേക്ക് ലൈഫുള്ള ഒരു മരമാണ്. അത് തന്നെയല്ല, ഇത് വളരെ 3 വർഷം കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ചുവട് മുഴുവൻ കാപ്പിയുടെയും കൊക്കോയുടെയും ഒക്കെ വേര് പോലെ പറമ്പ് മുഴുവൻ ഈ പക്ക് വേരുകൾ കൊണ്ട് നിറയും. പിന്നെ മണ്ണ് കിളച്ചിളക്കി അതിനകത്തുകൂടെ പുതിയ പൈപ്പ് മാറിയിടുക എന്നുള്ളത് 2 തരത്തിൽ നഷ്ടമാണ്. 1, ചെടിക്ക് ദോഷമാണ്. 2, നമ്മൾ ആദ്യം മുടക്കിയ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പം ട്രിപ്പ് അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഇറിഗേഷൻ സൗകര്യം ഉണ്ടാക്കാനായിട്ട് ചെയ്ത പണവും വേസ്റ്റാകും. അപ്പൊ ആദ്യം തന്നെ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു 3 വർഷത്തിന് ശേഷം ഇതിന് ഒരു മരത്തിന് ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം ഒരു 30-35 ലിറ്റർ വെള്ളമെങ്കിലും വേണം. അത് ഓരോ വർഷവും ഒരു 10 മുതൽ 20% വരെ വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ അത് കണക്കാക്കിയുള്ള ഒരു നനസമ്പ്രദായം ഇതിന്റെ ചുവട്ടിൽ നേരത്തെ തന്നെ ഇറക്കേണ്ടതാണ്. ഇതിന്റെ അകലം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഒരു 5-6 വർഷം നല്ല വിളവ് കിട്ടി അതിന്റെ അടുത്ത വർഷത്തേക്കും വിളവ് അതിന്റെ ഒരു പകുതിയിൽ താഴെയായിപ്പോയി. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് തമ്മിൽ കൂട്ടിമുട്ടേണ്ട. ഒരു മരത്തിന്റെ ഷെയ്ഡ് അടുത്ത മരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ മരത്തിൽ ആ ഷെയ്ഡ് വന്ന ഭാഗത്ത് ശരിക്ക് കായുണ്ടാകില്ല. അതുപോലെ തന്നെ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഇതിന്റെ അരികിൽ ഉള്ള സ്ഥലത്ത് കാറ്റ് പിടിക്കാതെയൊക്കെ കുറെ തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ തെങ്ങ് നന്നായിട്ട് കായ്ക്കും, അതിൽ നിന്ന് ഇതിനേക്കാളും കൂടുതൽ ആദായം അതിൽ നിന്ന് കിട്ടുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. കുറെ കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി തെങ്ങിന്റെ തണല് പോലും ഇതിന്റെ വളർച്ചയെയും അതുപോലെ തന്നെ ഇതിന്റെ ഉൽപാദനത്തെയും വളരെ ദോഷകരമായി ബാധിക്കുമെന്ന്. 1, അല്പമെങ്കിലും തണലുണ്ടായാലുള്ള ഏറ്റവും വലിയൊരു കുഴപ്പം എന്നാണെന്ന് ചോദിച്ചാൽ ഈ മരം ഒരു കുട വിടർത്തി വെച്ചതുപോലെ ആണ് ഇതിന്റെ കാനപ്പി വളർന്നു വരുന്നത്. നേരെ മറിച്ച് ഷെയ്ഡുണ്ടെങ്കിൽ ഇത് വളരെയധികം പൊങ്ങിപ്പോവുകയും അത് ഏതു തരത്തിൽ പ്രൂൺ ചെയ്താലും അത് നമുക്ക് പഴയ നല്ല ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയില്ല. അതുകൊണ്ട് തണൽ ഇതിന് ഒട്ടും തന്നെ ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ ചെറിയ തെങ്ങാണെങ്കിൽ പോലും ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ അടുത്തുള്ള മരങ്ങളൊക്കെ കായ്ഫലം കുറയുകയും അതുപോലെ തന്നെ അതിന്റെ ഷേപ്പ് നഷ്ടമാകുകയും ചെയ്യും. മഗ്നീഷ്യം ധാരാളമായിട്ട് നല്ല 15% ഡോളമൈറ്റിനകത്തുണ്ട്. അപ്പം എപ്പോഴും ഈ ചെടി നടുന്നതിന് മുമ്പ് തന്നെ ഈ pH കറക്റ്റ് ചെയ്യാനുള്ള കുമ്മായവോ ഡോളോമൈറ്റോ ചെടിയുടെ ചുവട്ടിൽ ചേർക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ എല്ലാ വർഷവും മണ്ണ് പരിശോധിപ്പിച്ച് pH കറക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
1: ഇതിന് പ്രൂണിംഗ് അത്യാവശ്യമാണ് എന്ന് കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: വിളവെടുത്ത് കഴിയുമ്പം ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രൂണിംഗ് എന്ന് പറയുന്നത്. അതായത് ചെടിയുടെ ഷെയ്പ്പ് ശരിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേയധികം ശിഖരങ്ങളും അങ്ങനെയുള്ളതുമൊക്കെ ഇടത്തളിപ്പുകൾ എന്ന് പറയും. ഇടയ്ക്ക് ഈ ശിഖരങ്ങളിൽ നിന്ന് പുതിയ തളിപ്പുകൾ ഉണ്ടായി വരും. ആ തളിപ്പുകളിൽ അങ്ങനെ അധികം കായുണ്ടായില്ല. അപ്പോൾ അങ്ങനെയുള്ള തളിപ്പുകളും ഈ കായ്ച്ചതിൻ്റെ അറ്റത്ത് നിന്ന് ഒരു 6-8 ഇഞ്ചോളം ഉള്ളിലേക്ക് മാറ്റി പ്രത്യേക കത്രികൾ ഉപയോഗിച്ച് ഇത് പ്രൂൺ ചെയ്യേണ്ടത് ഒരു അത്യാവശ്യമാണ്. മരം വലുതാകുമ്പോൾ മരത്തിൽ കയറി നിന്ന് വേണം, അല്ലെങ്കിൽ ചുവട്ടിൽ നിന്ന് കട്ട് ചെയ്യാവുന്ന പലതരത്തിലുള്ള തോട്ടികളും വാങ്ങാൻ കിട്ടും. അങ്ങനെയുള്ള ഒരു പ്രൂണിങ് സിസറുകൾ എന്തെങ്കിലും വാങ്ങി ശരിയായ രീതിയിൽ പ്രൂൺ ചെയ്യേണ്ടത് ചെടികൾ നന്നായിട്ട് ഷെയ്പ്പായിട്ട് വളരാനും അതുപോലെ തന്നെ അടുത്ത വർഷം നന്നായിട്ട് നേരത്തെ കായ്ക്കാനും അത്യാവശ്യമാണ്.
1: ഇതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയായിരുന്നു?
0: കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ ഏറ്റവും പ്രധാനമായിട്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി ഇതിന്റെ മാർക്കറ്റിംഗ് ആണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ മാർക്കറ്റിംഗ് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന ഒരു വിലയുടെ ഒരു പകുതി വിലയായാൽ പോലും അതിന്റെ റബ്ബറിനേക്കാളും തീർച്ചയായിട്ടും മെച്ചമുള്ള ഒരു കൃഷിയാണെന്നാണ് ഞങ്ങളുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരിട്ട് വലയിട്ട് നമ്മൾ പറിച്ച് വിൽക്കുവാണെങ്കിൽ നമുക്ക് നല്ല വില 200 രൂപയ്ക്ക് മുകളിലുള്ള ഒരു വില കിട്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് നമുക്കൊരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുവാണെങ്കിൽ ഇത് അടങ്കൽ വാങ്ങാൻ ധാരാളമായിട്ട് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ ധാരാളം കച്ചവടക്കാർ വരുന്നുണ്ട്. അവർക്ക് ഇത് വേണമെങ്കിൽ അടങ്കലായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ വലയിട്ട് ആവശ്യമുള്ള ഫോളിയർ ആപ്ലിക്കേഷൻ എന്ന് പറയാൻ ഇല വഴി അടിക്കുന്ന ചില വളങ്ങളുണ്ട്, അത് കായ നന്നായിട്ട് വളരെ

0: ചെടി നന്നായിട്ട് വളരാനും പെട്ടെന്ന് പുതിയ തളിപ്പുകൾ ഉണ്ടാകാനും ഒക്കെ സഹായിക്കുന്ന പലതരത്തിലുള്ള വളങ്ങളുണ്ട്. അതൊക്കെ അവർ അപ്ലൈ ചെയ്യുകയും കാ പറിച്ച് നമുക്ക് പണം തന്ന് കൊണ്ടുപോവുകയും ചെയ്തുള്ളൂ. അങ്ങനെ മാർക്കറ്റിംഗ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല.
1: അപ്പോൾ ഇത്രയും വർഷമായി ഈ ഒരു കാർഷിക മേഖലയിൽ നിൽക്കുന്നു നമ്മുടെ ആകാശവാണി ശ്രോതാക്കളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
0: നമ്മുടെ ഫുഡ് കൾച്ചർ തന്നെ ശരിക്കും മാറിയിട്ടുണ്ട്. അങ്ങനെ മാറിയിട്ടുള്ളത് കൊണ്ട് ആളുകൾ പഴയതിനേക്കാളും കൂടുതൽ വളരെ കൂടുതലായിട്ട് പഴങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കൾച്ചറിലേക്ക് വന്നിട്ടുള്ളത് കൊണ്ട് ഇതിനൊരു ഭാവി ഉണ്ടെന്നാണ് തീർച്ചയായിട്ടും ഞങ്ങൾ കരുതുന്നത്. പുതിയ പുതിയ അറിവുകൾ സ്വായത്തമാക്കുന്നതിലൂടെയും എല്ലാവരുടെയും യോജിച്ചുള്ള പ്രവർത്തനത്തിലൂടെയും കൃഷി ലാഭകരവും ആനന്ദകരവും ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
1: അപ്പോൾ ഇനിയും താങ്കൾക്ക് ഈ ഒരു മേഖലയിൽ വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ, കൂടുതൽ വിളവ് ലഭിക്കട്ടെ. താങ്കൾക്ക് എല്ലാവിധ അഭാവങ്ങളും നേരുകയാണ്. നന്ദി. റംബൂട്ടാൻ കൃഷി അനുഭവങ്ങൾ ഇതുവരെ പങ്കുവച്ചത് മുൻ അധ്യാപകനും ജൈവ കർഷകനുമായ രാജു സി ഗോപാൽ. കൂടുതൽ വിവരങ്ങൾക്കായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 9745312423. നമ്പർ വീണ്ടും പറയാം: 9745312423.

കാർഷിക വാർത്തകൾ. PMRKVY 2026-27 ഭാഗമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ SMAM പദ്ധതിയിൽ കാർഷിക യന്ത്രങ്ങൾക്കായി അർഹരായ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള 2 ലോട്ടറി നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഈ മാസം 15 വൈകിട്ട് 5 വരെയാണ് സമയം. ലോട്ടറി നറുക്കെടുപ്പ് ഈ മാസം 16 രാവിലെ 10:30. അർഹരായ അപേക്ഷകർ agrimissionary.nic.in മുഖേന ലഭിക്കുന്ന അപേക്ഷ അഗ്രിമിഷണറി നിർദ്ദേശങ്ങൾ അനുസരിച്ച് നടപടികൾ പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0477-226-6084 അല്ലെങ്കിൽ 0495-272-5354 എന്നീ ഫോൺ നമ്പറുകളിലോ SMAMKerala@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ വീണ്ടും 0477-226-6084, 0495-272-5354. റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തുന്നതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യേതര മേഖലയിലുമുള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തുന്നതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി ഈ മാസം 15 സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4,000 വീതമാണ് ധനസഹായം. വിശദവിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481-257-6622 എന്ന കോൾ സെന്റർ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ വീണ്ടും 0481-257-6622. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര വെജിറ്റബിൾ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ചീര, വെണ്ട, വഴുതന, വെള്ളരി, വാളരിപ്പയർ, പീച്ചിങ്ങ, പാവൽ എന്നീ പച്ചക്കറി വിത്തുകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9188248481 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള

കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഫ്ലോറികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ചെമ്പരത്തി, മുസാണ്ട, പെൻഡാസ്, ചെത്തികൾ, ലണ്ടാന, മുല്ല, പത്തുമണി എന്നീ ചെടികൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9607585954 അല്ലെങ്കിൽ 8547254010 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ വീണ്ടും 9607585954 അല്ലെങ്കിൽ 8547254010. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 13-14 ദിവസങ്ങളിൽ പോഷകസമൃദ്ധം സ്വാദിഷ്ടം പരിപാടിയുടെ ഭാഗമായി സംരംഭകത്വ സാധ്യത നിറഞ്ഞ നൂതന അച്ചാറുകൾ എന്ന വിഷയത്തിൽ ദ്വിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1000 രൂപ. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ 9400483754 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. നമ്പർ വീണ്ടും 9400483754. കർഷകർക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ, പുതിയ വിപണി സാധ്യതകൾ, കർഷക സംരംഭകത്വം എന്നിവ പരിചയപ്പെടുത്തുന്നതിനായി കേരള കാർഷിക സർവകലാശാലയിൽ വച്ച് ഈ മാസം 16 അഗ്രികോൺ 2026 സംഘടിപ്പിക്കുന്നു. കർഷകർ, കാർഷിക സംരംഭകർ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപ്പര്യമുള്ളവർ എന്നിവർക്ക് പരിപാടിയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 7025888862. നമ്പർ വീണ്ടും 7025888862. തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ ഈ മാസം 15-16 തീയതികളിൽ വളർത്തുനായ്ക്കളുടെ പരിപാലനത്തിൽ സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ളവർ നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 04829-2343-23 എന്ന ഫോൺ നമ്പറിലോ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. നമ്പർ വീണ്ടും 04829-2343-23. കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു.

മണ്ണു പുലിയണം, മനസ്സ് പുലിയണം, മാനം പുലിയണം. ഇത് നാട്ടുപാട്ടിൻ്റെ താളമാണ്. ഇതാ ഒരു നാടൻ പാട്ട്.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: ചില്ലുജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലുജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലുജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:00 കഴിഞ്ഞ് 20:08. ഇപ്പോൾ വിപണി, കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,400 രൂപ, ആലപ്പുഴ 25,100, കോട്ടയം 28,300, എറണാകുളം 25,000, കൊച്ചി റെഡി 25,400, ആലുവ 26,700, വടക്കൻപറവൂർ 26,200. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 15,800, ആലപ്പുഴ പുകരാശി 15,750, എറണാകുളം 15,600, വടക്കൻപറവൂർ 15,700. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,600, വടക്കൻപറവൂർ 3,800. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 37,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000-ന് കോട്ടയം 28,500 രൂപ, എറണാകുളം 30,500 രൂപ, തൊടുപുഴ 30,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആറാട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,200. കുരുമുളക് ക്വിന്റലിന് കൊച്ചി ഗാർബിൾഡ് 72,700 രൂപ, അൺഗാർബിൾഡ് 70,700 രൂപ, ആലുവ 68,500, മൂവാറ്റുപുഴ 70,000, തൊടുപുഴ 70,000, കട്ടപ്പന 70,500. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,350, കട്ടപ്പന 3,150. ചുക്ക് ക്വിന്റലിന് കൊച്ചി 32,000, തൊടുപുഴ 30,000. റബ്ബർ LOT ക്വിന്റലിന് കോട്ടയം 27,000, മൂവാറ്റുപുഴ 26,000, തൊടുപുഴ 25,500. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 18,500, തൊടുപുഴ 19,000. പുൽത്തൈലം ക്വിന്റലിന് കൊച്ചി 189,000, ആലുവ 185,000. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് കൊല്ലം 84,300. പൈനാപ്പിൾ ക്വിന്റലിന് എറണാകുളം 6,000 രൂപ, അടയ്ക്ക 1,000-ന് എറണാകുളം 4,600 രൂപ. പച്ചനേന്ത്രക്കായ് ക്വിന്റലിന് എറണാകുളം 6,500 രൂപ, മൂവാറ്റുപുഴ 5,800 രൂപ, തൊടുപു�ഴ 6,800 രൂപ. ശ്രോതകൾ കേട്ടത് വിപണി, കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
4: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്, പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
3: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 9:30 ചിത്രപതംഗത്തിൽ സംവിധായകൻ സവിൻ സ പങ്കെടുക്കുന്നു. ഇന്ന് രാത്രി 9:30.

0: FM Evening.
1: FM ഈവനിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. അറിവും ആനന്ദവും ഒത്തുചേർന്ന പരിപാടികൾ കോർത്തിണക്കിയ FM ഈവനിങ് രാത്രി 9 മണിവരെ. FM ഈവനിങ്ങിൽ ആദ്യം
2: സമകാലികം.
3: സമകാലികം ഇന്ന് എത്തി നിൽക്കുന്നത് എറണാകുളം നഗരപരിധിയിലുള്ള വടുതല ജെട്ടിയിലാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കായലിന് നടുവിലായി ഒരു ദ്വീപ് കാണാം, കൊറുങ്കോട്ട ദ്വീപ്. അവിടേക്ക് പോകണമെങ്കിൽ പഞ്ചായത്ത് വഞ്ചിയല്ലാതെ മറ്റൊരു ഗതാഗത മാർഗവുമില്ല. നഗരത്തോട് ഇത്രയും അടുത്തായിട്ടും പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഒരു പാലം പോലുമില്ലാത്ത പ്രദേശം. കൊറുങ്കോട്ട ദ്വീപ് കാണുമ്പോൾ മനോഹരമെന്ന് തോന്നുന്നുണ്ടെങ്കിലും ജീവിതം അത്ര രസകരമായിരിക്കില്ലെന്ന് വഞ്ചിയിൽ കയറിയപ്പോൾ തന്നെ തോന്നി. നല്ലൊരു കാറ്റോ മഴയോ വന്നാൽ ആടിയുലയുന്ന വള്ളം, യാതൊരു സുരക്ഷാ സംവിധാനവുമില്ലാത്ത യാത്ര. വള്ളത്തിൽ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുന്ന 5-ാം ക്ലാസ്സുകാരൻ ആരവ് ഉണ്ടായിരുന്നു.
4: പോകുമ്പ ചില ടൈമിലൊക്കെ ഒഴുക്കൊക്കെ ഉണ്ടാവും, വഞ്ചി ചിലപ്പോ അവിടം വരെയൊക്കെ പോവും. അതാണ് സ്കൂളിലേക്ക് പോകാൻ ലേറ്റൊക്കെ ഒഴുക്കുണ്ടാവും വെള്ളത്തില്. ചില ടൈമിൽ വഞ്ചിയിലേക്ക് കാലൊക്കെ എടുത്ത് നോക്കുമ്പോ ചില ആൾക്കാർ വീഴാറൊക്കെ ഉണ്ട്. പിന്നെ ചിലപ്പോ വഞ്ചി 1 മിനിറ്റ് ഒക്കെ വൈകി കിട്ടിയില്ലെങ്കിൽ അപ്പൊ തന്നെ ഞങ്ങളുടെ വണ്ടി മിസ്സാവും. പിന്നെ 1:20 ഓടുമ്പോഴല്ലേ, അതാണ് വണ്ടിയൊക്കെ മിസ്സാവാറുണ്ട്. മഴയൊക്കെ ആണെങ്കിൽ ചിലപ്പോ കാല് വെക്കുമ്പോഴൊക്കെ തെന്നും. ഇപ്പോഴും വഞ്ചി കിട്ടാറില്ല. ഇന്ന് എനിക്ക് വഞ്ചി കിട്ടില്ല, സ്പെഷ്യൽ ഇറങ്ങിയത്. സ്പെഷ്യൽ എന്ന് വെച്ചാ എന്താ 10 രൂപ കൊടുത്ത് ഇറങ്ങുന്നത്. ചില ടൈമിലൊക്കെ മഴ പെയ്യുമ്പോ തന്നെ ആറുണ്ട് വഞ്ചിയില്.
3: വഞ്ചിയിൽ നിന്ന് ഈ തുരുത്തിലേക്ക് കാൽ കുത്തുമ്പോൾ കാണുന്നത് നഗരവൽക്കരണത്തിന്റെ അതിവേഗ കുതിച്ചുചാട്ടത്തിനിടയിലും അടിസ്ഥാന ആവശ്യങ്ങൾക്കായി പോരാടുന്ന ഒരു ജനതയെയാണ്. 85-ൽ പരം ദളിത് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ബാഹ്യ ലോകത്തിന് ഇതൊരു പരിസ്ഥിതി സൗഹാർദ്ദ സ്ഥലമെന്ന് തോന്നാം. എന്നാൽ ഇവിടുത്തെ ദ്വീപ് നിവാസികളുടെ ജീവിതം മറ്റൊന്നാണ്. ഇവരുടെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങൾ അവർ തന്നെ പങ്കുവയ്ക്കുകയാണ് ഇന്ന് സമകാലികത്തിൽ.
5: എന്റെ നാടും ജനിച്ചതും കെട്ടിയാനും ഒക്കെ എല്ലാ നാടൊക്കെ ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഇങ്ങനെയൊന്നും അല്ല ഈ പറമ്പുകളൊക്കെ. ഇവിടെയൊക്കെ ഞങ്ങൾ ഓടിക്കളിച്ച് നടന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇപ്പൊ കണ്ടില്ലേ കാട്, വനാന്തരമായ കാടാണ് ഈ കാണുന്നത്.
3: പ്രദേശവാസിയായ ജലജ
5: ഒന്ന് ഇവിടെ നോക്കിയ അത്യക്കത്തെ കാഴ്ചകളെല്ലാം കാണുവാണ്. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഇവിടെ കളിച്ചു വളർന്നത്.

അന്ന് കൃഷി ഉണ്ടായിരുന്നു, ഇതേപോലെ കാടില്ല, എന്ത് കാര്യങ്ങളും ഞങ്ങൾക്ക് ഓടി നടന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ ജനിച്ച സമയത്തൊക്കെ ഒരു ചെറിയ വഞ്ചി ഞങ്ങൾ മടല് വെട്ടി അങ്ങാടും ഇങ്ങാടും തുടങ്ങി അങ്ങനെ പോയിരുന്നത്. പിന്നെ ഞങ്ങൾ തന്നെ

0: ഇനി ഞങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഞങ്ങളുടെ കാലമൊക്കെ കഴിയാറ ഇനി ഞങ്ങൾ വളർന്നു വന്ന മക്കൾക്കെങ്കിലും ഒരു നല്ലൊരു ഭാവി ഉണ്ടാകണമെങ്കിൽ ഇതേപോലെയുള്ള ആൾക്കാരൊക്കെ അന്ന് സഹായിച്ചാൽ കൊള്ളാന്ന് ഞങ്ങൾക്ക് പറയാനുള്ളു. ഇവിടെ ഒരാൾക്ക് കരണ്ട് പിടിച്ച്, കരണ്ട് പിടിച്ചപ്പോഴത്തേക്കും കൊണ്ടുപോകാൻ നോക്കിപ്പോ വഞ്ചിയില്ല, വഞ്ചി വന്നപ്പോ വണ്ടിയില്ല, ആ അയാൾ മരിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥകൾ. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് അപ്പുറത്തേക്ക് കടന്നു പോകാനും കൂടി ഒരു ചെറിയൊരു പാലമെങ്കിലും ഞങ്ങൾ അപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് ഇതുവരെയും തന്നിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ. ഇപ്പോഴും ഞങ്ങൾ കാട് വെട്ടി വെച്ചും ആണ് ഈ വന്നിരിക്കണത്. ഈ വഞ്ചിയില്ലാതെ ഒരു കാര്യങ്ങളും നടക്കൂല. ഇന്നിപ്പോ നമ്മൾ എന്തെങ്കിലും മറന്നു പോയെന്ന ഒരു കടയില്ല. പിന്നെ തിരിച്ചേ പിന്നെ അക്കരെ ഇട്ട് പോകണമെങ്കിൽ 10 രൂപ കൊടുക്കണം. അപ്പൊ ഒരു പാലം ചെറുതാണെങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങാടെങ്കിലും ഒന്ന് ഓടിപ്പോയി വല്ലതും മേടിച്ചിട്ട് വരാം. വെള്ളപ്പറ്റി വന്നാൽ ആ നിരങ്ങി വേണം കയറണമെങ്കിൽ. ഏറ്റവും വലുത് ഈ ഒരു പോലെ ഇവിടെ 2 പേര് കാലുമുറിച്ച ആൾക്കാരുണ്ട്. അവരെ ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ ഉണ്ടല്ലോ എന്ത് പാട് കഴിക്കണം. വെള്ളം പറ്റിക്കഴിഞ്ഞാൽ ഈ 4 കാലേല് കൈയും കുത്തി കയറണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ. പണ്ട് എത്രയും വീടൊന്നും ഉണ്ടായിരുന്നില്ല. കൈ ഓലപ്പരെ മണ്ണെണ്ണ വിളക്കും കത്തിച്ച് വെച്ചിട്ടിരുന്നേച്ചതാണ്. ഇപ്പൊ ഒരു പുരോഗമനം കണ്ടേക്കാണ്. വാർക്ക വീടുണ്ട്, കരണ്ടും വെള്ളമൊക്കെ ഉണ്ട്. വെള്ളത്തിനൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട്. അവിടെയൊക്കെ അക്കരയിലൊക്കെ വെള്ളമില്ലെന്നും പറഞ്ഞൊരു സമരമൊക്കെ ആയി. പിന്നെ ഇടക്ക് ഇങ്ങനെ കരണ്ട് പോകലൊക്കെ ഉണ്ടായിരുന്നു. എന്ത് കാര്യത്തിന് ഒരു ഉപ്പ് മേടിക്കണമെങ്കിൽ അക്കരെ പോണം. അപ്പൊ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് കഴിച്ചു കൂട്ടു.
1: 2 തവണ തനിക്ക് പാമ്പുകടിയേറ്റുവെന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ മണി.
2: നിറച്ച് പുല്ലും കാടൊക്കെയാണ്. എന്നെ പാമ്പ് കടിച്ചാണ്. ഇപ്പൊ എന്റെ പട്ടിയും പാമ്പ് കടിച്ച്. ഇന്നലെ കടിച്ച് പട്ടി കത്ത്. ഞാൻ കടി കൊണ്ട് ചെരുപ്പിട്ട് അടി കൊണ്ടുണ്ട്. ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു. പകലാണ് എന്നെ കടിച്ചത്. ഇത് നമ്മുടെ വഴിയൊന്ന് ക്ലീൻ ആക്കിയാൽ മതി. നടക്കണം. കാടാണ്. തൊഴിലുറപ്പ് അവിടെ പണിയെടുക്കണത്. അവരാരും കേൾക്കണില്ല. ഇവിടെ വെട്ടാൻ പറഞ്ഞിട്ട് ആള് നടക്കാത്ത സ്ഥലത്തൊക്കെ വെട്ടണം. ഇപ്പൊ ഇങ്ങനെ വളർന്നോണ്ടിരിക്കണ, റോട്ടിലോട്ട് വളർന്നോണ്ടിരിക്കണത് കണ്ടില്ല. എന്നെ കടിച്ച് പോയാണല്ലേ. പിന്നെ ഇതിന് വളർപ്പം കടിച്ച് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കാണിച്ചാൽ കാടും വെട്ട റോഡിനെ ലൈറ്റ് മാത്രം മതി. ഇപ്പൊ ആ ജെട്ടിലോട്ട് പോണ റോഡ് നോക്ക്, കംപ്ലീറ്റ് റോഡിൽ പുല്ലാണ്.
1: അംബുജത്തിന് പറയാനുള്ളത് ഇതാണ്.
3: 50 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. വന്നപ്പോ ഇവിടെയൊക്കെ നല്ല ഭംഗിയായിരുന്നു. ചെമ്മിക്കെട്ടും നെൽപ്പാടങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ എല്ലാം നശിച്ചു. ഇപ്പൊ ചെമ്മിക്കെട്ടൊക്കെ ഉണ്ട്, കൃഷികളൊന്നുമില്ല. കൃഷി അവസാനിച്ചോടുകൂടി പയ്യെ പയ്യെ കാട് പിടിക്കാൻ തുടങ്ങി. മുതലാളിമാർക്ക് മുതലാകളില്ലെന്നാണ് പറഞ്ഞത്. ചെറിയ വഞ്ചിയായിരുന്നു ഞങ്ങൾക്ക്. മുമ്പ് ഞങ്ങൾ തന്നെ വല്ല മടലൊക്കെ ഇട്ടാണ് ഞങ്ങൾ വലിച്ചു പോയിരുന്നത്. പങ്കായം കൂടി ശരിക്കും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് മാറ്റി പാലം തലതര എന്ന് പറഞ്ഞിട്ട് പറയലാണ്ട് ഞാൻ വന്നിട്ട് തന്നെ 50 വർഷമായിട്ടുണ്ട്. ഇതുവരെ അതിനൊന്നും ആയിട്ടില്ല. ഇവിടെ ആകെ ഉള്ളത് ഒരു അംഗൻവാടി ഉണ്ട്. ആവശ്യം വരുമ്പോ ഇതേപോലെ വഞ്ചിക്ക് ഞങ്ങൾ പോയി എല്ലാ സാധനങ്ങളും കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അല്ലാതെ ഒരു മാർഗവും ഇല്ല ഞങ്ങൾക്ക്. 4 വശവും വെള്ളമല്ലേ.
1: പ്രശ്നങ്ങൾ പങ്കുവെക്കുന്നു ദ്വീപ് നിവാസിയായ വിശ്വംഭരൻ.
4: നമ്മ ചെറുപ്പം മുതലേ ഇവിടെ ഉള്ള പാലത്തിന്റെ ദുരിതം എന്ന് പറഞ്ഞാൽ ഇന്നൊന്നുമില്ല. കാരണന്മാരായിട്ട് അനുഭവിച്ചു വന്നാണ്. കുടിവെള്ളം ഇല്ലാണ്ട് അവിടെ ഒരു കിണറുണ്ട് ഞങ്ങളുടെ. ഈ വടുതല അപ്പുറം കാണുന്ന കിണറ് ഞങ്ങളുടെയാണ്. അതിന് ഞങ്ങളെ വെള്ളം കുടിപ്പിച്ചിട്ടില്ല. പാലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പം മുതലേ ആഗ്രഹിച്ച് അപേക്ഷ കൊടുത്ത് മരണം കൊടുത്ത് ദേ വന്യ പിടിക്കണം എന്നൊക്കെ പറഞ്ഞു കേൾക്കണം. അപ്പൊ അവസാനമായിട്ട് 3 പാർട്ടിക്കാരും കൊണ്ടുവന്ന് ഒരേ പാലം തന്നു. ഇവിടെ ഒന്നും നടന്നിട്ടില്ല. എത്ര അപേക്ഷ കൊടുത്താലും ശരിയാണ്, വരില്ല. ഈ വഞ്ചിയിൽ വെച്ച് പ്രസവിച്ച കേസുകളൊക്കെ ഉണ്ട്. ചത്ത ആൾക്കാരുണ്ട്, കൊണ്ടുപോകാൻ പറ്റാണ്ടായിട്ടുണ്ട്. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ആൾക്കാരാണ് ഇവിടെ ഉള്ളത് മുഴുവനും. കൊയ്ത്തുപാടങ്ങളും ജമ്മീൻ തപ്പിയൊക്കെ ആയിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത്. ഇതൊക്കെ തന്നെ ഇപ്പൊ ഈ ചെറിയൊരൊറ്റപ്പാലാണ് ഈ വഞ്ചിയും ഇതൊക്കെ വന്നേക്കണം. ആർക്കും നന്നാക്കണമെന്ന് താല്പര്യമില്ല, ഏത് സർക്കാരിനാണെങ്കിൽ. ഇപ്പൊ ഉള്ള കാര്യമാണ് ഈ പറയണത്. അനുഭവം വെച്ച് ഞാൻ പറയണേ, ഞാൻ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. സ്റ്റേറ്റിനൊക്കെ വേണ്ടി കളിക്കാൻ പോയിട്ടുള്ള. ഇപ്പൊ എന്റെ കാലൊക്കെ മുറിച്ച് ഇപ്പൊ ഈ അടുത്തുണ്ടായ സംഭവമാണ്. ഞങ്ങളെ ഈ ദുരിതം ആയിക്കാം. ഇപ്പൊ ഞങ്ങളെ ഇപ്പൊ കാറ്റും മഴയൊക്കെ വന്നാൽ അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റൂല. അഞ്ചി കാറ്റത്തും മഴയത്തൊക്കെ പിള്ളേർക്ക് പഠിക്കാൻ പോകുന്ന ആ സമയത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണ്. കാറ്റ് പിടിച്ചാലൊന്നും ആ വഞ്ചി ഒന്നും നിൽക്കൂല ഇപ്പോഴും. പിന്നെ ഇത് ഇങ്ങനെ ശാന്ത വീട്ടൊക്കെ കിടക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. ഇപ്പൊ തന്നെ ആ വഞ്ചി പൊളിഞ്ഞിരിക്കണ എന്നാണ് അപകടം പറ്റണെന്ന് അറിയാൻ പറ്റൂല. പെയിന്റിങ് മാത്രമേ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. 10-20 പേര് കയറി ആ വഞ്ചി പോക്കാൻ ആ ഒരു വെള്ളമുള്ളു. അത് പോയി കിടക്കണത് പണിയാനായിട്ട് ഇപ്പൊ വരും വരും എന്നൊക്കെ പറയണുണ്ട്. ദുരിതങ്ങൾ അനുഭവിച്ച കരയാണ്. പണ്ട് ഇതേപോലെ ഒച്ചപ്പാടം വെള്ളമൊക്കെ എടുത്താണ് ഈ റോഡങ്ങാട് ഒരു തോടായിരുന്നു. കാടും ചേമ്പും കാട് ചൈരിച്ചോറിട്ട് നേർത്തിയാണ് ഇടേണ്ടത്. ഇപ്പൊ ഞങ്ങളെ കൊണ്ട് കുടിക്കാൻ വെള്ളം തന്നെ ഇല്ല. കംപ്ലീറ്റ് ആൾക്കാർ ഔട്ട് ലൈൻ ഇട്ടേക്കണൊക്കെ ഞങ്ങൾ കുടിക്കണ വെള്ളത്തിലാണ്. ഇപ്പൊ ഇതിലാണ് പോന്നേക്കണ. ആര് ചോദിക്കാണ്? 100 പ്രാവശ്യം ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കുടിവെള്ളത്തിന്റെ മീതെ കൂടിയാണ് ഈ കാണാൻ വെച്ചേക്കണ അവിടെ. ഞങ്ങളുടെ ദുരിതം എന്ന് പറഞ്ഞാൽ മനസ്സിലാത്ത അവസ്ഥയിലൊക്കെയാണ്.
1: തൊഴിലുറപ്പ് തൊഴിലാളിയായ മണി.
5: ഞാൻ വന്നിട്ട് 46 കൊല്ലമായി. 67 വയസ്സായി എനിക്ക്. ഞാൻ വരുമ്പോ കൃഷിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ കൃഷി നിന്ന് പോയിട്ട് പിന്നെ ഇന്ന് വരെ ഇവിടെ ഒരു പുരോഗമനം ഉണ്ടായിട്ടില്ല. വെള്ള ഭൂമിയിൽ 10 സെന്റ് 8 സെന്റ് ഒക്കെ കിട്ടിയ ആൾക്കാർ, മക്കൾ കൂടുതലുള്ള ആൾക്കാർ 2 സെന്റും 3 സെന്റും ഒക്കെ ആയിട്ട് വീടുകൾ വെച്ച് അങ്ങനെ താമസിക്കണേന്ന്. അല്ലാതെ പഞ്ചായത്തിൽ നിന്നുള്ള വീടിനുള്ള ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായിട്ട് വീട് വെച്ചിരിക്കണതാണ്. സ്വന്തമായിട്ട് വെച്ച ആൾക്കാരും ഉണ്ട്. മൊത്തം ചെമ്മിക്കെട്ട് മാത്രം. ആർക്കും ഒരു തൊഴിലില്ലാത്ത അവസ്ഥയാണ്. തൊഴിലുറപ്പിന് പോണ കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പണിയുണ്ടെന്ന് പറയാം. അതിപ്പോ ഇനി എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി ഞങ്ങൾക്ക്. ഇത്രയും പ്രായമൊക്കെ ആയപ്പോ പറ്റണില്ല. പാലം വരുമെന്നുള്ള പ്രതീക്ഷ ഇല്ല. ഞങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഒരുപാട് സമരങ്ങളൊക്കെ നടത്തി. എന്നിട്ടും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇലക്ഷന്റെ സമയമാകുമ്പോൾ എല്ലാവരും വരണുണ്ട്. ഈ അവസ്ഥയിൽ കൂടി തന്നെ അവരും ഈ വഞ്ചിക്ക് വന്ന് പോകണം. ഇപ്പൊ ആര്

0: പാലത്തെ പറ്റി ആരും സംസാരിക്കണില്ല. മുമ്പ് ഇവിടെ ഒരു വടക്കോശ ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോ അതും തീർന്നു. ഇലക്ഷൻ എടുക്കുമ്പോ വരും, വന്ന് എല്ലാ വീടുകളിലൊക്കെ കയറി ഇറങ്ങി. ഒരു പിന്നെ ഭർത്താവ് പറയാൻ എനിക്ക് പറ്റണില്ല, കാല് മുട്ടിന് താഴെ വെച്ച് കട്ട് ചെയ്തേക്കണേന്ന്. അപ്പൊ എനിക്ക് ഞങ്ങൾക്കൊരു വീൽ ചെയറും ഉണ്ടെന്ന് തോന്നു. ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോവാൻ പറ്റാതെ നിക്കണേന്. ഇപ്പൊ കാലൊക്കെ പഴുത്തു, ഒരുപാട് ഹോസ്പിറ്റലൊക്കെ ഞങ്ങൾ കൊണ്ടു നടന്നു ചികിത്സിച്ച് അവസാനം മുട്ടിന് താഴെ വെച്ച് മറിക്കേണ്ട ഗതികേട് വന്നു. ഇപ്പൊ വീട്ടിന്റെ ഇരിപ്പുണ്ട്. പാലമില്ലാത്തതാണ് ഞങ്ങൾ ഇനിയിപ്പോ മോൻ കൊണ്ടുപോകണം. ഇയാളെയും കൊണ്ട് വാക്കറിഞ്ഞ് കൊണ്ടുപോയിട്ട് റോട്ടിൽ കൊണ്ട് വീൽ ചെയർ ഇട്ടിട്ട് വേണം വീൽ ചെയറിന് ജെട്ടിയിൽ കടവിൽ കൊണ്ടുവരണം നോക്കി അവസ്ഥ. അപ്പൊ എനിക്ക് ഒറ്റക്ക് പറ്റൂല.
1: വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്റെ ഇരുചക്ര വാഹനം വടുതല ജെട്ടിയിൽ വെച്ചിട്ടാണ് രജീഷ് വള്ളം കയറി വീട്ടിലേക്ക് പോകുന്നത്. പിറ്റേന്ന് രാവിലെ ചെല്ലുമ്പോൾ ആരോ വണ്ടി കേടാക്കി വെക്കാറുണ്ടെന്ന് രജീഷ്.
2: ചേരാനെല്ലൂർ പഞ്ചായത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. കുറങ്കോട്ട ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് കാരണന്മാര് പറഞ്ഞു കേട്ടുള്ള പരിചയമാണ് ഞങ്ങൾക്ക്. പെരിയാറിന്റെ കൈവരിയാണിത് ഈ കുറങ്കോട്ട കൊന്നേക്കണ പുഴ. അത് രണ്ട് കൈവരിയായിട്ട് മാറിയേക്കണ്. അപ്പൊ ഇതിൽ എക്കലൊക്കെ അടിഞ്ഞു കൂടിയുണ്ടായ ഒരു ദ്വീപായിട്ടാണ് ഞങ്ങൾ അറിയണത്. അപ്പോ ആ എക്കലില് വന്ന് ഈ കൊക്കുകള് ഭക്ഷണം കഴിക്കാനായിട്ട് വന്ന് ഇങ്ങനെ കൊത്തി തിന്ന് ഇങ്ങനെ നിക്കുന്നതില് വന്ന പേരാണ് കൊക്കന്നം. കൊക്കന്നം പാടം എന്നാണ് അറിയപ്പെടുന്നത് കുറങ്കോട്ടനെ. കൊക്കന്നം പാടം എന്ന് പറഞ്ഞു. പിന്നീട് അത് കുറങ്കോട്ടേ. പിന്നെ ഇവിടെ ഇപ്പൊ പ്രധാനമായിട്ട് പാലത്തിന്റെ കാര്യം, അതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെ കാര്യങ്ങളും, പിന്നെ പ്രദേശം കംപ്ലീറ്റ് കാടും ഇതൊക്കെ ഇട്ടൊക്കെ മാറിയിരിക്കുന്നതാണ്. ഇവിടെ കുട്ടികൾക്ക് നടക്കാൻ പറ്റാനുള്ള പാമ്പുകടി, പാമ്പിന്റെ ശല്യം, അങ്ങനെ കുറെ 10-85 വീടിന് മേലെ ഉണ്ട് താമസക്കാരോടെ. എല്ലാം ഈ കടുത്ത് വഞ്ചിനെ ആശ്രയിച്ചാണ് എല്ലാരും പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ വന്നു കഴിഞ്ഞാല് റോട്ടിൽ ഇറങ്ങാൻ പറ്റില്ല, ചെളി ആണ് കംപ്ലീറ്റ്. അങ്ങനെ ഒരവസ്ഥയിലാണ് അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നത്. നാല് ദിക്കിലും വെള്ളമാണ് ഇവിടെ. പണ്ട് കാലങ്ങളിൽ പൊക്കാളി കൃഷിയാണ് ഇവിടെ ചെയ്തിരുന്നത്. പിന്നെ കൂടുതൽ പേരും മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. ഇപ്പോഴത്തെ തലമുറ മയക്കു വരുന്നതിന്റെ ഒക്കെ പിടിയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് കുറങ്കോട്ടയില് കുറച്ച് ചെറുപ്പക്കാരെല്ലാരും വള്ളം കളിയിനോട് അനുബന്ധിച്ചിരിക്കുന്ന കാരണം നല്ലൊരു കൂട്ടായ്മയോട് പോയിക്കൊണ്ടിരിക്കുന്നു. കോട്ടപ്പുറം ജലോത്സവം അവിടെ പോയിട്ട് ഫസ്റ്റ് പ്രൈസ് അടിക്കാൻ സാധിച്ചിട്ടുണ്ട്. വേറെ സ്ഥാപനങ്ങളൊന്നുമില്ല, ആകെ ഉള്ളത് അംഗൻവാടി. ഒരു ചെറിയൊരു പെട്ടിക്കട ഉണ്ട്, അതിനെ ആശ്രയിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മള് പറഞ്ഞ പോലെ തന്നെ വഞ്ചിക്ക് അക്കരയ്ക്ക് പോവാ, സാധനങ്ങൾ വാങ്ങിക്കുക, തിരിച്ചു വരാ. ഹോസ്പിറ്റൽ കേസും ഇത് തന്നെ 20 മിനിറ്റ് ഗ്യാപ്പിലാണത് പോയിക്കൊണ്ടിരിക്കണത്. രാത്രി 9 മണി വരെയും ഉള്ളു, പിന്നെ നമുക്കില്ല. പിന്നെ ഉള്ളത് ഈ ബൈക്ക് കംപ്ലീറ്റ് സാമൂഹ്യ വിരുദ്ധരെ നശിപ്പിക്കണം നമ്മളുടെ. ഞാനിതുപോലെ തന്നെ വർക്കിന് രാവിലെ പോകുമ്പോഴത്തേക്കും ഒന്നിലും മിറർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ സീറ്റിന്റെ ഗീർ വെച്ചിട്ടുണ്ടാകും. പിന്നെ ഒരു ദിവസം നോക്കി കഴിഞ്ഞപ്പോ ടാങ്കിന്റെ ക്യാപ്പ് എടുത്ത് കളഞ്ഞിട്ട് ചരൽ വരി ഇട്ടേച്ച് വണ്ടിയിൽ. ഈ സെയിം അനുഭവം തന്നെ അടുത്ത വണ്ടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പാലം വന്നു കഴിഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെടുമെന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. പൈപ്പുകളും ശുദ്ധജലമാണ്, ചില ടൈമില് കിട്ടാറില്ല. അപ്പോ കരയിൽ പോയിട്ട് എടുക്കുക, അങ്ങനെയുള്ളതൊക്കെ ചെയ്യുള്ളൂ. കിണറൊന്നും കുത്താൻ പറ്റില്ല, കാരണം ചുറ്റിനും പുഴയാറും ഉപ്പുള്ളവർക്ക് നമുക്ക് കിട്ടുള്ളൂ.
1: കൊറങ്കോട്ട ഉൾപ്പെടുന്ന വാർഡിന്റെ മെമ്പർ രാജു.
3: കുറങ്കോട്ട കടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ സംശയങ്ങൾ ഉടലെടുത്ത് വരുന്നുണ്ടായി. അതെല്ലാം പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് കടുത്തുവഞ്ചി പണിയാനും ആ കടുത്തുവഞ്ചിക്കകത്ത് 3 ബൈക്ക് കയറ്റി അപ്പുറത്തേക്ക് കടത്തുവാനും അതിലൊരു തീരുമാനമായി. ഈ മാസം അവസാനത്തോടുകൂടി വഞ്ചി അത് MLA ഇടപെട്ടുകൊണ്ട് കളക്ടറുടെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് വഞ്ചി ഇപ്പൊ ഇറക്കാൻ തീരുമാനമായിരിക്കുന്നത്. അത് ഈ മാസം അവസാനത്തോടെ ഏകദേശം നല്ല രീതിയിൽ വഞ്ചി വന്നത് ഇറങ്ങും. അപ്പൊ അവരുടെ യാത്രാ ക്ലേശങ്ങൾ ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടില്ല. ഇനി ഉള്ളത് കുറങ്കോട്ട പാലമാണ്. പാലത്തിന് നേരത്തെ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയത്, പക്ഷെ അത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് അനുവദിക്കുകയാണ്. പക്ഷെ അത് സ്പിൽ ഓവറായി പോയതിന്റെ സാഹചര്യത്തിൽ ഇനിയിപ്പോ അടുത്ത ഫണ്ട് വരുന്നവരെ നമുക്ക് അത് കാത്തിരിക്കേണ്ടി വരും. അതിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതും അന്നേരം വന്ന പാലം മാത്രം, പാലം അപ്പുറത്തപ്പുറത്ത് മുട്ടിച്ചിട്ട് കാര്യമില്ല, ഭൂമി ഏറ്റെടുത്ത് റോഡും കൂടി ആവശ്യമായിട്ട് വന്നത് ഇതിന്റെ ഇതിലേക്ക് MLA ഇടപെട്ടുകൊണ്ട് MP ഇടപെട്ടുകൊണ്ട് അതിന് വേണ്ട നടപടികൾ MP ലോക്സഭയിൽ അത് കുറങ്ങോട്ടയുടെ കാര്യം പ്രത്യേകം അവതരിപ്പിക്കുകയുണ്ടായി. ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് കുറങ്ങോട്ടയുടെ ബന്ധപ്പെട്ട് കാട് പിടിച്ചു കിടക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. കാട് പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് 1 പ്രാവശ്യം 2 പ്രാവശ്യം പഞ്ചായത്ത് നിർത്തി വെട്ടി കൊടുക്കുന്നുണ്ട്. അവിടുത്തെ പ്രദേശം അങ്ങനത്തെ, അതായത് ചതുപ്പ് നിറഞ്ഞ പ്രദേശവും കണ്ടങ്ങളും അങ്ങനെ ചിറകളും അങ്ങനെയുള്ള പ്രദേശങ്ങളായതുകൊണ്ട് പെട്ടെന്ന് പുല്ലുപിടിക്കും. അവിടെ ഇപ്പൊ ഈ അടുത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ പൈസ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭൂവസ്ത്രം വിരിക്കാൻ, അതായത് ചിറകളിലെല്ലാം കയർ പോലത്തെ സംഭവം, അതായത് ഭൂവസ്ത്രം എന്ന് പറയുന്നത്, ആ ഭൂവസ്ത്രം വിരിക്കാനായിട്ട് അവർക്ക് ഫണ്ടനുവദിക്കുന്നത്, അത് തൊഴിലുറപ്പ് പദ്ധതിയിലാണ് അത് ചെയ്യുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ തൊഴിലുറപ്പ് കാരെ കൊണ്ട് തന്നെ നമ്മൾ അതിന് ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ എല്ലാ ചിറകളും പുല്ലുവെട്ടി വൃത്തിയാക്കാനായിട്ട് ഏകദേശം നടപടികളായിട്ടുണ്ട്. അതെല്ലാം അവിടുത്തെ ആൾക്കാർക്ക് വേണ്ട നടപടി, എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്ന പോലെ തന്നെ ഏത് സമയത്ത് അവിടെ എത്തിപ്പെടാനും കാര്യങ്ങൾ നടത്തിക്കൊടുക്കാനും വേണ്ടി പ്രവർത്തനങ്ങൾ വെക്കുകയാണ്. ഞാൻ അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ മാസം അവസാനത്തോടുകൂടി 8 ലക്ഷം രൂപ ടെൻഡർ വെച്ചുകൊണ്ട് പുതിയ വെള്ളം ഈ മാസം അവസാനത്തിൽ ഇറങ്ങും. അവരവിടെ കടവിൽ വെച്ചിട്ടാണ് കടത്തിൽ കയറിപ്പോണം. അത് ബൈക്ക് അക്കരക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതിന് പകരം ഈ വഞ്ചിക്കാർ തന്നെ 3 ബൈക്ക് കയറ്റുന്ന രീതിയിലുള്ള വെള്ളമാണ് ഇപ്പൊ നമ്മൾ റെഡിയാക്കിയാണ്. അത് ഫൈബർ ചെയ്ത് മുകളിൽ ഷീറ്റിട്ട് 8 ലക്ഷം രൂപ മുടക്കി പുതിയ വെള്ളം ഈ മാസം അവസാനത്തോടുകൂടി അവിടെ വീട്ടിലിറക്കി അക്കരക്ക് പോകാനുള്ള സംവിധാനം ഉണ്ടാവും.
1: ഇതേക്കുറിച്ച് ഹൈബി ഈഡൻ MP സമകാലികത്തോട്.
4: എറണാകുളം നിയോജകമണ്ഡലത്തിലെ ഏക പഞ്ചായത്തായ ചേരാനെല്ലൂർ പഞ്ചായത്തിലെ ഒരു വാർഡിലെ ഒരു ചെറിയ പ്രദേശമാണ്, ഒരു ദ്വീപാണ് കുറങ്കോട്ട എന്ന് പറയുന്നത്. ഈ കുറങ്കോട്ട ദ്വീപിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 90% ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ദശാബ്ദങ്ങളായ

0: താമസിച്ചു വരിക. മത്സ്യത്തൊഴിലാളികളാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഈ ദ്വീപിൽ താമസിക്കുന്ന ആളുകളുടെ ഉപജീവനം എന്ന് പറയുന്നത്. ഞാൻ MLA ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അംബേദ്കർ സ്വയം പര്യാപ്ത ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ. അവിടെ റോഡുകൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന റോഡുകളല്ല. ദ്വീപ് ചുറ്റോളം വെള്ളമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ വീടിന്റെ തറ കിട്ടുന്നത് പോലെയാണ്, കരിങ്കല്ല് കൊണ്ടിട്ടാണ് കിട്ടുന്നത്. പലപ്പോഴും സ്വകാര്യ വ്യക്തികളുടെ ഭൂമി അവിടെ ഉള്ളത് കൊണ്ട് റോഡ് പല സന്ദർഭങ്ങളിലും മുറിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു പാലത് അവിടുത്തെ നാട്ടുകാരുടെ ചിരകാല അഭിലാഷമാണ്, ആവശ്യമാണ്. നിരന്തരമായ പദ്ധതികൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഞാൻ MP ആയതിനു ശേഷം പ്രധാനമന്ത്രി ഗ്രാമീൺ സടക് യോജന PMGSY എന്ന് പറയുന്ന പദ്ധതി, അത് പ്രകാരം പ്രധാനപ്പെട്ട കണക്ടിവിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ കണക്ടിവിറ്റി നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു പദ്ധതിയാണ് ഈ പാലത്തിന് വേണ്ടിയിട്ട് വിഭാവനം ചെയ്തത്. പക്ഷെ ദൗർഭാഗ്യവശാൽ പല കാരണങ്ങളാൽ പറഞ്ഞുകൊണ്ട്, സ്വാഭാവികമായും ഇത് പഞ്ചായത്തിന്റെ ഒരു ദ്വീപാണെങ്കിലും ഇവർക്ക് ആക്സസ് ലഭിക്കാൻ പോകുന്നത് കൊച്ചി നഗരസഭയിലെ ഒരു വാർഡിലേക്കാണ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ജോലിക്ക് പോവാനും ആശുപത്രിയിൽ പോവാനും എല്ലാം ഇപ്പോ ഒരു യമഹ ഘടിപ്പിച്ച ഒരു വഞ്ചിയെ ആശ്രയിച്ചാണ് ഇവരുടെ എല്ലാ ദൈനംദിന ജീവിതം മുന്നോട്ട് പോകുന്നത്. മഴക്കാലത്തൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ചെറിയ ഒരു ഡിസ്റ്റൻസ് മാത്രമാണുള്ളെങ്കിൽ പോലും അവർക്ക് വലിയ പ്രയാസമാണ്. ദുരിതപൂർണമായ ഒരു സാഹചര്യമാണ്. PMGSY ഈ പാലം ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യം പറയുന്നത് വളരെ ജെനുവൻ ആയിട്ടുള്ള, കരയുമായി ബന്ധിപ്പിക്കുന്ന, കോർപ്പറേഷനുമായി ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലമാണിത്. പക്ഷെ സ്വാഭാവികമായും ഇത് അനുവദിക്കുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. പക്ഷെ സാറ്റലൈറ്റ് മാപ്പിംഗിൽ ഉള്ള ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ഇത് നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾ അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമം തുടരുകയാണ്. കുറങ്കോട്ട പാലം എന്നുള്ളത് അവിടുത്തെ ജനങ്ങളുടെ ഒരു വലിയ ആവശ്യമാണ്. അത് വളരെ ന്യായമായ ആവശ്യമാണ്. അത് സംസ്ഥാന സർക്കാർ മുഖാന്തരമോ കേന്ദ്ര സർക്കാർ മുഖാന്തരമോ എങ്ങനെയെങ്കിലും നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ PMGSY എന്ന് പറയുന്ന പദ്ധതിയിൽ അത് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ അത് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്.
1: ഇന്നത്തെ സമകാലികത്തിലെ ശബ്ദങ്ങൾ വിരൽ ചൂണ്ടുന്നത് കൊച്ചിയിലെ ഒരു ദ്വീപായ കൊറുങ്കോട്ട നേരിടുന്ന വലിയൊരു അവഗണനയിലേക്കാണ്. ടൂറിസം സാധ്യതകൾ കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ സാധാരണക്കാരായ ഈ ദ്വീപ് നിവാസികളുടെ ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കും പ്രാമുഖ്യം നൽകേണ്ടതുണ്ട്. ദ്വീപിന്റെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട്. ഒരു പാലം എന്ന കൊറുങ്കോട്ട നിവാസികളുടെ ന്യായമായ ആവശ്യം അധികാരികൾ എത്രയും വേഗം ചെവിക്കൊള്ളുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.
3: सुनती हो, कमाल ही हो गया.
4: क्या हो गया ऐसा?
3: सिलेंडर आने में देरी हो रही थी ना, देखो आज आ गया.
4: ये कमाल कैसे हो गया?
3: मैंने www.pgportal.gov.in पर जाकर अपनी कंप्लेंट को बोलकर दर्ज किया और देखो तुरंत एक्शन हुआ.
4: ये तो बहुत बढ़िया पोर्टल है.
3: 22 भारतीय भाषाओं में आप अपनी शिकायत दर्ज कराएं, अपनी समस्या का समाधान और प्राथमिकता का अनुभव पाएं, जैसे हमने पाया. सारी शिकायतों का समाधान CP ग्राम्स की समाधान दीदी.
5: ഹോൾസെയിലിനേക്കാൾ
6: കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
7: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പുകളിൽ നിന്നും ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ വാങ്ങൂ. റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ, LED TV സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഓഫർ ഈ മാസം 30 വരെ മാത്രം. ഭാഗ്യ കൂപ്പൺ കരസ്ഥമാക്കൂ.
2: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.

0: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ്എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക്. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8088359523, മറ്റൊരു നമ്പർ 0484242543.
1: എഫ് എം ഈവനിംഗ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി 7:45 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സമസ്ത മേഖലകളിലും സ്വയം പര്യാപ്തത ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങളുടെ വലിയൊരു പങ്കും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്നതാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവ സംബന്ധിച്ച 2 പ്രമേയങ്ങൾ സഭ പാസാക്കി. ആരോഗ്യ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരായ റോബർട്ട് ഇ ഹാൾ, മൈക്കൽ വുഡ്ഫോർഡ് എന്നിവർക്ക്. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോഹൻ ബഗാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ആയുധം, സാങ്കേതികവിദ്യ തുടങ്ങി സമസ്ത മേഖലകളിലും സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണവും കൈവരിക്കുന്നതിലാണ് കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങളുടെ വലിയൊരു പങ്കും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ കരസേനയും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. ഗുണനിലവാരമുള്ള ഉപകരണങ്ങളും മികച്ച പരിശീലനവും സൈനികരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: आज आर्मी और फूड कॉर्पोरेशन ऑफ इंडिया के बीच स्ट्रेटेजिक लॉजिस्टिक पार्टनरशिप MOU की साइनिंग भी और नेशनल सिक्योरिटी को इन्हांस करने की दिशा में यह एक महत्वपूर्ण कदम है. आज के युद्ध केवल फ्रंट लाइन पर नहीं जीते जाते, युद्ध के पीछे सप्लाई चेन की मजबूती, स्टोरेज की क्षमता, ट्रांसपोर्टेशन नेटवर्क्स, वेयर हाउसिंग इंफ्रास्ट्रक्चर और टाइमली रिप्लेसमेंट की क्षमता भी उतनी ही महत्वपूर्ण होती है.
0: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ചട്ടം 118 പ്രകാരമുള്ള 2 പ്രമേയങ്ങൾ സഭ പാസാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി VD സതീശനാണ് അവതരിപ്പിച്ചത്. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയ അർഹരായവരെ വീണ്ടും പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രമേയം ആവശ്യപ്പെടുന്നു. BJP അംഗങ്ങൾ പ്രമേയത്തെ എതിർത്തു. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന 2nd പ്രമേയം മന്ത്രി റോജി എം ജോണാണ് അവതരിപ്പിച്ചത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചുള്ള പ്രതിപക്ഷ വാക്കൌട്ടിനും സഭ ഇന്ന് വേദിയായി. ഇന്ത്യയുടെ വികസന യാത്രയിൽ സജീവ പങ്കാളികളാകാൻ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. പുത്തൻ കാഴ്ചപ്പാടുകൾ, നൂതന ആശയങ്ങൾ, ശക്തമായ ലക്ഷ്യബോധം എന്നിവയിലൂടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് യുവതലമുറ കരുത്തു പകരണമെന്ന് ന്യൂഡൽഹിയിൽ ദില്ലി ഡയലോഗ് 2026 അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ വളർച്ച കൈവരിച്ചതായും 2047 ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ $30 trillion $30 trillion അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു.
2: Is to demonstrate the strength of 1.4 billion people. So you are an aging population, I am a young population. My average age is below 30 years. For the next 30 years, I will remain below 30. So from now until 2047, I will become a $30 trillion economy and the fastest growing large economy.
0: ആരോഗ്യ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്ന് സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ.

0: ഇത് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചു. ഇതിലൂടെ രോഗികൾക്ക് ചികിത്സാ ചെലവ് മനസ്സിലാക്കാനും ചെലവുകൾ ആസൂത്രണം ചെയ്യാനും സാധിക്കുമെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു. സുപ്രീംകോടതിയുടെ വാതിലുകൾ എല്ലാ പൌരന്മാർക്കും മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണെന്നും നിയമപരമായി സാധ്യമായ എല്ലാ പരിഹാരങ്ങളും ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ന്യൂഡൽഹിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 33-ാമത് സ്ഥാപക ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ ഉൾക്കൊള്ളണമെന്നും പ്രവർത്തന സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും NHRC അധ്യക്ഷൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ചടങ്ങിൽ പറഞ്ഞു. ദേശീയ ഉരുക്ക് നയം വിഷൻ 2047 കരട് രേഖയ്ക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകി. ആഗോളതലത്തിൽ മത്സരശേഷിയും സാങ്കേതിക തികവുമുള്ളതും പരിസ്ഥിതി സൌഹൃദവുമായ ഉരുക്ക് മേഖല കെട്ടിപ്പടുക്കുന്നതിനുള്ള ദീർഘകാല നയരേഖയാണിത്. നിലവിൽ 116 കിലോഗ്രാമായ പ്രതിശീർഷ ഉരുക്ക് ഉപഭോഗം 302 കിലോഗ്രാമായി ഉയർത്താനും 2047 രാജ്യത്തിന്റെ ഉരുക്ക് കയറ്റുമതി 45 ദശലക്ഷം ടണ്ണായി വർദ്ധിപ്പിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരായ റോബർട്ട് ഇ ഹാൾ, മൈക്കൽ വുഡ്ഫോർഡ് എന്നിവർക്ക്. സാമ്പത്തിക മാന്ദ്യത്തിന്റെ സമയത്തും സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്താൻ സഹായിക്കുന്ന മാക്രോ ഇക്കണോമിക് മോഡലുകൾ വികസിപ്പിച്ചതിനാണ് അംഗീകാരം. റോബർട്ട് ഇ ഹാൾ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെയും മൈക്കൽ വുഡ്ഫോർഡ് കൊളംബിയ സർവകലാശാലയിലെയും പ്രൊഫസർമാരാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഐക്യരാഷ്ട്രസഭ June 21 അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചത്. 2015 മുതൽ ലോകമെമ്പാടും ദിനാഘോഷം നടന്നുവരുന്നു. യോഗയ്ക്ക് ആഗോളതലത്തിൽ അംഗീകാരം നേടിക്കൊടുക്കാനും കായികശേഷി, മാനസിക സൌഖ്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും ഇതിലൂടെ കഴിഞ്ഞു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ യോഗാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്ത് നടന്നുവരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധങ്ങൾക്കായി രാംലീല മൈതാനം, ബുരാരി ഗ്രൌണ്ട്, CBC ഗ്രൌണ്ട് എന്നീ 3 പുതിയ സ്ഥലങ്ങൾ നിർദ്ദേശിച്ച ഡൽഹി പോലീസ്. ജന്തർ മന്തർ ഇനി മുതൽ സമരവേദി ആയിരിക്കില്ലെന്നും ഡൽഹി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പ്രതിഷേധങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്താൻ ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നടപടി. പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച പ്രവർത്തന മാർഗരേഖ പ്രത്യേകം പുറത്തിറക്കുമെന്നും പോലീസ് അറിയിച്ചു. പ്രതിപക്ഷ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ INDIA സഖ്യ നേതാക്കൾ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അതേസമയം ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലമാക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നതെന്ന് BJP വിമർശിച്ചു. ഡൽഹി ദേശീയ തലസ്ഥാന മേഖലയിലെ വായുമലിനീകരണം തടയുന്നതിനായി പടക്ക നിരോധനം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ നിരീക്ഷണങ്ങളുമായി സുപ്രീംകോടതി. നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കടുത്ത നിയന്ത്രണ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിനേക്കാൾ പൊതുജന അവബോധവും ജനങ്ങളുടെ സ്വമേധയാവുള്ള പങ്കാളിത്തവുമാണ് കൂടുതൽ ഫലപ്രദമെന്ന് കോടതി നിരീക്ഷിച്ചു. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ഭിക്ഷാവൃത്തി മുക്ത ഭാരത്, ഭിക്ഷാവൃത്തി മുക്ത ഡൽഹിയിലേക്ക് എന്ന പരിപാടി സംഘടിപ്പിക്കും. യാചനമുക്ത നഗര ചട്ടക്കൂട് വിഭാവനം ചെയ്യുന്ന സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തിന് അനുസൃതമായാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ തുലാവർഷം ഉടനെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 16 ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോഹൻ ബഗാൻ പോരാട്ടം. ഗുവാഹത്തിയിൽ അല്പസമയം മുൻപാണ് മത്സരം ആരംഭിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇടിവ്. സെൻസെക്സ് 547 താഴ്ന്ന് 71924, നിഫ്റ്റി 157 താഴ്ന്ന് 22363 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 320 കുറഞ്ഞ 110720 ഗ്രാമിന് 13840 ഇന്നത്തെ വില. സൌദി അറേബ്യയിലെ റിയാദ് വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഹൂതി ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. മൃതദേഹം

0: എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും എംബസി വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സമസ്ത മേഖലകളിലും സ്വയം പര്യാപ്തത ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങളുടെ വലിയൊരു പങ്കും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്നതാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവ സംബന്ധിച്ച 2 പ്രമേയങ്ങൾ സഭ പാസാക്കി. ആരോഗ്യ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരായ റോബർട്ട് ഇ ഹാൾ, മൈക്കൽ വുഡ്ഫോർഡ് എന്നിവർക്ക്. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോഹൻ ബഗാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ് 55 മിനിറ്റും 15 സെക്കൻഡും. FM ഈവനിംഗ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. FM ഈവനിംഗിൽ ഇപ്പോൾ
2: പണവും പാട്ടും ബാക്കി ഭാഗം കേൾക്കണ്ടേ? കേട്ടോളൂ. ധാരാളം പൈസ കിട്ടിയാൽ ലീ കൂടുതൽ സന്തോഷവാനാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്, ചെന്നിന്റെ ഭാര്യ പറഞ്ഞു. നമുക്ക് പന്തയം വയ്ക്കാം. നാളെ ഞാൻ ലീക്ക് കുറച്ച് പണം കൊടുക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം അയാൾ മാൻഡലിൻ മീട്ടുമോ എന്ന്. പണം കിട്ടിയിട്ടും അയാൾ പാടുമെങ്കിൽ ഞാൻ തോൽവി സമ്മതിക്കാം, ചെൻ ഉറപ്പിച്ചു പറഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ ചെൻ ലീയെ തൻ്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. ധനികനായ തൻ്റെ അയൽക്കാരനെ നിഷേധിക്കാൻ ലീക്ക് ധൈര്യമുണ്ടായില്ല. അയാൾ വേഗം ചെൻ പോഷിയുടെ വലിയ വീടിൻ്റെ മുറ്റത്തെത്തി. ലീ, എങ്ങനെയുണ്ട് നിന്റെ ജീവിതം? ചെൻ ചോദിച്ചു. അങ്ങുന്നേ പഴയപടി തന്നെ പോകുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു വെറും കൂലിക്കാരനല്ലേ ഞാൻ, ലീ വിനീതനായി പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്, ചെൻ പറഞ്ഞു. എത്രയോ വർഷങ്ങളായി നീ ഇങ്ങനെ കഴിയുന്നു, അതിനൊരു മാറ്റം വേണ്ടേ? നീ സ്വന്തമായി എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങൂ. അതിനുവേണ്ടി ഞാൻ നിനക്ക് 500 വെള്ളി നാണയങ്ങൾ തരാം. ഇത് കേട്ട് ലീ ഞെട്ടിപ്പോയി. എന്തു പറയണമെന്നറിയാതെ അയാൾ കുറച്ചുനേരം പകച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇത്രയും പണം ഞാനെങ്ങനെ സ്വീകരിക്കും? ഞാനെങ്ങനെ ഇത് തിരിച്ചു തരും? എനിക്ക് നീയൊന്നും തിരിച്ചു തരണ്ട, ഇതാ കൊണ്ടുപോയി എന്തെങ്കിലും ഒരു നല്ല കച്ചവടം തുടങ്ങൂ. ചെൻ ഒരു പണക്കിഴി ലീയുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. വളരെ ഉപകാരം അങ്ങുന്നേ, വളരെ വളരെ, ലീ വിക്കി വിക്കി പറഞ്ഞു. വലിയ ഉത്സാഹത്തിൽ ലീ പണവുമായി വീട്ടിലേക്ക് ഓടി. നോക്കൂ, ഞാൻ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വേഗമൊന്ന് നോക്കൂ, ലീ ഭാര്യയോട് വിളിച്ചു പറഞ്ഞു. അന്ന് ലീ പണിക്ക് പോയില്ല. പണം കൊണ്ട് എന്ത് സംരംഭം തുടങ്ങണമെന്ന് ചിന്തിച്ച് അയാൾ വീട്ടിലിരുന്നു. ലീയും ഭാര്യയും കാര്യമായി ചിന്തിച്ചു. പക്ഷേ പറ്റിയ ഒരു പദ്ധതിയും അവർക്ക് കണ്ടെത്താനായില്ല. ലീ പുറത്തേക്ക് പോയി ഒരു വെളിമ്പറമ്പിൽ ഒറ്റയ്ക്കിരുന്ന് ഏറെ നേരം ചിന്തിച്ചു. ഇരുട്ട് വീണു തുടങ്ങിയപ്പോഴും അയാൾക്ക് ഒരുത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്ന് ലീ 1 വൈകിയാണ് വീട്ടിലെത്തിയത്. ഭാര്യ ലീയുടെ മുന്നിൽ അത്താഴം കൊണ്ടുവച്ചു. പക്ഷേ ലീക്ക് ഒരു രുചിയും തോന്നിയില്ല. ഇത്രയും പൈസ കൊണ്ട് ഞാൻ എന്തു ചെയ്യും? അയാൾ തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടേയിരുന്നു.

കഥാകഥനവും പാട്ടും. ഈ കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയത്ത് കേൾക്കാം. ഈ കഥ നിങ്ങൾക്കായി വായിച്ചത് പ്രീതി.

0: സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: രണ്ടായിരത്തി 2027-28 മുതൽ 2030-31 വരെയുള്ള കാലയളവിൽ പ്രാദേശിക സർക്കാരുകൾക്ക് കൈമാറേണ്ട ധനവിഭവങ്ങൾ സംബന്ധിച്ച് 7-ാം ധനകാര്യ കമ്മീഷൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. വിഭവ വിതരണത്തിന്റെ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച പ്രമേയവും രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പ്രമേയവും സഭ ഇന്ന് പാസാക്കി. ഇന്ത്യയുടെ വികസനയാത്രയിൽ സജീവ പങ്കാളികളാകാൻ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിന്റെ മാതൃക ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ ഇന്ന് തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്തു. ശബരിമല തീർത്ഥാടന കാലയളവിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ നാലമ്പലങ്ങൾക്കുള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോ ചിത്രീകരണവും നിരോധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവായി. ദേശീയ ഏകതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 31-ന് സംഘടിപ്പിക്കുന്ന മോട്ടോർ സൈക്കിൾ റാലിയിൽ കേരള പോലീസും പങ്കെടുക്കും. രാജ്യത്തുടനീളമുള്ള യുവാക്കളെ ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനാണ് റാലി സംഘടിപ്പിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരായ റോബർട്ട് ഇ ഹാൾ, മൈക്കൽ വുഡ്ഫോർഡ് എന്നിവർക്ക്. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇടിവ്. സെൻസെക്സ് 547 പോയിന്റും നിഫ്റ്റി 157 പോയിന്റും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില പവന് 1280 രൂപ കുറഞ്ഞു.
1: ആകാശവാണി FM വാർത്തകൾ.
0: FM ഈവനിംഗ് ആണ് പ്രിയ ശ്രോതകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3 FM ഈവനിംഗിൽ ഇനി ശാസ്ത്രദീപ്തി.
2: നേപ്പാളിന്റെ ദുഃഖവും കാലാവസ്ഥാ വ്യതിയാനവും. തോരാതെ പെയ്ത മഴയില്ല, കൊടുങ്കാറ്റില്ല, സുനാമിയില്ല. പക്ഷേ നേപ്പാളിലെ ഫ്ലാഷ് ഫ്ലഡ് കവർന്നെടുത്തത് 1287 ജീവനുകൾ. 500 ആൾക്കാർ എവിടെയാണെന്ന് യാതൊരു വിവരവുമില്ല. എന്താണ് നേപ്പാളിൽ ആ ഒരാഴ്ചയിൽ സംഭവിച്ചത്? എന്നത്തെയും പോലെ തുടങ്ങിയ ഒരു ദിനം അവിടെ ശവപ്പറമ്പായി മാറ്റിയെടുത്തത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 2 നൂറ്റാണ്ടിൽ ഉണ്ടായ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഭവിഷ്യത്താണ് ഞങ്ങളുടെ 6000 ജീവനുകൾ നഷ്ടപ്പെടാൻ കാരണമെന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്. നാം തന്നെ കാരണക്കാരായ ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും തന്നെയാണ് നേപ്പാൾ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതി എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകം കരുതുന്നത്. ഹിമാലയം വെറുമൊരു പർവ്വതനിരയല്ല, പകരം ഏഷ്യൻ ഭൂഖണ്ഡത്തിലാകെ ജലമെത്തിക്കുന്ന സ്രോതസ്സാണ്. ഹിമാലയത്തിലും ചുറ്റുമുള്ള ടിബറ്റൻ പീഠഭൂമിയിലും ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മഞ്ഞുപാളികൾ കാണപ്പെടുന്ന ഒരു പ്രദേശം. ആർട്ടിക് അന്റാർട്ടിക് പ്രദേശങ്ങൾ ഒരുപക്ഷെ ഭൂമിശാസ്ത്രപരമായി മഞ്ഞും ഐസും കാണുന്നുണ്ടെങ്കിലും ഹിമാലയത്തെ സംബന്ധിച്ച് ഏഷ്യയിലെ സവിശേഷ കാലാവസ്ഥയിലും മുഴുവൻ സമയം മഞ്ഞും മഞ്ഞുപാളികളും കാണപ്പെടുന്നുണ്ട്. ബ്രഹ്മപുത്ര, സിന്ധു, ഗംഗ തുടങ്ങിയ നദികൾക്ക് ജന്മം നൽകുന്നതും ഹിമാലയം തന്നെ. ഇങ്ങനെയൊരു മഞ്ഞുമല മഞ്ഞിനെ തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കാവശ്യമായ ജലം

0: ആവശ്യത്തിനനുസരിച്ച് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ആ മഞ്ഞുരുകി ജലം ശക്തമായി താഴേക്ക് പതിക്കുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കുക. ഈ മഞ്ഞുപാളികൾ ചെറിയ ചെറിയ ജലസംഭരണികളായി മുകളിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവയിൽ വിള്ളൽ ഉണ്ടാവുകയും അവ മെല്ലെ പൊട്ടിത്തകർന്നുകൊണ്ട് താഴേക്ക് പതിക്കുകയും ചെയ്യുക. മണ്ണിടിച്ചിലായാലും ഹിമ തടാക വിസ്ഫോടനമായാലും മിന്നൽ പ്രളയമായും ഒക്കെ അവ നാടിനെ വിഴുങ്ങുവാനും തുടങ്ങുന്നു. നേപ്പാളിൽ സംഭവിച്ചതിൻ്റെ രത്നച്ചുരുക്കം നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം. ഇതൊരു മിന്നൽ പ്രളയമായിരുന്നില്ല. ഉയർന്ന പർവ്വതത്തിന്റെ വശങ്ങളിൽ മഞ്ഞുകട്ടകളും മഞ്ഞുകട്ടകൾ പേറി നിന്ന സംഭരണിയും അതിനടിയിലുള്ള പാറയും അസ്ഥിരമാവുകയാണ് ചെയ്തത്. അങ്ങനെയൊരു അവസ്ഥയിൽ ഭീമാകാരമായ മഞ്ഞുപാളികളും മണ്ണും കല്ലുമെല്ലാം വലിയ വേഗത്തിൽ താഴേക്ക് അരിച്ചിറങ്ങിയതാണ് അപ്രതീക്ഷിതമായി ദുരന്തമായി നേപ്പാളിൽ പരിണമിച്ചത്. ഇനി ഇതിൻ്റെ കാരണങ്ങളിലേക്ക് നോക്കിയാൽ നാം പറഞ്ഞു പഴകിയ പറച്ചിലിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ വരുന്ന ചില പ്രതിഭാസങ്ങൾ തന്നെയാണെന്ന് കാണാം. മറ്റൊന്നുമല്ല, ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും തന്നെ. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇമാനികൾ ഉരുകുമ്പോൾ നഷ്ടപ്പെടുന്നത് വെറും മഞ്ഞ് മാത്രമല്ല, മുമ്പ് സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ അടിയിൽ മറഞ്ഞു കിടക്കുന്ന ഭൂഭാഗത്തിൻ്റെ സ്ഥിരതയിലും മാറ്റം വരുന്നു. ഹിമാനി പിന്മാറുമ്പോൾ മഞ്ഞുകൊണ്ട് നിറഞ്ഞ കുഴികളിൽ വെള്ളം അടിഞ്ഞുകൂടി ഹിമ തടാകങ്ങൾ രൂപപ്പെടുന്നു. മഞ്ഞു തടയിണകൾക്കുമേൽ സമ്മർദ്ദം വർദ്ധിക്കുന്നു, അത് പൊട്ടി ശക്തമായി താഴേക്ക് ഒഴുകുന്നു. ഹിമതടാകങ്ങളുടെ ഈ പെട്ടെന്നുള്ള തകർച്ചയ്ക്കും തുടർന്നുണ്ടാകുന്ന അവസ്ഥയുമൊക്കെ സാധാരണയായി ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡ് എന്നാണ് പറയുന്നത്. ലോകത്ത് ഏകദേശം 15 ദശലക്ഷം ആളുകൾ ഇത്തരം സാധ്യതാ പരിധിയിലാണ് ജീവിക്കുന്നത്. ഏഷ്യയിലെ ഹിമാലയ സാനുക്കളിലാണ് ഏറ്റവും അധികം ആൾക്കാർ ഈ ഭീഷണി നേരിടുന്നത്. അവിടെ ഏകദേശം 1 ദശലക്ഷം ആൾക്കാർ ഹിമതടാകങ്ങളിൽ നിന്ന് 10 കിലോമീറ്ററുകൾക്കുള്ളിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നേപ്പാൾ ആണെങ്കിൽ നാളെ ഇന്ത്യയും ആകാം. കാരണം നമ്മളും ആ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടവരുടെ ലിസ്റ്റിൽ മുൻപന്തിയിൽ തന്നെയുണ്ട്. മനുഷ്യരെയും മറ്റു ജീവികളെയും പോലെ ഭൂമിക്കും പ്രായമാകുമോ? കാലം മനുഷ്യന് വാർദ്ധക്യം ഏൽപ്പിക്കുമ്പോൾ ഭൂമിക്ക് കാലമല്ല, മനുഷ്യരാണ് രോഗാതുരമായ വാർദ്ധക്യം അടിച്ചേൽപ്പിക്കുന്നത്. നാം അത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും കാലാവസ്ഥാ വ്യതിയാനം അത്രമേൽ നമ്മുടെ ജീവിതത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തിക്കഴിഞ്ഞിട്ടുണ്ട്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: പ്രിയപ്പെട്ടവരെ, സ്കൾപ്ചർ ആർട്ടിസ്റ്റ് ഷാജിയുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം നിങ്ങൾ കേട്ട് കാണുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം. കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് നോക്കാം. ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കസ്റ്റമർ ഉണ്ടോ? ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, അതിനെ പറ്റിയിട്ട് അതിൽ ഷെയർ. അതല്ലാണ്ട് ഷാജിയുടെ മനസ്സിൽ ഏറ്റവും ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കസ്റ്റമറോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു വർക്കോ
1: ഹാപ്പിനെസ്
0: തോന്നിയിട്ടുള്ള നമുക്കൊരു ചെറിയ സന്തോഷം കൂടുതൽ
1: തരുന്നുണ്ടോ? എല്ലാ കസ്റ്റമേഴ്സും ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ആൾക്കാർ എപ്പോഴും ഇമോഷണലി കണക്റ്റഡ് ആണ്. ഇപ്പോ ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചാൽ അത് പറയുന്നുണ്ടായിരുന്നു, ഈ സ്റ്റാച്യൂസിനകത്ത് നമ്മൾ പ്രിപ്പറേഷൻ വേണ്ടേ. ഞാൻ പറഞ്ഞില്ല, ഇത് പേഴ്സണലാണ്, ഓരോരുത്തർക്കും അവരുടേതായ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ സ്റ്റാച്യൂസിനെ കാണുന്നത്. അപ്പോൾ ഈ സെയിൻറ് ആൻഡ്രിയുടെ സ്റ്റാച്യു തകർന്നു പോയിട്ട് ആ പുള്ളിക്കാരി എൻ്റെ സ്റ്റാച്യു മരിച്ചുപോയ എന്നുള്ള രീതിയിലാണ് നമ്മളോട് വന്നതെന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ സ്റ്റാച്യു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും വേണ്ട, അത് പറ്റത്തില്ല, ഈ സ്റ്റാച്യു തന്നെ വേണം. ഇതേപോലെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് കേട്ടോ ഈ ഫീൽഡിൽ. എനിക്ക് തോന്നുന്നു ആൾക്കാർ ഭയങ്കര കണക്റ്റഡ് ആണ് സ്റ്റാച്യൂസിനോട്, ആർട്ടിനോടൊക്കെ. ഫോട്ടോ ഫ്രെയിം ഞങ്ങളുടെ ഒരു വട്ടം എൻ്റെ അടുത്ത് ഫോട്ടോ ഫ്രെയിം തന്നിട്ട് പറഞ്ഞു, ഈ ഈശോനെ മാറ്റാൻ പറ്റത്തില്ല, ഇതേ കണക്ക് എനിക്ക് കൃത്യമായിട്ട് ചെയ്തിരണം, ഒന്നും മാറാൻ പാടില്ല. കാരണം അതിനോട് ആ പടത്തോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് അതിനകത്തോട് അറ്റാച്ച്ഡ് ആയി പോയി. അങ്ങനത്തെ ഭയങ്കര കണക്ഷൻ ഉണ്ട് ആൾക്കാർക്ക്. വേറൊരു നല്ലൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു കസ്റ്റമർ, പുള്ളി എവിടെയോ വർക്ക് ചെയ്യുക, ഇന്റീരിയൽ വീടിൻ്റെ അകത്ത് വയ്ക്കുന്ന ഇന്റീരിയൽ ഡെക്കറേഷൻസ് ഒക്കെ വയ്ക്കുന്ന ഒരു ഏതോ ഷോപ്പിലാണ് കണ്ടാവും വർക്ക് ചെയ്തിരിക്കുന്നത് പുള്ളി. അപ്പോൾ അവിടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുക, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലാമ്പ്, അത് ഇമ്പോർട്ടൻ്റ് സാധനമാണ്. ഇത് പുള്ളി താഴ്ത്തിട്ട് പൊട്ടിച്ചു, പൊട്ടി സീനായി. കാരണം പുള്ളിക്ക് പിന്നെ പുള്ളിയുടെ 2 മാസം സാലറി എടുക്കുന്നു. എനിക്ക് തോന്നുന്നത് 30,000+ എന്തോ
0: വില
1: വരുന്ന ഒരു പ്രോഡക്റ്റാണ്. പുള്ളി ഭയങ്കര ടെൻഷനായി, 2 മാസം സാലറി പിടിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഇരിക്കുക. അപ്പോൾ പുള്ളിക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ പുള്ളി വെറുതെ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, ഇത് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ വെറുതെ ഒന്ന് സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് പുള്ളി എന്നെ കണ്ടു, എൻ്റെ എന്തോ വീഡിയോ കണ്ടു. അങ്ങനെ

0: അന്ന് എന്നെ കോണ്ടാക്ട് ചെയ്തു, വീട്ടിൽ വന്നു, പ്രോഡക്റ്റായിട്ട് വന്നു. ഞാനത് സെറ്റ് ചെയ്ത് കൊടുത്തു, ക്ലിയർ ആയി കൊടുത്തു. കാരണം കംപ്ലീറ്റ്ലി പെയിൻറ്റ് ചെയ്തില്ല ഞാൻ, എന്നാലും അതറിയാത്ത രീതിയിൽ, പക്ഷേ പക്ക ഒരിക്കലും പിന്നെ അത് ഡാമേജ് വരത്തില്ല, പൊട്ടിയിടുന്ന ഒരിക്കലും ഡാമേജ് വരത്തില്ല. കാരണം നമുക്ക് അതിൻ്റെ ടെക്നിക്ക് അറിയാം എങ്ങനെ അത് റീമേക്ക് ചെയ്യണമെന്ന്. ആ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്തു. ഭയങ്കര സന്തോഷമായിരുന്നു പുള്ളി, എൻ്റെ കയ്യിലൊക്കെ പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ടാ പോയ, അത്രയ്ക്ക് സന്തോഷത്തോടെ പോയ ഒരു പുള്ളിയാണ്.
1: ഞാനിപ്പോ അങ്ങനെ പറഞ്ഞപ്പോ ആലോചിക്കുന്നു, ആ വീഡിയോ തന്നെയാണ് ഞാനും പറഞ്ഞത്. ഞാൻ ഷാജിയെ കുറിച്ച് അറിയുന്നത് ആ സെയിന്റ് ആന്റണിയുടെ വീഡിയോയില്. സാധാരണ നമ്മള് ഒരു രൂപം അല്ലെങ്കിൽ പ്രതിമ പൊട്ടിപ്പോയാല് അതുമ്മ പിന്നെ പണി പൊതുവെ ചിന്തിക്കാറില്ലല്ലോ. അപ്പോ അങ്ങനെ വളരെ സ്പിരിച്വൽ ആയിട്ട് അത് തന്നെ ശരിയാക്കി കൊടുക്കണം എന്നൊരാൾ പറഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിരുന്നു. അപ്പോ ഏതാണ് കൂടുതൽ പാട്? ടോട്ടലി പുതിയതായിട്ട് ഒരു ശില്പം ഉണ്ടാക്കിയെടുക്കുന്നതാണോ, അതോ ഇങ്ങനെ പൊട്ടും പൊടിയും റീമോൾഡിങ്ങോ അതൊക്കെയാണോ?
0: ഇതിനെ കുറിച്ച് ടെക്നിക്കലി നന്നായിട്ട് നമുക്ക് അറിയാമെങ്കിൽ ഇറ്റ് ഈസ് ഈസി, ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാനായിട്ട്. വലിയൊരു കാരണം ഇപ്പോഴും നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ എടുക്കുന്ന മോൾഡിൽ നിന്ന് ഒരു ആദ്യം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കും, പിന്നെ അതിന് റബ്ബർ മോൾഡ് ഉണ്ടാക്കി, പിന്നെ മോൾഡിൽ നിന്നാണ് നമ്മൾ ബാക്കിയെല്ലാം. ഇപ്പൊ പോളിമാർബിൾ മെറ്റീരിയൽ നമുക്ക് സ്ട്രെയിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, കൈകൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ചെളിയിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, അതിന്റെ മോൾഡ് എടുക്കുന്നു, പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഈ റെസിനും മാർബിൾ പൗഡറും കൂടി മിക്സ് ചെയ്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ പോളിമാർബിൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു അത് ഈസിയാണ്. പിന്നെ ഡാമേജ് വന്നതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ എന്താ കൈ വർക്ക്, കൈകൊണ്ട് നമ്മൾ അതെല്ലാം റെഡിയാക്കി വൃത്തിയാക്കി എടുക്കണം. അത് കഴിവുള്ളവർക്കാണ്, അതായത് ആ വർക്ക് സ്റ്റാച്ചു ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് ഭയങ്കര ഈസിയാണ്.
1: ഇതില് ഇപ്പൊ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റയിലൊക്കെ തന്നെയാണെങ്കിലും ഒരു ആർട്ട് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പെയിന്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഡൂഡ്ലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പണ്ടത്തെ നമ്മൾ ഈ മൺചട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് പോലും ഇപ്പൊ നമ്മൾ കൊച്ചി പോലത്തെ സിറ്റിയിലൊക്കെ അതിനുള്ള ബുട്ടീക്ക് പോലെയൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ പോയി ചെയ്യേണ്ടത് ഒരു മണിക്കൂർ നമുക്ക് മണ്ണിൽ കളിക്കാം, ചെളിയിൽ കളിക്കാം, അതൊക്കെയാണ് കോൺസെപ്റ്റ്. എന്തുമാത്രമാണ് നമുക്ക് ഈ ഒരു ശില്പകല ഒരു എന്താ പറയുക, ഒരു മെന്റൽ പീസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീൽ ഒക്കെ തരുന്നത്? ക്ഷമ വേണം നല്ലോണം, അതറിയാം,
0: പേഷ്യൻസ് വേണം നമുക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ നമുക്ക് ഭയങ്കര പീസ് ആവാനായിട്ട് ശരിക്കും ക്ഷമ വേണം ഇത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ നേരം ഇരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു റിലാക്സേഷൻ ഉണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് ഞാൻ എൻ്റെ ഫ്യൂച്ചർ പ്ലാനിൽ, അതൊരു പ്രോജക്ട് പ്ലാനിൽ ഞങ്ങൾക്ക് ഈ ഇതുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ക്ലേ മോഡലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ട്. അത് ഉടനെ തന്നെ
1: എത്രയും പെട്ടെന്ന് ഓണാവട്ടെ,
0: ഓണാവുന്ന വിശ്വസിക്കുന്നു.
1: നമ്മളിപ്പം കേരളമാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും, ഇപ്പൊ ഷാജി ഒരു ശില്പി എന്ന നിലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ശില്പങ്ങളുള്ള ഒരു നാടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: ബീങ് ഓണസ്റ്റ്, ഞാൻ ആക്ച്വലി 10th ക്ലാസ് കഴിഞ്ഞ് സെമിനാരി പോയതാ.
1: ഓ ശരി, ടൂറ് പോകാൻ പറ്റിയില്ല.
0: അതിനകത്ത് ഒരു 7 കൊല്ലം അതിനകത്തായിരുന്നു. പിന്നെ അവിടുന്ന് വന്ന് കുറച്ച് നാളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 4 ഇയേഴ്സ് UK-യിലായിരുന്നു. സത്യം പറഞ്ഞാൽ കേരളം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള UK-യിലെ കാസിൽസ് ആണ്. UK-യിലായിരുന്നപ്പോ അവിടുത്തെ കാസിൽസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വണ്ടർ ആയിരുന്നു.
1: എപ്പോഴെങ്കിലും ഇപ്പം ബുദ്ധൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആൾക്കാർ ഹോം ഡെക്കറിലൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ, പിന്നെ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര വന്നപ്പോൾ ഒരു പ്രത്യേക ഫാൻ ബേസ് ഉള്ള ഒരു ഇതാണ്. പിന്നെ ഡിവോഷണൽ, ഇത് അതല്ലാണ്ട് വേറെ എന്തെങ്കിലും കാറ്റഗറി? ഇപ്പം ഏഞ്ചൽസിന് മാത്രം എനിക്കൊന്ന് ക്രിസ്മസ് സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറെ ഷോപ്പിൽ കാണാം, പല തരത്തിലുള്ള, പല മുഖമുള്ള, പല രൂപത്തിലുള്ള മാലാഖമാർ. അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പ്ലാനിലുണ്ടോ?
0: നമുക്ക് ഏഞ്ചൽസ്, നമുക്ക് ക്രിപ്സെറ്റ്, അതായത് ഉണ്ണീശോയും അതേപോലെ ക്രിപ്സെറ്റും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ക്രിപ്സെറ്റിന്റെ പുതിയ ക്രിസ്മസിന് വേണ്ടിട്ട് ഞങ്ങൾ ഓൾറെഡി ഈ പ്രാവശ്യം ഇപ്പോൾ വീഡിയോ ഇട്ട് ഞാൻ കഴിഞ്ഞു, ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തു. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ ചെയ്തിട്ട് ഇച്ചിരി ഡിലേ ലേറ്റ് ആയി പോയി. അപ്പോൾ ഈ പുറത്തു പോകുന്ന കസ്റ്റമേഴ്സൊക്കെ ഇപ്പം UK-യിലോ അങ്ങോട്ടൊക്കെ പോകുന്ന ഒരു ലീവിന് വന്നിട്ട് പോകുമ്പം അവിടെയൊക്കെ ഇത് വാങ്ങിക്കാൻ പറ്റത്തില്ല, റയറാ, കിട്ടത്തില്ല. അങ്ങനെ
1: ഞാനത് ചോദിക്കാനിരിക്കുകയായിരുന്നു. അതായത് പണ്ട് കാലത്ത് നമ്മൾ ഈ പുൽക്കൂട്ടിലെ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവേതാ, ആട്ടിടേനേതാ എന്നൊന്നും മനസ്സിലാവാത്ത, മുഖത്തിലെ പെയിന്റ് മേത്തുള്ള അങ്ങനത്തെ രൂപങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേയൊക്കെ വളരെ പെർഫെക്ഷൻ ആയിട്ട്, ഉണ്ണീശോനെ ആണെങ്കിലും രാജാവിനെ ആണെങ്കിലും അത്രയും പെർഫെക്റ്റ് മുഖവും ഡ്രസ്സും ഒക്കെ. അപ്പോൾ അങ്ങനത്തെ ക്രിപ് സെറ്റുകൾ എന്തുമാത്രമാണ് മലയാളികൾ വാങ്ങുന്നത്? അതായത് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ റെഡിയാണോ?
0: അതെ, തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ എനിക്കൊരു 25,000 രൂപ വരുന്ന ക്രിപ് സെറ്റ് ഉണ്ടായിരുന്നു. അതുപോലും അത് കൊല്ലത്ത് ശക്തി കുളങ്ങര എന്ന സ്ഥലത്തെ ഒരു കസ്റ്റമർ എൻ്റെ ആയിരുന്നു വാങ്ങിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇതിനൊക്കെ വെറൈറ്റി കാണുവാണെങ്കിൽ ആൾക്കാർ അത് വാങ്ങിക്കാനായിട്ട്.
1: അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഹോം ഡെക്കർ എന്ന് പറയുന്നത്. ഇപ്പൊ കുറച്ചും കൂടി ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി

0: ായി പക്ഷെ എന്നാലും ആളുകൾ കുറച്ചും കൂടെ അത്രയും പേര് താമസിക്കുന്ന ആ വീടിനെ ഏറ്റവും മനോഹരമായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ഞാൻ വാട്ടർ ഫൗണ്ടെയിൻ ടൈപ്പ് വർക്ക്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഹോം ഡെക്കർ പ്രൊഡക്ട്സ് പൊതുവെ നമ്മൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ആളുകൾ വാങ്ങുന്നതും ഒക്കെ?
1: നമ്മൾ വാട്ടർ ഫൗണ്ടെയിൻസ് ചെയ്യാറുണ്ട്. അത് എനിക്ക് നല്ല അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ഡിവോഷണൽ പരമായിട്ടുള്ളതും നമ്മളിന്ന് പർച്ചേസ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ മുമ്പത്തെ കണക്കല്ല, ആൾക്കാർ അവരുടെ വീട് എങ്ങനെയെങ്കിലും മനോഹരമാക്കണം, ഭയങ്കരമായിട്ട് ഇൻറ്റീരിയർ ആയാലും ഔട്ട്ഡോർ ആയാലും ഭയങ്കര ഡിസൈൻ ചെയ്ത് വൃത്തിയായിട്ട് മറ്റുള്ളവരെ പ്രസൻറ്റ് ചെയ്യണമെന്നുള്ളതാണ് എല്ലാവരുടെയും മനോഭാവം.
0: ഇപ്പം പാട്ട്, ഡാൻസ് അങ്ങനെ കുറേ കുറേ സംഭവങ്ങൾ നമുക്കറിയാം. ഓക്കെ, ഇന്നതുപോലെയൊക്കെയാണ് ഇത് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഇന്നതൊക്കെയാണ് ഇതിൻ്റെ ബേസ്. ഇപ്പോൾ ഒരാൾക്കൊരാഗ്രഹം വരികയാണ്, എനിക്ക് ശില്പകല പഠിക്കണം അല്ലെങ്കിൽ എനിക്കൊരു ശില്പിയാവണം എന്നൊരാഗ്രഹം വന്നാൽ അത് നടക്കുന്നൊരു കാര്യമാണോ അതോ ഈ പറഞ്ഞ മാതിരി ജന്മനാ കഴിവ് വേണോ?
1: ആക്ച്വലി എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഒരുപാട് കഴിവുണ്ട് ജന്മന, പക്ഷെ നമ്മളത് തിരിച്ചറിയാനായിട്ട് നമുക്കൊരു സാഹചര്യം ഇല്ലെന്നുള്ളതാണ് മെയിൻ കാരണം. പിന്നെ വേറൊരു കാര്യം, ഏതൊരു കഴിവുണ്ടായിട്ടും നമുക്ക് കാര്യമില്ല, പ്രാക്ടീസ് വേണം, ഒരുപാട് എഫേർട്ട് വേണം, പ്രാക്ടീസാണ് മെയിൻ. നമുക്കിപ്പോൾ എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് വർക്കും ചെയ്ത്, ഇപ്പം വലിയ കഴിവ് ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ഒരാൾക്ക് സ്റ്റാറ്റസ് ഉണ്ടാക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഇത് പഠിക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇത് എവിടെയും പോയി പഠിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട്. ഞാൻ എൻ്റെ മിസ്റ്റേക്കുകളിൽ നിന്നാണ് പഠിച്ചത്, ഓരോ വട്ടം ഓരോന്നൊക്കെ ചെയ്ത് നശിച്ചു പോവും. അപ്പോൾ അതിന് ഓരോ എക്സ്പീരിമെൻ്റ് ആയിരുന്നു അല്ല എനിക്ക്. ഇപ്പോൾ സ്റ്റാച്ചു ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓരോന്നിനും ഓരോ സ്വഭാവമാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയത് എവിടെയും പഠിക്കാൻ പോയിട്ടല്ല, ഞാനിത് ഓരോ മെറ്റീരിയലും യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഓ ഇതിനൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്.
0: ഇപ്പോഴത്തെ കുട്ടികളെന്ന് മാത്രം പറയാൻ പറ്റില്ല, ഇപ്പോൾ നമ്മൾ ഉൾപ്പെടെയാണെങ്കിലും സ്ക്രീനാണ് നമ്മുടെ ലോകം. ഇപ്പോൾ പേപ്പറും പേനയും കയ്യിലെടുത്തിട്ട് കാലങ്ങളായ ആളുകൾ നമ്മളെ കേൾക്കുന്നുണ്ടാവും. അതല്ലെങ്കിലും ഒന്ന് മണ്ണിലോ ചെളിയിലോ വെള്ളത്തിലോ ചെളിവെള്ളത്തിലോ തൊട്ട കാലം മറന്നുപോയ ആളുകൾ, കുട്ടികളെ നമ്മൾ സമ്മതിക്കുന്നില്ല. എന്നിപ്പോൾ താങ്കളെ പറ്റിയിട്ടാണെങ്കിൽ സിമെന്റിലും മണ്ണിലും ചെളിയിലും ആണ് താങ്കളുടെ ഒരു ലോകം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലോകം അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇത് ഈ ഇത് മാത്രമായിരുന്നില്ല എൻ്റെ ലോകം കേട്ടോ, ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ എനിക്ക് മീൻ പിടിക്കുന്ന പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴൊക്കെ നമ്മൾ സൊസൈറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ അന്നൊക്കെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ വീണ്ടെടുത്തുണ്ടായിരുന്ന കുളങ്ങൾ അതൊക്കെ അപ്രത്യക്ഷമായി പോയി. ഇപ്പം അങ്ങനൊരു സാഹചര്യം ഇല്ല ആൾക്കാർക്ക്, കുട്ടികൾക്ക് ഒട്ടുമില്ല സാഹചര്യങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇവരെ കൊണ്ട് നമുക്ക് ആർട്ടിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതായിരിക്കും.
0: ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്റർനാഷണൽ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന ആളുകൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നതിനൊക്കെ പറ്റി, താങ്കൾ കുറച്ച് നാൾ വിദേശത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്, എന്താണ് ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒരു ഡിഫറൻസ്? രണ്ടും മലയാളികളാവാം, എന്നാലും നമ്മുടെ നാട്ടിലെ മലയാളികളെയും അല്ലെങ്കിൽ പുറത്തുള്ള മലയാളികളുടെയും ഒരു ഡിഫറൻസ് എന്താണ് തോന്നിയിട്ടുള്ളത് ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക്?
1: നമ്മുടെ പുറത്ത് ഇപ്പം നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് സെയിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സപ്പേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പുറത്ത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മലയാളികൾ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഒരുപാട് മലയാളീസ് ഇപ്പം അവിടെ വീട് വാങ്ങുന്നുണ്ട്, വീട് വാങ്ങിയിട്ട് കയറുന്നുണ്ട്. അപ്പം സ്റ്റാച്യൂസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്നാണ് പർച്ചേസ് ചെയ്യുന്നത്.
0: ഇനി നേരത്തെ ഒരു ഡ്രീം പ്രൊജക്ടിന്റെ ചെറിയൊരു സൂചന തന്നു, എന്നാലും ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ഒരു 5 വർഷത്തിന് ശേഷം, അതായത് ഒരു 30 വയസ്സിനുള്ളിൽ തന്നെ താങ്കളുടെ ജീവിതം ഇങ്ങനെ പല മേഖലകൾ പോയി, എന്നിരുന്നാലും ഇപ്പോൾ ഈ ഒരു താങ്കളുടെ ബിസിനസ് അതോ കല എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഇതിനെ കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു പ്രൊജക്ട് പ്ലാനുകൾ ഉള്ളത്?
1: പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരു സെക്ഷൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, അവരെ മെന്റലി ഡെവലപ്പ് ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യം, ഞാൻ എൻ്റെ ഡ്രീമിൻ്റെ ഒരു സെക്കൻഡ് ലെവലിൽ ഞാൻ എത്തിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇനി എനിക്കൊരു ഞാൻ വിശ്വസിക്കുന്ന ഒരു 10 സ്റ്റേജെങ്കിലും ഉണ്ടാവും, ഞാൻ അതിനകത്ത് ഒരു സെക്കൻഡ് സ്റ്റേജിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. സ്റ്റാർട്ടിങ് ടൈമാണ്, ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ഔട്ട്ലെറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഞങ്ങൾക്ക് ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യുന്നതിനേക്കാളും മെയിനായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഓൺലൈൻ തന്നെയാണ്. ഞങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, മെയിനായിട്ട് ഓൺലൈൻ തന്നെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ മാർക്കറ്റിൽ നമുക്ക് ആർട്ടും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക, ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം. ഫാർ മോർ ടു ഗോ, പക്ഷേ ഡ്രീം ഞാൻ ഒരിക്കലും ഷെയർ ചെയ്യണോ എന്ന് എനിക്ക് അറിയില്ല. അതിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ അത് പ്രാവർത്തികമാവുമ്പോൾ ചിലപ്പം യു ക്യാൻ സീ ഇറ്റ്.
0: ഓക്കെ,
1: എപ്പോഴും ഇത് പറയാറില്ല, ഞാൻ പെട്ടെന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്യാറ്.
0: അപ്പൊ എന്തായാലും അത്രയും കോൺഫിഡൻസോടെ പറയുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു വലിയ വലിയ സ്വപ്നങ്ങൾ എന്തായാലും മനസ്സിലുണ്ട് എന്നുള്ളത്. ഇപ്പോ സെമിനാരിയിൽ കുറച്ച് വർഷങ്ങള്,

0: യു കെയില് കുറച്ച് വർഷങ്ങൾ. ഈ ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിലും കിട്ടിയ അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള എന്ത് കാര്യമാണ് ഈ ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ താങ്കളുടെ ഒരു കലയ്ക്ക് ബെനിഫിഷ്യലായിട്ട് വന്നിട്ടുള്ളത്? ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ സെമിനാരിയിലൊക്കെ പോയോണ്ട് ക്ഷമയുണ്ടാവും എന്ന് ഒരു എക്സാമ്പിൾ.
1: സെമിനാരി പോയോണ്ട് ക്ഷമയുണ്ടാവണമെന്നില്ല.
0: ഇല്ലല്ലേ.
1: എനിക്ക് തോന്നുന്നു എന്റെ ബെസ്റ്റ് ടൈം ഞാൻ സ്പെൻഡ് ചെയ്ത സെമിനാരിയിൽ എന്റെ ബെസ്റ്റ് ടൈം, എന്നെ കൂടുതൽ മെന്റലി എന്നെ വളർത്തിയതും എനിക്ക് കുറെ ബുക്കുകൾ വായിക്കാൻ കഴിഞ്ഞു, അങ്ങനെയൊക്കെ പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ടായത് സെമിനാരി നിന്ന സമയത്താണ്. ഈ സമയത്ത് ഞങ്ങളുടെ അവിടെ ഇങ്ങനെ പരിപാടീസ് വരും, അതായത് നമ്മുടെ ഫെസ്റ്റിവൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും, അല്ലെങ്കിൽ ഫീസ്റ്റ് വരും. ഫീസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരു ഗ്രൂപ്പ് തയ്യാറാക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്മസ് തന്നെ നോക്കിയോ, ക്രിസ്മസിന് വരുമ്പോൾ നമുക്ക് ക്രിബ് പുൽക്കൂട് ഉണ്ടാക്കണം, സ്റ്റാർ ഇടണം, ഡെക്കറേഷൻ ചെയ്യണം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ എന്നെയായിരുന്നു എപ്പോഴും ലീഡറാക്കുന്നത്. എന്നെ ലീഡറാക്കിയിട്ട് എനിക്കൊരു 4-5 പേരെ തരും, എൻ്റെ കമ്പാനിയൻസ് തന്നെ അവർ എൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ പറയുന്നതൊക്കെ അവരെല്ലാം ചെയ്യണം. ഫോർമേഷനാണ് അവിടെ, ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും. എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എനിക്കാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടുന്നത്, അപ്പം ഞാനിത് ചെയ്യണം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഒറ്റയ്ക്ക് ഞങ്ങളിങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കും, ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഞാൻ അതെങ്ങനെ ചെയ്യാം. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് ഞാൻ ചിന്തിക്കുന്ന കുറേ എൻ്റെ ഇമാജിനേഷൻ ഞാൻ പറഞ്ഞ് ചെയ്യും. പക്ഷെ ഞാനിത് ഓരോരുത്തരെ ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കും, ഞങ്ങൾ ഇത് ഔട്ട്കം വരുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചതിനേക്കാളും വലിയൊരു സംഭവം. പക്ഷെ ഇത് എൻ്റെ കോൺട്രിബ്യൂഷൻ അല്ല, എൻ്റെ ചുറ്റും ഇരുന്ന ആൾക്കാരുടെ കോൺട്രിബ്യൂഷനാണ് കൂടുതലും ഇതിനത്. അങ്ങനെ അത് മനസ്സിലാക്കിയപ്പോഴാണ് ഇപ്പം എൻ്റെ ബിസിനസ്സിന് പോലും അത് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ളത്.
0: ടീം വർക്ക്,
1: ഒരു ടീം വർക്ക്. എനിക്ക് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടും എല്ലാവരോടും ഒരു പേഴ്സണലി എനിക്കൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനും ഇപ്പോഴും നല്ല രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതും ഈ ഒരു ഒറ്റ ക്വാളിറ്റിയാണ്.
0: അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ പറയേണ്ടതാണ് അച്ഛനും അമ്മയും, പാരൻസ് എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ ബാല്യകാലത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടാതിരുന്ന സപ്പോർട്ട് അതെല്ലാം തീർച്ചയായും നമ്മൾ വലുതാവുമ്പോൾ നമ്മളിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. എങ്ങനെയാണ്, അതായത് ഇപ്പോൾ ഈ സെമിനാരിയിൽ നിന്ന് മടങ്ങുകയാണ് എന്ന തീരുമാനങ്ങളോടൊക്കെ അവരെങ്ങനെയാണ് പ്രതികരിച്ചത്? കാരണം അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും
1: തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വളരാനായിട്ട് എനിക്ക് തോന്നുന്നു അവർ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മയായാലും അപ്പയായാലും അത്യാവശ്യം ആർട്ട് പരമായിട്ടൊക്കെ കഴിവുള്ളവരാണ്. അമ്മ നന്നായിട്ട് പടം വരയ്ക്കും, അപ്പോൾ അതൊക്കെയാണ് എന്നെയും പണ്ട് ഇതിലേക്ക്, ഞങ്ങൾ ഇരിക്കുമ്പോൾ അമ്മ പടം വരയ്ക്കുന്നതാണ് പണ്ട്, അപ്പോൾ അതൊക്കെ എന്നെ കണ്ടിട്ടാണ് ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പടം വരയ്ക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ അങ്ങനൊരു കാര്യമുണ്ട്. പിന്നെ അമ്മയെ സംബന്ധിച്ചോളം ഞാൻ സെമിനാരി പോയത് എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടില്ല ഞാൻ സെമിനാരി പോയത്, 10th class കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് തീരുമാനിച്ച് പോവാന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് അവർ പോകണ്ടെന്ന് പറഞ്ഞു, ഇല്ല ഞാൻ പറഞ്ഞു ഞാൻ പോവാണ്. അങ്ങനെ പേഴ്സണലി ഡിസിഷൻ എടുത്ത് പോയതാണ് ഞാൻ. പിന്നെ ഒരു തീരുമാനം എടുത്ത് തിരിച്ചു വരാൻ പോയപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ സഭാവസ്ത്രമൊക്കെ ധരിച്ചിരുന്നേ. പള്ളിയിലൊക്കെ ലീവിനൊക്കെ വരുമ്പോൾ എല്ലായിടവും പോകുന്നു, ആൾക്കാർ കാണുന്നു, നിർത്തി വീട്ടിൽ വന്നു. പിറ്റേ ദിവസം ഞാൻ രണ്ട് മൂന്ന് ആഴ്ച ഞാൻ പള്ളിയിൽ പോയില്ല. അമ്മേനെ അപ്പനെ സംബന്ധിച്ചുള്ള അവരെല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാറുണ്ട്. ഞങ്ങളുടെ അമ്മയ്ക്കും അപ്പനൊന്നും ഒരു മാറ്റവും ഇല്ല, അവര് പള്ളിയിൽ പോകുന്നതൊക്കെ തന്നെ പള്ളിയിൽ പോകുന്നുണ്ട്. ഞാൻ അപ്പോൾ അവരോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനൊരു പ്രശ്നം വന്നിട്ട് പള്ളി ഇപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കത്തില്ലേ? അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, നീ സെമിനാരി പോയത് കൊണ്ടല്ല ഞങ്ങൾ പള്ളിയിൽ പോകാൻ തുടങ്ങിയത്, നീ സെമിനാരിയിൽ നിന്ന് വന്നത് കൊണ്ട് ഞങ്ങൾ ഇനി അത് പോവാതിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിനെനിക്കൊരു അവരുടെ ഫെയ്ത്തും അവരുടേതായ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാനും ആക്ച്വലി അത് കഴിഞ്ഞിട്ട് പിന്നെ പള്ളിയിൽ പോകാൻ തുടങ്ങി, കാരണം അത്രയും നാളെ എനിക്കൊരു മടിയായിരുന്നു,
0: മെന്റൽ ബ്ലോക്ക്.
1: ആൾക്കാർ ചോദിക്കുമ്പോൾ എന്ത് പറയും എന്നൊക്കെ.
0: നമ്മളിപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മളെ കേൾക്കുന്ന ഒരുപാട് പാരൻസ് ഉണ്ടാവും, ചെറിയ കുട്ടികളുടെ പാരൻസ് ഉണ്ടാവും, കുറച്ച് മുതിർന്ന കുട്ടികളുടെ പാരൻസ് ഉണ്ടാവും. എന്തുമാത്രമാണ് നമ്മൾ കുട്ടികളുടെ പാഷൻ മനസ്സിലാക്കി അവർക്കൊരു സപ്പോർട്ട് കൊടുക്കും? കാരണം ഇപ്പോഴത്തെ ഒരു കൾച്ചർ വെച്ചിട്ട് നമ്മൾ മെറ്റീരിയലിസ്റ്റിക്കലി അവരെ ഒരുപാട് എന്താ പറയുക, അവന് വേണ്ടതെല്ലാം ഞാൻ മേടിച്ച് കൊടുക്കുന്നുണ്ട് എന്ന ഡയലോഗ്സ് എല്ലാ വീടുകളിലും സ്ഥിരമാണ്. പക്ഷെ ശരിക്കും ചിലപ്പോൾ ആ കുട്ടിക്ക് വേണ്ടത് അതായിരിക്കില്ല, അവനെ ഒന്ന് വരയ്ക്കാൻ പഠിക്കാൻ വിടാനോ അല്ലെങ്കിൽ ഒന്ന് ക്രിക്കറ്റ് കളിക്കാൻ വിടാനോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ, അതായത് ഇപ്പോൾ നമ്മളൊരു കരിയർ എന്നൊക്കെ പറയുമ്പോൾ ബിലോ 30 എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു വലിയ നിലയിലൊന്നും എത്തേണ്ട സമയമായിട്ടില്ല, പക്ഷേ യു ആർ ഇൻ എ സക്സസ്ഫുൾ ഫേസ്. അങ്ങനെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്താണ് പാരൻസിനോട് പറയാനുള്ളത്, ഇതുപോലെ ആഗ്രഹങ്ങളുള്ള ഒരുപാട് കുട്ടികൾ മക്കൾ ഉണ്ടെങ്കിൽ?
1: നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ചിലപ്പോൾ ബിസി ലൈഫിലായിരിക്കും പേരൻസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പം അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, ഇപ്പം അവരുടെ കഴിവ് എന്തിലാണ്, അത് മനസ്സിലാക്കിയിട്ട് അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കുക, അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് തിങ് വി ക്യാൻ ഡു. അങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പാഷൻസ് എപ്പോഴും നമ്മൾ മുന്നോട്ട് കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കാൻ പോകുന്ന ജോലിയും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവർ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവാൻ പോകുന്നത് ഈ ഒരു കാര്യം.

0: കൊണ്ട് തന്നെയായിരിക്കും, അവരുടെ പാഷൻസിനെ അവർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും.
1: ഇപ്പൊ ഒരു കാര്യം കൂടെ തിരിച്ച് കലയിലേക്ക് വരികയാണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും ഇപ്പൊ പെൻസിൽ ഡ്രോയിങ് ഏറ്റവും സിമ്പിൾ, ഏറ്റവും സിമ്പിൾ അല്ല എന്നാലും ഞാൻ പറയാം, കലാപരമായിട്ട് ഏറ്റവും ഒരു ബിഗിനിങ് എന്ന് പറയുന്ന രീതിയിൽ പെൻസിൽ ഡ്രോയിങ് ആണെങ്കിലും പെയിന്റിങ് ആണെങ്കിലും സ്കൾപ്ചർ ഒക്കെ ആണെങ്കിലും ഹ്യൂമൻ ഫേസ് എപ്പോഴും ഒരു പ്രശ്നമാണ്. അപ്പൊ അത് എങ്ങനെയാണ്, ലൈക്ക് ഒരു നാച്ചുറൽ ടാലന്റ് ഉണ്ടോ, അതോ ഈ പറഞ്ഞമാതിരി ചെയ്തും തെറ്റിയും ചെയ്തും തെറ്റിയൊക്കെയാണോ നമ്മളിപ്പോ, ഈവൺ ഇപ്പം ജീസസിന്റെ ആണെങ്കിലും കൃഷ്ണന്റെ ആണെങ്കിലും നമ്മുടെ മനസ്സിലൊരു രൂപം ഉണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അതെങ്ങനെയാണ് ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്തുന്നത്?
0: നമുക്ക് ഇതിപ്പം പടം വരയ്ക്കാനാണെങ്കിലും ഏതൊരു ഫേസ് വരയ്ക്കാനാണെങ്കിലും നമുക്ക് അതിനെല്ലാം കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്. നമ്മൾ കറക്റ്റ് ഒരു പ്രൊപ്പോർഷനിൽ വരയ്ക്കാം. പിന്നെ ചിലർക്ക് പ്രൊപ്പോർഷൻ്റെ ആവശ്യമില്ല, അത് രണ്ടും രണ്ട് മൈൻഡാണ്. ഈ ആർട്ടിസ്റ്റ് തന്നെ ഇല്ലേ, നമുക്ക് ഒരുപാട് രീതിയിൽ പടം വരയ്ക്കുന്നവരുണ്ട്. ചിലർ കാർട്ടൂണായിട്ട്, ഇപ്പം എൻ്റെ മുഖം പെട്ടെന്ന് കാർട്ടൂണായിട്ട് വരയ്ക്കും, ചിലർക്ക് കാർട്ടൂണായിട്ട് വരയ്ക്കാനേ പറ്റത്തില്ല, ഫുള്ള് പ്രൊപ്പോർഷനിലേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ചിലർക്ക് ഒരു പ്രൊപ്പോർഷനും നോക്കണ്ട, ചുമ്മാ നോക്കി കണ്ണും മൂക്കും ഒക്കെ വരയ്ക്കാൻ പറ്റും കറക്റ്റ് പ്രൊപ്പോർഷനിൽ. ഒരു അതൊക്കെ
1: ഓരോ തരം. ഇപ്പോ നമ്മള് പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തി ആളുടെ പാഷൻ അനുസരിച്ചിട്ട് ഒരു ഫീൽഡ് തെരഞ്ഞെടുക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയില്ലേ ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് തിരിഞ്ഞു, അങ്ങനെയൊക്കെ കാണാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ സൊസൈറ്റിയുടെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ സോ കോൾഡ് അളവുകോലുകളൊക്കെ ഭയങ്കരമായിരിക്കും. എങ്ങനെയാണ് അതൊക്കെ ഡീല് ചെയ്യേണ്ടത്, ഒന്ന് മൈൻഡ് ചെയ്യേണ്ടതാണോ?
0: സത്യം പറഞ്ഞല്ലേ, ഈ പാഷന്റെ പുറകെ പോകുന്നത് പറയത്തില്ലേ, ഇപ്പൊ പറഞ്ഞല്ലേ ഇതിന് പൈസ കിട്ടില്ല, പേയ്മെന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്നില്ലേ, അതാണ് ഏറ്റവും വലിയ തെറ്റ്. നമ്മുടെ പാഷന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നമുക്ക്
1: പൈസ
0: ഉണ്ടാക്കാൻ പറ്റും. ഞാൻ യു കെയിൽ ഏൺ ചെയ്തതിനേക്കാളും മാസം ഇവിടെ എനിക്ക് ഏൺ ചെയ്യാൻ പറ്റും ഞാൻ ഉറപ്പ് വരുത്തിയതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു പാഷൻ ഉണ്ടെങ്കിൽ അത് മനസ്സിലിട്ട് കൊന്നുകളയാതെ അത് എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക, എഫേർട്ട് ഇടുക, പൈസ പിന്നാലെ വരും.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശില്പിയും സംരംഭകനുമായ ഷാജി ജോസുമായുള്ള അഭിമുഖം, ഒപ്പം ഫെറിൻ.
3: കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 94-47-56-22-12 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94-47-56-22-12 9447-56-22-12. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്.
4: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം പ്രിയ.
5: യുവവാണി സമാപിക്കുന്നു.

0: എഫ് എം ഈവനിംഗ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സേവന വാർത്തയിലേക്ക്. മലയാള ഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം അഖില കേരള അടിസ്ഥാനത്തിൽ കെ പി രാമൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രോഫിക്കായുള്ള കവിതാലാപന മത്സരം നടത്തുന്നു. അടുത്ത മാസം 1 മത്സരം. 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് ട്രോഫിക്ക് പുറമെ ക്യാഷ് അവാർഡും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വിളിക്കേണ്ട ഫോൺ നമ്പർ 9447 1145.
1: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടി

തമിഴ്നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റും 5 സെക്കൻഡും. FM ഈവനിംഗ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ആകാശവാണി കൊച്ചി FM 102.3. FM ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി. പ്രിയ ശ്രോതാക്കളെ, ഗോപുരവാസലിലെ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഈവനിംഗ് മെലഡിയിൽ. പിറൈസൂടന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം, SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ആലാപനം.

ഈവനിങ് മെലഡിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടത് എഫ് എം ഈവനിങ്ങിലൂടെ. നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ തുടരുന്നു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാറ്റെക് ഫൗണ്ടേഷനിൽ കരാർ അടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. MBA യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ tbi@qsat.ac.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ഈ മാസം 20 മുൻപായി അയക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 98 95 02 57 73. 98 95 02 57 73.

0: പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ പ്രൈമറി ടീച്ചർ, കൌൺസിലർ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നിവരുടെ പാനൽ തയ്യാറാക്കുന്നതിലേക്കായി ഈ മാസം 16 രാവിലെ 10 അഭിമുഖം നടത്തും. യോഗ്യത, ഇന്റർവ്യൂ ഷെഡ്യൂൾ, ബയോഡേറ്റ ഫോം എന്നിവയ്ക്ക് painavu.kvs.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. painavu.kvs.ac.in ഫോൺ നമ്പർ 04862-23-22-05, 04862-23-22-05.
1: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് PB ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി FM-ലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359033, അല്ലെങ്കിൽ 04842424243.
0: രണ്ടായിരത്തി 2026 സംസ്ഥാന വയോസേവന അവാർഡിന് നോമിനേഷനുകൾ സമർപ്പിക്കേണ്ട തീയതി ഈ മാസം 31 വരെയാണ്. വയോജന സേവന മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ചിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവർക്ക് നോമിനേഷൻ സമർപ്പിക്കാം. നാമനിർദ്ദേശത്തിനുള്ള പ്രൊഫോർമ മാതൃകയും കൂടുതൽ വിവരങ്ങളും സാമൂഹ്യനീതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.sjd.kerala.gov.inലും ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലും ലഭ്യമാണ്. വെബ്സൈറ്റ് ഐഡി ഒരിക്കൽ കൂടി: www.sjd.kerala.gov.in. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ കരാർ അടിസ്ഥാനത്തിൽ ഫോറൻസിക് സയൻസ് വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഫോറൻസിക് സയൻസിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തത്തുല്യ യോഗ്യത, നെറ്റ് എന്നിവയാണ് യോഗ്യത. പഠന ഗവേഷണ ലബോറട്ടറി മേഖലയിൽ പ്രവൃത്തി പരിചയം, PhD അഭികാമ്യം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 24 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 31 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. അപേക്ഷയ്ക്കും മറ്റ് വിശദവിവരങ്ങൾക്കും recruit.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 04842-86-2955, 04842-86-2955.

എഫ് എം ഈവനിംഗിൽ ഇനിയൊരു ഗാനം കേൾക്കാം. ഗൗരി ശങ്കരം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഈവനിംഗ്. സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. എഫ് എം ഈവനിംഗിൽ ഇനി കേൾക്കാം നോവൽ പാരായണം.
1: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് ടി എസ് ആശാദേവി.
2: വല്യച്ഛ രാവകൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതല നിനക്ക് ഇഷ്ടദാനമായിട്ട് തരുന്നത്. നിന്റെ പിടിപ്പുകേടുകൊണ്ട് അത് അന്യാധീനപ്പെട്ടു പോകരുത്. അപ്പന്റെ ഓർമ്മപ്പെടുത്തലിൽ ഇഷ്ടദാനം കിട്ടിയ പൊള്ളയത്തയിലെ മണ്ണ് കനം വെച്ചു തുടങ്ങിയപ്പോൾ അയാൾ അടുക്കളയുടെ പിന്നാമ്പുറത്തേക്ക് ചെന്നു. ഇറച്ചി നുറുക്കുന്ന പെണ്ണുങ്ങൾ സംസാരം നിർത്തി എഴുന്നേറ്റു. രാത്രി വൈകിയും അരിപ്പൊടി വറക്കലും അപ്പം ചുടലും നീണ്ടു. ചിരിതപ്പെണ്ണ് കട്ടൻ കാപ്പിയുമായി ദേഹണ്ണക്കാർക്കിടയിലൂടെ അവരുടെ കളിയാക്കൽ കേട്ട് രസിച്ചു നടന്നു. പുലർച്ചെ നല്ല മഴ. വാഴയിലെയും ചേമ്പിൻതാളും തലമീതെ പിടിച്ച് ആളുകൾ ബൗത്തീസിനെ എത്തിച്ചേർന്നുകൊണ്ടിരുന്നു. അർത്തുങ്കലിലെ 6 അടി മണ്ണിൽ ഉറങ്ങുന്ന കാരണവന്മാർക്ക് സ്തുതി ചൊല്ലി കുഞ്ഞുവർക്കി രൂപത്തട്ടിൽ തിരി കത്തിച്ചു. റേന്തവിരി പുതപ്പിച്ച മേശകളിലെ ചീന പ്ലേറ്റുകളിൽ വട്ടയപ്പം, അച്ചപ്പം, മുന്തിരിക്കൊത്ത്, ചക്കയും അരിമാവും ചേർത്ത് കാട്ടുകറുകയിലയിൽ പുഴുങ്ങിയ കുമ്പിളപ്പം അവലോസുണ്ട. പലഹാരങ്ങൾ കുറച്ചും ചായ കുടിച്ചും ആളുകൾ മഴയിലേക്ക് മനസ്സു ചേർത്തു. തെക്കുവശത്തെ പന്തലിൽ ജീവിതത്തിൽ ആദ്യമായി മേൽമുണ്ട് ധരിച്ചെത്തിയ ചോദിക്ക് അമ്മ ഒരു പൊട്ടുകൂടി തൊട്ടുകൊടുത്തു. പൊക്കാളിപ്പാടത്തെ വരമ്പിലൂടെ മഴയത്ത് ചേമ്പിലത്താള് തലയ്ക്ക് മീതെ പിടിച്ചു നടന്ന ചോദിയെ തേവൻ ചേറിൽ തള്ളിയിട്ട ബാല്യകാഴ്ചകളിൽ ജോസഫ്. മഴപ്പെരുക്കം കുറഞ്ഞു. തുമ്പിക്കൈ വണ്ണത്തിലൊഴുകുന്ന വെള്ളത്തിലൂടെ കറൂപ്പ് മീനുകൾ തെങ്ങിൻമണ്ടയിൽ കയറുന്നു. തോട്ടിലെ മീനിന് തെങ്ങിൻമണ്ടയിൽ എന്താ കാര്യമെന്ന് ആരോ ചോദിച്ചതിന് തേവൻ ആവേശത്തോടെ പറഞ്ഞു തുടങ്ങി. ചൊഹേനെ കൊല്ലി മീനുകള് ഞങ്ങളുടെ കൂട്ടരുടെ ആത്മാക്കളാ. അതാ ഞങ്ങള് കേറ്റക്കാരെ പോലെ മുകളിലോട്ട് വലിഞ്ഞു കയറണത്. തെങ്ങിൻമണ്ടയിലോ പഴുക്കാമരത്തിലോ മീനിനെ കണ്ടാ ഞങ്ങള് വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് കീഴോട്ടിറങ്ങും. ചിലപ്പോ തൊണ്ടേ കുടുങ്ങി ആള് ചാകും. എന്നാലും മീൻ കയ്യിൽ തടഞ്ഞാലേ കടിച്ചു പിടിച്ചു പോവും. ചാകൂന്നറിഞ്ഞോണ്ടുള്ള മരണക്കളിയാ. നാട്ടുവർത്തമാനം പറഞ്ഞുകൊണ്ട് നിന്ന തേവനും പണിക്കാരും മഴയുടെ ശക്തി കുറഞ്ഞതോടെ പുത്തൻമുണ്ടു മാറ്റി പണിത്തോർത്തുടുത്ത് പറമ്പിലേക്കിറങ്ങി. മുറ്റത്ത് നിറഞ്ഞ വെള്ളം പൊഴിയിലേക്കൊഴുക്കാൻ ചാലു കീറുന്ന അവരുടെ കറുത്തിരുണ്ട മാംസപേശികളിൽ മഴത്തുള്ളികൾ ചേമ്പിലത്താളിലെന്ന പോലെ ചിതറി. കമുകിൻ പാളമേൽ കിടത്തി തള്ളവിരൽ കാച്ചെണ്ണയിൽ മുക്കി കുഞ്ഞിന്റെ നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുമ്പോഴും കരിമഷി കണ്ണെഴുതി കവിളിൽ വലിയ പൊട്ടുതൊട്ട് ബൗത്തീസിന്റെ കുപ്പായങ്ങൾ ഉടുപ്പിക്കുമ്പോഴും ജസീന്ദത്താത്തി ആത്മാനുതാപത്തിലെ വരികൾ പാടിക്കൊണ്ടിരുന്നു.

സ്നേഹത്താൽ ചേർത്തുകൊണ്ടും നിൻ തിരുപ്പാലാലൂട്ടിത്തഴുകി മുത്തിക്കൊണ്ടും. തോർന്നു വെക്കുക, ഇറങ്ങാം. മുറ്റത്ത് നിന്നിരുന്ന പതിരിഞ്ഞപ്പൻ തിരക്കുകൂട്ടി. പ്രാർത്ഥനാമുറിയിൽ നിന്ന് ആളുകൾ പുറത്തേക്കിറങ്ങിത്തുടങ്ങി. നീറ്റുകക്കയുടെ നിറമുള്ള ആകാശത്തിനു താഴെ വാർപ്പുചെമ്പിലെ വെള്ളം കമഴ്ത്തിയ പോലെ പൊഴിവെള്ളം കടലിലേക്കൊഴുകുന്നു. ചേന്നവേലി എത്തിയപ്പോൾ മാനം തെളിഞ്ഞു. സൂര്യൻ കരപ്പുറം മാടമ്പിയുടെ പ്രതാപം കാട്ടിത്തുടങ്ങിയപ്പോൾ കുഞ്ഞിന്റെ മുഖത്ത് വെയിലേൽക്കാതിരിക്കാൻ വല്യച്ച ഓലക്കുട ഉയർത്തി. നടന്നു ക്ഷീണിച്ച ആളുകൾ കുടിലുകളിൽ നിന്ന് സംഭാരം വാങ്ങി കുടിച്ച് മരത്തണലിലിരുന്ന് വിയർപ്പാറ്റി. കുട്ടികൾ കുറ്റിക്കാട്ടിൽ കയറി പൂച്ചപ്പഴം പറിച്ചും കൈതോലയിലെ ഓന്തിന്റെ നിറം മാറുന്നതും കണ്ട് ആർത്തുവിളിച്ചു. കുഞ്ഞുവർക്കിക്ക് പിന്നാലെ തീരത്തുകൂടി നീങ്ങുന്ന ബൗദ്ധി സംഘത്തിന്റെ ബഹളങ്ങൾ കേട്ട് ആകാശങ്ങളിലിരുന്ന് പുരക്കിലെ അപ്പാട്ടന്മാർ ഒരു സ്തോത്രഗീതം ആലപിച്ചു. താഴെ ചോണനുറുമ്പുകളെ പോലെ നീങ്ങുന്ന മനുഷ്യരെ നോക്കി കവൽമാലാഖ ചോദിച്ചു, ഇന്നെന്താണപ്പാ ഇത്രയ്ക്ക് സന്തോഷം? ഞങ്ങളുടെ കുഞ്ഞുട്ടിയുടെ ബൗദ്ധീസാണ്.

0: അധ്യായം 3. പള്ളിയുടെ ചതുരക്കുളത്തിലിറങ്ങി കാലും മുഖവും കഴുകുമ്പോൾ കുഞ്ഞുവർക്കി ബന്ധുക്കളോട് പറഞ്ഞു, പണ്ടിവിടം കാവായിരുന്നു. പുലിയങ്കോട്ടയ കാർണവന്മാരുടെ ആറാട്ടുത്സവം കാവിൽ നിന്നും പുറപ്പെട്ട് തെക്കേ മൺവഴിയിലൂടെ കടപ്പുറത്തെത്തുമ്പോൾ ജനത്തെ കൊണ്ട് കടപ്പുറം നിറയും. കാരണവർ വിഗ്രഹവുമായി 3 തവണ മുങ്ങി നിവരുന്നതുവരെ ആരും കടലിലിറങ്ങില്ല. ആറാട്ട് പുറപ്പെടുന്ന സ്ഥലമായതുകൊണ്ട് ആറാട്ടുങ്കൽ എന്നാണ് വിളിച്ചിരുന്നത്. ആറാട്ടുങ്കൽ ലോപിച്ചാണ് അർത്തുങ്കലായത്. അർത്തുങ്കലിനെക്കുറിച്ചുള്ള അപ്പൻ്റെ പുരാണകഥകളുടെ വിരസത ഒളിപ്പിക്കാനാവാതെ ജോസഫ് തിരക്ക് കൂട്ടി, ഒന്ന് വേഗം.
1: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിച്ചത് TS ആശാദേവി.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
2: കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. ഓദിത്തിത്താരാദിത്തിത്തൈ തിത്തൈ തകതൈതൈതോം. ഓദിത്തിത്താരാദിത്തിത്തൈ തിത്തൈ തകതൈതൈതോം. ഈ വായ്ത്താരി അറിയാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. വള്ളപ്പാട്ട്, വഞ്ചിപ്പാട്ട് എന്നീ പേരുകളിൽ പ്രസിദ്ധമായ ഈ ആലാപന രീതിക്ക് മലയാള കാവ്യലോകത്ത് ചിരപ്രതിഷ്ഠ നേടിക്കൊടുത്തത് രാമപുരത്ത് വാര്യരാണ്. ഭാഗവത പ്രസിദ്ധമായ കുചേലകഥയ്ക്ക് മലയാളത്തിൽ താളാത്മകമായി അവതരണം നൽകിക്കൊണ്ട് അദ്ദേഹം കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചു. നതോന്നതാവൃത്തത്തിൽ ആയാസരഹിതമായ ആലാപന ശൈലി ഉൾക്കൊണ്ട് വളരെ ലഘുവായ ഒരു കാവ്യം കൈരളിക്ക് സമ്മാനിച്ച് രാമപുരത്ത് വാര്യർ മലയാള കവിതയിൽ ശാശ്വതമായ ഇടം നേടി. മീനച്ചിൽ താലൂക്കിൽ രാമപുരം ദേശംകാരനായ കവി ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്. 1703-1753 ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് കരുതപ്പെടുന്നു. വിവാഹാനന്തരവും കൊടിയ ദാരിദ്ര്യം അദ്ദേഹത്തെ പിന്തുടർന്നു. ഉപജീവനത്തിന് മാർഗം കാണാതെ വീടുവിട്ടിറങ്ങിയ അദ്ദേഹം വൈക്കം ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ മാർത്താണ്ഡവർമ്മയെ മുഖം കാണിച്ചുവെന്നും ചില ശ്ലോകങ്ങൾ അദ്ദേഹത്തിന് കാഴ്ചവെച്ചു എന്നും പറയപ്പെടുന്നു. തിരുവനന്തപുരത്തേക്കുള്ള മടക്കയാത്രയിൽ തന്നോടൊപ്പം ബോട്ടിൽ ചെല്ലാൻ അദ്ദേഹം വാര്യരോട് പറഞ്ഞു. ഈ യാത്രയിൽ രാജാവിൻ്റെ താൽപ്പര്യപ്രകാരം അദ്ദേഹം പാടിയ കാവ്യമാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. ഈ ഐതിഹ്യം പൊതുവിൽ തർക്കം കൂടാതെ എല്ലാ പണ്ഡിതന്മാരും സമ്മതിച്ചു പോരുന്നു. അതിന് തെളിവായി
3: വഞ്ചനമനുജനായിട്ടവതരിച്ചിരിക്കുന്ന വഞ്ചിവല വൈരിയുടെ കൃപക്കിരിപ്പാൻ വഞ്ചികയായി വന്നാവൂ ഞാനെന്നിച്ഛിച്ചു വാഴും കാലം വഞ്ചിപ്പാട്ടുണ്ടാക്കണമെന്നരുളി ചെയ്തു
2: എന്ന വരികൾ എല്ലാവരും ഉദ്ധരിക്കുന്നു. ദരിദ്രനായ കുചേലൻ പത്നിയുടെ അഭ്യർത്ഥനപ്രകാരം തൻ്റെ സതീർത്ഥ്യനായ കൃഷ്ണനെ സന്ദർശിക്കാൻ പോകുന്നതും കൃഷ്ണന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം വന്നുചേരുന്നതുമാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ ഇതിവൃത്തം. ദരിദ്രനായ രാമപുരത്ത് വാര്യർക്ക് ഈ കാവ്യം കേട്ട് ധാരാളം സ്വത്തുക്കൾ മാർത്താണ്ഡവർമ്മ ദാനം ചെയ്തു എന്നാണ് കഥ. മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്ന ജീവിതാവിഷ്കരണം കുചേലവൃത്തത്തിൽ നാം കണ്ടുമുട്ടുന്നു. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ശൈലിയിൽ ഒരു പുരാണകഥ പാട്ടുരീതിയിൽ അവതരിപ്പിക്കുന്ന ഈ കാവ്യം മായാത്ത ചിത്രങ്ങൾ വായനക്കാരുടെ മനസ്സിൽ നിറയ്ക്കുന്നു. ദാരിദ്ര്യത്തിന്റെ ആകുലതകളെ ഇല്ല ദാരിദ്ര്യാർത്ഥിയോളം വലുതായിട്ടൊരാർത്ഥിയും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മാനവ സമൂഹം എക്കാലവും നേരിടുന്ന വലിയ ക്ലേശത്തെ വാര്യർ വിശദീകരിക്കുന്നു. കുചേലവൃത്തം കൂടാതെ ഭാഷാഷ്ടപതി, നൈഷധം, തിരുവാതിരപ്പാട്ട് തുടങ്ങിയ കൃതികൾ വാര്യർ എഴുതിയിട്ടുണ്ടെങ്കിലും ചെറുതെങ്കിലും ഗൗരവമേറിയ കുചേലവൃത്തം വഞ്ചി

0: പാട്ടുകൊണ്ടാണ് രാമപുരത്ത് വാര്യർ മലയാള കാവ്യലോകത്ത് വലിയ ഇരിപ്പിടം നേടിയത്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

പ്രിയ ശ്രോതാക്കൾ, എഫ് എം ഈവനിങ്ങിൽ ഇനി രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, ഞാവൽ പഴങ്ങൾ ഒരു പ്രശസ്ത സാഹിത്യകാരൻ്റെ ചെറുകഥയുടെ ചലച്ചിത്ര രൂപമാണ്, ആരുടെ ഏത് കഥ? ഉത്തരം, എസ് കെ പൊറ്റേക്കാട് എഴുതിയ ക്വഹേരി എന്ന കഥയുടെ ചലച്ചിത്ര രൂപമാണ് ഞാവൽ പഴങ്ങൾ. സ്വാഹിലി ഭാഷയിലെ വാക്കാണ് ക്വഹേരി, അർത്ഥം വിട. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി, ഞാവൽ പഴങ്ങൾ ഒരു പ്രശസ്ത സാഹിത്യകാരൻ്റെ ചെറുകഥയുടെ ചലച്ചിത്ര രൂപമാണ്, ആരുടെ ഏത് കഥ? എസ് കെ പൊറ്റക്കാട് എഴുതിയ ക്വഹേരി എന്ന കഥയുടെ ചലച്ചിത്ര രൂപമാണ് ഞാവൽ പഴങ്ങൾ. സ്വാഹിലി ഭാഷയിലെ വാക്കാണ് ക്വഹേരി, അർത്ഥം വിട.

ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് സുരേഷ് നാരായണൻ. 6:10 പ്രഭാതഗീതം കേൾക്കാം. 6:32 പ്രധാന പത്രവാർത്തകളെ തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ഒ എൻ വി കുറുപ്പിന്റെ മഴത്തുള്ളികൾ എന്ന കവിത. മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശതലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം, തുടർന്ന് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. FM ഡയറിയുടെ രണ്ടാം ഭാഗത്തിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് എ പ്രദീപ്. 7:50 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണയുടെ അശരണരുടെ സുവിശേഷം. തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. എട്ട് മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 SNIMS FM ഹെൽത്ത് ലൈൻ, കാർപ്പൽ ടണൽ സിൻഡ്രോം, കാരണങ്ങളും ചികിത്സയും. ഓർത്തോപീഡിക് വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ വിഷ്ണു വിഎമ്മുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചില്ലുജാലകം. പതിനൊന്ന് മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് കോൽക്കളി, അബ്ദുൾ ഖാദറും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിന് ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദ ചികിത്സ. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഐസക് പോൾ മറുപടി നൽകുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടെയുണ്ടായിരുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി. ശുഭരാത്രി.

0: For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. That's all in the news at 9. Good night.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 9 കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിന്നതമ്പി എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനമാണ് ആദ്യം. ഗംഗയമരന്റെ വഴികൾ, ഇളയരാജയുടെ സംഗീതം.

ചിന്നമുത്തു എന്ന ചിത്രത്തിൽ ഗംഗയമരണം ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് പ്രേക്ഷകർ കേട്ടത്. വൈരമുത്തുവിന്റെ വരികൾ, ദേവയുടെ സംഗീതം. ഈ ഗാനത്തോടുകൂടി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സമയം.

0: എല്ലാ പ്രിയപ്പെട്ടവർക്കും ചിത്രപതംഗത്തിലേക്ക് സ്വാഗതം. ഒരു മലയാള സിനിമ ഇന്ന് പല ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വിപണി വിജയം മാത്രമല്ല, കലാമൂല്യമുള്ള ചിത്രങ്ങളും എടുക്കാം, അതും ചെറിയ ബജറ്റിൽ തന്നെ എടുക്കാമെന്നൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മലയാളം. ഈ അടുത്ത കാലത്തെ ഏറ്റവും ചർച്ചാ വിഷയമായ വാഴ 2 എന്ന ചിത്രത്തിന്റെ സംവിധായകൻ സവിൻ സായാണ് ഇന്ന് ചിത്രപതംഗത്തിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം സവിൻ സായെ.
1: ഹലോ, നമസ്കാരം എല്ലാവർക്കും.
0: ആദ്യമായിട്ട് ഈ പേര് തന്നെ ചോദിക്കട്ടെ, എന്താണ് ഈ സവിൻ സാ? സാധാരണ ഞാൻ ഇനീഷ്യലി കേട്ടിട്ടുണ്ട്, ഈ അവസാനം സാ വന്നത്?
1: ഇല്ല, അത് അങ്ങനെ വന്നതൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ എന്റെ പേര് ശരിക്കും സവിൻ എസ് എന്നായിരുന്നു.
0: സവിൻ എസ്.
1: അനിയനായിരുന്നു ഇങ്ങനെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി തന്നെ അന്നത്തെ ടൈമില്. ഉണ്ടാക്കി തന്ന ടൈം കഴിഞ്ഞ് പിന്നെ ഞാൻ അത് ഉപയോഗിക്കാതൊക്കെ ആയി. അങ്ങനെ ആ പേര്, അപ്പൊ അന്ന് ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ ഇത്ര വേണം, അങ്ങനെയൊക്കെ അങ്ങനെ ജസ്റ്റ് ആൻഡ്രോയിഡ് ഇട്ടു പോയ ഒരു പേരാണ്. പിന്നെ അത് കുറെ നാളെ അങ്ങനെ കിടന്ന്, പിന്നെ ഞാനത് മാറ്റാനൊന്നും പോയില്ല, അങ്ങനെ തന്നെ പോയി.
0: അങ്ങനെ ഫേസ്ബുക്കിൽ അപ്പൊ തോന്നിയ പോലെ ഇട്ടൊരു പേര് വിളിപ്പേരായി. അപ്പോ വാഴ 2 അതിനൊപ്പം ഒരു ടാഗ് ലൈനും കൊണ്ടുണ്ട് അല്ലെ, ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് ലൈനും കൂടി ഉണ്ട്. ഇന്നത്തെ ചുറ്റുപാടിലുള്ള നമ്മൾ ജെൻസി എന്നൊക്കെ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ആൺകുട്ടികളുടെ, പ്രത്യേകിച്ചും ആൺകുട്ടികളുടെ അവരുടെ ഒരു ജീവിതത്തിന്റെ ഒരു നേർക്കാഴ്ചയെന്ന് ആ ചിത്രത്തിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ കേവലം ഒരു ജെൻസി പടം എന്നതിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് അപ്പുറത്തേക്ക് പേരൻറിങ് എന്താണ്, ഒരു കുട്ടിക്ക് അച്ഛനോട് അല്ലെങ്കിൽ അമ്മയോട് തോന്നുന്ന അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഒരു ഫാമിലി എങ്ങനെയായിരിക്കും, അതും എല്ലാ തരത്തിലുള്ള ഫാമിലി, ബ്രോക്കൺ ഫാമിലി അല്ലെങ്കിൽ എല്ലാവരും ഉള്ള ഭയങ്കര സ്നേഹം തുളുമ്പുന്ന ഒരു കുടുംബം എങ്ങനെയാവും, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്, പ്രതിവാദിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ചിന്ത ആദ്യം തുടങ്ങിയത്?
1: വിപിൻ ദാസ് എന്ന ആളാണ് എൻ്റെ റൈറ്റർ. അപ്പം പുള്ളി തന്നെയാണ് വാഴ 1 റൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ആള് ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയതാണ്, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. പിന്നെ നമുക്കും കുറച്ചുകൂടെ ഭയങ്കര റിലേറ്റഡ് ആണ്, നമ്മളും ഇതേ കാലഘട്ടത്തിലൂടെയൊക്കെ പോയതാണ്. നമുക്കും നല്ല കൂട്ടുകാരുണ്ട്, നല്ല സഹോദരന്മാരുണ്ട്, ഒക്കെ നമ്മളെവിടെയെങ്കിലുമൊക്കെ കണക്ട് ആയിരുന്നു. അപ്പം എനിക്കത് കുറച്ച് ഈസി ആകാൻ കാരണം അതാണ്.
0: നമ്മളെപ്പോഴും ഒരു സിനിമയുടെ വിപണി മൂല്യം, അതിന് എത്ര ഗ്രോസ് കളക്ഷൻ കിട്ടിയെന്നുകൂടി ഇപ്പോൾ ഒരു വിജയത്തിന്റെ അളവ് പോലായിട്ട് വെക്കുന്നുണ്ട്. 2026 കണക്കെടുത്താൽ ഏറ്റവും ഉയർന്ന തലത്തിൽ തന്നെ ഗ്രോസ് കളക്ഷൻ നേടിയൊരു ചിത്രം കൂടിയാണ്. അപ്പോൾ ഇങ്ങനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് എങ്ങനെ വാണിജ്യ വിജയം ഇത്ര നേടും എന്നൊക്കെ ആ സമയത്ത് നമ്മൾ ഈ പടം എടുക്കുമ്പോൾ ആലോചിക്കുന്നുണ്ടോ?
1: വാഴ 1 എന്ന് പറഞ്ഞ മൂവി ഹിറ്റ് പടമായിരുന്നു. അപ്പം അതിനടുത്തെങ്കിലും എത്തണം നമ്മൾ
0: പ്രതീക്ഷിച്ചു,
1: ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചായിരുന്നു. അതങ്ങനെ അതിനൊരു മോശം ഉണ്ടായതില്ല. പിന്നെ നമുക്കും ഒരു അവസരം തന്നത് നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ നോക്കിയിട്ടുള്ളൂ, അതൊന്നും ഞാൻ വിചാരിച്ചില്ല. ഇതൊക്കെ വർക്കാകണം, ആൾക്കാർക്ക് കണക്ട് ആകണം എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. കൂടെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ അതേപോലെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്രൂ ആണെങ്കിലും ഡയറക്ഷൻ ടീമാണെങ്കിലും എല്ലാവരും അങ്ങനെ ഒരു കൂട്ടായ്മ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു, ഞാനും അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്തായിരുന്നു. അപ്പം എനിക്കും അത് ഏറ്റവും നന്നായിട്ട് തന്നെ എത്തിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അത്ര ഞാനും വിചാരിച്ചിട്ടുള്ളൂ. റിസൾട്ടൊക്കെ അത് വർക്കാകണം എന്നുണ്ടായിരുന്നു.
0: ഈ ചിത്രത്തിൽ തന്നെ ഇപ്പോൾ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്, അവരുടെ കുട്ടികളാണെങ്കിൽ തന്നെ കുറെ പേര്, അവരുടെ അച്ഛനമ്മമാർ, അവരുടെ പിന്നെയും ബന്ധുക്കൾ, അങ്ങനെ കുറെ പേരുണ്ട്. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ രജിസ്റ്റർ ചെയ്യാനും ഒക്കെ പാടാണ്. പക്ഷെ കൃത്യമായ രീതിയിൽ ഓരോരുത്തരുടെയും കഥ ആളുകൾക്ക് കണക്ട് ആവുന്നുണ്ട്. അതിന്റെ ഒരു ഘടന എങ്ങനെയാണ്? ഇത് ഒത്തിരി എഡിറ്റിംഗ് ടേബിളിലാണ് ചിത്രം സൃഷ്ടിക്കപ്പെടുന്നതെന്ന് പറയും. അപ്പൊ എഡിറ്റിംഗില് ധാരാളം വർക്ക് നടന്നിട്ടുണ്ടാവുമല്ലോ. ചില സീനുകൾ കളഞ്ഞപ്പോ വിഷമമായിട്ടുണ്ടാവും, ഇത് തെറ്റായിരുന്നു തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ തോന്നിയ എന്തൊക്കെയാണ്?
1: ഉറപ്പായിട്ടും അങ്ങനെ തോന്നുന്നു. ഇപ്പൊ നമുക്കാണേലും ഇപ്പൊ എടുക്കുന്ന എല്ലാം നമുക്ക് ഭയങ്കര അതിയായ ഇഷ്ടത്തോടു കൂടിയായിരിക്കും എപ്പോഴും എടുക്കുന്നത്. ചിലപ്പം നമ്മൾ മൊത്തം സിനിമയിലേക്ക് വരുമ്പോ അത് ചിലപ്പോൾ ലെങ്ത് കൂടുതലുണ്ടായിരിക്കാം. ചിലപ്പോ അങ്ങനെ ഒരു പരിപാടി അവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അടുത്ത സീനെ അത് ചിലപ്പോൾ അത്രയും വർക്കാകണമെന്നില്ല. അപ്പൊ ഇത് മൊത്തത്തിലൊരു പരിപാടിയിൽ എത്തുമ്പോഴാണ് ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി വരുന്നത്. ഞാൻ എഡിറ്ററും കൂടെ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ സംസാരങ്ങളുണ്ടായിരുന്നു. ഇപ്പം ചിലത് അവന് വേണ്ടായിരിക്കും, പക്ഷെ എനിക്കത് വേണം. ഏറ്റവും നല്ലത് വെക്കാനായിരിക്കും അവനും ആഗ്രഹിക്കുന്നത്, അല്ലെ ഏറ്റവും നല്ലതിലേക്ക് സിനിമ പോകണമെന്നായിരിക്കും ഞങ്ങൾ രണ്ടുപേരുടെയും ചിന്ത. സിനിമയിൽ അത് നല്ലതായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സംസാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ, അല്ലെ നമുക്ക് എല്ലാം ശരിയെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അറിയില്ല എങ്ങനെയാകും എന്നുള്ളത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കും കുറച്ച് ചിന്തിക്കാൻ കുറച്ചുകൂടി സ്പേസ് ഉണ്ടാകും. അപ്പം നമ്മളും വിചാരിക്കും, അയ്യോ ഇത് ശരിയാണല്ലോ, അവൻ പറഞ്ഞതിന് കാര്യമുണ്ട് എന്നൊക്കെയുള്ള തോന്നൽ ആ സമയത്ത് ചിലപ്പോൾ നമ്മളെ പ്രകടിപ്പിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ 10 മിനിറ്റൊക്കെ പോയി ഇന്ന് കഴിഞ്ഞിട്ടൊക്കെ കൊണ്ട് പറയാം, ആ ശരി ഓക്കെ റെഡി എന്നൊക്കെ പറയും.
0: ഇപ്പോൾ ഇതിൽ ആദ്യത്തെ പകുതിയിൽ ഇപ്പോൾ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന നർക്കോട്ടിക്സ് ആ കഥ അതിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് കുട്ടികളെ ബാധിക്കുന്നതെന്നൊക്കെ നമ്മളൊരു ഒരു ഡോക്യുമെന്ററി എടുത്തു വെച്ചാൽ അല്ലെങ്കിൽ നമ്മളൊരു നോട്ടീസോ ഒരു മുന്നറിയിപ്പോ കൊടുത്താൽ ഇത് ആളുകൾ കേട്ട് കളയുള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് നേരിട്ട് കാണിക്കുമ്പോൾ അത് ആളുകളെ കൂടുതലെത്തും. ആ രീതിയിൽ അതിൻ്റെ അകത്ത് വളരെ ശ്രദ്ധേയമായ കുറേ സീനുകൾ അതിനായിട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ഇതൊരു ഉപദേശമായി മാറുമോ, ആ ഒരു പേടി ഉണ്ടായിരുന്നു, അത് എങ്ങനെയാണ്, അതല്ല അങ്ങനെയല്ല, ഇതല്ലാത്ത രീതി തന്നെ ഫ്ലിപ്പ് ചെയ്ത ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും?
1: ഇല്ല, ഞാൻ രണ്ടുതരം സാധ്യത എപ്പോഴും ഉണ്ടാവാറുണ്ട്. നമുക്ക് ഡൗട്ടും തോന്നാറുണ്ട്, ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇപ്പം നമുക്ക് എപ്പോഴും കൺഫ്യൂസ് മൈൻഡിലായിരിക്കാം, ഇത് ഓക്കെ ആണോ, ഇതൊക്കെ. ഈ രണ്ട് ചിന്തകൾ എപ്പോഴും ഉണ്ടാവും, ചിലപ്പോൾ നല്ലതിനായിരിക്കാം, അത് ചിലപ്പോൾ മോശത്തിനായിരിക്കാം. എന്നാൽ പോലും ഈ രണ്ടുതരം

0: ചിന്തയിലൂടെ പോകുമ്പോഴേക്കും നമുക്ക് അതിന് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊക്കെ ചിന്തിക്കാൻ പറ്റും തോന്നി. അപ്പോൾ ഞാനും ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ഇങ്ങനെ പുള്ളിയാണ് റൈറ്റ് ചെയ്തത്, ഇപ്പോൾ ഒരുപാട് സീൻ, ഒരുപാട് പേജസ് ഉണ്ട്, അത് എങ്ങനെ ഇത്ര വലിയ സീനൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യും. ഞാൻ അങ്ങനത്തെ ഒരു സീൻ ലൈഫിൽ ഒരിക്കൽ പോലും, അല്ലെ ഞാൻ ഉണ്ടാക്കിയ കഥയിലോ അല്ലെ നമ്മൾ കൂട്ടുകാരൊക്കെ സംസാരിച്ച സ്ഥലത്തൊന്നും അങ്ങനത്തെ ഇങ്ങനെയുള്ളൊരു സീനുകളൊക്കെ ഒന്നുമില്ല. ഇങ്ങനത്തെ ഒരു സ്ഥലം എങ്ങനെയായിരിക്കും അത് പ്ലേസ് ചെയ്യുക എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഭയങ്കര, ഇത്രയും ഇത് എങ്ങനെ ഷൂട്ട് ചെയ്ത് തീരും, ഇത്രയും സമയം ഉണ്ടാവില്ല, ഇത് ചിന്തകളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനും ഇപ്പോൾ അതിൻ്റെ വിപിൻ ചേട്ടനുമായിട്ട് ഇരിക്കുന്ന ടൈമിൽ ആൾ എൻ്റെയൊക്കെ ഇങ്ങനെ പറയും, എടാ ഇതിങ്ങനെയായിരിക്കാം, ഇതിങ്ങനെ ഇങ്ങനെ. അപ്പോൾ അത് എനിക്ക് കുറച്ചുകൂടി മനസ്സിലായി എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ.
1: ഇപ്പൊ അതിൽ തന്നെ ഇപ്പൊ അൽഫോൺസ് പുത്രൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വരുന്നിട്ട് നീണ്ട ക്ലാസ് പോലെ എടുക്കുകയാണ്. അപ്പൊ എപ്പോ വേണമെങ്കിലും നമുക്ക് ഇത്രയും നീണ്ട ഡയലോഗുകളൊക്കെ പറയുമ്പോൾ പണ്ട് ആളുകളൊക്കെ സ്വീകരിക്കുന്ന, ഇപ്പൊ ആളുകളുടെ അറ്റൻഷൻ സ്പാൻ ഒക്കെ കുറഞ്ഞിരിക്കുകയാണ്. ഒരാൾ ഒന്ന് ക്ലാസ് എടുക്കുന്നോ ഉപദേശിക്കുന്നോ ഒന്നും പ്രത്യേകിച്ച് ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല. പക്ഷെ അത് ആ സീനുകളൊക്കെ ആളുകൾ അതിന്റെ ഗൗരവത്തിൽ തന്നെ എടുക്കുകയും അത് എന്താണോ അത് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇതൊരു ഇതിനൊരു കറക്റ്റ് ബാലൻസ് വേണമല്ലോ, ഇത് അങ്ങോട്ടും പോകാൻ പാടില്ല ഇങ്ങോട്ടും പോകാൻ പാടില്ല.
0: ഇതിപ്പോൾ നിങ്ങൾ ഫയലിന് കണ്ടേക്കുന്ന ഒരു എഡിറ്ററിൻ്റെതായ ഒരു നല്ല ചട്ടക്കൂടിയിൽ ഒതുക്കിയ ഒരു പരിപാടിയാണ്. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണേലും പിന്നെ നമുക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ സീനൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടർ വന്ന് അഭിനയിക്കാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അപ്പം അതൊക്കെയാണ് എനിക്ക് അതിൻ്റെ തോന്നിയ പ്ലസ്സുകളൊക്കെ ആ സമയത്ത്. അപ്പം എനിക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അപ്പം എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഇത് എന്നൊക്കെയുള്ള ചിന്തയിലായിരിക്കും അങ്ങനെ വന്നത്. അപ്പം ആ വെച്ചേക്കുന്ന പരിപാടി നമ്മളൊരു പരിപാടിയിലേക്ക് എത്തിക്കുക എന്നുണ്ടായിരുന്നു. പിന്നെ വരുന്ന ഒതുക്കങ്ങളൊക്കെ പിന്നീടായിരിക്കാം. മാക്സിമം അത് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ വിഷൻ ചെയ്യാമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ആ ടൈമിൽ അത് അങ്ങനെ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ.
2: പ്രേമത്തിന് കുഴപ്പം?
3: പ്രേമത്തിനല്ല, പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്.
2: പ്രേമത്തിന് ശേഷം കുഴപ്പം വെറുതെ രാജ്യം പറയാൻ കരുതി.
1: ഒരു സംവിധായകനെ ഡയറക്ട് ചെയ്യുമ്പോ എന്താണ്,
0: ശരിക്കും അല്ല എനിക്കൊന്ന് കുറച്ചുകൂടി ഭയങ്കര ഈസി ആയിരിക്കും തോന്നി. കാരണം അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മുടേതായ ഒരു ടെൻഷൻ എല്ലാ പരിപാടികളും അവർക്ക് അറിയാമല്ലോ. അപ്പൊ അവര് കൂടെ അങ്ങനെ കൂടുതലായിട്ട് ഒന്ന് ഇടപെടിയിലെ പരിപാടികളോ ഒന്നുമില്ല. അവർക്ക് സജഷൻസിന് എല്ലാവരും പറയും, നമുക്ക് അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറയും. നമുക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കാം. എന്നാൽ പോലും ഒരു ഡയറക്ടർ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു നമുക്കതൊരു വാല്യൂ ആയിട്ട് നമ്മൾ എടുത്തിട്ടായിരിക്കും അത് വേണോ വേണ്ടോ എന്നൊക്കെ ചിന്തിക്കുക. മറ്റവർ പറഞ്ഞാലും നമ്മൾ എടുക്കാതിരിക്കുന്നൊന്നുമില്ല. പക്ഷെ ഇത് ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ നമുക്ക് എപ്പോഴും അതിനൊരു സ്പെഷ്യൽ പരിഗണന ഉണ്ടായിരിക്കും.
1: അല്ല, ഇതിലെ കാസ്റ്റിംഗ് എല്ലാവരും ഇങ്ങനെ എടുത്തു പറയാറുണ്ട്. അതിലെ പ്രധാന കാര്യമാണ് ബിജുക്കുട്ടൻ അവതരിപ്പിച്ച കഥാപാത്രം. അപ്പോൾ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ. നമുക്ക് മിക്കവാറും പടങ്ങളിൽ വളരെ കോമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഓവർ ദ ടോപ്പ് അങ്ങനത്തെ അഭിനയമാണ് അദ്ദേഹത്തിന് കിട്ടിയ കഥാപാത്രങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് വളരെ ഒതുക്കത്തിൽ വളരെ സട്ടിലായിട്ടുള്ള പെർഫോമൻസും അവസാനം എല്ലാവരെയും കരയിപ്പിച്ചുകൊണ്ട് ഒക്കെ ആയിരുന്നു അവസാനത്തെ ആ സീനുകളൊക്കെ മാറിപ്പോയത്. അതുമാത്രമല്ല, നമ്മൾ എല്ലാ വിഷുക്കാലത്തും കണ്ട് കളിയാക്കി ചിരിച്ചിരുന്ന ഒരു സംവിധായകന്റെ ഭാവനയിലൂടെ അതിനൊരു മറുപുറം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റി. അപ്പൊ ഈ അദ്ദേഹത്തെ എങ്ങനെ പ്ലേസ് ചെയ്യുന്നു, ഇങ്ങനെ അഭിനയിക്കാം, ഈ രീതിയിലാക്കാം, അതൊക്കെ എങ്ങനെ ബിജുക്കുട്ടൻ എന്ന ഒരു
0: പുള്ളിയിലേക്ക് ആ കാസ്റ്റിംഗ് വന്നപ്പോൾ പരിപാടികളൊക്കെ പറഞ്ഞിട്ടാ ഇങ്ങനത്തെ ഒരു പരിപാടിയാണ്. പുള്ളിക്ക് അത് ഭയങ്കര സന്തോഷമായി. പുള്ളി അങ്ങനത്തെ ഒരു പരിപാടികൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം പുള്ളി ഇത് ചെയ്യുമെന്ന് നമുക്ക് അപ്പോഴും നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അത് അപ്പോഴും ചില ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജഡ്ജ്മെന്റ് എല്ലാത്തിനൊക്കെ മേളിലായിരിക്കും. അപ്പം ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്യും സുധീഷ് ഏട്ടൻ അങ്ങനെ ബാക്കി നാല് ഫാമിലീസ് ഉള്ളൊരു ഇതുണ്ടല്ലോ, ഫാൻസി ഡ്രസ്സിന്റെ കോസ്റ്റ്യൂം എന്നൊക്കെ പറഞ്ഞ ആ സീൻ അത് ഷൂട്ട് ചെയ്യുന്ന സ്കൂൾ തുടങ്ങി വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെയാണ് ഈ സീൻ. അപ്പൊ ഇവര് ആർട്ടിസ്റ്റൊക്കെ നാലുപേരും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ എങ്ങനെയായിരിക്കും അവരുടെ മാനസം, അപ്പൊ ഇവരുടെ വീടുകളിലൊന്നും അല്ല, നമ്മൾ ആ സ്കൂളാണ് ആദ്യം തുടങ്ങിയത്, നേരെ സ്കൂൾ. അപ്പൊ ഇവരൊക്കെ എങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്നും എനിക്ക് അറിയാനും ഒരു ഭയങ്കര ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെയായിരിക്കും ഇത് ഈ നാലുപേരുടെ പരിപാടി മുന്നോട്ട് പോകുക എന്നുള്ളതൊക്കെ ആ ടൈമിൽ നല്ല ടെൻഷൻ ഉണ്ട്. പക്ഷെ വന്ന ഫസ്റ്റ് ദിവസം തന്നെ ഇവരെല്ലാം ഭയങ്കര സിങ്കായി. ഇപ്പം
4: ഇനി മേലെ അവന്മാരുടെ കൂടെ ഉള്ള കൂട്ട് വേണ്ട,
5: ഇനി വേറെ വള്ളികളൊന്നും വരായിരുന്നാ.
1: There is a perfection in every imperfection എന്ന് പറയും. അതുപോലെ ആണ് ഈ കാര്യങ്ങളും. ഇപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിലുള്ള ഹാഷിർ ആൻഡ് ടീംസിന്, ഹാഷിർ, അലൻ, അജിൻ, വിനായക്, ഇവര് യൂട്യൂബിലെ വ്യൂവേഴ്സിന് ഭയങ്കര അവരായിട്ട് തന്നെ അംഗീകരിക്കാം. അതിലെ ഷോർട്ട് വീഡിയോസ് അവർക്കൊക്കെയാണ്. പക്ഷെ ഇവരെപ്പോഴും പലപ്പോഴും ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ യൂട്യൂബിൽ കണ്ട അതേ തമാശ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല. വേറൊരു കഥാപാത്രങ്ങളാണ് ഇവർ. പലപ്പോഴും അത് ആ പരീക്ഷണം പാളി പോകാറുണ്ട്. കാരണം ഇവരുടെ ഒരു ഫെയിം വെച്ചിട്ട് നമുക്കൊരു സിനിമ എടുക്കാൻ നോക്കുമ്പോൾ, പക്ഷെ ഇതിൽ കറക്റ്റായിട്ട് അവരുടെ ആ കൂട്ടായ്മ, അവരുടെ സൗഹൃദത്തിനെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവരുടെ കോമ്പിനേഷൻ സീനും ഇമോഷണൽ സീനും ഒക്കെ, കാരണം അവർ യൂട്യൂബ് ചെയ്യുന്ന എല്ലാം തമാശകളാണ്, അവരെ ആളുകളെ കരയിപ്പിക്കുന്ന എല്ലാം ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള വീഡിയോസ് ആണ്. പക്ഷെ ഇതിൽ ആളുകൾ ഞെട്ടിക്കുന്ന രീതിയിൽ, പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ഇമോഷണൽ സീനും ഫൈറ്റ് സീനും എല്ലാം ഉണ്ടായിരുന്നത്. ഇവരെങ്ങനെയൊക്കെ

0: റൂം ചെയ്യാൻ.
1: ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരിക്കലും നമ്മൾ ഇവർ റീൽ ചെയ്യുന്ന പോലെ ഇവരെ ആരും സിനിമയെ കാണരുത്, അല്ലെ ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടെ പോകുമല്ലോ. നമുക്ക് ഇങ്ങനെ സിനിമ ചെയ്യാൻ ഒരു അവസരം വന്നതാണ്. ഇത് നിങ്ങൾ പറഞ്ഞ അതേപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളും ചിന്തിക്കും. എല്ലാ സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ആൾക്കാരെ വെച്ച് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് പോരായ്മ, എന്താണ് പ്രശ്നങ്ങൾ വന്നത്, അല്ലെ എന്തുകൊണ്ടാണ്, അതൊക്കെ നമ്മളും ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം നമുക്ക് വേണമെങ്കിലും സിനിമ ചെയ്യുമ്പോൾ അതൊരു സിനിമയായിട്ട് തന്നെ ഇരിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കി ഇവർക്കൊരു വർക്ക്ഷോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. രാജേഷ് നാരായണൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു വർക്ക്ഷോപ്പ് ചെയ്തപ്പം. ആ വർക്ക്ഷോപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് എന്താണ് നമ്മുടെ പരിപാടി എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ അവർക്ക് നല്ല ടെൻഷൻ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇങ്ങനെ ഇമോഷൻ സീനുകളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യത്തിൽ അവർക്ക് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ നാല് പേരിൽ ആരാണെന്ന് ഏറ്റവും ബെറ്റർ എന്ന് എപ്പോഴും ഭയങ്കര കൺഫ്യൂസ് ആവും. ഇതിൽ ആര്, അജിനാണേലും വിനായകനാണേലും അലനാണേലും പല സമയങ്ങളിൽ നമ്മളെ മാറ്റി മാറ്റി ഇന്ന ആളെ ഇങ്ങനെയൊന്നും അല്ല. അപ്പോൾ ആഷറിൻ്റെ പരിപാടിയിലേക്ക് വരുമ്പോൾ ആഷറിനെ എനിക്ക് പേഴ്സണലി നമുക്ക് ഈ നാല് പേരെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആഷർ എന്ന് പറഞ്ഞ ഒരാൾ കാരണമാണ് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായത്. അപ്പോൾ അതൊക്കെ നമുക്കൊരു സ്പെഷ്യലാണുള്ളത്. അപ്പോൾ അവരെ നമ്മളങ്ങ് അത്ര സ്പെഷ്യലായിട്ട് തന്നെയാണ് കണ്ടേക്കുന്നത്. പക്ഷേ ഷൂട്ടിംഗ് ടൈമിൽ അങ്ങനെ അതൊന്നുമില്ല. നമുക്ക് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി അവർ നമുക്ക് വേണ്ടി എന്താണോ ആ രീതിയിൽ തന്നെയാണ് അവർ കൂടുതലും. അവരും നല്ല ഡെഡിക്കേഷനായിട്ട് തന്നെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ വിളിച്ച് സംശയങ്ങളൊക്കെ ചോദിക്കുന്ന ടൈപ്പ് പിള്ളേരാണ് അവർ. നമുക്കും അപ്പോൾ അത് കൂടുതൽ കൂടുതൽ ഇന്നാകണേ നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ തമ്മിൽ 5 പേരും നിന്ന് സംസാരിക്കുമ്പോഴാണേലും ഞാനും അവരിൽ ഒരാളായിട്ട് തന്നെ നിന്ന് സംസാരിക്കാറുള്ളൂ. അവർ എന്നെ കാണുന്നത് അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
0: കുട്ടികളെ അഭിനയിപ്പിക്കാൻ കുറച്ച് പാടാണല്ലോ, അവരെ പെട്ടെന്ന് അവരെ ഡിസ്ട്രാക്റ്റഡ് ഒക്കെ ആവില്ല. അപ്പോൾ എങ്ങനെ അവരെ നിങ്ങളെ ഈ ഇതാണ് ഈ മൂഡാണ് പിടിക്കുന്നത്?
1: ഞാനിങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ ഉണ്ടാക്കിയതൊക്കെ മൊത്തം ഈ കുഞ്ഞു പിള്ളേരുടെ കഥകളായിരുന്നു കൂടുതലും. നാട്ടിലൊക്കെ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യാനും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഈ കുഞ്ഞു പിള്ളേരായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമൊന്നും തോന്നിയില്ല. നമ്മളും അവരിൽ ഒരാളായിട്ട് നിന്നാലേ നമുക്കും അത് കിട്ടത്തുള്ളൂ. ബേസിക്കലി അവർ നല്ല ടാലൻ്റ് ആയിട്ടുള്ള പിള്ളേരാണ് രണ്ടുപേരും, അലൻ്റെ ആഷറിൻ്റെ ചെറുപ്പം ചെയ്തേക്കുന്ന കുട്ടികളല്ല.
2: എൻ്റെ അനിയത്തിയെ പക്ഷേ ഒരു പോലീസുകാരനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കത്തുള്ളൂ.
3: നീ അവന്റെ മുഖത്തോട്ട് ഒന്ന് നോക്കിക്കേ, ഒരു പോലീസിന്റെ ലുക്ക് ഇല്ലേ?
1: അപ്പൊ അഭിമന്യു എന്ന് പറഞ്ഞ ആളാണ് ആഷറിന്റെ ചെറുപ്പം ചെയ്ത മോൻ. ആ കുഞ്ഞാണേല് അവർക്ക് ഓൾറെഡി ഭയങ്കര ദൂരെ ഒരു സ്ഥലത്തു നിന്നൊക്കെ വരുന്ന വളരെ സാധാരണപ്പെട്ട ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പം അവർക്കാണെങ്കിൽ അത്രയും ഇഷ്ടമാണ് സിനിമ. അഭിനയം എന്ന് പറഞ്ഞ കാര്യത്തിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ രണ്ടുപേർക്കും.
0: ആളുകൾക്ക് ഇപ്പൊ അഭിനയിക്കാൻ പേടിയൊന്നുമില്ല.
1: ഇല്ലില്ല. അപ്പൊ അവരാണെങ്കിൽ കുറച്ചുകൂടി ഭയങ്കര എനർജറ്റിക്കാണ്, നമ്മുടെ കൂടെ തന്നെ നിൽക്കും. അപ്പൊ അങ്ങനെ ആ അഭിമന്യു ആ അഭിമന്യുവിന്റെ സീനൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇങ്ങനെ ഒരു പാട്ടോ പരിപാടി ഒന്നും ഇല്ല. അവിടെ കുറെ കക്ഷികളൊക്കെ വന്ന് പോകാന്നുള്ളൊരു മൂടേ ഉള്ളൂ. അങ്ങനെ ആ പയ്യന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ നമുക്ക് തോന്നിയാണ് ഇങ്ങനെ കുറച്ച് ഷോട്ടുകളൊക്കെ എടുക്കാം, നമുക്ക് സമയത്തിനുള്ളിൽ എടുത്ത് തീർക്കാൻ പറ്റും. അപ്പൊ ഇവർ രണ്ടുപേരും ആ രണ്ട് പയ്യന്മാരും ഒരു സ്ഥലത്തുനിന്ന് വരുന്ന അവരൊരുമിച്ച് പ്രോഗ്രാം ചെയ്യുന്നൊക്കെയാണ്. അപ്പൊ അവർക്കൊരു കോംബോ ഉണ്ട്. അപ്പൊ അത് നമ്മൾ മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്.

0: അപ്പൊ ഈ പടത്തിലെ ഇപ്പൊ ഇതുപോലെ അഭിനേതാക്കൾ മാത്രമല്ല, ഈ പടത്തിനെ എലവേറ്റ് ചെയ്തതിന് പ്രധാന ഒരു കാരണം അതിന്റെ സംഗീതവും കൂടിയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമല്ല പാട്ടുകളും, സ്വതന്ത്ര സംഗീത സംവിധായകരൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ ആദ്യം റിലീസായ വാനിലച്ചെടി എന്നുള്ള പാട്ട് കുട്ടികൾക്ക് വരെ പാടി നടക്കാവുന്ന രീതിയിലാണ് അതിന്റെ ഒരു കമ്പോസിഷൻ. കുട്ടികൾ അത് വളരെ ഏറ്റെടുത്ത് പാടിക്കൊണ്ടൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഒരു സ്ഥിരം സങ്കല്പത്തിലുള്ള പാട്ടുകളൊന്നും അല്ലല്ലോ, പുതിയ തരത്തിലുള്ള പാട്ടുകളും വരികളും ഒക്കെയാണ്. അപ്പൊ എന്താ ഇങ്ങനെ ഈ വാഴയിലെ ആ ഒരു ട്രെൻഡ് പിടിക്കാൻ വേണ്ടി തന്നെയാണ് വാഴ ട്യൂബിൽ അതേ രീതിയിൽ തന്നെ?
1: അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ അങ്ങനെ കുറച്ചുകൂടി ആൾക്കാർക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇന്നാകും. ഇപ്പൊ ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലാതെ പല പല ആൾക്കാരുടെ
0: അത് ശരിക്കും
1: ഇങ്ങനെ ഉണ്ടാകാനൊരു കാരണം ഈ പറയുന്ന അങ്കിത് മേനോൻ എന്ന് പറഞ്ഞ ആള് അങ്ങനെ നിന്നോണ്ടായിരിക്കാം. അല്ല ഇപ്പൊ വേണേ ലീഗ് അടിക്കാം, പൊട്ടി പോവാം, തെറിച്ചു പോവാം, അതുപോലെ വർക്കാം, എങ്ങനെ വേണല്ലോ. പക്ഷെ ആള് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന രീതികളൊക്കെ വളരെ അങ്കിതാണ് ഇതിന്റെ മൊത്തം മ്യൂസിക്കിന്റെ എല്ലാം ചെയ്യുക. അപ്പം ആളാണ് എല്ലാം എല്ലാ പരിപാടികളിലും ലാസ്റ്റ് വട്ട ട്യൂൺ ചെയ്ത് ഇതിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ആളുടേതായ ഒരു കൈവപ്പ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ടെന്നാണ്. പിന്നെ ഈ വന്നേക്കുന്ന എല്ലാ ആൾക്കാരും ഭയങ്കര അടിപൊളി ആൾക്കാരെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഞാനും ഇങ്ങനെ അങ്ങനെ വലിയ മ്യൂസീഷ്യന്മാരോടൊന്നും അങ്ങനെ എൻ്റെ കുറച്ച് കൂട്ടുകാർ പാട്ട് പാടും അങ്ങനെയൊക്കെയുള്ള ഒരു കണക്ഷനിലൂടെയൊക്കെ ഞാൻ സംഗീതം കൂടുതൽ കേട്ടിട്ട് തന്നെ ഉള്ളൂ. പിന്നെ എൻ്റെ പ്ലേ ലിസ്റ്റൊക്കെ വളരെ ശോകമാണ്, വണ്ടിയെ പോലെ ഒരാൾ പാട്ട് കേൾപ്പിക്കില്ല എന്നെ കൊണ്ട്. അപ്പോൾ പക്ഷേ ഞാൻ ഇവരെ 10 പേരെ അടുത്ത് മ്യൂസീഷ്യന്മാരൊരു വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങളെല്ലാവരും ഉണ്ടായത്. അപ്പം പലരും വന്നും പോവും. അപ്പം ഞാനും ഫസ്റ്റ് ആദ്യമൊക്കെ എനിക്കും ഭയങ്കര ടെൻഷനായിരുന്നു, എങ്ങനെയാണിത് മൊത്തത്തിൽ പോകുന്നത് വരുന്നതെന്നൊന്നും അറിയില്ല. പക്ഷേ അവരുടെ ഒരു അവരുടെ ടീം ഭയങ്കര അടിപൊളിയാണ്. ഈ അങ്കിത് മേനോൻ കൊണ്ടുവന്ന രീതികളൊക്കെ ഭയങ്കര നൈസാണ്. അപ്പോൾ അതൊക്കെ ഇതിന് ഭയങ്കരമായിട്ട് ഗുണം ഉണ്ടായിട്ടുണ്ട്.

0: തൂക്കി ചുവന്ന കരങ്ങളോടെ
1: അത് അക്കാടോ എന്ന് പറഞ്ഞ ചേർന്നാണ്. അപ്പൊ പുള്ളി അടിപൊളി ആളാണ്.
0: അതും അതിലെ ലിറിക്കും ശബരീശ്വർമയുടെ വരികളും വളരെ ഇതായിട്ടുണ്ട്. കാരണം പിന്നെ കോട്ടറെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പദപ്രയോഗം എടുത്ത് മലയാളീകരിച്ച് അപ്പൊ ആളുകൾക്കും കാര്യം പെട്ടെന്ന് പിടികിട്ടും. വരികളും ഇപ്പോ പുതിയ തരത്തിലുള്ള വരികളായി, ആളുകൾക്ക് അർത്ഥം കുറച്ചുകൂടെ പെട്ടെന്ന് സീനിന് എന്താണോ വേണ്ട ആ തരത്തിലുള്ള വരികളിലേക്ക് മാറി. ഭയങ്കര അപ്ലൈഡ് ലിറിക്സ് ആണ്.
1: ഓൾറെഡി സിനിമ മൊത്തം ആയതിനു ശേഷം എഡിറ്റ് ഫസ്റ്റ് ഹാഫ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു. അതിനു മുമ്പ് ഉണ്ടായ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുത്തു എന്ന് പറഞ്ഞൊരു മ്യൂസീഷ്യൻ ഉണ്ട്, ആളാണ് മറ്റേ സുന്നത്ത് കല്യാണത്തിന്റെ പാട്ട്. അപ്പം അതിന്റെ ഫൈനൽ മ്യൂസിക് അല്ല, പക്ഷെ ആ ലിറിക്സ് പരിപാടികളൊക്കെ നമ്മൾ പടം തുടങ്ങുന്നതിന് മുമ്പേ കിട്ടിയിരുന്നു. പിന്നെ പെറ്റുവീണ മണ്ണില എന്നുള്ള പാട്ട് ഉണ്ടല്ലോ, അതും ഓൾറെഡി അറിയാമായിരുന്നു. പക്ഷെ ഇതൊക്കെ എങ്ങനെ പ്ലേസ് ചെയ്യുമെന്നോ അല്ലെ എവിടേക്ക് എത്തുമെന്നോ ഒന്നും അന്ന് ധാരണയില്ലായിരുന്നു. ഈ സുന്നത്ത് കല്യാണത്തിന് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് ഇങ്ങനെ സ്ഥലം, പക്ഷെ അന്നും ഇത്രയും ഷോട്ട് വേണ്ട എന്നൊക്കെ ഉള്ള തീരുമാനം, നമുക്കത് അങ്ങനെ വേണോ വേണ്ട എന്നൊക്കെയുള്ള കൺഫ്യൂഷനിൽ ആ പാട്ട് ഉപയോഗിക്കണോ വേണ്ട എന്നൊക്കെയുള്ള തീരുമാനം ഉണ്ടായിരുന്നു. ഇനി ആ പാട്ട് ഞാൻ വന്ന് എന്നെ വിഭിഞ്ചനാണ് ഇങ്ങനെ കേൾപ്പിച്ച കേട്ടപ്പോൾ പോലെ എൻ്റെ മൈൻഡിൽ ആ പാട്ടുണ്ട് ഇങ്ങനെ. എനിക്കത് എങ്ങനെയും ചെയ്യണമെന്നല്ല ഭയങ്കര ആഗ്രഹം. അപ്പം നമുക്കാണെങ്കിൽ ഒരു ദിവസം നമുക്കത് പെർമിഷൻ ഉള്ളൂ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാനിങ്ങനെ ആ പുള്ളിയുടെയൊക്കെ പറഞ്ഞിട്ടാ ഒരു ദിവസം കൂടെ തന്നു കഴിഞ്ഞാൽ നമുക്ക് സോങ് ആയിട്ട് പരിപാടി സെറ്റാക്കാൻ പറ്റും, ആ സോങ് അവിടെ കിട്ടുമെന്നൊക്കെ എന്നൊക്കെ ചോദിച്ചു. അത് എനിക്ക് തോന്നിയതാണ് അങ്ങനെ ചെയ്താൽ റെഡിയാകും എന്നൊക്കെ തോന്നി. അങ്ങനെ ഞാൻ ആളോട് പറഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് പുള്ളി ഒരു ചുമ്മാ റഫായിട്ടൊരു സാധനം ചെയ്തു തന്ന്, അത് വെച്ചിട്ടേക്കാണ് അതൊക്കെ ഷൂട്ട് ചെയ്തു പോയത്. പിന്നെ മണിച്ചേട്ടൻ്റെ പാട്ടിന് നമുക്ക് ആദ്യം റെഫറൻസ് ഉണ്ടായിരുന്നു.
0: കാരണം അവിടെ ഒരു ഒരു ഇടി നടക്കുമ്പോ ആ പാട്ട് വരുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല.
1: നമ്മൾ അത് ശരിക്കും സ്ക്രിപ്റ്റ് എഴുതുന്ന ടൈമിൽ തന്നെ വിപിൻ ചേട്ടൻ
0: എന്തായാലും
1: കൺക്ലൂഡ് ചെയ്യണമെന്നുള്ള തോന്നൽ വന്നപ്പോ നമുക്ക് ഭയങ്കര
0: സന്തോഷമായതൊക്കെ.
1: നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ആള് പല സമയത്തും സജസ്റ്റ് ചെയ്യാറുണ്ട്. അത് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ആളാണേലും ഇപ്പം നമുക്കാണേലും എന്തൊക്കെ കഴിവുണ്ട് കഴിവില്ല എന്നൊക്കെ ആൾക്ക് നന്നായിട്ട് അറിയാം. നമുക്കും അതേപോലെ റെസ്പെക്ട് ആയിട്ടാണ് ആളെ കാണുന്നത്.
0: വിപിൻദാസ് എന്ന സംവിധായകനെ ഗുരുസ്ഥാനീയനായി തന്നെ കാണുന്നു.
1: ആ തീർച്ചയായിട്ടും ആളൊരിക്കലും സമ്മതിക്കില്ലേ. എനിക്ക് അങ്ങനെ അങ്ങനത്തെ ഒരാളാണ്. കാരണം നമ്മളും എവിടെയോ പോകേണ്ടതാണല്ലേ. ഇപ്പൊ ഇങ്ങനെ ഒരു സിനിമ ചെയ്യില്ല, ചിലപ്പോൾ ഞാൻ വേറെ ടൈപ്പ് ആയിരിക്കും സിനിമ ചെയ്യുന്നത്, എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ വേറെ ആയിരിക്കാം. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരു ചാൻസ് തന്ന് അല്ലെ ഇങ്ങനെ എനിക്കൊരു കുറച്ച് സാധ്യതകൾ തുറന്നു തന്ന ആളാണ്. ഞാൻ ശരിക്കും ജയ ജയഹ എന്ന് പറഞ്ഞ പടത്തിലാണ് ആളോട് അസോസിയേറ്റ് ആയിട്ട് വസ്തു വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ മുതൽ ഇങ്ങോട്ടുള്ള ഒരു ട്രാവൽ ആൾക്ക് ഹ്യൂമർ കുറച്ചുകൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് അറിയാം. അപ്പം അത് എനിക്ക് ഒരു രീതിയിൽ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന ഗുണമായിട്ടുണ്ട്. എനിക്ക് ഞാനിപ്പോൾ എനിക്ക് ഇപ്പോഴും അറിയില്ല അതെങ്ങനെ വർക്കായ എന്നൊക്കെ ഉള്ള കാര്യം എനിക്കറിയാം. ഞാൻ ഭയങ്കര ടെൻഷനോടുകൂടിയാണ് അങ്ങനെയുള്ള ഇത് ഹ്യൂമർ ആണെന്ന് പറഞ്ഞിട്ട് ഉള്ള സീൻ പറയുന്ന സീനുകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഭയങ്കര ടെൻഷനാണ്. അത് ഈച്ചിരി പ്രശ്നമാണ് എനിക്കത്. പക്ഷെ ആളുടെ കൂടെ വന്നപ്പോൾ എനിക്കതൊക്കെ കുറച്ച് ചെറിയ രീതിയിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മൊത്തത്തിലൊരു കാഴ്ചപ്പാടേ നമ്മുടെ സിനിമയെന്ന്, എപ്പോഴും നമുക്ക് ഒരു സിനിമ ആയിരിക്കില്ല നമ്മളെപ്പോഴും സ്വാധീനിക്കുന്നത്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ടായിരിക്കില്ല നമുക്ക് ഇതുപോലുള്ള സിനിമ ചെയ്യണം എന്നൊക്കെയുള്ള തോന്നലുകൾ ഉണ്ടായിരുന്നു. പുള്ളി നമുക്ക് റെഫർ ഇന്ന സിനിമ കാണണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങനെയൊക്കെ ഒരാളാണ്. ഇപ്പം എൻ്റെ കൂടെ ഇതിന് മുമ്പ് ഞാൻ സാമെന്ന് പറഞ്ഞു ചേർന്നത് ആളുടെ കൂടെയാണ്. ആദ്യം ഞാൻ അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആളും ഇത് വിപിഞ്ചേറിൻ്റെ വേറൊരു പതിപ്പാണ്. അപ്പം ആള് കുറച്ച് സീരിയസ് ആയിട്ട് സിനിമ അങ്ങനത്തെ സിനിമകളൊക്കെ അങ്ങനത്തെ സിനിമയുടെ ഒക്കെ ഒരു മൂഡാണ്. വിഞ്ചട്ടൻ എന്ന് പറയുമ്പോൾ വേറെ നേരെ തിരിഞ്ഞ് നേരെ ഉള്ള വേറെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പം രണ്ടുപേരും എന്നെ രണ്ട് രീതിയിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പാക്കിയിട്ടുണ്ട്. മറ്റേ ആളെ എനിക്ക് നല്ല പുസ്തകങ്ങൾ തന്നിട്ടുണ്ട്, നല്ല സിനിമകൾ കാണിച്ചു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ പരിപാടി എന്നൊക്കെ കുറച്ചുകൂടി എന്നെ ഇന്നാക്കിയിട്ടുണ്ട് നന്നായിട്ട്. ഞാൻ ഇവിടെ വിഞ്ചട്ടൊക്കെ എത്താൻ പോലും കാരണം ആളുള്ളത് കൊണ്ട് മാത്രമാണ്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഇവിടുന്നായിട്ട് കുറച്ച് പരിപാടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത് ഇങ്ങനത്തെ ഒരു സിനിമയപ്പോൾ എനിക്ക് അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ഒരു അവസരം കിട്ടി ചെയ്തു അത്രയേ ഉള്ളൂ.
0: സവിൻ പലപ്പോഴായി പറയുന്നുണ്ട് കൂട്ടായ്മയുടെ ഒരു വിജയമാണ്, കൂട്ടായ്മയുടെ ഒരു നന്മയാണ് അതിലുണ്ടായിരുന്നതെന്ന്. നമുക്ക് ആ സിനിമ കാണുമ്പോഴും മനസ്സിലാവും, കാരണം ആ സിനിമയിലും സൗഹൃദമാണ്, സൗഹൃദം പൂത്തലെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ നല്ല കൂട്ടായ്മകളിൽ നിന്ന് ഇതുപോലെ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, അത് മൊത്തത്തിൽ പ്രേക്ഷകരെ രസിപ്പിക്കട്ടെ. അത് കേരളം മാത്രമല്ല, കേരളത്തിൻ്റെ അതിർത്തികളെ കടന്ന് ഇപ്പോൾ ലോകം മൊത്തം കൂട്ടായ്മയുടെ ആ വിജയം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല കൂട്ടായ്മയിൽ എത്തിപ്പെടാനും നല്ല സിനിമകൾ ഉണ്ടാക്കാനും താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒത്തിരി നന്ദി.
1: താങ്ക് യു.
2: സംവിധായകൻ സവിൻ സാ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹായം സയ്യിദ് അൻവർ.

0: ചിത്രപതംഗം.
1: അവതരണം ആകാശവാണി കൊച്ചി നിലയം.
2: പ്രിയ ശ്രോതാക്കളെ, ഈ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. സിംഫണി എന്ന ചിത്രത്തിൽ കൈതപ്രം വരികൾ എഴുതി ദീപക് ദേവ് ഈണം നൽകി. പി ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാകട്ടെ ആദ്യം.

ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:00. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഡോക്ടർ KJ യേശുദാസ് അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. ബാംഗ്ലൂർ TJ ത്യാഗരാജൻ വയലിൻ, തിരുവാരൂർ ഭക്തവത്സലം മൃദംഗം, തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ ഖഡം. കച്ചേരിയിൽ ആദ്യമായി അദ്ദേഹം സ്വയം ചിട്ടപ്പെടുത്തിയ അമൃതവർഷിണി രാഗത്തിലുള്ള വർണ്ണം ആദിതാളം.

ഇനി മദനാംഗമോഹന എന്നാരംഭിക്കുന്ന ഊത്തുക്കാട് വെങ്കിടസുബ്ബയ്യർ കൃതി, രാഗം കമാസ്, ആദിതാളം.

അടുത്തതായി സന്തതം ബന്ദ, രാഗം ബിഹാഗ്, അരുണഗിരിനാഥർ കൃതി, ആദിതാളം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ കെ ജി യേശുദാസ് അവതരിപ്പിച്ച സംഗീത കച്ചേരി. കച്ചേരിയിൽ അവസാനമായി പൊർപദം എന്ന് തുടങ്ങുന്ന നാമനാരായണീ രാഗത്തിലുള്ള പുനിതശ്രീ കൃതി ആദിതാളം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടർ കെ ജെ യേശുദാസ് അവതരിപ്പിച്ച സംഗീത കച്ചേരി. ബാംഗ്ലൂർ ടി ജി ത്യാഗരാജൻ വയലിൻ, തിരുവാരൂർ ഭക്തവത്സലം മൃദംഗം, തൃപ്പുണിത്തുറ രാധാകൃഷ്ണൻ ഖഡം.